ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 24, കൊല്ലവർഷം 1202 ചിങ്ങം 30, 2026 സെപ്റ്റംബർ 15 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോഹെർട്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സുകളിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ വെള്ളിമൺ നെൽസൺ.
1: നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും രോഗങ്ങളും ഉണ്ടായേക്കാം. അവയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും ജീവിതത്തിൻ്റെ വെളിച്ചം കെടുത്തുകയും ചെയ്തേക്കാം. അപ്പോൾ നാം നിരാശപ്പെടരുത്. നമ്മുടെ പ്രതീക്ഷകൾക്ക് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ജീവിതവിഹായസിൽ തിങ്ങിക്കൂടുന്ന ദൂരനുഭവങ്ങളുടെ കാർമേഘങ്ങൾ ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കില്ല. ഒന്നുകിൽ ആ മേഘങ്ങൾ പെയ്തൊഴിയും, അല്ലെങ്കിൽ അവയെ കാറ്റ് എങ്ങോട്ടെങ്കിലും അടിച്ചു പറത്തി കൊണ്ടുപോവുകയും നമ്മുടെ ജീവിതാന്തരീക്ഷം വീണ്ടും തെളിഞ്ഞ് പൂർവസ്ഥിതിയിലെത്തുകയും ചെയ്യും. പ്രതീക്ഷകൾ കൈവിടാതിരിക്കുന്നവരുടെ ഭാവി ഭാസുരമാവുക തന്നെ ചെയ്യും. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയുന്നത്. ദുഃഖത്തിൻ്റെ കയ്പ് അറിഞ്ഞവർക്ക് സുഖത്തിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയൂ. സൂര്യപ്രകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ആകാശത്തിൽ ചന്ദ്രപ്രഭ കാണാനോ ആസ്വദിക്കാനോ നമുക്ക് കഴിയില്ല. അത് കഴിയണമെങ്കിൽ ആകാശം കറുത്തിരുണ്ടതായിരിക്കണം. കൂരിരുട്ട് വെളിച്ചത്തിനും വെളിച്ചം കൂരിരുട്ടിനും ഭംഗിയേകുന്നു. ചന്ദ്രനെക്കൊണ്ട് രാത്രിയും രാത്രിയെക്കൊണ്ട് ചന്ദ്രനും ചന്ദ്രനെയും രാത്രിയെയും കൊണ്ട് ആകാശവും ശോഭിക്കുന്നു. ഇതുപോലെ നമുക്ക് ജീവിതം അർത്ഥപൂർണവും ആശ്വാസപ്രദവുമാകണമെങ്കിൽ ഇരുളും വെളിച്ചവുമുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം. അഗ്നിയിൽ വീഴുമ്പോൾ സ്വർണത്തിൻ്റെ തിളക്കം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങൾ നമ്മെ തളർത്താനോ തകർക്കാനോ

0: അവ പ്രകാശത്തിൽ മാത്രം കിടന്നാൽ അവയിൽ ഒരെണ്ണം പോലും മുളയ്ക്കുകയോ തഴച്ചു വളരുകയോ ചെയ്യില്ല. പ്രത്യുത മണ്ണിന് അടിയിലെ ഇരുളിൽ അത് മൂടപ്പെടുമ്പോഴാണ് കിളിക്കാനും പ്രകാശത്തിലേക്ക് ഉയർന്നു വരാനുമുള്ള ശക്തി അതിന് ലഭിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് അത് വെളിച്ചത്തിലേക്ക് കടന്നു വന്ന് പൂർണതയിലെത്തുകയും ജീവിതചക്രം സഫലമായി പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. കയ്പ് അനുഭവിച്ചവർക്കേ മധുരം രുചിക്കുകയുള്ളൂ. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കുരുരുട്ടിൽ അകപ്പെട്ടു പോകുമ്പോൾ പതറിപ്പോകുന്നവരും മനോനിയന്ത്രണം കൈവിട്ടു പോകുന്നവരും എല്ലാം തകർന്നുപോയെന്ന് കരുതി ഭയപ്പെടുന്നവരും ഇത്തരം സന്ദർഭങ്ങളിൽ ഇഷ്ടദൈവത്തിൻ്റെ കരുണയിലും കരുതലിലും ആശ്രയം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ജീവിതത്തിൽ കൂരിരുളുകൾ വീഴാനിടയായാൽ അത് മാറ്റി വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കാൻ ശക്തിയുള്ള പരമസത്യത്തിൻ്റെ പിൻബലം ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ആ സത്യത്തിന് വിരുദ്ധമായി യാതൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വെള്ളിമൺ നെൽസൺ.

ആകാശവാണി. ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് കടത്തനാട്ട് മാധവിയമ്മയുടെ കവിത ആശംസ ആലപിക്കുന്നത് രേവതി ഹരികൃഷ്ണൻ.

ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് കടത്തനാട്ട് മാധവിയമ്മയുടെ കവിത ആശംസ, ആലപിച്ചത് രേവതി ഹരികൃഷ്ണൻ.

0: importance of criticism, reiterating the Supreme Court's position that the institution is not and cannot be averse to criticism. The Chief Justice said is a legitimate and necessary feature of a vibrant constitutional democracy. The Central Bureau of Investigation, CBI, has registered an FIR in connection with the death of Disha Salian, who was the manager of late actor Sushant Singh Rajput. Salian died on 8th June 2020 after falling from the 12th floor of a building. The FIR was registered following a Bombay High Court order. It names several individuals, including former Chief Minister Uddhav Thackeray, Aditya Thackeray, their security personnel, Dino Moria, Rohan Roy, Suraj Pancholi, Riya Chakravarti, Shovik Chakravarti, and police officers Sachin Vaze and Parambir Singh. Prime Minister Narendra Modi has expressed gratitude to the people of Rajasthan following the BJP's victory in the urban local body elections. In a social media post, the Prime Minister said, "The party's win is a testament to the triumph of truth over the echo of lies." Mr. Modi said the people of Rajasthan have once again made it clear that they fully support the policies of good governance and development under the double-engine government. This will not only propel the state to new heights of progress, but also strengthen the government's resolve to bring prosperity to the lives of every individual, he added. In men's cricket, India will take on Afghanistan in the second T20 International at the Arun Jaitley Stadium in Delhi today. The match will begin at 7:30 p.m. Indian Standard Time. India lead the three-match series 1-0 after a convincing 7-wicket win in the opening match on Sunday. Despite the early loss of Sanju Samson, Abhishek Sharma played a blistering innings of 82 off 32 balls supported by Ishan Kishan's 42 as India chased down target of 157 set by Afghanistan for the loss of 3 wickets in 13.4 overs. Earlier put to bat, Afghanistan posted 156 runs for the loss of 8 wickets in their stipulated 20 overs. The third match of the series will be played at the same venue on Thursday, and that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:15 ഉദയഗീതം, പി ജയചന്ദ്രൻ, ബിജു നാരായണൻ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവിട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമടുതാങ്ങി, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 141 ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, 9 ഹലോ പ്രിയഗീതം, ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുത്തത്. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, ചേർത്തല രംഗനാഥ ശർമ്മ പാടിയ കൃതികൾ. 11 ഹരിതവാണി, ജൈവ വൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ വിമൽകുമാർ സി എസ് സംസാരിക്കുന്നു. 11:15 ചലച്ചിത്രഗാനങ്ങൾ, 11:30 കൂട്ടുകാരി, മരണത്തിലേക്കല്ല ജീവിതത്തിലേക്ക്, ആത്മഹത്യയ്ക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന എൻജിഒയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായുള്ള അഭിമുഖത്തിന്റെ 2. 12 ഒരിക്കൽ കൂടി നേർവഴി, SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി നടത്തിയ അഭിമുഖം. 12:20 റെജു ജോസഫ് പാടിയ ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കുഞ്ഞിന്റെ ആദ്യത്തെ 1000 പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ഇതേക്കുറിച്ച് സൗമ്യ IG സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മഞ്ഞണി പൂനിലാവ്. 2:15 തുടർനാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി, 18, രചന അരുൺ നായർ, സംവിധാനം റോബി ബാബു. 2:30 ഉമംഗ്, CIET സ്പോൺസേർഡ് പരിപാടി. 3 ഗാനോപഹാരം, 4 നേർമൊഴി, മുൻ ചീഫ് സെക്രട്ടറി VP ജോയിയുമായി അഭിമുഖം. 4:30 മഴവില്ല്, 5 മണിക്ക് ഹിന്ദി പരിപാടി. ജിതേന്ദ്ര ശ്രീവാസ്തവാക്കി കവിത കായാന്തരൺമേം പ്രതിബിംബിത് സാമാജിക് സംസ്കൃതി. സരിത പി നായർ നടത്തുന്ന പ്രഭാഷണം. 5:15 തുടിത്താളം മദ്ദളകേളി, ഏവൂർ മധുസൂദനൻ നായരും സംഘവും അവതരിപ്പിച്ചത്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 കെ മനോജ് കുമാർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമയോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഡോക്ടർ സുജാജിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8 മണിക്ക് സർഗകേരളം. സി റഹീം അവതരിപ്പിച്ച കഥ കെട്ടുകുതിര. പ്രഭാവർമ്മ അവതരിപ്പിച്ച കവിത തൊടാതെ തൊട്ട്. സി പി നായർ നടത്തിയ പ്രഭാഷണം ഓണക്കളികൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥ സൂര്യമാനസം. 10 മണിക്ക് കഥകളി പദങ്ങൾ, മാടമ്പി സുബ്രഹ്മണ്യ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ചത് കഥ രുക്മിണി സ്വയംവരം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:15 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് പി ജയചന്ദ്രൻ, ബിജു നാരായണൻ എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി പി ജയചന്ദ്രൻ പാടുന്ന ഗാനം വന്ദിതേ സുരപൂജിതേ വായുകോണിലെ ദേവതേ എന്നാരംഭിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൗമ്യ IG സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569631. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ ഇനി കമ്പ്യൂട്ടർ അധിഷ്ഠിത ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് കൂടി പാസ്സാകണം. December 1 മുതൽ നടപ്പാക്കും. ഈ പരീക്ഷ ഏർപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. വാഹനങ്ങളുടെ പിൻസീറ്റിലിരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന മോട്ടോർ വാഹന നിയമം കർശനമായി നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഇതു സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി ആവശ്യപ്പെട്ടു. വൈദ്യുതി പ്രതിസന്ധിക്കിടയിൽ ആശ്വാസമായി സംസ്ഥാനത്തിന് 150 MW അധിക കേന്ദ്രവിഹിതം അനുവദിച്ചു. ഇന്നു മുതൽ December 31 വരെ യൂണിറ്റിന് 6 രൂപയിൽ താഴെ നിരക്കിൽ ഈ വൈദ്യുതി ലഭിക്കും. വയോജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപിത മേൽനോട്ട സംവിധാനം. വയോജന സുരക്ഷ, ആരോഗ്യ പരിരക്ഷ, സാമൂഹിക സാമ്പത്തിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനായി മുഖ്യമന്ത്രി ചെയർമാനും വയോജനക്ഷേമ വകുപ്പ് സെക്രട്ടറി കൺവീനറുമായി 14 അംഗ ഗവേണിംഗ് കൌൺസിൽ രൂപീകരിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18th ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 മത്സരം ഇന്ന് രാത്രി 7:30 ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും.
1: ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എന്ത് സാധനവും വീട്ടുവാതിൽക്കൽ എത്തിക്കാൻ കഴിയും. എന്നാൽ ഓർഡർ ചെയ്ത സാധനം എത്താതിരിക്കുകയോ ലഭിച്ചത് വ്യാജ ഉൽപ്പന്നമായിരിക്കുകയോ ഓർഡർ ചെയ്യുമ്പോൾ കണ്ട ഡിസ്കൗണ്ട് വെറും പ്രഹസനമായിരുന്നു എന്ന് അറിയുകയും ചെയ്താൽ എന്തു ചെയ്യും? ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഒരു അനുഗ്രഹമാണെങ്കിലും അതുയർത്തുന്ന ആശങ്കകളും ചെറുതല്ല.
2: കുറച്ച് നാൾക്ക് മുമ്പ് ഒരു മൊബൈൽ ഫോൺ മേടിച്ചിരുന്നു.
1: ഇ കൊമേഴ്സ് സേവനത്തിൽ വഞ്ചിതനായ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന അശോക് ഘോഷ്.
2: അത് മേടിച്ചൊരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി തന്നെ എന്റെ ഫോണിന് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഫോൺ സർവീസ് സെന്ററിൽ കൊണ്ടുപോയെങ്കിൽ പോലും ആ സമയത്ത് അവർ പറഞ്ഞു അതിലേക്ക് വാറണ്ടി പീരീഡ് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നന്നാക്കി തരാൻ സാധിക്കില്ല, നിങ്ങൾ പൈസ അടച്ച് ശരിയാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പൊതുവേ നമ്മൾ വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ കടയിൽ പോയി മേടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേറെ സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വേറെ യാതൊരു വിധത്തിലുള്ള ഫർദർ നടപടികളൊന്നും സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെ അന്വേഷിച്ച് ഞാൻ മനസ്സിലാക്കി, അതായത് നമുക്ക് കൺസ്യൂ

0: വിം വർക്കൗട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പം ഈവൻ ഇപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ നേരിട്ട് പോയി മേടിക്കുന്നതാണെങ്കിൽ പോലും ഒരേ രീതിയിൽ തന്നെ നമുക്ക് പരാതി കൊടുക്കാൻ സാധിക്കുമെന്നും, അതായത് നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റിനാണ്, അല്ലാതെ നമ്മളത് എവിടെ നിന്ന് മേടിച്ചു എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ മേടിച്ച പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡിനെതിരായിട്ടായിരിക്കും നമ്മൾ കൂടുതലും ഇതേപോലെ കംപ്ലയിൻസും ലീഗലി നമ്മൾ മൂവ് ചെയ്യാറുള്ളത്. ബ്രാൻഡിനെയും പ്രതിയാക്കിക്കൊണ്ട് ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ ആ കേസ് വിധി വന്നു, എനിക്ക് അനുകൂലമായിട്ട് വന്നു. എനിക്ക് എത്ര രൂപ ചെലവായോ, അതായത് ഫോണിന്റെ എമൗണ്ട് എത്ര ചെലവായോ, അതിന്റെ ഇരട്ടി തുക അടുപ്പിച്ച് എനിക്ക് തിരിച്ചു കിട്ടുകയുണ്ടായി.
1: ഇ കൊമേഴ്സ് എക്സ്പെർട്ട് കെന്നി ജേക്കബ്.
2: ഈ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കാറുണ്ട്. രണ്ടുതരം തട്ടിപ്പുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആരാണോ വിൽക്കുന്നത് അവർ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പം ഒരു ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുമ്പം ആ ഡിസ്കൗണ്ട് തുക പ്രൈസിൽ ആദ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ലോ കോസ്റ്റ് EMI അല്ലെങ്കിൽ സീറോ ഇൻട്രസ്റ്റ് EMI എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അവർ മുമ്പ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഡിസ്കൗണ്ട് EMIയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കസ്റ്റമറിൽ നിന്ന് മറച്ചു വെക്കുക, അങ്ങനെയൊക്കെയുള്ള ചില തന്ത്രങ്ങൾ ഈ വിൽക്കുന്നവർ തന്നെ ചെയ്യാറുണ്ട്. ഇതല്ലാതെ വേറെ ഒരു തട്ടിപ്പ് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ സംഭവിക്കുന്നത്, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സെല്ലറുടെ പേരിൽ വേറെ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ആ സെല്ലറാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം ചെയ്ത് പൈസ വാങ്ങിച്ചിട്ട് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാതിരിക്കുന്ന ഒരു ടൈപ്പ് തട്ടിപ്പ് ഇപ്പൊ ഭയങ്കര വ്യാപകമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ തട്ടിപ്പിനകത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കസ്റ്റമർ പലപ്പോഴും വിചാരിക്കുന്നത് കസ്റ്റമർ ഈ ബ്രാൻഡിന്റെ അടുത്തു നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ പൈസ പോയിരിക്കുന്നത് ആ ബ്രാൻഡിനല്ല, ആൾക്കാർ കേസ് കൊടുക്കുന്നത് ഈ ബ്രാൻഡിനെതിരെ ആയിരിക്കും. പക്ഷെ അത് കൺസ്യൂമർ കോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ തള്ളിപ്പോകും, കാരണം അവർ തെറ്റായിട്ടുള്ള ഒരു നമ്പറിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് ചെയ്തുകൊണ്ട് സംഭവിക്കുന്നതാണ്. കസ്റ്റമർ എത്ര അവയർ ആണെങ്കിലും ചില തട്ടിപ്പുകൾ നടക്കും. അവിടെ നമ്മുടെ നിയമ സംവിധാനം കുറച്ചുകൂടെ ഒന്ന് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്.
1: ഭാരതത്തിന്റെ അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ ആളുകൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന രീതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രമുഖ ഓൺലൈൻ വിപണന കേന്ദ്രങ്ങൾ മുതൽ സോഷ്യൽ മീഡിയ വഴിയുള്ള വിൽപ്പനക്കാരും ക്യുക്ക് കമേഴ്സ് ആപ്പുകളും ഇന്ന് മാർക്കറ്റിൽ സജീവമാണ്. ഇവരുടെ സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വിൽപ്പനയോ നിലവാരമോ വ്യാജമായി ഉയർത്തിക്കാണിക്കാൻ ചില ഇടനിലക്കാരും പ്രവർത്തിക്കുന്നുണ്ടത്രേ.
3: ഞങ്ങളുടെ സ്ഥാപനം വളരെ കുറച്ച് നാളുകൾ, മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാനുണ്ടായി.
1: സംരംഭക സയാന റസൽ.
3: നമ്മൾ അവർക്കൊരു വലിയ തുക നൽകി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ 2 മില്യൺ ഫോളോവേഴ്സ്, അത്രയും ഫോളോവേഴ്സിനെ ആഡ് ചെയ്ത് തരും നമ്മൾ ചൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടില്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പറയുന്ന ഫോളോവേഴ്സ് എല്ലാവരും തന്നെ ഈ ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമോ അല്ലെങ്കിൽ താല്പര്യമോ ആളുകളാവണമെന്നൊന്നുമില്ല. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഫൈലുകളുണ്ട്, അവരെ അങ്ങ് ആഡ് ചെയ്ത് ഈ കൗണ്ട് വല്ലാതെയും കൂട്ടും. അപ്പൊ നമ്മളൊരു ഓൺലൈൻ സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ അവരുടെ ഫോളോവർ കൗണ്ട് മാത്രം ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിക്കാതിരിക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനം തുടങ്ങി 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ബിസിനസ് മാഗസീനുകൾ, ഓൺലൈൻ ചാനലുകൾ ഒക്കെ അപ്രോച്ച് ചെയ്യാറുണ്ടായി. അതായത് നമ്മളെ ഫീച്ചർ ചെയ്യാം, ഞങ്ങളുടെ ബിസിനസ് രംഗത്തെ സക്സസ് സ്റ്റോറിയെ പറ്റി ഇന്റർവ്യൂകൾ പബ്ലിഷ് ചെയ്യാനും മാഗസീൻസിനും ഒക്കെ. അപ്പൊ ഞങ്ങൾ ഇവരോടൊക്കെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ തുടങ്ങിയിട്ട് 6 മാസം പോലും ആയിട്ടില്ല, അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, അതേപോലെ പ്രൈസ് കൊടുത്താൽ നമുക്ക് അവാർഡ് തരാം എന്ന് വരെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഈ പറയുന്ന മീഡിയ റിവ്യൂസ്, ഫോളോവേഴ്സ് കൗണ്ട്സ് ഇതൊക്കെ കണ്ടുകൊണ്ട് മാത്രം ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതിരിക്കുക.
1: ഉപഭോക്താക്കളെ സ്വാധീനിച്ച് സാധാരണ രീതിയിൽ അവർ വാങ്ങാൻ സാധ്യതയില്ലാത്ത സാധനങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ അവരെ നയിക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രയോഗിക്കുന്ന ഡിസൈനുകളായ ഡാർക്ക് പാറ്റേണുകളുമായി കമ്പനികൾ വലവിരിച്ചിട്ടുണ്ട്. ഇതിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ ഓൺലൈൻ കച്ചവടക്കാരും ഈ ഡാർക്ക് പാറ്റേണുകൾ ഉപയോഗിച്ചു വരുന്നുണ്ടത്രേ.
4: നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കച്ചവട ഇടപാടുകൾ, സാധനങ്ങൾ വാങ്ങുന്നത് ഒക്കെ ഇടപാടുകളെല്ലാം നടക്കുന്നത് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മൊബൈൽ പ്ലാറ്റ്ഫോം വഴിയാണ്.
1: IT വിദഗ്ധൻ VK ആദർശ്.
4: അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപങ്ങളും രാജ്യം നിലവിലുണ്ട്. ഇതിനൊരു പരിഹാരം എന്നോണം ആണ് 2020 ഇതുമായി ബന്ധപ്പെട്ട നിയമം ഭേദഗതി ചെയ്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇ കൊമേഴ്സ് റൂൾ 2026, അതായത് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്ത് സർക്കാർ പുതിയ ചട്ടങ്ങളും പുതിയ സംവിധാനങ്ങളും ഇനി വരുന്ന January 1 നടപ്പാക്കാൻ പോവുകയാണ്. ഇപ്പൊ അതനുസരിച്ച് പ്രമുഖമായും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായി പലപ്പോഴും നമുക്കറിയാം ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം തന്നാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഈ തരം സൈറ്റുകളിലേക്ക് ആകർഷിക്കുന്നത്. ഡിസ്കൗണ്ട് തരുമ്പോൾ 50% ഡിസ്കൗണ്ട്, 75% ഡിസ്കൗണ്ട്, ഒരു വേള 90% ഡിസ്കൗണ്ട് വരെ പറയാം. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട് ഒന്ന് ഒരു വിലയുമായി താരതമ്യപ്പെടുത്തിയല്ലേ ഡിസ്കൗണ്ട് പറയാൻ പറ്റൂ ശതമാനത്തിൽ. അപ്പോൾ മുൻവില ഏതാണ് താരതമ്യപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഒരു ക്ലിയർ ആയിട്ടുള്ള വളരെ നിശ്ചിതമായ രൂപം ഇതിന് കൊണ്ടുവന്നു. ഒന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 വിലയിൽ ഏറ്റവും കുറഞ്ഞ വില ഏതാണോ അത് പരസ്യപ്പെടുത്തിയിരിക്കണമെന്ന്. ഡിസ്കൗണ്ടിനകത്ത് പൊള്ളത്തരം ഉണ്ടെങ്കിൽ അത് നമുക്കറിയാം.

0: ഓൺലൈൻ വിപണിയെ ഒന്ന് ശാക്തീകരിക്കാനും അതിനെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എല്ലാവർക്കും ഒരേപോലെ, അല്ലെങ്കിൽ വലിയ ഇ കൊമേഴ്സ് കമ്പനികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകി സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുകയും ഈ രംഗത്ത് വളരെ നൈതികതയോടെ പ്രവർത്തിക്കുന്ന പുതിയ കമ്പനികൾക്ക് അതൊരു വിഘാതമാവുകയും ചെയ്യും. രണ്ടാമത് ഈ ഡാർക്ക് പാറ്റേണുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു സാധനം വാങ്ങിപ്പോകാൻ നേരത്തെ ഇടയ്ക്ക് വെച്ചായിരിക്കും അവർ പറയുന്നത് നിങ്ങൾ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെന്ന് ചോദിക്കും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കൊണ്ടുവരും, നമ്മൾ അറിയാതെ നമ്മളത് കാശ് കൊടുക്കും, അവസാനം സബ്സ്ക്രിപ്ഷൻ കൊണ്ട് ഒരു പ്രയോജനം കാണത്തില്ല. ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഡാർക്ക് പാറ്റേൺ എന്ന് വിളിക്കുന്നത്.
1: ഓൺലൈൻ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി ഭാരതത്തിൽ നിയമപരമായ ഒരു ചട്ടക്കൂട് നിലവിലുണ്ട്. ഇ കൊമേഴ്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും ന്യായമില്ലാത്ത വ്യാപാര രീതികൾ പരിഹരിക്കുന്നതിനും 2019-ലെയും 2020-ലെയും ഉപഭോക്തൃ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു.
2: ഓൺലൈനിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ മോശമായാൽ ഉത്തരവാദി ആരാണ്? അല്ലെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടാൽ ഉപഭോക്താവ് എന്താണ് ചെയ്യേണ്ടത്?
1: അഡ്വക്കേറ്റ് അനുജ.
2: ഇനി മുതൽ ഈ ചോദ്യങ്ങൾക്ക് നിയമം തന്നെ ഒരു പരിധിവരെ ഉത്തരം നൽകുന്നുണ്ട്. 2027 ജനുവരി 1 മുതൽ ഇ കൊമേഴ്സ് രംഗത്ത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന പുതിയ നിയമ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരികയാണ്. ഇതൊരു പുതിയ ഇ കൊമേഴ്സ് ആക്ട് അല്ല, നിലവിലുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇ കൊമേഴ്സ് റൂൾസ് 2020ലേക്കുള്ള ഭേദഗതികളാണ് 2027 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. പഴയ നിയമത്തിൽ തന്നെ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്ക് ഉപഭോക്താവിനോട് വിവരങ്ങൾ നൽകാനും ഗ്രീവൻസ് ഓഫീസർ നിയമിക്കാനും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒഴിവാക്കാനും ബാധ്യത ഉണ്ടായിരുന്നു. പുതിയ ഭേദഗതി അതിനെ കൂടുതൽ വ്യക്തവും സുതാര്യവും കർശനവുമാക്കുകയാണ്. ഇപ്പൊ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സാധനം വാങ്ങി, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ലഭിച്ചത് മറ്റൊരു ഉൽപ്പന്നമാണ്, പണം തിരികെ ലഭിക്കുന്നുമില്ല, കൺസ്യൂമർ കെയറിൽ നിരന്തരം ബന്ധപ്പെട്ടിട്ടും യാതൊരു ഫലവുമില്ല. ഇത്തരം അനുഭവങ്ങൾ പല ഉപഭോക്താക്കൾക്കും ഉണ്ടായിട്ടുണ്ടാവും. പുതിയ വ്യവസ്ഥയിൽ ഗ്രീവൻസ് റിഡ്രസലിന് വളരെ വ്യക്തമായ ഉത്തരവാദിത്തം നൽകുന്നുണ്ട്. നിയമം ശക്തമാകുന്നു എന്നത് സന്തോഷകരം തന്നെ. പക്ഷേ നിയമം അറിയുന്ന ഉപഭോക്താവാണ് ശക്തനായ അല്ലെങ്കിൽ സുരക്ഷിതനായ ഉപഭോക്താവ്.
1: 2027 ജനുവരി 1 മുതൽ നടപ്പിലാകുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ ഓൺലൈൻ കച്ചവടത്തെ കൂടുതൽ സുതാര്യമാക്കാനും ഓൺലൈൻ രംഗത്തെ വഞ്ചനാ പ്രവണതകളെ നിയന്ത്രിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ്.
3: 2019-ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 94-ാം വകുപ്പ് പ്രകാരം ഇ കൊമേഴ്സിലെ അധാർമ്മികമായ വ്യാപാര രീതികൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് തടയുവാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്.
1: സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മെമ്പർ കെ ആർ രാധാകൃഷ്ണൻ.
3: അതുപ്രകാരം രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങൾ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇ കൊമേഴ്സ് റൂൾസ് 2020 ജൂലൈ 23 പ്രാബല്യത്തിൽ വന്നു. ഓൺലൈൻ ഷോപ്പിംഗിലെ സുതാര്യതയും ഉറപ്പാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇ കൊമേഴ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി 9 സെപ്റ്റംബർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. 2027 ജനുവരി 1 മുതൽ നിലവിൽ വരുന്ന ഭേദഗതിയിൽ കർശനമായ നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, വ്യാജ വിലക്കഴിവുകൾ, സെർച്ച് റിസൾട്ടുകളിൽ കൃത്രിമം കാണിക്കൽ എന്നിവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് വിലക്കഴിവ് പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ 30 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയും പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കണം. ഉപഭോക്താക്കളെ സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാക്കുന്ന ഡാർക്ക് പാറ്റേൺ ഡിസൈനുകൾ തടയുന്നതിന് 2023-ലെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. കമ്പനികൾ എല്ലാ വർഷവും സ്വയം ഓഡിറ്റ് നടത്തുകയും കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുകയും വേണം. ഇറക്കുമതി ചെയ്ത സാധനങ്ങളുടെ കാര്യത്തിൽ ആരാണ് ഇറക്കുമതി ചെയ്തതെന്നും ഏത് രാജ്യത്ത് നിന്നാണെന്നും വ്യക്തമാക്കണം. ഉപഭോക്താവിന്റെ വ്യക്തമായ സമ്മതമില്ലാതെ വിവരങ്ങൾ ഉപയോഗിക്കാനോ അനുബന്ധമല്ലാത്ത സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കാനോ പാടില്ല. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനുമായി നേരിട്ട് ബന്ധിപ്പിക്കണം. ഇ കൊമേഴ്സ് ചട്ടങ്ങളിലെ ഭേദഗതികൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുമെന്നാണെന്ന് പ്രതീക്ഷിക്കാം.
1: സർക്കാർ നിയന്ത്രണങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും പരാതി പരിഹാര മാർഗങ്ങളും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നുണ്ട് എങ്കിലും ആദ്യ പ്രതിരോധം അറിവും ജാഗ്രതയുമുള്ള ഉപഭോക്താവാണ്. ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിലോ ഓൺലൈൻ വ്യാപാര സൈറ്റിലോ ഒരു സാധനം വാങ്ങാൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് ആവശ്യമുണ്ടോ, അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടോ, സൈറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുറപ്പാക്കുക. ചൂഷണത്തിനിരയാകാത്ത ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവരുടെയും ജീവിതത്തെ ലളിതമാക്കട്ടെ.
4: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൌമ്യ IG സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
4: സംഗീത സരണി മൃദംഗപാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 10 സെക്കൻഡും. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105. 2325142.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 5th സെമിക്കോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷന്റെ 5th മറ്റന്നാൾ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ പരിപാടിയിൽ 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പങ്കെടുക്കും. 6 കൺട്രി പവലിയനുകൾ, 12 സംസ്ഥാന ഗവൺമെന്റ് പവലിയനുകൾ, 1 പ്രത്യേക സ്റ്റാർട്ടപ്പ് പവലിയൻ എന്നിവ എക്സിബിഷനിൽ ഉണ്ടായിരിക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ സംയുക്തമായാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമിക്കോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും സഹകരണം, നവീകരണം, നിർമ്മാണം, നിക്ഷേപം, കഴിവ് വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന പ്ലാറ്റ്ഫോമായി ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18th ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ. വിവിധ വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ധാരണയും സമവായവും രൂപീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ശേഷിയാണ് ഉച്ചകോടിയിൽ അംഗീകരിച്ച പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ സീനിയർ ഫെലോ ആയ മൈക്കൽ ഗുഗൽമാൻ വിലയിരുത്തി. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ നടന്ന ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ്.

നൽകി. ഇന്നലെ വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലിദ്വീപിലേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കലക്ടർ ഡോക്ടർ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക വ്യവസായ നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, എം കെ രാഘവൻ എം പി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേലേമ്പ്രയിലെ സ്വകാര്യ വെൽനസ് സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തിന്റെ വ്യവസായ വാണിജ്യ മേഖലയിൽ മലേഷ്യൻ നിക്ഷേപത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളും മലേഷ്യയിൽ നിന്നുള്ള നിക്ഷേപകരും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകൾ, പുതിയ സംരംഭങ്ങൾ, വ്യവസായ വികസനം, അടിസ്ഥാന സൌകര്യങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോഴിക്കോട് ക്വാലാലംപൂർ മേഖലയിൽ മലേഷ്യ എയർലൈൻസ് നേരിട്ട് വിമാന സർവ്വീസ് ആരംഭിക്കണമെന്ന് എം കെ രാഘവൻ എം പി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. ഉന്നയിച്ച കാര്യങ്ങൾ വളരെ താൽപര്യപൂർവ്വം ശ്രദ്ധിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് അറിയിച്ചതായി എം കെ രാഘവൻ പറഞ്ഞു. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി കാറുകൾ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഈ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അവർ അറിയിച്ചു. രാജസ്ഥാനിൽ നഗര തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP വൻ മുന്നേറ്റം. സംസ്ഥാനത്തുടനീളം 10,245 വാർഡുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിലാണ് BJP ഭൂരിപക്ഷം നേടിയത്. വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാൻ ജനതയെ അഭിനന്ദിച്ചു. പാർട്ടിയുടെ ഈ വിജയം അസത്യപ്രചാരണങ്ങൾക്ക് മേൽ സത്യം നേടിയ വിജയത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. 50,000-ലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾക്കും പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ നാദാപുരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ആണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസുകളിൽ നേരിട്ടെത്തി അപേക്ഷ നൽകുന്ന കാലം മാറിയെന്നും വിരൽത്തുമ്പിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആഗോളതലത്തിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ വിലയിരുത്തി ജനാധിപത്യ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇതോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി നടത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിക്കും. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിനുതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIMന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽ പാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പരമ്പരയിലെ 3-ാമത്തെ മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരം ഇന്ന് ഇറ്റലിയിൽ ആരംഭിക്കും. 20-അംഗ ഇന്ത്യൻ ടീമിനെ ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസാണ് നയിക്കുന്നത്. പുരുഷ വനിതാ ട്രാപ്പ്, സ്കീറ്റ്, മിക്സഡ് ഡ്രീം ട്രാപ്പ് എന്നിവയുൾപ്പെടെ 5 മെഡൽ ഇനങ്ങളിൽ ഇന്ത്യൻ ടീം മത്സരിക്കും. 30 ഫെഡറേഷനുകളിൽ നിന്നായി ആകെ 218 ഷൂട്ടർമാർ മത്സരിക്കും. ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും.
സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് വൺ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ

0: ഗുസ്തി മത്സരത്തിൽ കണ്ണൂർ ചാമ്പ്യന്മാരായി. 131 പോയിന്റോടെയാണ് കണ്ണൂർ കിരീടം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവും നേടിയാണ് കണ്ണൂർ ഗുസ്തിയിൽ കിരീടം ചൂടിയത്. 17 സ്വർണവും 4 വെള്ളിയും 15 വെങ്കലവും നേടി 112 പോയിന്റോടെ തിരുവനന്തപുരം രണ്ടാം സ്ഥാനവും 4 സ്വർണവും 7 വെള്ളിയും 13 വെങ്കലവും നേടി 54 പോയിന്റോടെ പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൈക്കോണ്ടോ മത്സരം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫെൻസിംഗ് മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ കോർട്ടിലും കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറിയിൽ ചെസ് മത്സരവും നടക്കും. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും.
0: പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ ദേശസേവാ യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മുതിർന്ന വൈദികൻ കുന്നക്കുരുടി നാരകത്ത് വി വി ബഹനാൻ കോർഡ് എപ്പിസ്കോപ്പ നിര്യാതനായി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 93-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സഭയുടെ അങ്കമാലി, കണ്ടനാട്, കോട്ടയം സെൻട്രൽ എന്നീ ഭദ്രാസനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കുന്നക്കുരുടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ സംഭാവന ശുശ്രൂഷയ്ക്ക് മലങ്കര സഭാ മേലധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് 5 തുറക്കും. കന്നിമാസം 1 മറ്റന്നാൾ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നടയടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 5th സെമികോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: അഥ വാർത്താഹ. ഭാരതസ്യ കൂട്ടനീതിക ഔന്നത്യം പ്രാകടയൻ വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ പ്രാവോചത് യത് ബ്രിക്സ് മഞ്ചേ വൈശ്വിക നേതൃണാം ഉപസ്ഥിതിഃ ഭാരതസ്യ പ്രഭാവാതിശയം അദർശയത്. വാർത്താഹരാൻ സംബോധയൻ ഡോക്ടർ എസ് ജയശങ്കരഃ ന്യഗാദീത് യത് ഏതത് സമ്മേളനം അതി ധ്രുവീകൃതേ ജഗതി ആയോജിതം ഗതം യസ്യ സമീക്ഷണം മഹദാവശ്യകമസ്തി. ഭാരതസ്യ അധ്യക്ഷതായാം രാഷ്ട്രീയ രാജധാന്യാം നവദില്യാം വിഗത ഭാനുവാസനെ നിവൃത്തസ്യ അസ്യ ദിവസ ദ്വയാത്മക ശിഖര സമ്മേളനസ്യ സഫല ആയോജനായ സദസ്യ ദേശൈഃ ഭാരതസ്യ കൂടനീതിക നേതൃത്വസ്യ അഥ അബാധിത പ്രാമാണ്യസ്യ മുക്തകണ്ഠേന പ്രശംസ വിഹിത. രാജസ്ഥാന രാജ്യസ്യ നഗര നികായ നിർവാചനേഷു ഭാരതീയ ജനതാദലസ്യ വിജയാനന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനസ്യ ജനതാം പ്രതി ആഭാരം പ്രാകടയത്. ഏകസ്മിൻ സാമാജികാന്തർജാലീയ പട്ടലെ പ്രധാനമന്ത്രിണാ പ്രോദീരിതം യത് ദലസ്യ ഏഷഃ വിജയഃ അസത്യസ്യ പ്രതിധ്വനേഃ ഉപരി സത്യസ്യ വിജയസ്യ ഏകാ അബാധിതാ സിദ്ധിഃ വർത്തതേ. മോദിനാ പ്രതിപാദിതം യത് രാജ്യസ്യ പ്രജ്ഞാവതാ ജനസമൂഹേന പുനരേകവാരം സ്പഷ്ടീകൃതം യത് തേ ദ്വിയന്ത്രസർവകാരസ്യ നേതൃത്വേ സഞ്ചാലിതാനാം അഭ്യുദയ സുശാസന നീതീനാം പൂർണം സമർത്ഥനം കുർവന്തി. ജാല അപരാധ സംശയെ ബാങ്ക് ഇത്യതൈഃ അദ്യ പ്രഭൃതി. സമ്പൂർണ കോശ സ്ഥഗനസ്യ സ്ഥാനെ കേവലം വിവാദിത ധനാംശസ്യ ഏവ സ്ഥഗനം വിധാസ്യതേ. സഹസ്രരൂപ്യകാണാം അഥവാ തദധികസ്യ സന്ദിഗ്ധ വ്യവഹാരാണാം പ്രകരണെ കൃത്രിമ ബുദ്ധി മാധ്യമേന നിരീക്ഷണം ഭവിഷ്യതി. ഏഷഃ നിയമഃ 27th 2000 ഏപ്രിൽ മാസസ്യ പ്രഥമ ദിനാങ്കാത് പ്രഭാവി ഭവിഷ്യതി. പരീക്ഷാ പാരദർശിതാം രക്ഷിതും ജാർഖണ്ഡ് CID ആരക്ഷിഭിഃ

0: വികസിത വ്യവസ്ഥ സുദൃഢ അതീവ പ്രത്യുത്തരശീല സമയോചിത ച വർണ്ണിത അനേനൈവ തേന ന്യായപാലികായാം നിരന്തര പരിഷ്കാരസ്യ അധിക പാരദർശകതായാശ്ച ആവശ്യകതായാം ബലം പ്രദത്തം. ഹ്യഹ നവദില്യാം പ്രത്യക്ഷ ന്യായപ്രദാനം ന്യായവ്യവസ്ഥയാ സ്തംഭരൂപേണ പാരദർശിത ജനവിശ്വാസിശ്ച ഇതി വിഷയമാധൃത്യ ആയോജിത്തെ ഷഷ്ഠേ രാമജേഠ്മലാനി സ്മൃതിവ്യാഖ്യാനെ മുഖ്യഭാഷണം കുർവൻ മുഖ്യന്യായാധീശ അവോചത് യത് പരിഷ്കാര ഇവ ശാശ്വത നിയമോ ഭവേത്. സമുദ്ര സുരക്ഷാം പ്രതി സംശയമുത്പാദയൻ അമേരിക്ക ഇറാൻ ദേശയോഃ പ്രത്യഗ്രഹ വിവാദ സമുദ്ഭൂതഃ. ഇറാനിയ സൈന്യദലേന ആഖ്യാതം യത് തൈലപ്പോതഃ സുരക്ഷാ സീമാമതിക്രമ്യ ജലസുരംഗേന വിസ്ഫുടഃ പരം അമേരിക്ക ദേശസ്യ മധ്യ കമാൻഡ് വിഭാഗേന അസ്യ ഖണ്ഡനം കുർവതാ പ്രതിപാദിതം യത് ഇറാനിയ ഡ്രോൺ ഇത്യനേന ഏവ അസ്യ പോതസ്യ ഉപരി ആക്രമണം വിഹിതം. നേപാളസ്യ വിദ്യുത് സങ്കടം അപാകർത്തും ഭാരത സർവകാര അഗ്രെ ആഗതഃ. ഭാരതേന ഡിസംബർ മാസസ്യ ത്രിംശത് ദിനാങ്കം യാവത് പ്രതിദിനം വിദ്യുത് നിര്യാതം അൻവാമോദി. നേപാളേ അപ്ലാവേന ജലവിദ്യുത് പരിയോജനാ വിനഷ്ടാ സഞ്ജാതാ. പ്രകൃതികോപസ്യ സങ്കേതം ദദത് ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗ പ്രത്യപാദയത് യത് അദ്യ ദില്ലി ഹരിയാണ അസമ പ്രഭൃതി രാജ്യേഷു അതിവൃഷ്ടിഃ ഭവിഷ്യതി. വിഭാഗേന അനേന പ്രതിപാദിതം യത് ദക്ഷിണ ഭാരതേ അപി അതിവൃഷ്ടിഃ ഭവിഷ്യതി ഇതി വാർത്താഃ.
1: ആകാശവാണി സമയം 7 മണി.

0: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം ഇന്നത്തെ പുലർവെട്ടത്തിലേക്ക്. പതിവ് പോലെ ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ കേളപ്പച്ചി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആന്റ് ഫുഡ് ടെക്നോളജി കോളേജിൽ RF മോഡലിൽ നടത്തുന്ന ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ CUET ICAR UG 2026 ഒഴിവ് സീറ്റുകളിലേക്ക് ഈ മാസം 17 വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ പഴയ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന്റെ ഓഫീസിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ഒക്ടോബർ 2 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 23 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. നെടുമങ്ങാട് വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 17 സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446911451 എന്ന ഫോൺ നമ്പറിൽ ഈ മാസം 16 മുമ്പ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലനം

0: പരിപാടി ഈ മാസം 18-ന് സംഘടിപ്പിക്കുന്നു. താല്പര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923433 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ നാളെ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കും. താൽപര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിനെത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. മഷ്റോം ഫാമേഴ്സ് ആന്റ് ബൈപ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 23-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വച്ച് സൌജന്യ കൂൺ കൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്ക് എടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9847328975 9447002290. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രീയ കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 10 മണി മുതൽ തെള്ളിയൂരിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വച്ചാണ് പരിശീലനം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8078572094. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഈ ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ത്തിലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഇന്ന് സെപ്റ്റംബർ 15. ഈ ദിനത്തിന്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്ന് ഇനി കേൾക്കാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: ഇന്ത്യയിൽ സെപ്റ്റംബർ 15 ഔദ്യോഗികമായി ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ മഹാനായ പ്രതിഭയും വിഖ്യാത എഞ്ചിനീയറുമായിരുന്ന ഭാരതരത്ന സർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. സർ MV എന്ന പേരിൽ അദ്ദേഹം പരക്കെ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ നിർമ്മാണത്തിലും അടിസ്ഥാന സൌകര്യ വികസനത്തിലും എഞ്ചിനീയർമാർ നൽകുന്ന സംഭാവനകളെ രാജ്യം ആദരിക്കുന്ന ദിവസമാണ് ഇത്. കൃഷ്ണരാജസാഗർ അണക്കെട്ടിന്റെ നിർമ്മാണം, ഹൈദരാബാദിലെ വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനം തുടങ്ങി സർ വിശ്വേശ്വരയ്യ രാജ്യത്തിന് നൽകിയ അതുല്യമായ സംഭാവനകളെ ഈ ദിവസം സ്മരിക്കുന്നു. ഇന്ത്യയെ കൂടാതെ ശ്രീലങ്കയിലും ടാൻസാനിയയിലും സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കാറുണ്ട്. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 15 ലോകമെമ്പാടും ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം 2007 മുതലാണ് ഈ ദിവസം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ലോകമെമ്പാടും ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളും തത്വങ്ങളും സംരക്ഷിക്കുക, രാജ്യങ്ങളിലെ ജനാധിപത്യ വ്യവസ്ഥകളുടെ അവസ്ഥ പരിശോധിക്കാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും അവസരമൊരുക്കുക, ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തവും മനുഷ്യാവകാശങ്ങളും ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യങ്ങൾ. 1959 സെപ്റ്റംബർ 15 ഇന്ത്യയുടെ ദേശീയ പ്രക്ഷേപണ സേവനമായ ദൂരദർശൻ ഔദ്യോഗികമായി സംപ്രേഷണം ആരംഭിച്ചത്. ഡൽഹിയിൽ ഒരു ചെറിയ ട്രാൻസ്മിറ്ററും താൽക്കാലിക സ്റ്റുഡിയോയും ഉപയോഗിച്ചാണ് ദൂരദർശൻ ആദ്യമായി സംപ്രേഷണം തുടങ്ങിയത്. തുടക്കത്തിൽ ആഴ്ചയിൽ 2 ദിവസം വീതം പ്രതിദിനം 30 മിനിറ്റ് മാത്രമായിരുന്നു സംപ്രേഷണം. വിദ്യാഭ്യാസ സംബന്ധിയായ പരിപാടികളാണ് അന്ന് പ്രധാനമായും നൽകിയിരുന്നത്. 1965 ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായി ദൂരദർശൻ പ്രതിദിന സംപ്രേഷണം ആരംഭിച്ചു. 1976 ദൂരദർശനെ റേഡിയോയിൽ നിന്ന് വേർപെടുത്തി ഒരു പ്രത്യേക വകുപ്പാക്കി മാറ്റി. 1982 ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ നടന്നതോടെയാണ് ദൂരദർശൻ ആദ്യമായി കളർ സംപ്രേഷണത്തിലേക്ക് ചുവടുമാറിയത്. ലോകത്തിലെ ഏറ്റവും പ്രമുഖനും സ്വാധീന ശക്തിയുള്ളതുമായ പരിസ്ഥിതി സംഘടനകളിൽ ഒന്നായ ഗ്രീൻ പീസ് 1971 സെപ്റ്റംബർ 15 ഔദ്യോഗികമായി സ്ഥാപിതമായത്. കാനഡയിലെ വാൻകൂവർ നഗരത്തിലാണ് ഈ സംഘടന രൂപീകൃതമായത്. അലാസ്കയിലെ അംചിത്ക ദ്വീപിൽ അമേരിക്ക നടത്താനിരുന്ന ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ കപ്പൽ മാർഗം യാത്ര തിരിച്ചതോടെയാണ് ഗ്രീൻ പീസിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. തുടക്കത്തിൽ ഡോൺ മേക്ക് എ വേവ് കമ്മിറ്റി എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇവർ യാത്ര ചെയ്ത കപ്പലിന് ഗ്രീൻ പീസ് എന്ന് പേരിടുകയും അത് പിന്നീട് സംഘടനയുടെ ഔദ്യോഗിക നാമമായി മാറുകയും ചെയ്തു. നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം ആണ് ഗ്രീൻ പീസിന്റെ അന്താരാഷ്ട്ര ആസ്ഥാനം. ആഗോള താപനം, വനനശീകരണം, അമിത മത്സ്യബന്ധനം, ആണവ ഭീഷണി, പ്ലാസ്റ്റിക് മലിനീകരണം തുടങ്ങിയ ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെതിരെ സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിക്കുക എന്നതാണ് ഇവരുടെ ശൈലി. സർക്കാരുകളിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ കോർപ്പറേറ്റുകളിൽ നിന്നോ ഗ്രീൻ പീസ് ഫണ്ട് സ്വീകരിക്കാറില്ല. വ്യക്തികളുടെ സംഭാവനകൾ മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: പുനർവിട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
8: ആയുരാരോഗ്യത്തിൽ എന്ന മൈഗ്രെയിൻ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ നീതോസി മോഹൻ സംസാരിക്കുന്നു.
9: ശിരസിന്റെ പകുതി ഭാഗത്തായി അനുഭവപ്പെടുന്ന അതിതീവ്രമായ ഒരുതരം തലവേദനയാണ് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്നറിയപ്പെടുന്നത്. തലവേദനയോടൊപ്പം കാണിക്കുന്ന മറ്റു ചില ലക്ഷണങ്ങളാണ് സാധാരണ തലവേദനയിൽ നിന്നും മൈഗ്രെയിനുള്ള വ്യത്യാസം. മനം പുരട്ടൽ, കാഴ്ച സംബന്ധമായ മാറ്റങ്ങൾ, പ്രകാശത്തോടും ശബ്ദത്തോടും ഉള്ള അസഹിഷ്ണുത, ഛർദി മുതലായവയാണ് ഇത്തരം അനുബന്ധ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടവ. ആഗോളതലത്തിൽ 15% മൈഗ്രെയിന്റെ വ്യാപ്തി. അതായത് 6 in 1 മൈഗ്രെയിൻ ബാധിതനാണ്. സാധാരണയായി പ്രായപൂർത്തിയായവരിലാണ് കൂടുതൽ പ്രകടമാകുന്നത്. 30 മുതൽ 50 വയസ്സ് വരെ ഉള്ളവരിലും അധികമായി ഇത് കാണപ്പെടുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ 2-3 times കൂടുതലായി ഇത് കണ്ടുവരുന്നു. പാരമ്പര്യമായി മൈഗ്രെയിൻ ഉള്ളവരിൽ രോഗം വരാനുള്ള സാധ്യത ഏറെയാണ്. മാനസിക സമ്മർദ്ദം, വിഷാദം തുടങ്ങിയവ ഉള്ളവരിലും ഉറക്കക്കുറവുള്ളവരിലും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുന്നത്? തലയിലെ ഞരമ്പുകളുടെ അമിതമായ സെൻസിറ്റിവിറ്റിയാണ് മൈഗ്രെയിനിൽ പ്രകടമാകുന്നത്. മൈഗ്രെയിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ട്രിഗേഴ്സ് അല്ലെങ്കിൽ പ്രകോപനങ്ങൾ. മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, മദ്യപാനം, പുകവലി, തീവ്രമായ പ്രകാശം, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇവയൊക്കെ മൈഗ്രെയിനിലേക്ക് നയിക്കുന്ന പ്രകോപന ഘടകങ്ങളായി പ്രവർത്തിക്കുന്നു. ഇവ അസാധാരണമായ ചില തരംഗങ്ങൾ തലച്ചോറിന്റെ ഉപരിതലത്തിലേക്ക് വ്യാപിക്കുന്നതിന് കാരണമാകുന്നു. മൈഗ്രെയിൻ ഉണ്ടാകുന്ന സമയത്ത് ട്രൈജെമിനൽ നെർവ് പുറപ്പെടുവിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ തലച്ചോറിലെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും തത്ഫലമായി വേദന, തുടിപ്പ്, പ്രകാശ ശബ്ദ അസഹിഷ്ണുത തുടങ്ങിയ ലക്ഷണങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്താണ് മൈഗ്രെയിന്റെ ലക്ഷണങ്ങൾ? മൈഗ്രെയിൻ ലക്ഷണങ്ങൾ 4 അവസ്ഥകളിലായി പ്രകടമാകാറുണ്ട്. പ്രോഡ്രോമാണ് ആദ്യത്തെ അവസ്ഥ. ഇത് ചില വാർണിംഗ് സൈൻസ് ആണ്. മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് 1 ദിവസം മുൻപ് തന്നെ മൂഡ് ചേഞ്ചസ്, കഴുത്തിലെ പേശികൾ മുറുകുക, ഭക്ഷണത്തിനോട് അമിതമായ ആർത്തി തോന്നുക തുടങ്ങിയ ചില ലക്ഷണങ്ങൾ പ്രകടമാകുന്നതാണ് പ്രോഡ്രോം. 2nd അവസ്ഥയാണ് ഓറ. മൈഗ്രെയിൻ ബാധിതരിൽ 15% പേരിൽ മാത്രമാണ് ഓറ എന്ന അവസ്ഥ കാണിക്കുന്നത്. ഓറ അനുഭവപ്പെടുന്നത് നിമിത്തം മൈഗ്രെയിൻ വരുന്നത് മുൻകൂട്ടി അറിയാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും സഹായകമാകുന്നു. കാഴ്ചയിലെ ചില വ്യതിയാനങ്ങൾ, കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന പ്രകാശവളയങ്ങൾ, ചുറ്റിലും ഇരുട്ടായി തോന്നുക തുടങ്ങിയ ചില ലക്ഷണങ്ങളെയാണ് ഓറ എന്ന് വിളിക്കുന്നത്. 3rd അവസ്ഥയാണ് ഹെഡേക്ക് അറ്റാക്ക്. ഇത് അതിശക്തമായ തലവേദന അനുഭവപ്പെടുന്ന ഘട്ടമാണ്. 4 മുതൽ 72 മണിക്കൂർ വരെ ഈ തലവേദന നീണ്ടു നിൽക്കാറുണ്ട്. ശരീരചലനങ്ങൾ തലവേദനയുടെ തീവ്രത കൂട്ടുന്നു. തലവേദനയോടൊപ്പം മനം പുരട്ടൽ, പ്രകാശ ശബ്ദ അസഹിഷ്ണുത തുടങ്ങിയ ലക്ഷണങ്ങളും കാണാറുണ്ട്. നാലാമത്തെ അവസ്ഥയാണ് പോസ്റ്റ്റൂം. ഇത് റിക്കവറി ഫേസ് ആണ്.

0: മൈഗ്രെയിൻ അറ്റാക്ക് മാറിയ ശേഷവും ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ രണ്ട് ദിവസത്തേക്ക് കൂടി കാണിക്കുന്നതാണ് പോസ്ട്രോം. എങ്ങനെയാണ് മൈഗ്രെയിൻ തലവേദനയുടെ ചികിത്സ? രോഗത്തിന്റെ അക്യൂട്ട് മാനേജ്മെന്റ് എന്ന രീതിയിൽ വേദന സംഹാരികളാണ് നൽകാറുള്ളത്. അതുപോലെ രോഗപ്രതിരോധാർത്ഥം ഉള്ളിലേക്ക് മരുന്നുകളും ഇഞ്ചക്ഷനുകളും ലഭ്യമാണ്. നവീനമായ ചില ചികിത്സാരീതികളും ഉപയോഗിച്ചു വരുന്നുണ്ട്. മൈഗ്രെയിൻ ഹെഡ് ബാൻഡ്, നേസൽ കൂളിംഗ് ഡിവൈസ്, നെർവ് സ്റ്റിമുലേഷൻ പാച്ചസ് തുടങ്ങിയവ. മൈഗ്രെയിനെ ആയുർവേദത്തിൽ അർദ്ധാവഭേദകം എന്നാണ് കണക്കാക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശിരസിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന പിളർക്കുന്ന പോലെ അതിശക്തമായ തലവേദനയാണിത്. ഏതു രോഗത്തിന്റെയും ആയുർവേദ ചികിത്സയിൽ ഏറ്റവും പ്രധാനം രോഗകാരണമായി വർത്തിക്കുന്ന മുഴുവൻ ഘടകങ്ങളെയും ഒഴിവാക്കുക എന്നതാണ്. മൈഗ്രെയിൻ രോഗികളെ സംബന്ധിച്ച് ഭക്ഷണരീതികളും ജീവിതശൈലികളും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എരിവുള്ളതും വറുത്തതും പൊരിച്ചതും കെഫീൻ അടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഫെർമെന്റഡ് ഫുഡ്സ്, ആൽക്കഹോൾ കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക, ശരിയായ വിശ്രമം ശീലിക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, മൊബൈലും മറ്റുപകരണങ്ങളും നോക്കുന്നത് കുറയ്ക്കുക, തീവ്രമായ വെളിച്ചത്തിലേക്ക് നോക്കാതെ ഇരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ഇതെല്ലാം ശീലിക്കേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന് മൈഗ്രെയിൻ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നീതു സി മോഹൻ.
2: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൗമ്യ IG സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: തൊഴിൽ ദർശനം.
1: ആണവോർജ മന്ത്രാലയത്തിന് കീഴിൽ ഹൈദരാബാദിലുള്ള ന്യൂക്ലിയർ ഫ്യുവൽ കോംപ്ലക്സിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ITI, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. വിവിധ ട്രേഡുകളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ നിന്നായി 538 പേരെയാണ് തിരഞ്ഞെടുക്കുക. ട്രേഡ് അപ്രന്റീസ് ഒഴിവ് 432, ഫിറ്റർ 133, ടർണർ 51, ഇലക്ട്രീഷ്യൻ 58, മെഷീനിസ്റ്റ് 24, അറ്റന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ്, കെമിക്കൽ പ്ലാന്റ് ഓപ്പറേറ്റർ 13, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 15, ഇലക്ട്രോണിക്സ് മെക്കാനിക് 26, ലബോറട്ടറി അസിസ്റ്റന്റ് കെമിക്കൽ പ്ലാന്റ് 6, മോട്ടോർ മെക്കാനിക്സ് വെഹിക്കിൾ 3, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ 1, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 65, ഡീസൽ മെക്കാനിക് 3, കാർപ്പന്റർ 5, പ്ലംബർ 5, വെൽഡർ 24. യോഗ്യത 10-ാം ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിൽ ITIയും. ഡിപ്ലോമ അപ്രന്റീസ് ഒഴിവ് 79, മെക്കാനിക്കൽ 39, കെമിക്കൽ 13, മെറ്റലർജിക്കൽ 3, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 14, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 4, സിവിൽ 4. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 27, മെക്കാനിക്കൽ 16, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 4, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 3, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 2, കെമിക്കൽ എഞ്ചിനീയറിംഗ് 2. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദം. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. എല്ലാ വിഭാഗത്തിലേക്കും ട്രേഡ്, ഡിപ്ലോമ, ഗ്രാജുവേറ്റ്, ഉയർന്ന പ്രായപരിധിയിൽ സംവരണ സമുദായങ്ങൾക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. നിലവിൽ മറ്റെവിടെയെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കാൻ പാടില്ല. ബിരുദാനന്തര ബിരുദധാരികളും അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷ NAPS NATS പോർട്ടൽ മുഖേന ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നവരും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nfc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nfc.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 16. ഉത്തരാഖണ്ഡിലെ ഗർഹോളിലുള്ള കേന്ദ്ര സർവകലാശാലയായ ഹേമവതി നന്ദൻ ബഹുഗുണ ഗർഹോൾ യൂണിവേഴ്സിറ്റിയിൽ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 27 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് 12, പ്രൈവറ്റ് സെക്രട്ടറി 1, പേഴ്സണൽ അസിസ്റ്റന്റ് 1, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് 2, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ 1, ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിക്കൽ 4, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് 3, ഹോർട്ടികൾച്ചറിസ്റ്റ് 1, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫീസർ 1, സ്പോർട്സ് കോച്ച് 1. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ളവർ 1000 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 16. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hnbgu.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hnbgu.ac.in. ഇന്റർനാഷണൽ അഡ്വാൻസ്ഡ് റിസർച്ച് സെന്റർ ഫോർ പൌഡർ മെറ്റലർജി ആൻഡ് ന്യൂ മെറ്റീരിയൽസ് ARCI വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള കരാർ നിയമനമാണ്. തസ്തികകളും ഒഴിവും സീനിയർ മാനേജർ 1, മാനേജർ 2, ടെക്നിക്കൽ കോർഡിനേറ്റർ 4. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.arci.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.arci.res.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 17.
0: തൊഴിൽ ദർശനം.
2: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തന്നെ.

പുലർവെട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. കുമാരസംഭവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: കിസാൻ വാണി.
1: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.
2: വാർത്തകൾക്കുള്ള സമയമാണിനി. പുലർവട്ടത്തിലെ മറ്റു പരിപാടികൾ 7:35 തുടർന്ന് കേൾക്കാം.

0: സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ അർദ്ധചാലക ദൌത്യം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ അർദ്ധചാലക സമ്മേളനവും പ്രദർശനവുമാണ് സെമികോൺ ഇന്ത്യ. ആഗോള അർദ്ധചാലക ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കാനും സഹകരണം, നവീകരണം, ഉൽപാദനം, നിക്ഷേപം, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും വ്യാപാരികളിൽ നിന്ന് പൊതുവായ മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. ജഡ്ജിമാർക്കെതിരെയുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനം ശക്തവും കൃത്യതയുള്ളതുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടന്ന 6th റാം ജത്മലാനി സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഒരു ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്നും അതേസമയം നീതിന്യായ വ്യവസ്ഥയിൽ തുടർച്ചയായ പരിഷ്കാരങ്ങളും കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള മഹാത്മാമന്ദിറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി

0: ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് സമ്മേളനം സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. രണ്ട് ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ വിജയകരമായി ആതിഥേയത്വം വഹിച്ചെന്ന് US ആസ്ഥാനമായുള്ള നിരീക്ഷകൻ. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ സമവായം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ന്യൂഡൽഹി പ്രഖ്യാപനം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ വിഭാഗം സീനിയർ ഫെലോ ആയ മൈക്കൽ കുഗൽമാൻ പറഞ്ഞു. വിവിധ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെയും ബ്രിക്സ് കൂട്ടായ്മയോടുള്ള വർദ്ധിച്ചുവരുന്ന താൽപര്യത്തെയുമാണ് ഈ പ്രഖ്യാപനം അടയാളപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന രണ്ട് ദിവസത്തെ ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളും കുറ്റകരമാണെന്ന പൊതുനിലപാടാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി.
1: The BRICS was very clear that any act of terrorism is criminal, and they in fact explicitly recognized Pahalgam attack. They condemned terrorism in all its forms and manifestations, including cross-border terrorism, and emphasized the zero tolerance for terrorism, rejected double standards in countering it.
0: ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി, വിഷൻ, മഹാസാഗർ, ഇന്തോ പസഫിക് മേഖലയോടുള്ള സമീപനം എന്നിവയിലെ പ്രധാന പങ്കാളിത്ത രാജ്യമാണ് വിയറ്റ്നാമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാം വിദേശകാര്യമന്ത്രി ലേ ഹോവായ് ട്രംഗുമായുള്ള ശ്രീ ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി അവലോകനം ചെയ്തു. നയതന്ത്ര ബന്ധത്തിന്റെ 55-ാം വാർഷികം പ്രമാണിച്ച് അടുത്ത വർഷം ഇന്ത്യ വിയറ്റ്നാം സൌഹൃദ വർഷമായി ആചരിക്കാനും തീരുമാനിച്ചു. രാജസ്ഥാനിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. സത്യത്തിന്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയപാത ഹെൽപ്പ് ലൈൻ നമ്പറായ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. രണ്ട് ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മടങ്ങി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ ഡോ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലദ്വീപ് സന്ദർശനത്തിനായാണ് യാത്ര തിരിച്ചത്. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള കർഷക സംഘടനാ പ്രതിനിധികളുടെ രണ്ടാംഘട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളാകും. കേന്ദ്ര സർക്കാരിന്റെ PM റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് PM റാഹത്ത് പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഏത് റോഡിൽ വെച്ചും അപകടത്തിൽപ്പെടുന്നവർക്ക് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൌജന്യമായി ലഭ്യമാക്കുന്നതാണ് PM റാഹത്ത് പദ്ധതി. പണമില്ല എന്നതിന്റെ പേരിൽ റോഡ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്കും അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവയ്ക്ക് സഹായം ലഭിക്കും. പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സർക്കാർ, സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സാ സൌകര്യം ലഭിക്കുക. പരിശീലന പരിപാടി ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആശുപത്രി പ്രതിനിധികൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ലോകമെമ്പാടും ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥിതി വിലയിരുത്തുന്നതിനും അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ ശബ്ദവും പരിഗണിക്കപ്പെടുമ്പോൾ ജനാധിപത്യം പുലരുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സൌജന്യമായി കാർ നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ.

0: വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ വൈദികൻ കുന്നക്കുരുടി നാരകത്ത് റെവറന്റ് വി ബഹനാൻ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. 93 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മാനേജറായിരുന്ന ദിഷ സാലിയന്റെ മരണത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. 2020 June 8 കെട്ടിടത്തിന്റെ 12 നിലയിൽ നിന്ന് വീണാണ് ദിഷ സാലിയൻ മരിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. സെമിക്കോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കോണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി സമയം 7:35:12.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സംഘാടകനും ട്രേഡ് യൂണിയൻ നേതാവുമായ ജോർജ് ചടയമുറി 1912 മട്ടാഞ്ചേരിയിൽ ജനിച്ചു. വിദ്യാഭ്യാസത്തിനു ശേഷം കപ്പലിൽ ഗുമസ്തനായി ജോലി നോക്കി. എന്നാൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായതോടെ ആ ജോലി നഷ്ടപ്പെട്ടു. നിശ്ചയദാർഢ്യവും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവും കൈമുതലായുള്ള ജോർജ് 1940-41 കാലത്ത് പാർട്ടി നിരോധിച്ചതിൻ്റെ ഭാഗമായി ഒളിവിൽ പോയി. ചെത്തു തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അദ്ദേഹം മറ്റു പല വ്യവസായ മേഖലകളിലും തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കി. സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായി പങ്കെടുത്തിരുന്ന ചടയമുറി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനുൾപ്പെടെ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1975 സെപ്റ്റംബർ 15 ജോർജ് ചടയമുറി അന്തരിച്ചു. ജോർജ് ചടയമുറിയുമായി നാഗവള്ളി RS കുറുപ്പ് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം ആദ്യമായി തോന്നിയത് എപ്പോഴാണെന്ന് പറയാം?
3: 1930 മഹാത്മജിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ്. അന്ന് പറവൂര് ഉണ്ടായിട്ടുള്ള അവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ ആകെ ഇളകി, ഞാനും കൂട്ടത്തിൽ. അന്ന് ഞങ്ങൾ പീഡികളൊക്കെ പൂട്ടിക്കുകയും അങ്ങനൊരു ഹർത്താൽ സംഘടിപ്പിക്കുകയും ചെയ്തു. അന്ന് ഞാൻ കപ്പലിൽ ടാലി ക്ലാർക്കായിട്ട് പണിയെടുക്കുക. അവിടെ ഞങ്ങൾ ഒരു കൊച്ചിൻ ലേബർ യൂണിയൻ എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കി.
2: അന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഈ കേരളത്തിലോ
3: ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വയ്യ. പക്ഷേ ഒരു കൊച്ചിയിൽ അന്ന് ഈ തോണി തൊഴിലാളികളുടെയൊക്കെ സംഘടനയായിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ടായിരുന്നു, ABC സേലം പ്രസിഡന്റായിട്ട്. അതുപോലെ ആലപ്പുഴയും പറഞ്ഞുണ്ടായിരുന്നു, കൊച്ചിയിൽ നല്ല അന്നത്തെ ലേബർ അസോസിയേഷൻ ആൾക്കാർ.
2: ശരി,
3: കൊച്ചിയിലെത്തിയത് പിന്നെ പ്രവർത്തിക്കാതെ പോയി. ഞങ്ങള് ഈ ഞാനും PS നമ്പൂതിരി, PP ഗംഗാധരൻ ഞങ്ങളൊക്കെ കൂടിയാണ് ഈ ലേബർ യൂണിയൻ സംഘടിപ്പിച്ചത്. അത് കുറെ ഇങ്ങനെ പ്രചാരവേല ചെയ്യുക ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1936 മട്ടാഞ്ചേരിയിലുള്ള കൊച്ചിൻ ടിൻ ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, അവിടെ

0: തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർ പണിമുടക്കി. അത് ആരുടെയും പ്രേരണ കൂടാതെ അവർ നിങ്ങൾക്കില്ലാതെ അവർ സ്വയമായിട്ട് പണിമുടക്കി.
1: അല്ലാതെ ട്രേഡ് യൂണിയൻ
0: ഞങ്ങളാരും
1: അറിഞ്ഞില്ല.
0: ഞങ്ങളാരും അറിഞ്ഞില്ല, അറിയാതെ പണിമുടക്കി അവർ ഘോഷയാത്രയായിട്ട് ലേബർ യൂണിയൻ ഓഫീസിൽ വന്നപ്പോഴാണ് ഇതറിഞ്ഞത്. അന്ന് ഒരു സ്ട്രൈക്ക് കമ്മിറ്റി ഉണ്ടാക്കി, പി എസ് നമ്പൂതിരിയെ കൺവീനറാക്കി. പക്ഷേ കൺവീനറാക്കി കഴിഞ്ഞ് ഇതൊക്കെ തൊഴിലാളികളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് മാനേജ്മെന്റിനൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ മാനേജ്മെന്റ് ഇദ്ദേഹത്തെ കൂടിയാലോചനയ്ക്ക് ക്ഷണിച്ചു. നമ്പൂതിരി ചെന്നു. ചെന്ന് അകത്ത് ഓഫീസ് കയറി കഴിഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞിരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. പിന്നെ വന്നത് അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ ഒരു ചൂരിലുകൊണ്ടാണ് നല്ല പൊതിരെ തല്ലി. അത് ഞങ്ങളെ ആ കൂടി വല്ലാതെ വല്ലാതെ ക്ഷോഭിപ്പിച്ചു. നാട്ടിലും വലിയ ക്ഷോഭം ഉണ്ടായി. അന്ന് ഷൺമുഖത്തിനെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനങ്ങൾ ഇത് കൊച്ചിയിൽ രൂപം കൊണ്ടുവരും.
1: ദിവാൻ ഷൺമുഖത്തിന്
0: ഞങ്ങളൊക്കെ പിന്നെ അതിൽ മുഴുവനായിട്ട് മുഴുകി. എന്തിനു കുറച്ച് കഴിഞ്ഞപ്പോൾ പി എസ് നമ്പൂതിരിയെ ശങ്കരൻകുട്ടി മേനെ അപകീർത്തിപ്പെടുത്തിയതിന് 6 മാസത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. അപ്പൊ തല്ലും കൊണ്ടു ജയിൽവാസമായി. അങ്ങനെ പിന്നെ മറ്റു കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ജോർജ് ചടയമുറിയുടെ ശബ്ദം.

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ബോവർ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഏഷ്യക്കാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും അറിഞ്ഞ് വേണ്ടത് പ്രവർത്തിക്കുവാനായി പുതിയ ചില ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സഹായം ലഭിക്കുന്നതിന് പകരം ഉപദ്രവമാണ് ട്രാൻസ്വാളിലേക്ക് പോയിരുന്ന ഇന്ത്യക്കാർക്കും മറ്റേഷ്യക്കാർക്കും അനുഭവപ്പെട്ടത്. പാസോടുകൂടി വരുന്നവരെ തടഞ്ഞു നിർത്തുകയും പാസില്ലാത്തവരെ പണം മേടിച്ച് ട്രാൻസ്വാളിൽ കടത്തിവിടുകയും ചെയ്യുന്നത് സാധാരണയായി തീർന്നു. ഈ അക്രമത്തിന് പരിഹാരം കാണാൻ ഗാന്ധി ഉറച്ചു. ആവശ്യമായ വിവരങ്ങളും തെളിവുകളും ശേഖരിച്ച് ജോനാസ്ബർഗിലെ പോലീസ് കമ്മീഷണറെ ഗാന്ധി സമീപിച്ചു. ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടും മര്യാദയോടും കൂടി കേട്ടു. ആവലാതി അടിസ്ഥാനമുള്ളതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് വെള്ളക്കാരായ ഉദ്യോഗസ്ഥന്മാരെപ്പറ്റിയായതുകൊണ്ട് കോടതിയിൽ പോയാൽ നീതി ലഭിക്കുമോ എന്ന് അദ്ദേഹം സംശയിക്കാതിരുന്നില്ല. ഏതായാലും അതൊന്ന് പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ നിശ്ചയിച്ചു. ശിക്ഷിക്കുവാൻ മതിയായ തെളിവുണ്ടെന്ന് തീർച്ചപ്പെടുത്തിയ രണ്ട് വെള്ളക്കാരുടെ നേരെയാണ് കേസെടുക്കുവാൻ ആലോചിച്ചിരുന്നത്. ഈ വിവരം അവർ മനസ്സിലാക്കി. ഗാന്ധി കമ്മീഷണറെ കാണാൻ പോകുന്നതും തെളിവിനാവശ്യമായ സാക്ഷികളെ കാണുന്നതുമെല്ലാം അവർ സ്വകാര്യമായി ആളെ അയച്ച് അറിഞ്ഞു. കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. മതിയായ തെളിവുണ്ടായിരുന്നുവെങ്കിലും കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ് കോടതി അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. കേസ് ഇങ്ങനെ പരിണമിച്ചതിൽ പോലീസ് കമ്മീഷണർക്ക് വലിയ ഇച്ഛാഭംഗമുണ്ടായി. ഗാന്ധിക്കും അതിൽ കുണ്ഠിതം തോന്നി. അഭിഭാഷക വൃത്തിയോട് വെറുപ്പ് തോന്നുകയും ചെയ്തു. അക്രമത്തെ മറച്ചുവെക്കുവാനാണല്ലോ അഭിഭാഷകൻ സാമർഥ്യം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഓർത്ത് ഗാന്ധിക്ക് ഖേദമുണ്ടായി. കേസ് തള്ളിപ്പോയെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തി ന്യായരഹിതമായിരുന്നു എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു. അവർക്ക് രണ്ടുപേർക്കും കർശനമായ താക്കീത് കൊടുത്തു. മേലിൽ ആതരം അക്രമങ്ങൾ കൂടാതെ കഴിക്കുവാൻ അധികാരസ്ഥന്മാർ ശ്രമിക്കുമെന്ന് ഏഷ്യക്കാർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ഈ സംഭവം ഗാന്ധിയുടെ പ്രശസ്തി ഉയർത്തി. അക്രമത്തോടും അനീതിയോടുമാണ് ഗാന്ധി പൊരുതിയിരുന്നത്. അത് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളോട് അദ്ദേഹത്തിന് പ്രതികാര വിചാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവർക്കും അറിയാമായിരുന്നു. ഈ വസ്തുത ഗാന്ധിയോട് വെള്ളക്കാർക്കുണ്ടായിരുന്ന ബഹുമാനം വർദ്ധിപ്പിച്ചു. മറ്റുള്ളവരുമായുള്ള പെരുമാറ്റത്തിലും അവരുടെ പ്രവൃത്തികളെപ്പറ്റി അഭിപ്രായപ്പെടുന്നതിലും ഒരു ഉയർന്ന നിലവാരമാണ് ഗാന്ധി സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. ഗാന്ധി പറയുകയാണ്, നാം എല്ലാവരും ഒരേ സൃഷ്ടികർത്താവിന്റെ സന്താനങ്ങളാണ്. അളവറ്റ ആത്മചൈതന്യം നമ്മിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്നു. ഒരുത്തനെ നിന്ദിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നത് ആ ദിവ്യചൈതന്യത്തെ നിന്ദിക്കുകയാണ്. ജാതി, വർഗം, മതം എന്നീ വ്യത്യാസങ്ങൾ ഗാന്ധിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. നാനാതരക്കാരോടും മതസ്ഥരോടും സമഭാവനയോടെ പെരുമാറുകയെന്നത് ഗാന്ധിയെ സംബന്ധിച്ച്

0: ത്തോളം സ്വാഭാവികമായി തീർന്നിരുന്നു. എന്നാൽ ബോധപൂർവവും നിരന്തരവുമായ പരിശ്രമം കൊണ്ട് നേടിയവയാണ് അഹിംസ, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നീ ഗുണങ്ങൾ.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.
2: കറന്റ് ലാഭിക്കാം, കിഡിലിൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ ACകൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
3: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
4: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അനുചേച്ചി,
1: എന്താടാ?
0: ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. വലിയ ഉത്തരവാദിത്തമുള്ള ആളാണെന്ന് പറഞ്ഞ് നടന്ന അഭിചേച്ചി ഈ സമയത്ത് നമ്മളെ ഒറ്റയ്ക്കാക്കി മുങ്ങിയില്ലേ?
2: സത്യം, പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരാളാണോ നമ്മൾ ഇത്രയും നാൾ വാനോളം പുകഴ്ത്തിയത്? ഇനി മടിയിൽ കനമുള്ളതുകൊണ്ടാണോ എന്നും അറിയില്ലല്ലോ.
3: ബേബി എന്താ ഉദ്ദേശിച്ചത്?
2: അല്ല, ഓഡിറ്റല്ലേ, കണക്കിൽ കള്ളത്തരങ്ങൾ ഉണ്ടോ എന്ന് ഇത്രയും നാൾ നോക്കിയ ആൾക്കല്ലേ അറിയൂ.
0: ആ, അപ്പോൾ എവർ വരുന്നത് അറിഞ്ഞിട്ട് തന്നെ പോയതായിരിക്കും അല്ലേ?
2: അല്ലാതെന്താ? അനാമികയ്ക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും ഇത്രയും നാൾ ഇവിടെ നിന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം പോകുന്നത് എന്തിനായിരിക്കും? അതും ഒരു വാക്കും ആരോടും പറയാതെ. നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ കുട്ടപ്പായി?
0: ഞാനൊന്നും അറിഞ്ഞില്ലേ. നമുക്കല്ലെങ്കിലും ഇങ്ങനെയുള്ളവരുടെ കൂട്ട് വേണ്ടേ വേണ്ട.
2: അതാ ഗംഗാരേട്ടനെത്തിയല്ലോ. പറ ഗംഗാരേട്ട, നിങ്ങൾ വല്ലതും അറിഞ്ഞിരുന്നോ?
4: എന്റെ ബേബി, കണക്ക് പുസ്തകം എടുക്കാൻ പോയ എന്നോടാണോ വേറെ എന്തോ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നത്?
0: അഭിരാമി ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം അറിയാമായിരുന്നോ എന്നാണ് ബേബി ചേച്ചി ചോദിച്ചത്.
4: ഞാൻ എങ്ങനെ അറിയാനാണ് കുട്ടപ്പായി?
3: പറഞ്ഞു പറഞ്ഞു നമ്മൾ ആടിനെ പട്ടിയാക്കണോ? കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ കഥകൾ ഉണ്ടാക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ മാർഗരറ്റിനോട് എങ്ങോട്ടോ പോയി വരാമെന്ന് പറഞ്ഞിട്ടല്ലേ അഭിരാമി പോയത്? മാർഗരറ്റ് വരട്ടെ, നമുക്ക് ചോദിക്കാം. തൽക്കാലം ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ അനാമിക തയ്യാറാണോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം.
1: ഞാൻ തയ്യാറാണ് ഫാദർ. തത്വചിന്ത പറഞ്ഞു നടക്കുന്നവരെ പോലെ പ്രതിസന്ധി വരുമ്പോൾ വഴുതി മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല.
0: അതാണ് നമ്മുടെ അനുചേച്ചി.
3: നല്ലത് അനാമിക. എല്ലാവരും ചേർന്ന് അനാമികയെ സഹായിച്ച് കണക്കുകളെല്ലാം കൃത്യമാക്കി വയ്ക്കൂ.
0: അനുചേച്ചി,
1: ആ
0: എന്തായി? അക്കൗണ്ടുകളൊക്കെ മരവിപ്പിക്കും എന്നൊക്കെ കേട്ട് ഞങ്ങളൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു.
1: അക്കൗണ്ടൊന്നും മരവിപ്പിക്കില്ല കുട്ടപ്പായി.
2: അല്ല, അഭിരാമിയുടെ സമയത്തെ ചില കണക്കുകൾ കാണുന്നില്ലെന്നും അതും കൂടി ഇല്ലാതെ പ്രശ്നം തീരില്ലെന്നുമാണല്ലോ അവർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നിട്ട് എങ്ങനെ ശരിയായി?
1: ഞാൻ അതെല്ലാം പല രജിസ്റ്ററിൽ നിന്ന് ഒപ്പിച്ചു ബേബി ചേച്ചി. ഗംഗാരേട്ടനും ഞാനും രാത്രി മുഴുവൻ ഇരുന്ന് കുറച്ച് മെനക്കെടേണ്ടി വന്നെങ്കിലും അതെല്ലാം കാണിച്ച് ഓഡിറ്റർമാരുടെ സംശയം തീർത്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്.
3: വലിയൊരു കടമ്പയാണ് അനാമിക ഇപ്പോൾ കടന്നു കയറിയത്.
2: അല്ല അനാമികേ, വല്ല കള്ളക്കണക്കും കണ്ടെത്തിയോ?
1: അതൊന്നുമില്ല ബേബി ചേച്ചി, അപൂർണമായിരുന്നു പലതും എന്നേ ഉള്ളൂ. കണ്ടെത്തി ടാലി ചെയ്യാൻ പ്രയാസമുണ്ടായില്ല.
0: അനുചേച്ചിയാണ് ഞങ്ങളുടെ റിയൽ ഹീറോ. എഴുത്തു മാത്രമല്ല കണക്കുകളുടെ കളിയും ചേച്ചിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചില്ലേ? അഭിരാമി ചേച്ചിയെ പൊക്കി പിടിച്ച് നടന്നവർക്കൊക്കെ അത് മനസ്സിലായല്ലോ അല്ലേ?
3: സാഹചര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നതൊക്കെ നല്ലതാണ് കുട്ടപ്പായി. പക്ഷെ ആ നിൽപ്പിലും ചാട്ടത്തിലും മറ്റുള്ളവരുടെ മുകളിൽ ചെളിവാരി എറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.
2: ഫാദർ ഇപ്പോഴും ആ അഭിരാമിയെ പൊക്കി പിടിച്ചോണ്ടിരുന്നു. അല്ലെങ്കിലും ചിലരോടുള്ള ഇഷ്ടത്തിൽ എല്ലാം ഫാദർ മറക്കും.
3: ആഹാ, എനിക്കും രക്ഷയില്ലല്ലോ. അഭിരാമിയുടെ ആബ്സെൻസ് ഒരു ഊരാക്കുടുക്കാവുകയാണല്ലോ. നമുക്കത് അഴിച്ചേ തീരൂ. വരൂ, മാർഗരറ്റിനെ നമുക്കൊന്ന് പോയി കാണാം.
0: ഓ, ഞങ്ങളൊന്നുമില്ല, ഫാദർ തന്നെ പോയാ മതി.
1: അങ്ങനെ അല്ല കുട്ടപ്പായി, എന്താ നടന്നതെന്ന് അറിയണമല്ലോ.
4: അനാമിക തന്നെയാണോ ഇത് പറയുന്നത്?
1: അതെ, ഞാൻ തന്നെ. ആശയങ്ങളാണ് കലഹിക്കേണ്ടത്, വ്യക്തികളല്ല എന്ന്

0: നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്?
1: അനാമിക പറഞ്ഞത് കേട്ടല്ലോ, വരൂ എല്ലാവരും.
2: ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഓഡിറ്റൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ?
3: അതൊക്കെ അനുചേച്ചി ഭംഗിയായി പൂർത്തിയാക്കി. അഭിചേച്ചി ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ?
1: കൂട്ടപ്പായി മാർഗരറ്റ്, ഞങ്ങൾ വന്നത് വേറൊരു കാര്യം അന്വേഷിക്കാനായിരുന്നു.
2: അഭിരാമിയുടെ കാര്യമായിരിക്കും അല്ലേ ഫാദർ?
4: അതെ, മുങ്ങിയതെങ്ങോട്ടാണെന്ന് അറിയണമല്ലോ.
0: മാർഗരറ്റ് പറയട്ടെ ബേബി ചേച്ചി.
5: എന്ത് പറയാനാ അനാമിക്കെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ എല്ലാവരും എത്ര ശ്രമിച്ചതാണ്. അവസാനം നിന്റെ കണ്ണെത്തുന്നിടത്ത് നിന്ന് മാറി നിൽക്കാൻ അഭിരാമി തീരുമാനിക്കുകയായിരുന്നു. അവളുടെ സാന്നിധ്യം നിനക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി.
3: അത് ഈ സമയത്ത് തന്നെ വേണമായിരുന്നു. തോന്നുമ്പോ വരിക, തോന്നുമ്പോ പോവുക, ഇതെന്താ വെള്ളരിക്ക പട്ടണമോ?
4: ഞങ്ങളോടൊക്കെ ഒന്ന് പറയായിരുന്നു. അനാമികയെ മറികടന്ന് അഭിരാമിയെ പിന്താങ്ങിയവരാ നമ്മളെല്ലാവരും.
5: ആ പിന്തുണയൊക്കെ ക്ഷണികമായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രയൊക്കെയേ ഉള്ളൂ നമ്മളൊക്കെ. നിലപാടുകൾ മാറ്റാൻ നമ്മൾ ഒരു നിമിഷം പോലും ചിന്തിക്കില്ല. ആ വ്യക്തി ഇന്നലകളിൽ നമുക്ക് ആരായിരുന്നു, നമ്മളോട് എങ്ങനെയായിരുന്നു എന്നൊന്നും പരിഗണിക്കുകയേയില്ല.
3: ചുമ്മാതല്ലോ ഇത്ര വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ വിഷമത്തിലാക്കി പോയതുകൊണ്ടല്ലേ? അപ്പോ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചതിൽ തെറ്റുണ്ടോ?
5: ആർക്കും എന്തും ചിന്തിക്കാം, അതൊന്നും ശരിയെന്നോ തെറ്റെന്നോ വിധിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നതിനു മുൻപ് അതിന് തക്ക തെളിവുകളുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതല്ലേ?
1: അഭിരാമി എവിടെയാണ് പോയതെന്ന് മാർഗരറ്റിന് അറിയാമെങ്കിൽ ഒന്ന് പറയൂ.
5: എനിക്ക് കൃത്യമായി അറിയില്ല ഫാദർ. അനാമികയ്ക്ക് സ്വയം ഒരു ബോധ്യമുണ്ടാവട്ടെ എന്നാണ് അഭികരുതിയത്. ഓഡിറ്റ് വരുന്നുണ്ടെന്ന കാര്യം ആ സമയത്ത് അറിഞ്ഞിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ പോകില്ലായിരുന്നു.
0: അഭിരാമി എങ്ങോട്ട് പോയെന്ന് കണ്ടെത്തിയേ തീരൂ. നമ്മുടെ കൂട്ടത്തിലൊരാളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വമാണ്.
6: അല്ല, അഭിരാമി എന്നാണ് മാർഗരറ്റിനോട് പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയത്? രണ്ട് ദിവസം മുമ്പല്ലേ?
5: അതെ.
1: എന്താ ഗംഗാധര അങ്ങനെ ചോദിച്ചത്?
6: ബസ്സിലായിരിക്കുമോ പോയിട്ടുണ്ടാവുക? വണ്ടി വിളിക്കുന്ന കാര്യം വല്ലതും പറഞ്ഞിരുന്നോ?
0: അവൾ വണ്ടിയൊന്നും വിളിക്കില്ല. ആ പണമുണ്ടെങ്കിൽ വേറെന്തെങ്കിലും കാര്യം നടത്താമെന്ന് പറയും. ബസ്സിൽ തന്നെയാവും പോയിട്ടുണ്ടാവുക. എന്തേ ഗംഗാരേട്ടാ?
6: അല്ല, എനിക്ക് ഉറപ്പില്ല.
4: ഓ, നിങ്ങളൊന്ന് കാര്യം പറ മനുഷ്യ, ഇങ്ങനെ നെഞ്ചിൽ തീ കോരിയിടാതെ.
6: എനിക്കറിയില്ല ബേബി, പക്ഷേ രണ്ട് ദിവസം മുമ്പ് ഇവിടുന്ന് ടൗണിലേക്ക് പോയ ഒരു ബസ് അപകടത്തിൽപ്പെട്ടുവെന്ന് വായനശാലയിൽ വെച്ച് പ്രാദേശിക വാർത്തയെ കേട്ടതായി ഓർക്കുന്നു. അന്ന് ഓഡിറ്റിൻ്റെ ടെൻഷന് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പോ മാർഗരറ്റുമായി സംസാരിച്ചപ്പോഴാണ്.
0: എന്താ എന്താ ഗംഗാരേട്ടൈ പറയുന്നത്?
1: ദൈവമേ ഗംഗാധര, നീ വേഗം പോലീസിലും അടുത്തുള്ള ആശുപത്രികളിലൊന്ന് അന്വേഷിക്ക.
0: അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ ഫാദർ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല.
1: നമുക്ക് അന്വേഷിക്കാം അനാമികെ, വിഷമിക്കാതെ.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
9: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
10: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
11: എന്നും രാവിലെ 7:13.
10: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
9: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്നും നാളെയും നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണിവരെ അട്ടക്കുളങ്ങര, കിഴക്കേക്കോട്ട, പഴവങ്ങാടി, ആയുർവേദ കോളേജ്, സ്പെൻസർ ജംഗ്ഷൻ, ആശാൻ സ്ക്വയർ, പാറ്റൂർ, ചാക്ക, ഓൾ സെയിൻസ്, ശംഖുമുഖം, വലിയതുറ വരെയുള്ള റോഡിൽ ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് നിയന്ത്രണവും ഏർപ്പെടുത്തി. എയർപോർട്ടിലേക്ക് വരുന്ന യാത്രക്കാർ ഗതാഗത തിരക്ക് കണക്കിലെടുത്ത് യാത്രകൾ ക്രമീകരിക്കണം. ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനലിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 17-ാം തീയതി വരെ നീട്ടി. വിവരങ്ങൾക്ക് prism.prd.kerala.gov.in സന്ദർശിക്കുക.

സെക്കോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 തിരുവനന്തപുരത്ത് അടുത്ത മാസം 4 നടക്കും. രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് പരമവീര ചക്രം നേടിയ ഏക ഫ്ളൈയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോണിന്റെ പരമത്യാഗവും മാതൃകാപര വീര്യവും അനുസ്മരിക്കുന്നതിനാണ് ദക്ഷിണ വ്യോമ കമാൻഡ് തിരുവനന്തപുരത്ത് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. ദേശസ്നേഹം, അച്ചടക്കം, കായികക്ഷമത, ആരോഗ്യകരമായ ജീവിതം, യുവാക്കൾക്കും സമൂഹത്തിനുമിടയിൽ സേവന മനോഭാവം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഈ ധീര വ്യോമസേനാ യോദ്ധാവിന്റെ പാരമ്പര്യത്തെ ആദരിക്കുക കൂടിയാണ് പരിപാടിയുടെ ലക്ഷ്യം. പൊതുജനങ്ങൾക്കായുള്ള മാരത്തണിൽ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കും ഒത്തുചേരാനും ദേശീയ സേവനമാഘോഷിക്കാനും അവസരമുണ്ട്. യുവജനങ്ങൾക്ക് പ്രതിരോധ സേനകളിൽ ചേരുന്നതിന് പ്രചോദനം നൽകാനുമുള്ള അവസരവുമാണ് മാരത്തൺ. രജിസ്റ്റർ ചെയ്യാൻ സന്ദർശിക്കുക www.townscript.com/e/secondindianairforcemarathon 2026 42 43 33. കേരള സർക്കാർ സ്ഥാപനമായ IHRD ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1-ഉം 2-ഉം സെമസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി 1-ഉം 2-ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ ഡേറ്റാ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ 1-ഉം 2-ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലവും മാർക്കിന്റെ വിശദാംശങ്ങളും അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാം. കൂടാതെ IHRD വെബ്സൈറ്റായ IHRD.ac.in പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. MG സർവകലാശാല 2-ാം സെമസ്റ്റർ MSc മെഡിക്കൽ ബയോ കെമിസ്ട്രി 2025 അഡ്മിഷൻ റെഗുലർ, 2020-24 അഡ്മിഷനുകൾ സപ്ലിമെന്ററി, 2019 അഡ്മിഷൻ ആദ്യ മേഴ്സി ചാൻസ്, 2018 അഡ്മിഷൻ രണ്ടാം മേഴ്സി ചാൻസ്, 2016-17 അഡ്മിഷൻ അവസാന മേഴ്സി ചാൻസ്. ഓഗസ്റ്റ് 2026 പ്രാക്ടിക്കൽ പരീക്ഷകൾ ഈ മാസം 25 മുതൽ നടക്കും. ടൈം ടേബിൾ വെബ്സൈറ്റിൽ. നാലാം സെമസ്റ്റർ ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് April 2026 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഈ മാസം 26 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 2009 അഡ്മിഷന് മുൻപുള്ള UG സെമസ്റ്റർ വൈസ് അവസാന സ്പെഷ്യൽ മേഴ്സി ചാൻസ് പരീക്ഷകൾക്ക് October 26 വരെ അപേക്ഷിക്കാം. ഫൈനോടുകൂടി October 27 വരെയും സൂപ്പർ ഫൈനോടുകൂടി October 28 വരെയും അപേക്ഷ സ്വീകരിക്കും.

0: ചുമരിൽ പുറമുരസി ഇരുന്നു. ഊർന്നു വീണു. രാധ അമ്പരന്നു നോക്കി.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. ചലച്ചിത്രത്തിന്റെ പേരിൽ തന്നെ തുടങ്ങുന്ന പാട്ടുകളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യം തേനും വയമ്പും എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: സ്മൃതി മധുരമാണ് ഇപ്പോൾ കേട്ടത്.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ആകാശവാണി
4: യോഗ സൗഖ്യം.
5: ഇന്ന് ഈ പരിപാടിയിൽ നൌകാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
6: നൌകാസനം, ബോട്ട് പോസ്, ഒരു ബോട്ട് പോലെ അഥവാ വഞ്ചി പോലെയുള്ള സ്ഥിതിയാണിത്. മലർന്ന് കിടന്ന് ചെയ്യുന്ന ഈ യോഗാസനത്തിൽ പൃഷ്ഠഭാഗത്തെയും ഇടുപ്പിലെയും തുടകളിലെയും മാംസപേശികളെ സ്ട്രെച്ച് ചെയ്ത് ബലപ്പെടുത്താൻ സഹായിക്കുന്നു. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ശരീരം അയച്ചിട്ട് കാലുകൾ ചേർത്ത് വെച്ച് മലർന്ന് കിടക്കുക. കൈപ്പത്തികൾ കമഴ്ത്തി തുടകൾക്ക് മുകളിൽ വരുന്ന വിധം വയ്ക്കണം. കണ്ണുകൾ തുറന്നു തന്നെ വയ്ക്കാം. ഇനി സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ രണ്ടും ഒരുമിച്ച് മുട്ടുകൾ മടങ്ങാതെ ഉയർത്തുക. ഇതോടൊപ്പം തന്നെ ഇരു കൈകളും തലയും തോളുകളും ചെറുതായി മുതുകുഭാഗവും ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുകയും ചെയ്യാം. ഏകദേശം 3 മുതൽ 5 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരാവുന്നതാണ്. പിന്നീട് സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം മെല്ലെ താഴ്ത്തി വിശ്രമിക്കാം. ശരീരം ഉയർത്തുമ്പോൾ ഏകദേശം 15 സെന്റിമീറ്ററിൽ കൂടുതൽ കാലുകളും തോളുകളും തറയിൽ നിന്ന് ഉയരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ രീതിയിൽ പൃഷ്ഠഭാഗത്ത് ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തുമ്പോൾ നട്ടെല്ല് നിവർന്നു തന്നെ ഇരിക്കണം. കൈകൾ, കാൽവിരലുകൾ, ദൃഷ്ടി അഥവാ കണ്ണുകൾ ഇവ ഒരേ ലെവലിൽ വരുന്ന വിധമായിരിക്കണം ഉയരേണ്ടത്. കൈപ്പത്തികൾ തുറന്ന് കമഴ്ന്നിരിക്കണം. പൃഷ്ഠഭാഗത്ത് ശരീരം ബാലൻസ് ചെയ്ത് തുടരുമ്പോൾ വയറിന്റെ ഭാഗത്തും തുടയുടെ മുൻഭാഗത്തെയും പേശികളിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നു. തുടയുടെ പിൻവശത്തെ പേശികൾ ഭാഗികമായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു അഥവാ വലിച്ചിൽ അനുഭവപ്പെടുന്നു. ഇത് കാലുകളിലെ പേശികളെ ബലപ്പെടുത്താനും ഇടുപ്പുകളെ ഉറപ്പുള്ളതാക്കാനും സഹായിക്കുന്നു. ശരീരത്തിന് ആകമാനം ഉന്മേഷം നൽകുന്ന, ആലസ്യമകറ്റാൻ സഹായിക്കുന്ന ഒരു യോഗാസനമാണ് നൌകാസനം. ശരീരത്തിന് ആഴത്തിൽ കൂടുതൽ റിലാക്സേഷൻ നൽകുന്നതിനായി ശവാസത്തിന് മുൻപായി ഈ ആസനം പരിശീലിക്കാറുണ്ട്. സാധാരണയായി 3 മുതൽ 5 പ്രാവശ്യം വരെ നൌകാസനം ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. ഓരോ പ്രാവശ്യവും ആസന ചെയ്തതിനു ശേഷം ശവാസനത്തിൽ കുറച്ചു സമയം ദീർഘ ശ്വാസോച്ഛ്വാസം ചെയ്ത് വിശ്രമിക്കുന്നത് ഉചിതമാണ്. ഇത് ഒരു യോഗ തെറാപ്പി എന്ന നിലയിൽ പ്രമേഹം, ഇറിട്ടബിൾ ബവൽ ഡിസീസ്, സ്ത്രീകളിലെ വന്ധ്യത, പ്രസവശേഷമുള്ള വയറിലെയും ഇടുപ്പിലെയും പേശികളുടെ ബലക്കുറവ്, യൂറിനറി ഇൻകോണ്ടിനൻസ് മുതലായവയിൽ ഗുണകരമാണ്.
5: നൌകാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
3: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
4: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
5: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.

0: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
1: ഇതാരാ വിളിക്കുന്നത്?
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓ താങ്ക് യു.
2: ഹലോ.
0: എന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281-42-03-05.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-30 കോടി രൂപ, 2-1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: അടുത്ത ഗാനം മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ജോൺസൺ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കറണ്ട് ലാഭിക്കാം, കിഡിലൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ ACകൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
3: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
4: ആകാശവാണി സമയം 9:00.

0: ഹലോ, നമസ്കാരം. ഞാൻ സൂരജ് സന്തോഷ്. ഇന്ന് ഹലോ പ്രയോഗത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ആരൊക്കെയാണ് നമ്മൾ വിളിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം സാറേ, ഞാൻ ലക്ഷ്മിയാണ്.
0: ലക്ഷ്മി,
1: കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിൽ നിന്നാണ് സാറേ വിളിക്കുന്നത്. കൊല്ലത്ത്.
0: പറയൂ പറയൂ ലക്ഷ്മി, എന്താണ് വിശേഷങ്ങൾ?
1: സുഖമായിട്ടിരിക്കുന്നു സാറേ. ഞാൻ അധ്യാപികയാണ്.
0: ഓ, ടീച്ചറാണ് പറഞ്ഞപ്പോഴേ. എന്റെ അമ്മയും അധ്യാപികയായിരുന്നു.
1: ആണോ?
0: അതെ.
1: ടീച്ചർ എവിടെ വർക്ക് ചെയ്ത?
0: അമ്മ റിട്ടയറായി, തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്.
1: ആണോ? ശരി ശരി. ഞാനും ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്, ചിറയിൻകീഴ് എന്ന് പറയും. ഗവൺമെന്റ് യു പി എസ്.
0: അറിയാം അറിയാം അറിയാം അറിയാം.
1: അവിടാണ് സാർ വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ. വീട്ടിലാരൊക്കെയുള്ള?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുഞ്ഞുങ്ങള്, ഹസ്ബൻഡിന്റെ അമ്മ, ഇത്രയും പേരാണുള്ളത്.

0: ശരി ശരി ശരി ശരി.
1: ഇപ്പോ സാറിന്റെ പാട്ടുകളുടെ ഒരു വലിയ ആരാധികയാണ് ഞാൻ.
0: അയ്യോ, ഒരുപാട് സന്തോഷം.
1: പണ്ട് മുതലേ സാർ കോമ്പറ്റീഷൻസിനൊക്കെ പാടുമായിരുന്നു, ഗന്ധർവ സംഗീതത്തിലൊക്കെ പാടിയിട്ടില്ലേ?
0: ആ സമയം മുതലേ എന്നെ
1: അന്ന് മുതല്
0: അറിയോ.
1: കാണുന്നതാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും. അന്ന് മുതല് പാട്ടുകൾ കേൾക്കുന്നത് കുറെ പേരെ അങ്ങനെ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ
0: ആ
1: അതില് ഒരാളാണ് സാറ്.
0: സന്തോഷം.
1: പാട്ടുകളെല്ലാം കേൾക്കാറുണ്ട്. വളരെ നെഞ്ചിൽ തൊടുന്ന രീതിയിലുള്ള ആലാപനമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്.
0: അയ്യോ, താങ്ക് യു, ഒരുപാട് സന്തോഷം.
1: തനിയെ മിഴികളൊക്കെ കേട്ടു കഴിഞ്ഞാല് അറിയാതെ കണ്ണ് നനഞ്ഞു പോകും,
0: അയ്യോ.
1: എത്ര തവണ കേട്ടാലും അങ്ങനെ. എനിക്ക് അതിന്റെ രണ്ട് വരി ഒന്ന് പാടിത്തരാമോ?
0: ശരി, ഞാൻ എന്തായാലും
1: സാറിന്റെ പാട്ട് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്, കാരണം നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ കിട്ടുന്ന അവസരം അപൂർവമാണല്ലോ.
0: അതെ അതെ അതെ
1: അപ്പം
0: അതിന് ആകാശവാണിയോട് നമ്മൾ നന്ദി പറയണം.
1: അതെ അതെ, ഒരുപാട് നന്ദി. നമുക്കല്ലാതെ ഒരിക്കലും നേരിട്ട് കാണാനൊന്നും അങ്ങനെയുള്ള അവസരം കിട്ടത്തില്ലല്ലോ.
0: അതെ അതെ അതെ അതെ
1: അപ്പൊ
0: മനസ്സിലാക്കുന്നു.
1: അതുകൊണ്ട് ഒരാഗ്രഹമാണ്, ഭയങ്കര ആഗ്രഹമാണ്.
0: ആ ഏത് പാട്ടാ പാടണ്ടേ? ഞാൻ ഏതെങ്കിലും രണ്ടുപേരി
1: തനി മിഴികൾ തുളുമ്പിയോ ആ പാട്ട്.

0: പാട്ടും വരാനുണ്ട്.
1: താങ്ക്
0: യു ലക്ഷ്മി, ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ.
1: ഒരുപാട് സന്തോഷം സാറേ. ഇന്ന് എനിക്ക് ഒരു പാട്ട് വേണം എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. മൊഴിയഴകും എന്നുള്ള പാട്ടാണ്.
0: എന്താണ് മകളുടെ പേര്? എന്താണ്
1: കൊടുക്കുന്ന പാട്ടാണ്? ദേവിക.
0: ദേവിക ഈ പാട്ടും ഞങ്ങൾ എന്തായാലും വെച്ചിരുന്നായിരിക്കും.
1: ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു ലക്ഷ്മി.

0: ഹലോ പ്രിയഗീതത്തിൽ ഒരിടവേള.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

0: ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ട് പിന്നീടുള്ള നിരവധി തവണ കേൾവികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആദ്യ തവണ കേൾക്കുമ്പോൾ തന്നെ ഒരു പാട്ട് ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ആക്ച്വലി അങ്ങനെ അല്ലല്ലോ നമ്മൾ സംഗീതം മനസ്സിലാക്കേണ്ടത്, ഒരു പാട്ടിനെ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആ പാട്ട് മോശമാണെന്ന് അർത്ഥമില്ല. ഇപ്പം നമുക്ക് ഒരുപാട് കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം നമ്മൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് പല പാട്ടുകളും പല വർത്തി കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടെന്ന്. ഈ പറയുന്ന പോലെ ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് ആൽബംസ് ഉണ്ട്. അങ്ങനെ നിരന്തരമായ ലിസണിങ്ങിൽ കൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് കമ്പോസറും അതിനകത്ത് വർക്ക് ചെയ്ത് ബാക്കി ടെക്നീഷ്യൻസ് മെഷീൻസ് ഒക്കെ ഉദ്ദേശിച്ചേക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഒരു നിരന്തരമായ ലിസണിങ് കൂടിയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട്. പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള പല കമ്പോസേഴ്സിൻ്റെ ആൽബംസും ഞാൻ അധികം അങ്ങനെ കേട്ട് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുമ്പോഴൊക്കെ അത് വീണ്ടും വീണ്ടും കടന്നു വരികയും കേൾക്കുക ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻട്രിക്കസിലേക്ക് കടന്നു പോകാനും ഓ ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ടെക്നിക്കലി അത് അവിടെ കൊള്ളാലോ എന്നൊക്കെ വീണ്ടും വീണ്ടും ആലോചിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം, ഞാൻ രജനി ദേവിയാണ്.
1: പറയൂ, പറയൂ, പറയൂ, എന്താണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പനി ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് ഇപ്പോ മോശമില്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നു. ഓണം ആഘോഷമൊക്കെ മിക്കപ്പോഴും സ്റ്റേജിലാണ് നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട്. ഇത്തവണ കുടുംബത്തോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്നു, നല്ല നന്നായി പോയി.
2: എങ്ങനെയുണ്ടായിരുന്നു താമസിക്കുന്നത്?
1: ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്.
2: ഓണം ഓഫീസിൽ ആഘോഷം ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ജിമ്മിൽ ആഘോഷം ഉണ്ടായിരുന്നു.
1: ജിമ്മിലെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അതാണ് പറയാൻ ആഗ്രഹം. ജിമ്മിലെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഡംബലൊക്കെ എടുത്താണ് ആഘോഷിച്ച?
2: ആ സത്യം സാറേ, ജിമ്മില് ഡംബൽ എടുത്തിട്ട് ഞങ്ങളുടെ തിരുവാതിര ഉണ്ടായിരുന്നു.
1: ഡംബൽ തിരുവാതിര, പുതിയ കോൺസെപ്റ്റ് ആണല്ലോ.
2: എല്ലാവരും കൂടെ ഒരു 10 പേര് ചേർന്നിട്ട് ഡംബൽ വെച്ചിട്ട് തിരുവാതിര ഉണ്ടായിരുന്നു.
1: ഓ, ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചാണെങ്കിൽ നിങ്ങൾ അത് സീരിയസ് ആയിട്ട് ചെയ്തൊരു പ്രക്രിയ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അടുത്ത ഇനി അടുത്ത ഓണത്തിൽ പുതിയ പ്രോജക്ട്, ഒരുപാട് സിനിമകൾ വരാനുണ്ട് പാടിയിട്ടുള്ളത് പല ഭാഷകളിലായിട്ട്. അതൊക്കെ ഓരോ പാട്ടായിട്ട് അതൊക്കെ ഇറങ്ങുന്നതായിരിക്കും. വീട്ടിലാരൊക്കെ ഉള്ള? വീട്ടിലെല്ലാവർക്കും സുഖാണോ?
2: ആ, വീട്ടിലെല്ലാവർക്കും സുഖാണ്. വീട്ടിലെ ഹസ്ബൻഡ്, അമ്മായി, പിന്നെ 2 മക്കൾ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് രജനിക്ക് കേൾക്കാൻ താല്പര്യം?
2: എനിക്ക് ആരാധിക, എന്റെ പ്ലേലിസ്റ്റിലെ നമ്പർ 1 പാട്ടാണ് ആരാധിക.
1: ഓ, ഞാൻ തന്നെ പാടിയ പാട്ടാണല്ലോ.
2: അതെ സാറേ, അതെ അതെ, സത്യമാണ്. ഞാൻ സാർ ആയതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ എടുക്കുന്ന പ്ലേലിസ്റ്റിൽ ആദ്യം വരുന്ന പാട്ട് ആരാധിക എന്നുള്ള പാട്ടാണ്.
1: ഓ, താങ്ക് യു, ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോ. എന്തുകൊണ്ടാണ് പാട്ട് അത്ര ഇഷ്ടപ്പെടാൻ കാര്യം?
2: കേൾക്കാനെ ഇല്ല, നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം നമുക്കിങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കാൻ ഒരു ഫീൽ ഗുഡ് ആയിട്ട് പോകുന്ന ഒരു സോങ്
1: ആണ്. സന്തോഷം അറിയാൻ
2: പറ്റിയത്.
1: കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ അത്. ഞാൻ പാടിയിട്ടുള്ള പാട്ടിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ആരാധിക നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമൊരു പാട്ടാണ്. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാൻ പാട്ട് വെച്ചേരാം രജനി. ഒരുപാട് സന്തോഷം ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്.
2: ശരി സാർ, ശരി.

0: ഹലോ നമസ്കാരം. ഹലോ പ്രിയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം നമസ്കാരം, ഞാൻ ചിറ്റൂരിൽ നിന്ന് സഫിയാദിയാണ്.
0: പറയൂ.
1: എനിക്കൊരു ഓണപ്പാട്ടിന് ആണ് വേണ്ടത്.
0: ഏത് ഓണപ്പാട്ടാണ് വേണ്ടത്? ഓണപ്പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണോ? ഓണമൊക്കെ കഴിഞ്ഞു, എന്നാലും ഓണപ്പാട്ട് വേണമെന്നാണ് പറയുന്നത്.
1: കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഏത് പാട്ടാണ്?
1: തിരുവോണപ്പുലരി സിനിമ കാഴ്ച കാണാൻ, തിരുമുറ്റ മണിഞ്ഞരിങ്ങി.
0: അതെ, ആ പാട്ട് എന്തായാലും വെച്ചേരാം. ഓണമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നല്ല നന്നായിട്ട് ആഘോഷിച്ചു?

0: അടിച്ചു പൊളിച്ച്
1: അടിച്ചു പൊളിച്ച്. വീട്ടിലായിരുന്നു ഓണം? വീട്ടിലെല്ലാരും വന്നായിരുന്നോ?
0: നമ്മള് വീട്ടിലായിരുന്നു, മോളെ വീട്ടിലെല്ലാം പോയി.
1: സദ്യ ഒക്കെ കഴിച്ച്?
0: സദ്യ എല്ലാം കഴിച്ച്. എനിക്ക് മൂന്ന് മക്കളുണ്ട്. ഒരു മോള് തൊളിക്കോടാണ്, ഒരു മോൻ ഇപ്പൊ സ്ഥലത്തില്ല, അവൻ യൂറോപ്പിലാണ്, പോലീസാണ്.
1: ഓക്കെ.
0: അവൻ രണ്ടു കുട്ടികളുണ്ട്, മരുമകളുണ്ട്.
1: അപ്പൊ സന്തോഷമായിട്ടിരിക്കും. അപ്പൊ ഈ ഓണപ്പാട്ട് എന്തെങ്കിലും നമ്മള് വെച്ചു തരുന്നതായിരിക്കും.
0: ശരി എന്നാ.
1: ശരി ശരി ശരി.

0: പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: പാട്ട് കേൾക്കുമ്പോൾ ഒരു ശ്രോതാവ് പല കാര്യങ്ങളും നമ്മൾ നേരിടുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ആ പാട്ടിനെ പറ്റിയിട്ട് വളരെ ഭയങ്കര വർണ്ണിക്കാറൊക്കെ ഉണ്ട്. അവർക്ക് ചില ആസ്പെക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ആ സന്ദർഭത്തിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. റെക്കോർഡ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ആ പാട്ട് റിലീസ് ചെയ്ത സമയത്തായിക്കോട്ടെ, ഈ പാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയുന്നത് പല കേൾവിക്കാരും അത് കേട്ടിട്ട് എന്നോട് പറയുമ്പോഴായിരിക്കും. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാറാണ്. ആ ഓക്കെ, അവർ പറഞ്ഞ ചില പോയിന്റ്സ് കറക്റ്റാണല്ലോ. പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ലിറിക്സിനെ പറ്റിയിട്ടാണ്. ആ ലിറിക്സ് എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പോൾ ഞാനിപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുകയും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ആ ലിറിക്കൽ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളതൊക്കെ റീവിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനെപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. വിമർശനങ്ങളായിക്കോട്ടെ, സജഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ

0: നമ്മൾ കേൾക്കണം ഒരു കലാകാരൻ എന്ന നിലയിൽ. അതും കൂടി കണക്കിലെടുത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന പക്ഷക്കാരനാണ് ഞാൻ. സോ അതുകൊണ്ട് എല്ലായ്പ്പോഴും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കലാസൃഷ്ടികളെ പറ്റിയിട്ടും നമ്മൾ ഭാഗഭാഗമായിട്ടുള്ള കലാസൃഷ്ടികളെ പറ്റിയിട്ടൊക്കെ അഭിപ്രായം പറയുമ്പോഴത്തേക്കും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്?
1: നമസ്കാരം, എന്റെ പേര് അപർണ എന്നാണ്.
0: അപർണ, പറയൂ, എവിടെന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ ഭരണിക്കാവ് എന്ന് പറയും, കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശമാണ്.
0: അറിയാം, ഭരണിക്കാവ് അറിയാം, അവിടെന്നാണ് വിളിക്കുന്നത്. അപർണ എന്ത് ചെയ്യുന്നു?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്, ഓക്കെ. പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ?
1: പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്, അനന്തപുരിയപ്പം എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്.
0: ഓക്കെ.
1: പിന്നെ സാറിന്റെ ഗട്ടിയിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: ആ, ഓക്കെ. കുറച്ച് മുന്നേ വിളിച്ചൊരു ശ്രോതാവും ഇതേ കാര്യം തന്നെ പറഞ്ഞു, ഗപ്പിയിലെ പാട്ട് ഇഷ്ടമാണെന്ന്. പാട്ട് പാടിയും കൊടുത്തിരുന്നു ഞാൻ.
1: അതെ, കണക്ക് അമ്പിളി സിനിമയിലെ പാട്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏതാണ്?
0: ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ആശാൻ എന്ന് പറഞ്ഞ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ പാടിയിട്ടുണ്ട്. ഓണാഘോഷമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നന്നായി പോയോ?
1: ആ, കുഴപ്പമില്ലാതെ പോയി.
0: ഇന്ന് ഏത് പാട്ടാ
1: വേണ്ട പാട്ട്? അന്ന എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ പഴയ, ഇപ്പൊ ഹിറ്റായ മറ്റേ യവന
0: കഥയിൽ. ആ,
1: പാട്ട്.
0: ശരി, ആ പാട്ട് വെക്കാം. താങ്ക് യു.
1: ഓക്കെ,
0: അപ്പൊ ഒരുപാട് സന്തോഷം.
1: ശരി.

0: എല്ലാം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഒരു ഒരു റെക്കോർഡിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ജോലിയോട് ചെയ്യുന്നൊരു ഒരു അനീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ പ്രോജക്റ്റ് ആയാലും വേറെ ആളുകളോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായ പ്ലാനിങ്ങും എല്ലാം തന്നെ ഉണ്ട്. ആ പ്ലാനിങ്ങിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മളൊരു റെക്കോർഡിങ്ങിലേക്കൊക്കെ പോകുന്നത്. സോ അതുകൊണ്ട് അങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്കില്ല. സോ കൃത്യമായ പ്ലാനിങ് വേണം, എല്ലാം വേണം, എങ്കിൽ മാത്രമേ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. ഗായകനാകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പല മാതൃകകളും നമുക്ക് മുന്നിലുണ്ട്. അപ്പം നമ്മൾ, ഞാൻ വരുന്നത് ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല. സോ അപ്പം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിലുള്ള എല്ലാവരെയും കണ്ടും കേട്ടുമൊക്കെ തന്നെയാണ് ഞാൻ വളർന്നുവരുന്നത്. അപ്പം ഞാൻ അന്ന് ഒരുപാട് സ്റ്റീരിയോടൈപ്സിൽ വിശ്വസിച്ചിരുന്നു. ഒരു പാട്ടുകാരനാകുമ്പോൾ ഇങ്ങനെ പാടണം, ഇങ്ങനെയായിരിക്കണം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പം അതിന് മുന്നിൽ നമ്മൾ മാതൃകകളുണ്ട്. അപ്പം മാതൃകകളെ വല്ലാണ്ട് അങ്ങ് ഫോളോ ചെയ്യാമെന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു പാട്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ഓൾറെഡി നമ്മുടെ മാതൃകകളെ നമ്മൾ അനുകരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യം തന്നെ അവിടെ ഇല്ല. സോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വസ്തുത എന്ന് പറയുന്നത്, സ്വാഭാവികമായും നമ്മുടെ ശബ്ദം കൊണ്ടും നമ്മുടെ ആലാപന രീതി കൊണ്ടും നമ്മുടെ ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ആരെയും തന്നെ അനുകരിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ് ഞാൻ കാലക്രമത്തിൽ മനസ്സിലാക്കിയെടുത്തത്. നമസ്കാരം, ആരാണ്?
1: ഞാൻ അംബിക ആണ്.
0: ഓ ഓക്കെ, റേഡിയോ ഒക്കെ എന്നും കേൾക്കുമോ? ഓണമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നന്നായിട്ട് പോയോ? ആഘോഷിച്ചോ?
1: ആ
0: അപ്പൊ ശരി, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: 3 കിലോമീറ്റർ ദൂരമുണ്ട്, പുത്തൂര് വരണം, പുത്തൂര് സന്തോഷി
0: വരണം. ഇന്നിപ്പോ ഏത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്ക് ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണി കിനാവിന്റെ പൊന്നെഞ്ചിലമ്പൊലി കേട്ടുണർന്നു.
0: അടിപൊളി. ആ പാട്ട് എന്തായാലും നമുക്കിന്ന് കേൾക്കാം.
1: Mm-hmm.

0: ഹലോ പ്രിയഗീതത്തിൽ ഒരിടവേള.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
4: ലൈവിൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പെർഫോം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ലൈവിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് കിട്ടും. റെക്കോർഡിംഗ് പാട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ജനങ്ങൾ കേട്ടിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പിന്നീടായിരിക്കും അറിയുക. സോ ആ ഒരു രീതിയിൽ, അതായത് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ മേ ബി ലൈവിൽ ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുള്ള കാര്യം ശരിയാണ്. മറിച്ച് ഇത് രണ്ടും രണ്ട് പ്രോസസ്സാണ്. നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു ലൈവ് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. രണ്ടിനും രണ്ട് രീതിയിലുള്ള സ്കിൽ സെറ്റ് ആവശ്യമാണ്. ഇത് രണ്ടും ഈക്വലി ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മേഖല തന്നെയാണ്. ഒന്നിൽ കേമനായതുകൊണ്ട് മറ്റിൽ കേമനാവണം എന്നൊന്നുമില്ല. അല്ലെങ്കിൽ രണ്ടും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടും രണ്ട് എക്സ്പീരിയൻസാണ്. ഞാൻ രണ്ടും ട്രൂലി എൻജോയ് ചെയ്യാറുണ്ട്. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
5: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളിയാണ്.
4: കൊല്ലം കരുനാഗപ്പള്ളി എന്ന് വിളിക്കുന്നു. എന്താണ് വിശേഷങ്ങൾ, പറയൂ അൻസാർ.

0: വർത്താനം.
1: നല്ല വർത്താനം.
0: ആ
1: ഓണം
0: അത്
1: ഒക്കെ എങ്ങനെ?
0: മലപ്പുറം ഭാഷ സാറ്.
1: മലപ്പുറം ഭാഷയാണ്. ആ അതെ, എനിക്ക് മലപ്പുറം ഭാഷ നന്നായിട്ട് മനസ്സിലാകും, കാരണം ഞാൻ എന്റെ 5 വയസ്സ് വരെ മലപ്പുറത്താണ് താമസിച്ചത്.
0: ആ നന്നായി.
1: ഓണം ഒക്കെ എങ്ങനെ പോയാൻ സാർ?
0: ഓണമൊക്കെ അങ്ങനെ ഇങ്ങനെ പോയി.
1: പ്രായമാകും തോറും ഓണത്തിന് മാറ്റ് കുറയും എന്നൊക്കെ നമ്മൾ ആഘോഷങ്ങൾക്കൊന്നും താല്പര്യപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് സത്യമാണോ? അങ്ങനെ ഉണ്ടോ?
0: ഇപ്പൊ ആർക്കും അതിന് സമയമില്ലല്ലോ, എല്ലാരും മൊബൈലും കമ്പ്യൂട്ടറും ഫോണും ഒക്കെ അല്ലേ.
1: മൊബൈലും ഫോണും കമ്പ്യൂട്ടറും ഒക്കെ വേണ്ടേ?
0: വേണം വേണ്ടാന്ന് പറയുന്നില്ല.
1: പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
0: ആ പാട്ട് കേട്ടുണ്ട്, ഞാന് സാറിന്റെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, അമ്പിളി എന്ന ചിത്രത്തിൽ ആരാധിക്ക്.
1: ആരാധിക്ക്? ആ
0: ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല പാട്ടാണ്.
1: താങ്ക് യു, താങ്ക് യു. വേറെ ഏതൊക്കെ പാട്ടുകളാണ് കേൾക്കാൻ താല്പര്യം പൊതുവെ?
0: കൂടുതൽ എനിക്ക് ഇഷ്ടം യേശുദാസിന്റെ പാട്ടൊക്കെ.
1: ആ
0: മൂപ്പര് പാട്ടില് ഏറ്റവും വലിയ ഗായകനല്ലേ?
1: ഉറപ്പായിട്ട്. അതിനെന്ത് സംശയമുണ്ടോ? ഒരു മലയാളി പോലും വേറൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളിക്കും.
0: ശരിയാണ്.
1: അതെ, അപ്പോ ഇന്ന് ഏത് പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യം?
0: നീർമിഴി പീലിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നോ, നല്ലൊരു പാട്ടാണ്.
1: ഓക്കെ, ആ പാട്ട് എന്തായാലും ഞാൻ സാറിന് വേണ്ടി വെച്ചായിരുന്നായിരിക്കും.
0: ഡെഡിക്കേഷൻ ഉണ്ട് ഈ പാട്ട്.
1: ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
0: നമ്മുടെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവായ ടി വി മുഹമ്മദ് വടക്കേമാനൂർ, പാലക്കാട് പട്ടാമ്പി.
1: ഉറപ്പായിട്ടും.
0: എന്താ കാരണം കേട്ടോ?
1: ഓ സന്തോഷം, ഉറപ്പായിട്ടും.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു, താങ്ക് യു അൻസാരി.

ഇത്രയും നേരം ഹലോ പ്രിയത്തിനോട് ഒപ്പം ഒരുപാട് പേരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ പറ്റി. ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങളിലായി കാത്തിരിക്കുകയാണ്. ഇനിയും വേറൊരു അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ഗായകൻ സൂരജ് സന്തോഷ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം ഫഹദ് റാസ. നിർവഹണ സഹായം ഷിബിന അൻവർ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ രണ്ട് ചലച്ചിത്രഗാനങ്ങൾ കൂടി കേൾക്കാം. ആദ്യം കരകാണാ കടൽ എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയത്, വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അടിയന്തര ചികിത്സ എങ്ങനെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. മുൻകാലങ്ങളിൽ ഈ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാനുള്ളത്?
2: അതെ, ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം മുമ്പ് നമുക്ക് 67 വയസ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7-ൽ ഒരാളെങ്കിലും 18-44 വയസ്സിനും ഇടയിലുള്ളവരാണ്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് കൊച്ചു പ്രായത്തിൽ തന്നെ റുമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിന്റെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം, അതൊരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം, നിയന്ത്രണമില്ലാതെ പ്രമേഹം ഉണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക, അതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയില തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ തകരാറുകൾ, ഹാർട്ടിന്റെ താളമെടുപ്പിലെ വ്യതിയാനം ഉണ്ടാവുക, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് മസ്തിഷ്കം എന്ന് പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിനുള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനർ ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്നു പോകാം. പക്ഷെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയില്ല, സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള ഒരു അവഗണിക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തളർച്ച, മുഖം കോണിപ്പോവുക, കാഴ്ചമങ്ങൽ, സംസാരത്തിന്റെ കുഴച്ചിൽ, രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിന്റെ കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TAA അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോവുക. അപ്പൊ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TAA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണത്. അപ്പൊ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ, മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഇതിനുള്ള പരിശോധനകൾ ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി എന്താണ് കാരണം എന്നറിയാനും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഇതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, ഇത്തരം കാരണങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും, രക്തം കട്ടപിടിച്ചതാണെന്നുണ്ടെങ്കിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള

0: മരുന്നുകളും തുടങ്ങുന്നത് അടുത്ത സ്ട്രോക്ക് വരാൻ തടയാൻ സഹായിക്കും. അതുപോലെ ചിലരിൽ രക്തക്കുഴലുകൾ പൊട്ടിയായിരിക്കാം രക്തസ്രാവം ഉണ്ടാകുക. അപ്പോൾ ഈ രക്തക്കുഴലുകൾക്കുള്ളിൽ അനീറിസം, ചെറിയ കുമിളകൾ പോലെ രക്തക്കുഴലിൻ്റെ ഭിത്തി വീക്കാവുമ്പോൾ അനീറിസം ഉണ്ടാകും. ഈ അനീറിസംസ് പൊട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ്, രക്തസ്രാവം തലച്ചോറിലുണ്ടാകാം. പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ തലവേദന, അതായത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേദന, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും. അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിൻ്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള അത്ര സിവിയർ ആയിട്ടുള്ള ഒറ്റ അടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, ഇതിനും പരിശോധനകൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിൻ്റെ ഒരു സൂചന ശരീരം തരുന്നതാണ്.
1: മാഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതം ഒരു രോഗിക്ക്, ഒരാൾക്ക്, നമ്മൾ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണെന്നിരിക്കട്ടെ, അത് ആദ്യം അതെങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, നമുക്ക് ഏറ്റവും ഒരു കോമൺ മാന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോം ബി ഫാസ്റ്റ് എന്ന് പറയും. ബി ഇ അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോവുക, അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ചു പോവുക, ആടിയാടി പോവുക, കയ്യിൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് നേരെ മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇ ഫോർ ഐസ്, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കുക അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ മാത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. എഫ് ഫോർ ഫേസ്, മുഖം കോണിപ്പോവുക, മുഖം നേരെ, കണ്ണ് നേരെ അടയ്ക്കാൻ പറ്റായിക വരിക. എ ഫോർ ആം, കൈ നേരെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് പതുക്കെ താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തൊരവസ്ഥ. എസ് ഫോർ സ്പീച്ച്, സംസാരം, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ നിഖണ്ഡുവിലില്ലാത്ത വാക്കുകൾ വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ടി ഫോർ ടൈം, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക് പോകണം. അതായത് മിനിമം ഒരു സി ടി സ്കാൻ ചെയ്യാനും 24 മണിക്കൂറും രക്തക്കെട്ടപ്പ് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കെട്ടാലയിപ്പിക്കാനുള്ള ത്രോംബലൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാകാം. അപ്പോൾ അതിനെങ്കിലുമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകണം, ഇതാണ് വേണ്ടത്. അപ്പം നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയല്ല വേണ്ടത്, അത് നമ്മുടെ 108 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചാലും എല്ലാം അതറിയാൻ കഴിയും. അപ്പം ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല, എത്രയും പെട്ടെന്ന്, കാരണം ഓരോ നിമിഷവും 19 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ രക്തയോട്ടം നഷ്ടമാകുമ്പോൾ നശിച്ചു പോവുക. ഈ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ഡാമേജ് ആണ്. അപ്പം എത്രയും പെട്ടെന്ന് സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
1: മാഡം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ശരാശരി ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ പക്ഷാഘാത സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: തീർച്ചയായും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ക്രീനിങ്, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ 30 ഇയേഴ്സിന് എബോവ് ആയിട്ടുള്ളവരെ ഇതുപോലെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ചീത്ത കൊളസ്ട്രോൾ ഉണ്ടോ, അളവ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ചികിത്സ വേണ്ട അളവിലായിരിക്കാം, ചിലപ്പോൾ ചികിത്സ വേണ്ട ഡയറ്റും എക്സസൈസും ഒക്കെ വെച്ച് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാറ്റം വരുത്താവുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ്, ഡയബറ്റിക് ആകാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ, അല്ലെങ്കിൽ ബി പി ഒരു നോർമലിന് കൂടി നിൽക്കുകയാണോ, ഇത് കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും എല്ലാ വർഷവും ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കുകയാണ്, മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുക്കണം. വേണ്ട രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വേണ്ട ചേഞ്ചസും വരുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോകണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവരെക്കാളും കൂടുതൽ മുതിർന്നവരിലായാലും ചിലപ്പോൾ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച്, നമ്മുടെ ഹൃദയം ക്രമം തെറ്റി പടപടേ എന്നിങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നുക, ക്രമം തെറ്റി ഇടിക്കുക, കുറച്ചിനും കഴിഞ്ഞ് മാറുക, അതൊരു പക്ഷേ ഈ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ടിനുള്ളിൽ രക്തം കട്ടപിടിക്കാനും അത് ബ്രെയിനിലോട്ട് പോകാനും ഉള്ള ലക്ഷണമുണ്ടാകും. ഇതൊരാൾക്ക് സ്വയം പലപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഇങ്ങനെയുള്ള തകരാറുകളുണ്ടോ, ഹാർട്ടിൻ്റെ റിതം, ഹാർട്ട് ബീറ്റിന് വേരിയേഷനോ, തകരാറുകളോ ഉണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഒന്ന്, നമുക്ക് വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ അന്യൂറിസംസ് വന്ന്, രക്തക്കുഴലിലെ അന്യൂറിസംസ് പൊട്ടിയാണ് ബ്രെയിനിൽ ബ്ലീഡിങ് വന്ന് മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് സഹോദരങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കും അന്യൂറിസം ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ചെയ്ത് നോക്കേണ്ടി വരും.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് നൽകുന്ന പുനരധിവാസ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: സ്ട്രോക്ക് വരുമ്പോഴുള്ള അടിയന്തര ചികിത്സ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പുനരധിവാസ ചികിത്സ. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും അടിയന്തര ചികിത്സയും തുടർന്നുള്ള മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയും പോലെ അത്രത്തോളം വൈഡ്ലി അവൈലബിൾ അല്ല ഈ പുനരധിവാസ ചികിത്സകളുള്ള സർക്കാർ ആശുപത്രികളിലായാലും. അതിൻ്റെ ചെലവും വളരെയേറെയാണ്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള തകരാറ് വരാത്ത കോശങ്ങൾ ഈ കോശങ്ങളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങും. ഇതാണ് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആഴ്ചകളിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുനരധിവാസ ചികിത്സ ഉണ്ട്, അത് പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട്, കൈകാലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട്, ബാലൻസിന് വേണ്ടിയും, സ്പീച്ച് തെറാപ്പി സംസാരത്തിന് വേണ്ടി, ഓക്യുപേഷണൽ തെറാപ്പി അതായത് മെയിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഓരോ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ് മാറ്റാം, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാം, ഇതൊക്കെ സഹായിക്കുന്ന ഓക്യുപേഷണൽ തെറാപ്പി. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എല്ലാം എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ നാശം വന്ന കോശങ്ങൾക്ക് ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ന്യൂറോൺസ് ഇതിൻ്റെ ജോലി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ രോഗി സ്റ്റേബിളായി കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു തുടങ്ങണം. കാരണം ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറി നമുക്ക് മാക്സിമം ഇംപ്രൂവ്മെൻറ്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 months അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിന്റെ പുനരധിവാസം ചെയ്യേണ്ടത്.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്ന ഒരാൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പൊ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിലും ഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കെയർ ഗീവേഴ്സിൻ്റെയും ഫാമിലിയുടെയും സ്ട്രെസ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശാ വർക്കേഴ്സിൻ്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പോൾ അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തത്തിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്.
1: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക്യൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് ചേർത്തല കെ എൻ രംഗനാഥ ശർമ്മ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം അസാവേരി രാഗത്തിൽ പാലയ മാധവ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.

ഇതുവരെ കേട്ടത് ചേർത്തല കെ എൻ രംഗനാഥ ശർമ്മ പാടിയ കൃതികൾ. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും

0: പിന്നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം മിന്നാ മിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 18-ാം ഭാഗം. രചന അരുൺ നായർ, സംവിധാനം റോബി ബാബു.

മൃഗങ്ങളും സൂക്ഷ്മജീവികളും അവയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ള വിവിധതരം ആവാസ വ്യവസ്ഥകളും ഒക്കെ ചേർന്ന ജൈവസമ്പന്നതയാണ് ജൈവവൈവിധ്യം. ലോക ഭൂവിസ്തൃതിയുടെ കേവലം 2.4% മാത്രം വരുന്ന ഇന്ത്യ ആഗോള ജൈവവൈവിധ്യത്തിൻ്റെ 8% ഉൾക്കൊള്ളുന്നു. കൂടാതെ ലോകത്തിലെ 17 അതീവ ജൈവസമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം. ഇതിനുപരിയായി ലോകത്താകെയുള്ള 34 ആഗോള ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ 4 സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യയിലാണ്. ശാസ്ത്രീയമായി ഇതുവരെ രേഖപ്പെടുത്തിയതനുസരിച്ച് 100,000+ ജന്തുവർഗ്ഗങ്ങളും 50,000+ സസ്യവർഗ്ഗങ്ങളും ഇന്ത്യയിലുണ്ട്. ഇതിൽ 28% ജീവജാലങ്ങൾ തദ്ദേശീയ ഇനങ്ങളാണ്. ഇന്ത്യയുടെ 1.88% മാത്രം വലിപ്പമുള്ള കേരളത്തിൽ വൈവിധ്യമാർന്ന ഭൗതിക സവിശേഷതകളോടുകൂടിയ 13 കാർഷിക കാലാവസ്ഥാ മേഖലകളും ജൈവവൈവിധ്യ സമ്പന്നമായ വനങ്ങൾ, പുൽമേടുകൾ, മലകൾ, തണ്ണീർത്തടങ്ങൾ, തീരദേശം തുടങ്ങി എണ്ണമറ്റ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളും നമുക്കുണ്ട്. കൂടാതെ 5,000+ പുഷ്പിത സസ്യങ്ങൾ, 900+ ഔഷധ സസ്യങ്ങൾ, 200+ ശുദ്ധജല മത്സ്യങ്ങൾ, 500+ തദ്ദേശീയ സസ്യ ഇനങ്ങളാലും ഒക്കെ കേരളം വളരെ ജൈവസമ്പന്നമാണ്. എന്നാൽ നമ്മുടെ ഭൂമിയിലെ ഈ ജൈവജാലങ്ങൾ 6 കൂട്ടവംശനാശം അഥവാ മാസ് എക്സ്റ്റിങ്ഷനിലേക്ക് കടക്കുകയാണോ എന്നതിനെക്കുറിച്ച് ശാസ്ത്ര സമൂഹത്തിൽ ഇന്നും സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ഇന്റർ ഗവൺമെന്റൽ സയൻസ് പോളിസി പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം സർവീസസ് അഥവാ IPBES 2019 നടത്തിയ ആഗോള പഠനം അനുസരിച്ച് ലോകത്ത് ഏകദേശം 1,000,000+ ജീവിവർഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. സമാനമായി വേൾഡ് എക്കണോമിക് ഫോറം 1,300+ ആഗോള വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ ഗ്ലോബൽ റിസ്ക് പെർസെപ്ഷൻ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2026 തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം അടുത്ത 10 ദീർഘകാല ഗ്ലോബൽ റിസ്ക് പട്ടികയിൽ ജൈവവൈവിധ്യത്തിൻ്റെയും ആവാസ വ്യവസ്ഥകളുടെയും ശോഷണം 2 ഗ്ലോബൽ റിസ്ക്കായി വിലയിരുത്തിയിട്ടുണ്ട്. സമാനമായി വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടും ലണ്ടൻ സുവോളജിക്കൽ സൊസൈറ്റിയും സംയുക്തമായി 2024 പുറത്തിറക്കിയ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് പ്രകാരം 1970 മുതൽ 2020 വരെയുള്ള 50 നിരീക്ഷിക്കപ്പെട്ട വന്യജീവികളുടെ എണ്ണത്തിൽ ശരാശരി 73% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളിലെ അതിവേഗത്തിലുള്ള ഈ ജൈവവൈവിധ്യ നാശം സൂചിപ്പിക്കുന്നത് 6 കൂട്ടവംശനാശം അഥവാ മാസ് എക്സ്റ്റിൻഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ അവസരത്തിലാണ് 1992 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ബ്രസീലിൽ വച്ച് നടന്ന ഭൗമ ഉച്ചകോടിയിൽ രൂപം കൊണ്ട അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ഉടമ്പടിയുടെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. 3 ലക്ഷ്യങ്ങളാണ് ഈ അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ഉടമ്പടി മുന്നോട്ട് വച്ചത്: ജൈവവൈവിധ്യ സംരക്ഷണം, സുസ്ഥിരമായ ഉപയോഗം, ജൈവവിഭവങ്ങൾ വ്യാവസായികമായി ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ നീതിയുക്തമായ പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അഥവാ ABS. ABS എന്നത് കുറച്ചുകൂടെ വിശദമാക്കിയാൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ എന്നിവയുൾപ്പെടുന്ന ജൈവവിഭവങ്ങളും അവയുടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ എന്നിവയും ഇവയുമായി ബന്ധപ്പെട്ട 100 കൈമാറി വരുന്ന പരമ്പരാഗത അറിവുകൾ എന്നിവ ഗവേഷണത്തിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തികവും സാമ്പത്തികേതരവുമായ നേട്ടങ്ങൾ അതിൻ്റെ യഥാർത്ഥ അവകാശികളുമായി പങ്കുവയ്ക്കുന്ന സുതാര്യമായ നിയമ സംവിധാനമാണിത്. മുൻപ് ഞാൻ സൂചിപ്പിച്ച CBDയുടെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടങ്ങുന്ന ഭരണസമിതിയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. 2022 കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 15th സമ്മേളനത്തിൽ കുമ്മിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അംഗീകരിച്ചു. 2050 പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു ലോകം നിർമ്മിക്കുക എന്ന ആഗോള കാഴ്ചപ്പാടിൽ എത്തിച്ചേരാനുള്ള ഒരു പാത കൂടിയാണ് കുമ്മിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അഥവാ KMGBF. KMGBFന്റെ പ്രധാന ഘടകങ്ങളിൽ 2050 കൈവരിക്കേണ്ട 4 മുഖ്യ ലക്ഷ്യങ്ങൾ അഥവാ ഗോളുകളും 2030 കൈവരിക്കേണ്ട 23 ലക്ഷ്യങ്ങൾ അഥവാ ടാർഗറ്റുകളും ഉൾപ്പെടുന്നു. സമാനമായി സമുദ്ര ജൈവവൈവിധ്യ സംരക്ഷണ രംഗത്ത് ഇന്ന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നിയമ സംവിധാനമാണ് 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഉടമ്പടി അഥവാ BBNJ ഉടമ്പടി. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിനോ ദേശീയ അധികാര പരിധിക്കോ പുറത്തുള്ള വിശാലമായ സമുദ്രഭാഗങ്ങളിലെ ജൈവവൈവിധ്യ സംരക്ഷണത്തിനും അവയുടെ സുസ്ഥിര ഉപയോഗത്തിനും വേണ്ടിയുള്ള സുപ്രധാന കരാറാണിത്. ഒരു രാജ്യത്തിന്റെയും അധികാര പരിധിയിൽ വരാത്ത ഇത്തരം സമുദ്ര പ്രദേശങ്ങളിൽ നിന്നുള്ള സമുദ്ര

ജനിതക വിഭവങ്ങളുടെയും അവയുടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷനും വാണിജ്യമായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നീതിയുക്തമായി പങ്കുവയ്ക്കുക എന്നാണ് ഈ ഉടമ്പടിയിലൂടെ നിഷ്കർഷിക്കുന്നത്. ഇതിനായി ഈ ഉടമ്പടിയിലെ ആർട്ടിക്കിൾ 14 പ്രകാരം ഒരു പ്രത്യേക ആഗോള ഫണ്ട് അഥവാ കാലി ഫണ്ട് രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. ഈ ഫണ്ടിലേക്ക് എത്തുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ആഗോളതലത്തിൽ സമുദ്ര ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കുന്നതിനായി വിനിയോഗിക്കുമെന്ന് ഈ കരാർ ഉറപ്പാക്കുന്നു. അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും രാജ്യത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി CBD വ്യവസ്ഥകൾ ഉൾക്കൊണ്ടുകൊണ്ട് 2002 ഇന്ത്യ ചരിത്രപരമായ ജൈവ വൈവിധ്യ നിയമം പാസാക്കി. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലെ പ്രായോഗിക അനുഭവങ്ങളിൽ നിന്ന് ആയുഷ് ഫാർമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നതിനും രാജ്യത്തെ ഗവേഷണങ്ങളെയും നൂതന സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും 2023 ജൈവ വൈവിധ്യ നിയമത്തിൽ അതിപ്രധാനമായ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. തുടർന്ന് കേന്ദ്ര ജൈവ വൈവിധ്യ ചട്ടങ്ങൾ 2024 ആക്സസ് ആൻഡ് ബെനിഫിഷ്യറിംഗ് റെഗുലേഷൻ 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ സുതാര്യവും ദേശീയതലം മുതൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വരെ നീളുന്ന വികേന്ദ്രീകൃതവുമായ ത്രിതല ഭരണ സംവിധാനമാണ്. ഈ ത്രിതല ഭരണ സംവിധാനത്തിൽ ഒന്നാമതായി ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയാണുള്ളത്. ഭാരതത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ ശൃംഖലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പരമോന്നത സമിതിയാണിത്. ചെന്നൈ ആസ്ഥാനമാക്കിയാണ് കേന്ദ്ര സർക്കാർ NBA രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ അപൂർവ ജൈവ വൈവിധ്യങ്ങളുടെയും നാട്ടറിവുകളുടെയും മേലുള്ള രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ മുഖ്യ ചുമതല. വിദേശ പൗരന്മാർ, വിദേശ കമ്പനികൾ, പ്രവാസി ഇന്ത്യക്കാർ, വിദേശ നിയന്ത്രണമുള്ള ഇന്ത്യൻ കമ്പനികൾ എന്നിവർ ഇന്ത്യയിലെ ജൈവ വിഭവങ്ങളോ അനുബന്ധ അറിവുകളോ ഗവേഷണത്തിനോ വാണിജ്യ ആവശ്യത്തിനോ എടുക്കണമെങ്കിൽ NBA മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ്. രണ്ടാമതായി, സംസ്ഥാന തലങ്ങളിൽ ജൈവ വൈവിധ്യ ബോർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ പരിധിയിൽ വരാത്ത പൂർണ്ണമായും ഇന്ത്യക്കാരായ വ്യക്തികളും ഇന്ത്യൻ നിയന്ത്രണമുള്ള കമ്പനികളും വാണിജ്യ ആവശ്യത്തിനായി നമ്മുടെ ജൈവ വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നതിനും അതിന് മുൻകൂർ അനുമതി നൽകുന്നതും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുകളാണ്. മൂന്നാമതായുള്ളത് ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ. ഈ നിയമത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളതും എന്നാൽ ഏറ്റവും നിർണായകവുമായ ഭരണ സംവിധാനമാണിത്. നിയമത്തിലെ 41-ാം വകുപ്പ് പ്രകാരം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും രൂപീകരിച്ചിട്ടുള്ള സമിതികളാണ് BMC. തങ്ങളുടെ അധികാര പരിധിയിലെ ജൈവ വൈവിധ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ചുമതല. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും കേട്ടപ്പോൾ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും. ഇതിലൊക്കെ സാധാരണ പൗരന് എന്ത് പങ്കാണുള്ളത്? യഥാർത്ഥത്തിൽ ജൈവ വൈവിധ്യ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ കർത്തവ്യങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഒന്നാമതായി, നിങ്ങളുടെ പ്രദേശത്തെ ജൈവ വൈവിധ്യ പരിപാലന സമിതിയെ അഥവാ BMC പരിചയപ്പെടുക. ഇതൊരു കേവല സർക്കാർ സമിതിയല്ല. 11 അംഗങ്ങളുള്ള BMC പ്രസിഡന്റും സെക്രട്ടറിയും ഒഴികെയുള്ള 9 അംഗങ്ങളും കർഷകർ, നാട്ടുവൈദ്യർ, മത്സ്യത്തൊഴിലാളികൾ, പരിസ്ഥിതി സ്നേഹികൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയ സാധാരണക്കാരിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കേവലം ഒരു അംഗമാകുന്നതിനപ്പുറം പാരിസ്ഥിതിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സജീവമായി പങ്കാളികളാകാനും നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാവൽക്കാരൻ എന്ന നിലയിൽ കൂടുതൽ കാര്യക്ഷമമായും ഉത്തരവാദിത്തത്തോടെയും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ഇതിലൂടെ ഒരവസരം ലഭിക്കുന്നു. ജൈവ വൈവിധ്യ നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ഘടകമാണ് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ അഥവാ PBR. ജൈവ വൈവിധ്യ നിയമത്തിലെ 41 ഉപവകുപ്പ് 1A കൂടാതെ 2024 കേന്ദ്ര ജൈവ വൈവിധ്യ ചട്ടത്തിലെ ചട്ടം 11 എന്നിവ പ്രകാരം ഓരോ BMC തയ്യാറാക്കേണ്ട ഒരു ഔദ്യോഗിക രേഖയാണിത്. ബയോവൈറസ് തടയാനും വാണിജ്യ ഉപയോഗത്തിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അതിൻ്റെ യഥാർത്ഥ അവകാശികളായ പ്രാദേശിക ജനതയ്ക്ക് തന്നെ ഉറപ്പാക്കാനും PBR സഹായിക്കുന്നു. നിങ്ങളുടെ തൊടിയിലെ അപൂർവ സസ്യമോ തനത് വിത്തിനങ്ങളോ പരമ്പരാഗത അറിവുകളോ BMC വഴി ഇതിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഈ ചെറിയ പങ്കാളിത്തത്തിലൂടെ തലമുറകളായി കൈമാറി വന്ന നമ്മുടെ നാടിൻ്റെ സ്വന്തം അറിവുകൾ ലോകത്തിന് മുന്നിൽ അംഗീകരിക്കപ്പെടുകയും ജൈവ വൈവിധ്യ നിയമ സംവിധാനം പൂർണ്ണ സുരക്ഷിതയോടെ വരും തലമുറയ്ക്കായി അവ ഭദ്രമായി കാത്തുസൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തതായി, പ്രാദേശിക ജൈവ വൈവിധ്യ കർമ്മ പദ്ധതി അഥവാ LBSAP തയ്യാറാക്കുക എന്നതാണ്. ആഗോള, ദേശീയ, സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങളുമായി

0: പൊരുത്തപ്പെട്ട് ബി എം സികൾ തയ്യാറാക്കുന്ന പ്രായോഗിക ജൈവ വൈവിധ്യ സംരക്ഷണ രേഖയാണിത്. നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പ്രാദേശിക ഭീഷണികൾക്കും ജൈവ വൈവിധ്യ ശോഷണ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ LBSAP ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിലവിലെ പദ്ധതികളുമായി സമന്വയിപ്പിച്ച് നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങളുടെ നാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. അടുത്തതായി, ജൈവ വിഭവങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന വ്യവസായികളും സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാണിജ്യാവശ്യങ്ങൾക്ക് ജൈവ വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജൈവ വൈവിധ്യ നിയമത്തിലെ വകുപ്പ് 7 പ്രകാരം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. ഇത് പ്രാദേശിക സമൂഹങ്ങൾക്ക് അർഹമായ ലാഭവിഹിതം അഥവാ ബെനിഫിറ്റ് ഷെയറിംഗ് ഉറപ്പാക്കുന്നു. 2025 ABS റെഗുലേഷൻ പ്രകാരം 5 കോടി രൂപ വരെ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്ക് ABS നൽകേണ്ടതില്ല. എന്നാൽ 5 കോടി മുതൽ 50 കോടി വരെ വിറ്റുവരവുള്ളവർ തങ്ങളുടെ വാർഷിക എക്സ്ഫാക്ടറി വിറ്റുവരവിൻ്റെ 0.2% 50 മുതൽ 250 കോടി വരെയുള്ളവർ 0.4% 250 കോടിക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ളവർ 0.6% ABS ഇനത്തിൽ നൽകേണ്ടത്. ഇത്തരത്തിൽ ABS നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ ലോകത്തിലെ ആദ്യത്തെ ABS സന്നദ്ധ സർട്ടിഫിക്കേഷൻ പദ്ധതി ഇന്ത്യ അടുത്തിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കേഷൻ നേടുന്ന കമ്പനികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ പതിപ്പിക്കാൻ ഒരു പ്രത്യേക ലോഗോ ലഭിക്കും. ഇത് അന്താരാഷ്ട്ര വിപണിയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയിൽ മികച്ചൊരു ഗ്രീൻ പാസായി പ്രവർത്തിക്കുകയും കമ്പനികൾക്ക് ആഗോളതലത്തിൽ വലിയ ബ്രാൻഡ് മൂല്യം നേടിക്കൊടുക്കുകയും ചെയ്യും. ജൈവ വൈവിധ്യ നിയമത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് വകുപ്പ് 37. ഇത് പ്രകാരം അതീവ ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള പ്രദേശങ്ങളെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ അഥവാ BHS ആയി പ്രഖ്യാപിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. നിങ്ങളുടെ നാട്ടിലെ അപൂർവ കാവുകൾ, കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ തനത് ആവാസ വ്യവസ്ഥകൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനായി അവയെ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ BMC വഴി ജൈവ വൈവിധ്യ ബോർഡിനോട് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ജൈവ വൈവിധ്യ നിയമം കേവലം നിയന്ത്രണങ്ങൾക്കുള്ളതല്ല, മറിച്ച് നമ്മുടെ പ്രകൃതി സമ്പത്തും അമൂല്യമായ നാട്ടറിവുകളും സംരക്ഷിക്കുവാനുള്ള ഏറ്റവും വലിയ നിയമ പരിരക്ഷയാണ്. പ്രകൃതി സംരക്ഷണം സർക്കാരിൻ്റെ മാത്രം ചുമതലയല്ല. PBR, BMC, പ്രാദേശിക കർമ്മപദ്ധതികൾ എന്നിവയിലൂടെ പ്രകൃതി സംരക്ഷണത്തിന് നേരിട്ട് ഇടപെടാനും ജൈവ വിഭവങ്ങളും നാട്ടറിവുകളും വാണിജ്യപരമായി ഉപയോഗിക്കുമ്പോൾ അർഹമായ ലാഭവിഹിതം പ്രാദേശിക ജനതയ്ക്ക് ഉറപ്പാക്കാനും ബയോപൈറസി തടയാനും പൗരന്മാരായ നമുക്ക് ഇന്ന് അധികാരവും വലിയ കടമയുമുണ്ട്. പൂർവികർ കാത്തുവച്ച ഈ ജൈവസമ്പത്ത് വരും തലമുറയ്ക്കും ഭദ്രമായി കൈമാറാൻ നാം ബാധ്യസ്ഥരാണ്. വ്യവസായികളും ഗവേഷകരും നിയമപരമായ അനുമതികൾ വാങ്ങിയും സാധാരണക്കാർ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളായും നമുക്ക് മുന്നോട്ടു പോകാം. ജൈവ വൈവിധ്യ ബോർഡുമായും BMC കൈകോർത്ത് സുസ്ഥിരമായൊരു ഹരിതഭാവി നിർമ്മിക്കാൻ നമുക്ക് ഒത്തുചേരാം.
1: ജൈവ വൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വിമൽകുമാർ CS നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ഒരു പുതിയ ഭാരതം പണിതുയർത്താം കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതിയിലൂടെ.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വളയം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കൂട്ടുകാരി,
0: മരണത്തിലേക്കല്ല ജീവിതത്തിലേക്ക്. ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന എൻജിഒയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം ഇന്ന്.
4: നോർമലി നമ്മള് ഒരാളെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സുഖാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പലപ്പോഴും കാണുമ്പോൾ ഇവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷെ അവർ പറയുന്ന ഉത്തരം, ആ സുഖമാണ്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഉള്ളവരെ കണ്ടിട്ടുണ്ടോ? അതിനെ കുറിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസ്.
5: നമ്മള് സുഖമാണോ എന്നൊരാളെ കാണുമ്പോൾ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു ഹലോ പറയുന്നതിന്റെ ഇക്വലന്റ് ആണ്, ഒരു ഗ്രീറ്റിംഗ് എന്ന രീതിയിലാണ്. പിന്നെ അല്ലാണ്ട് ഒരാളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി സുഖമാണോ എന്ന് എത്ര പേര് ഇപ്പൊ ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെ, നമ്മളൊരാളെ പുതുതായിട്ട് കാണുമ്പോൾ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതിന് ഹലോയ്ക്ക് പകരം സുഖമാണോ എന്ന് ചോദിക്കും. ഇത് നമ്മള് ശീലിച്ച് അറിയാതെ വന്നു പോകുന്നതാണ്. പക്ഷെ നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അവര് റെസ്പോണ്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3 സെക്കൻഡ് എടുത്ത് ആലോചിച്ചിട്ട് പറയും. ചിലപ്പോൾ നമുക്ക് ഐ കോണ്ടാക്ട് ഇല്ലാണ്ട്, ആ സുഖമാണ്, കുഴപ്പമില്ല, ഓ എന്ത് പറയാൻ, ഇങ്ങനത്തെ കുറെ റെസ്പോൺസ് കിട്ടും. അപ്പോൾ അവരുടെ വെർബൽ റെസ്പോൺസ് മാത്രമല്ലാണ്ട് അവരുടെ നോൺ വെർബൽ, അതായത് അവരുടെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അവരുടെ ബോഡി എങ്ങനെയാണ്, അവരുടെ മൊത്തത്തിൽ അവരുടെ മുഖം, അപ്പോൾ കുറെ ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശരീരത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് അറിയാൻ പറ്റും അവർ സുഖമാണോ ഇല്ലയെന്നുള്ളത്. ദെൻ കംസ് നമുക്കിനി ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് അറിയാൻ ജെനുവിൻലി ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ചിട്ട് പിന്നെ നമ്മുടെ കോൺവെർസേഷൻ ഫോക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ അടുത്താണ് ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ ഒരാളിങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ അങ്ങനെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഹെലോ എന്ന രീതിയിലാണ് ചോദിക്കണമെങ്കിൽ ഞാൻ ആ എന്ന് പറഞ്ഞങ്ങ്
4: ഒഴിഞ്ഞു.
5: പക്ഷെ ജെനുവിൻലി സുഖമാണോ എന്ന് ചോദിക്കുകയും എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവുകയും എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് ചോദിക്കുകയെങ്കിൽ പ്രോബ്ലി ഞാൻ ചെയ്യുമ്പോൾ അത്ര സുഖമൊന്നുമല്ല എന്ന് പറയുമായിരിക്കാം. അത് അപ്പുറ സൈഡിലിരിക്കുന്ന ആളെ കൂടെ കണ്ടിട്ടായിരിക്കാം. അപ്പൊ അതൊരു സുഖമാണോ എന്ന് നമ്മൾ വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്രേസിന് ഭയങ്കര ഡീപ്പർ മീനിങ്സ് ഉണ്ട്, ബേസ്ഡ് ഓൺ പീപ്പിൾ, ബേസ്ഡ് ഓൺ സിറ്റുവേഷൻസ്, ഓൾസോ എത്രത്തോളം റിസെപ്റ്റീവ് ആണ് ആ ചോദ്യം ചോദിക്കുന്ന ആൾ ഉത്തരം കേൾക്കാൻ എന്നതിനെ വെച്ചിട്ട്.
4: പറഞ്ഞ ഇതേ ചോദ്യത്തില് മാമിനോട് ഇപ്പൊ ഡെയിലി കുറെ സെഷൻസ് അല്ലെങ്കിൽ ആളുകളെ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുന്ന ഇൻസിഡൻസ്,
5: ഞാന് 3-4 മാസം മുന്നേ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫോറം മോളിൽ മേലിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ കഴിക്കാനിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ മൊബൈലിൽ വർക്ക് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബോറടിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തെ ടേബിൾസ് ഒക്കെ നോക്കുകയാണ്, എല്ലാവരും ഫോണിലാണോ എങ്ങനെയാണ്. അപ്പൊ എന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഇരുന്ന ടേബിളിൽ 3 യങ്സ്റ്റേഴ്സ്, ടീനേജിലുള്ള ഒരു 17, 18, 19 വയസ്സ് ആ ഏജിലുള്ള ഒരു 3 യങ് ബോയ്സും അങ്ങനെ ഒരു അനിയൻ, അതിൽ ആദ്യം അനിയൻ ഒരു 7 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. അങ്ങനെ ഇവർ 4 പേരും അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുകയാണ്. കുറച്ചേരം ഞാൻ നോക്കിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് തോന്നി അവിടെ പോയിരുന്നാലോ. അപ്പോൾ ഒരു ടേബിളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഈ ടേബിളിൽ ഇരുന്നോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവർ 3 പേരും എൻ്റെ മുഖത്തോട്ട് നോക്കി, എന്നിട്ട് ആ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഇരുന്ന് എന്താ ചെയ്യുന്ന ചേച്ചിയും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ യൂത്ത് സൂയിസൈഡ് പ്രിവെൻഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു, ആ കറക്റ്റ് ടേബിളാണ് വന്നിരുന്നത് എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പറഞ്ഞതിൻ്റെ ഇപ്പടുത്തിരുന്ന ഈ ഒരു 2 ബ്രദേഴ്സും ആ ഒരു മൂത്ത ബ്രദറിൻ്റെ കൂട്ടുകാരനാണ് ഇരുന്നത്. ആ നടുക്കുള്ള പയ്യൻ 1 ആഴ്ച മുന്നേ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചു, കയ്യിൽ ഫുൾ ഇങ്ങനെ മുറിവും സ്റ്റിച്ചൊക്കെ ഇട്ടേക്കുന്നത്. ഇവിടെ ആണ് ഈ പറയുന്ന ഈ സുഖമാണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഒരു റെലവൻസ് വരുന്നത്. അതായത് ഞാനൊരു മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് അവർക്കോ ആ ഒരു കോണ്ടെക്സ്റ്റിലേ അല്ല, ഇതൊരു മോളാണ്. എന്നിട്ട് ഞാൻ ഇപ്പോഴത്തെ ടേബിളിൽ നിന്ന് ഇവിടെ വന്നിരുന്നിട്ട് എന്തുണ്ട് വിശേഷം എന്നിങ്ങനെ ഇളയ അനിയനോട് ചോദിച്ചപ്പോൾ പറയാണ്, ചേട്ടൻ ഇങ്ങനെ ബൈക്കിൽ നിന്ന് വീണുകൊണ്ട് ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല കൈ മുറിഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞ കോൺവെർസേഷൻ്റെ അടുത്ത സെൻറ്റൻസിൽ ഞാൻ ഈ മെന്റൽ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞാണ് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് കാരണം കഴിഞ്ഞ ആഴ്ച ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നുള്ളൊരു സംഭവം. പിന്നെ അവിടെ ഇരുന്നിട്ട് 1 മണിക്കൂർ അതിൻ്റെ പ്രശ്നങ്ങളും സാധനങ്ങളും എല്ലാം പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഇപ്പുറത്തെ ടേബിളിൽ ഇരുന്ന് പ്രോബബ്ലി കഴിച്ച് അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോകുന്നതിനേം കാട്ടിലും ആ ഒരു ഇവിടെ വന്നിരുന്നോട്ടെ എന്നിട്ട് നിങ്ങൾ സുഖമാണോ എന്ന് ആ ചോദിച്ച കോണ്ടെക്സ്റ്റിലകത്ത് ആ ഒരു സെന്റൻസ് കൊണ്ടുള്ള വ്യത്യാസം ഭയങ്കര വലുതായിരുന്നു.
4: വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണെങ്കിലും ഇത്തരത്തിലല്ലേ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ചിലപ്പം ഒരുപാട് പേരെ അങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു.
5: നമ്മളിപ്പോ അതിനാദ്യം മൊബൈലിൽ നിന്ന് തല ഉയർത്തിയിട്ട് ചുറ്റുമുള്ളവരെ നമ്മൾ നോക്കുക എന്നുള്ളതും നോക്കിയിട്ട് അടുത്ത ഒരു മനുഷ്യനോട് നമ്മൾ മുഖാമുഖം സംസാരിക്കാനുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് അവിടെ പോയി ഇരിക്കുക, ആ ഒരു റിയൽ വേൾഡ് സോഷ്യലൈസേഷൻ ഇല്ലേ, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്.
4: ഇന്ത്യയിൽ കണക്കുകൾ എടുത്താൽ ഇതൊരു കണക്ക് മാത്രമല്ല, ഓരോ സംഖ്യകൾക്കും പിന്നിൽ ഓരോരുത്തരുടെ ജീവിതവും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വേദനയും പറയാതെ പോയ ഒരുപാട് കഥകളും ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം.
5: നമുക്കൊരിക്കലും സൂയിസൈഡ് ചെയ്ത് മരിച്ച വ്യക്തി മരിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനാണ് ആത്മഹത്യ ചെയ്യുന്നത് എങ്കിൽ എന്നെ അറിയാവുന്ന ആളുകൾക്ക് അവരുടെ വേർഷനിൽ പല പല റീസൺ പറയാമായിരിക്കാം, എന്നല്ലാണ്ട് ജെനുവിൻലി ഞാൻ മരിക്കാനുണ്ടായ റീസൺ എനിക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റീസൺ എന്നോട് കൂടി തന്നെ പോകും, ലെറ്ററിൽ തന്നെ എഴുതി വെച്ചാലും എത്രത്തോളം വരും. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടുള്ള എന്തുകൊണ്ടാണ്

0: ആയിരിക്കുമെന്നുള്ളതെല്ലാം ഓരോരുത്തരുടെ അസംഷൻസ് ആയിരിക്കണം, അതിൽ ആക്യുറസി വരണമെന്നില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ മരിക്കുന്നതിന് മുന്നേ ഭൂരിപക്ഷം ജനങ്ങളും ഹെൽപ്പിന് വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടാവും, ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട്. അതിപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ അന്വേഷിച്ച് പോയിട്ടുണ്ടാവാം, നമ്മളെ കേൾക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ സ്റ്റേറ്റസ് വഴി ഏതെങ്കിലും ഇട്ടിട്ട് അതിൽ കൂടെ കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഹെൽപ്പ് കിട്ടും എന്ന് വിചാരിക്കുന്നവരാവാം, പല രീതിയിൽ അവർ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഈ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിൽ അത്രയും എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ സട്ടിൽ ക്യൂസ് ഒന്നും മനസ്സിലാക്കാനായിട്ട് നോർമൽ ആൾക്കാർക്ക് കുറച്ച് പാടായിരിക്കാം. മനഃപൂർവ്വം മിസ്സാവണമെന്നല്ല. ഇപ്പം നമ്മൾ മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു സ്റ്റേറ്റസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ആളുടെ ഇമോഷൻ എന്താണ്, ക്രിട്ടിക്കാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു സാധാരണ ഒരു ഓഫീസിൽ പോകുന്ന ഒരാളോ കോളേജിൽ പോകുന്ന ഒരാൾക്കോ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ട് ആ ഒരു മെസ്സേജ് എന്നതിനപ്പുറം ഇത് ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് ഓക്കെ ആണോ ചോദിക്കേണ്ടതാണ് എന്നുള്ള നോളജ് ഇല്ലാത്തത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഗ്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്യാനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, നമുക്കറിയാവുന്ന ഒരു വ്യക്തി ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കൊളീഗ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ആളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് എങ്ങനെ എത്തിക്കാം, എങ്ങനെയാണ് ഹെൽപ്പ് കൊടുക്കേണ്ടത്, ഹെൽപ്പ് കൊടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള അവയർനെസ് ജനങ്ങൾക്ക് കുറവായത് കൊണ്ടാവാം ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത. കാരണം മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറയും എന്നോട് ഒരു പക്ഷേ ചോദിച്ചിരുന്നെങ്കിൽ, ഞാൻ ഹെൽപ്പ് ചെയ്തതിന് എന്നെ അറിയിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷെ അറിയിക്കുന്നുണ്ടാവും, ഇവര് മനസ്സിലാക്കുന്ന ഭാഷയിലായിരിക്കണം എന്നില്ല. മോസ്റ്റ്ലി ഒരുപാട് പേര് പ്രത്യേകിച്ച് മൂവീസിലും എല്ലാം ഈ പറയുന്ന മെന്റൽ ഹെൽത്തിനെ പോർട്രേ ചെയ്തേക്കുന്ന കുറച്ച് നെഗറ്റീവായിട്ടും, നീ അങ്ങനെ ചെയ്തില്ല ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, അല്ലെങ്കിൽ നീ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയുള്ള അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് മീഡിയ പോർട്രേയലും മാത്രമല്ല കുറച്ച് പേര് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചെയ്യുന്നുണ്ട്.
1: പക്ഷെ അങ്ങനെ പറയുമ്പോൾ നോർമലി ആളുകൾ വിചാരിക്കുമല്ലോ ഓക്കെ ഇത് സ്ഥിരം പറയുന്ന ഡയലോഗാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയും സംഭവിക്കുന്ന
0: അങ്ങനത്തെ കേസസ് ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന പോലെ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പുലി വരുമ്പോൾ ആ സിനാരിയോ പോലെയാണ്. ഇപ്പൊ 100 പേര് നമ്മളുടെ അടുത്ത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ സപ്പോർട്ട് ചോദിച്ചു വരുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് 5 എണ്ണം അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കാം, അതിൽ 2 എണ്ണം ഫേക്ക് ആയിരിക്കാം, പക്ഷെ 95 എണ്ണം റിയൽ ആണ്. ആ 5 പേര് അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 95 പേരെ അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിപ്പോ തിരിച്ചാണ് ചെയ്യുന്നത്, വരുന്ന 100 പേരും ജെനുവിൻലി പ്രശ്നമുള്ളവരാണ്, അവർക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ്, ചിലപ്പോൾ അത് ഫേക്കാണ്, അറ്റൻഷന് വേണ്ടിയാണ് എന്നുള്ളത് ചിലപ്പോൾ ഓൺ ദ വേ മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് 95 ആൾക്കാരിനെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് കുറേയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഈവൻ മരിച്ചു കളയും എന്ന് പറഞ്ഞ് അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു റിലേഷനെ റീഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അതായത് എനിക്ക് സ്നേഹം വേണം അല്ലെങ്കിൽ എനിക്ക് അറ്റൻഷൻ വേണം എന്നുള്ളത് വെർബലി ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവണമല്ലോ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അത്ര കടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്ന രീതിയിൽ ശ്രദ്ധ കിട്ടാത്ത രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് ആദ്യം അന്വേഷിച്ച് മനസ്സിലാക്കി ആ റൂട്ട് കോസ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതാണ് വെറുതെ നീ അറ്റൻഷൻ ചെയ്യാൻ വേണ്ടി അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് കുറ്റപ്പെടുത്തുന്നതിനെക്കാട്ടിലും ബെറ്റർ. ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ അത് അറ്റൻഷൻ സീക്കിംഗ് ആണോ അല്ല ശരിക്കുമുള്ള ഇതാണോ എന്നുള്ളത്. അങ്ങനെ റിസ്ക് എടുക്കുന്നതിനെക്കാട്ടിലും അറ്റൻഷൻ സീക്കിങ്ങിനെയും കുറച്ച് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്.
1: ഇവിടെ നോക്കിയാലും മോട്ടിവേഷൻ അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് എങ്ങനെ, കൂടുതൽ ഇത് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. ബിക്കോസ് നമ്മളെല്ലാവരും ഇന്ന് നല്ല പോസിറ്റീവ് വൈബിലിരിക്കാൻ എന്ത് പറ്റും എന്ന് നോക്കാം. പക്ഷെ കുറെ ആളുകളെ കണ്ട എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരാളെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ സത്യത്തിൽ?
0: വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് എവിടെ നോക്കിയാലും നമ്മൾ ഇപ്പൊ ആരെങ്കിലും മരിച്ചാലും സാരമില്ല, ഇത് കൂടുതൽ എന്ത് സംഭവിക്കാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ടോക്സിക് പോസിറ്റിവിറ്റിയാണ്. ഒരു വ്യക്തിക്കും ഒരിക്കലും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല സന്തോഷത്തിന്

0: അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് സങ്കടം വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് അസൂയയായിരിക്കാം, കുശുമ്പായിരിക്കാം, വൈരാഗ്യമായിരിക്കാം. സന്തോഷം പോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വികാരങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്നലാണ് തരുന്നത്. ഇപ്പം എനിക്ക് ദേഷ്യം വരുന്നെങ്കിൽ എൻ്റെ എന്തോ പേടിയോ എന്തെന്തോ നീഡ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുക. എൻവി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഇമോഷൻസും നമ്മളെ ഒരു മെസ്സേജ് തരാൻ വരുന്നതാണ് എന്ന് വെച്ച് മനസ്സിലാക്കി അതിൽ റിയലൈസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ആ ചേച്ചിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുന്നു, പക്ഷെ എനിക്ക് മാത്രം എന്താ വിഷമവും ദേഷ്യം വരുന്നത് എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിടത്ത് എത്തത്തില്ല. അത് അപ്പോൾ നമ്മൾ റിയൽ വേൾഡിൽ നോക്കണം, നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരെ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വരുന്നവരെ നോക്കണം. ആരാ ഇങ്ങനെ ഫുൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത്? ബുദ്ധനെ പോലെ ഉള്ളവരാണെങ്കിൽ തന്നെ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ താഴ്ത്തിറങ്ങും, എന്നിട്ട് നമ്മൾ വീണ്ടും വിഷമത്തിൽ കൂടെ പരിധിയിൽ കൂടെ വരും. പിന്നെ നമ്മൾ അത്രയും മെഡിറ്റേറ്റ് ചെയ്താലേ ആ ലെവലിൽ എത്തത്തുള്ളൂ. അത്രയും സ്പിരിച്വലി അല്ലെങ്കിൽ റിലീജിയസ്ലി എൻലൈറ്റ്മെന്റായ ആൾക്കാർ പോലും ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ സാധാരണക്കാരായ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇമ്പോസിബിൾ.
1: ഇപ്പോൾ ഒരുപാട് ആളുകളെ ഡെയിലി കാണുന്നുണ്ട്, അവരുടെ ഈ ഡിഫിക്കൽട്ട് ഫേസിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ് എല്ലാം കേൾക്കുന്നുണ്ട്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ആളുകളുടെ പലതരം ഇമോഷൻസിൽ കേട്ട് ആളുകളെ ഒരുപാട് കണ്ട ശേഷം ഒരു വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു മാറ്റം.
0: ഞാനൊരു സ്കൂൾ ഡേയ്സിൽ ലോകത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ജഡ്ജ്മെന്റലായ വ്യക്തി ഞാനാണ്. ലെഫ്റ്റ് റൈറ്റ് ജഡ്ജ് ചെയ്തളേ ഞാൻ. ആ ഞാൻ ഒരു നോൺ ജഡ്ജ്മെന്റൽ ആവുക എന്നുള്ളതാണ് എൻ്റെ വൺ ഓഫ് ദ ഗോൾസ്. അപ്പോൾ അതൊരു 10-20-25 വർഷത്തെ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് എനിക്ക് നോൺ ജഡ്ജ്മെന്റൽ ആവാൻ കഴിഞ്ഞത്. എന്നാലും ചില സിറ്റുവേഷൻസിൽ ഇപ്പം നമ്മളിപ്പം ഈ ഓറഞ്ച് റൂം നടത്തുന്നു, അപ്പം നമ്മൾ ലിസണിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം നോൺ ജഡ്ജ്മെന്റൽ ആവുക എന്നുള്ളത് നമ്മൾ മൈൻഡ്ഫുള്ളി നമ്മൾ ഇതിനു വേണ്ടിയാണ് ഇരിക്കുന്നത് എന്ന് പറയും. പക്ഷെ ചിലപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ വേറെ എവിടെയെങ്കിലും സിറ്റുവേഷനിൽ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ മാറിയിട്ട് നമ്മുടെ ഉള്ളിലെ ആ ഒരു വ്യക്തി അങ്ങ് പുറത്ത് വരുമ്പോൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷത്തിൽ ഒരു സെന്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ജഡ്ജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തന്നെ തിരിച്ച് മാറാൻ പറ്റും. ആ ഒരു തിരിച്ചറിവ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജഡ്ജ് ചെയ്യാതെ ഇരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവൽ ഓഫ് തിരിച്ചറിവ് ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നു. അതെനിക്കൊരു വലിയ ചേഞ്ച് ആയിട്ട് തോന്നുന്നു.
1: നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനേക്കാളും ഉപരി ആളുകളുടെ സന്തോഷം അല്ലെങ്കിൽ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് ഏറ്റവും വലുതാണല്ലോ. അത്തരത്തിൽ ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇതുപോലെ അവരുടെ പ്രശ്നം കേൾക്കാൻ ഒരാളായിട്ടിരുന്ന് ഒന്നും ജഡ്ജ് ചെയ്യാത്ത ഒരാളായിട്ട് ഇരുന്നത് കാരണം അവർക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞ ഏതെങ്കിലും ഓർമ്മകൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുമോ?
0: അങ്ങനെ കുറെ പേരുണ്ട്. കുറെ പേര് അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്, അന്ന് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ. ഞാൻ ഓറഞ്ച് റൂം തുടങ്ങിയ ആദ്യ സമയത്തുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ ഒരു പയൻ, അവൻ മുംബൈയിലാണ് പഠിക്കുന്നത്, നാട് ട്രിവാൻഡ്രം ഉണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ കാണാൻ വന്നായിരുന്നു. ഹൈ സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ 2-3 ദിവസം വന്ന് സംസാരിച്ചു. അത് 1 hour ലിസണിങ് അല്ല, ഒരു ദിവസം 4 മണിക്കൂർ വെച്ച് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ പഠിത്തം ഡിസ്കണ്ടിന്യൂ ആണ്, വന്ന് തിരിച്ച് പഠിക്കാൻ പോകാം എന്നുള്ള രീതിയിലൊക്കെ പോയി. എന്നിട്ട് 6 months ഞാനൊന്നും കേട്ടതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് റൂം ഫണ്ടൊന്നും കിട്ടാതെ പൂട്ടുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയി. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് എനിക്കൊരു ദിവസം മെസ്സേജ് ഇട്ടായിരുന്നു വാട്സാപ്പിൽ, എന്തുണ്ട് മാം സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഓറഞ്ച് റൂം ഫണ്ടില്ലാത്തതുകൊണ്ട് പ്രോബബ്ലി നമ്മൾ ടെമ്പററി ആയിട്ടൊന്ന് അടച്ചിട്ടാലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഫണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം റേസ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. അന്ന് ആ മാം കേട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിരിക്കുന്നത്. ഒരു പക്ഷേ അത് അപ്പുറ സൈഡ് ഇരിക്കുന്ന ആൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പുറ സൈഡിൽ ഞങ്ങളെപ്പോലെ സംസാരിക്കാൻ വരുന്നവർക്ക് ലൈഫ് സേവിങ് ആയ ഒരു സംഭവമാണ്. അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും ഓറഞ്ച് റൂം ക്ലോസ് ചെയ്യരുതെന്ന് വിളിച്ച് പറഞ്ഞു. ആ മോട്ടിവേഷനിൽ നമ്മൾ പൈസ ഇല്ലായിരുന്നിട്ട് ഓറഞ്ച് റൂം പിന്നെയും കുറെ ഓടിച്ചായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ എനിക്കത് ഓർത്തിരിക്കാൻ കാരണം നമ്മളിതൊരു സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ് സർവീസിലോട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ അത്രയും നമ്മൾ കുറെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് നമ്മൾ ബേൺ ഔട്ടെ, നമ്മൾ എനർജിയും ഡ്രെയിൻ ആവും, നമ്മുടെ ഓർഗനൈസേഷൻ നടത്താൻ പൈസ കിട്ടാനും ഭയങ്കര പാടാണ്. അങ്ങനെ ആകെ നമ്മളങ്ങനെ കംപ്ലീറ്റ്ലി ലോ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് വരുമ്പോൾ കിട്ടുന്ന എനർജിയിലാണ് പിന്നെ നമ്മളൊരു 6 months ഓടുന്നത്. അപ്പോൾ അങ്ങനെ കുറെ പേരിങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
2: മരണത്തിലേക്കല്ല ജീവിതത്തിലേക്ക്. ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGO സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നിഖിൽ മാത്യു പാടിയ ഗാനം ചിത്രം അയാളും ഞാനും തമ്മിൽ. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഔസേപ്പച്ചൻ.

ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാമിനി. രചന ഹരിനാരായണൻ, സംഗീതം കൈലാസ് മേനൻ. ചിത്രം എടക്കാട് ബറ്റാലിയൻ 06.

0: ആകാശവാണി, ഇപ്പോൾ സമയം 12 മണി.
1: നേർവഴി.

നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ നേർവഴിയിൽ കേട്ടിരുന്നല്ലോ. അതിൻ്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.

0: ആളുകളുമായി ഇടപെടുന്നതിലൂടെ നമ്മളുടെ വിഷമങ്ങള് മറികടന്നുകൊണ്ട് ചിലപ്പം പബ്ലിക്കിൽ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മളെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്.
1: വരുമാനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ.
0: തീർച്ചയായിട്ടും
1: അപ്പൊ നമുക്കൊരു സ്ഥിര വരുമാനം ഉള്ളത് നമ്മുടെ ജീവിതത്തിനോടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമല്ലോ. പല ഭിന്നശേഷി ആൾക്കാരും നേരിടുന്ന പ്രശ്നം സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാത്തതായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത ചിലപ്പോ ചെറിയ കാലങ്ങളിലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്കൊരു വരുമാനം അത്യാവശ്യം ആണ് താനും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ചെയ്യാനായിട്ട്? ഇപ്പൊ സാറ് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നത് കാരണം ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങളിലൂടെ അവർക്ക് എന്തെങ്കിലും ധനസഹായം അല്ലെങ്കിൽ ലോണ് അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ?
0: കൊടുക്കാറുണ്ട്. നമുക്ക് രണ്ട് രീതിയിലാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾ അക്കാഡമികമായിട്ട് രീതിയിൽ പഠിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജോബുകൾ നമുക്ക് കിട്ടും. ഇനി അതല്ല അക്കാഡമികമായിട്ട് അത്ര പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള പല സ്കീമുകളുണ്ടാവും. ആ സ്കീമുകൾ കണ്ടെത്തുക. നമ്മുടെ നാട്ടിന് ആവശ്യമുള്ളത് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒന്ന് രണ്ട് ഏരിയകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മുദ്ര ലോണുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഭിന്നശേഷി വികസന കോർപ്പറേഷൻ വഴി ലോണുകൾ കൊടുക്കുന്നുണ്ട്. അവർ സബ്സിഡികളൊക്കെ ഈ ഭിന്നശേഷിക്കാരുടെ വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരും അവരുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാങ്കിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യും. ബാങ്കുകളായിരിക്കും ലോൺ കൊടുക്കുന്നത്. പിന്നെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നേരിട്ടും ലോണുകൾ കൊടുക്കുന്നുണ്ട്. പലർക്കും അതിനെക്കുറിച്ചുള്ള ധാരണ കുറവായിരിക്കും. ഇത് എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള ധാരണകൾ കുറവുണ്ട്. ഭിന്നശേഷി വികസന കോർപ്പറേഷന് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മൂന്ന് മേഖലയിലുള്ള ഓഫീസുകളാണ് ഉള്ളത്. അല്ല ബാങ്കുകൾക്കൊക്കെ എല്ലാ ഇടത്തും തന്നെ ഓഫീസുകളുണ്ട്. അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് മീനിങ് ഫുൾ ആയിരിക്കണം. അത് വിജയിക്കും എന്നുള്ള ഉറപ്പുള്ളതായിരിക്കണം. അത് ബന്ധപ്പെട്ട ലോൺ പ്രോസസ് ചെയ്യുന്ന ഓഫീസർമാരെ അത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫീസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൽഫ് എംപ്ലോയ്മെന്റ് മേഖലയിൽ നല്ല മുന്നേറ്റം നടത്താനായിട്ട് ഭിന്നശേഷിക്കാർക്ക് സാധിക്കും.
1: മുൻകാലങ്ങളെ അപേക്ഷിച്ച് ടെക്നോളജി വളരെയധികം വളർന്നിട്ടുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഒക്കെ ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിയത്?
0: സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ബാങ്കിങ് ജോലികൾ എന്ന് പറയുന്ന പേന കൊണ്ട് എഴുതിയും കണ്ണുകൊണ്ട് വായിക്കുകയും ചെയ്യുന്ന ആ ഒരു ജോലി കാഴ്ച പരിമിതർക്ക് കേവലം ടെലിഫോൺ ഓപ്പറേറ്ററിനുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2008 മുതലാണ് ബാങ്കുകൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഫീസർ തസ്തികയിലേക്കൊക്കെ ആളുകളെ നിയമിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ സമയമായപ്പോഴേക്കുമൊക്കെ ടെക്നോളജിയൊക്കെ ഡെവലപ്പായി. കമ്പ്യൂട്ടർ റീഡിംഗ് സോഫ്റ്റ്വെയറുകളൊക്കെ വന്നു. അതുപോലെ തന്നെ ഇപ്പം ടച്ച് ഫോണൊക്കെ വന്നെങ്കിൽ ടച്ച് സ്ക്രീനിൽ പോലും നമുക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും അതിന്റെ സംവിധാനങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. ഓരോ പുതിയ കണ്ടുപിടുത്തം വരുമ്പോഴും അതിന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ചെയ്തു വരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് അത് ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നതെന്ന് മാത്രം.
1: സാറിന്റെ ഇത്ര നാളത്തെ ജീവിത അനുഭവത്തിൽ നിന്നും നേരിട്ട് ഒരു പ്രതിസന്ധി എന്താണെന്നൊന്ന് പറയാമോ? അതെങ്ങനെയാണ് താങ്കൾ ഓവർകം ചെയ്തതെന്നും കൂടെ ഒന്ന് പറയാമോ?
0: പ്രതിസന്ധി എന്റെ ജീവിതത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ റിയലൈസ് ചെയ്യുന്നില്ല, നമ്മളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നമാണ് പലപ്പോഴും നമുക്ക് നേരിടുന്നത്. നമ്മൾ ഇന്നടത്ത് നമ്മൾ ഇന്ന ആളാണ് എന്ന് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യേണ്ടി വരികയാണ്. പലപ്പോഴും ആളുകളുടെ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഇപ്പം കാഴ്ച പരിമിതരോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോ അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. പൊതുസമൂഹത്തിന് പലപ്പോഴും ഇനി നമ്മളോട് കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചവർക്കറിയാം, അല്ലാത്തവരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഇപ്പോഴും ആ ഒരു പഴയ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും ജോലി ഇല്ലാത്തവരാണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളക്ഷനൊക്കെ എടുക്കാനൊക്കെ പോകുന്നവരാണെന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ അറിയാവുന്നവർ പറയും ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെ ഇന്ന സ്റ്റാറ്റസിലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് നമ്മളൊരു പുതിയ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഒരു ഏരിയ ചെല്ലുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്.
1: അപ്പോൾ സാർ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: ഞാനത് പലപ്പോഴും അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഒരു ആദ്യം ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ഡെസിഗ്നേഷൻ അഡ്രസ്സോ ചില സ്ഥലത്തേക്ക് വിസിബിൾ ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ പറഞ്ഞില്ല, നമുക്ക് അവിടെ സ്വീകാര്യത കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മളെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരും. ആ പറയുമ്പോൾ പിന്നെ അവർ പെട്ടെന്ന് അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
1: അപ്പോൾ സാറ് വളരെ കുറച്ചു കാലമാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഒക്കെ വന്നതിന് ശേഷവും നമ്മുടെ സമൂഹത്തിന്റെ പല കാഴ്ചപ്പാടുകളും മാറുന്നില്ല. സാറിപ്പോൾ പറഞ്ഞതുപോലെയുള്ള പല തെറ്റിദ്ധാരണകളും സമൂഹത്തിനുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് തരം മാറ്റം വന്നാലായിരിക്കും സമൂഹം കൂടുതൽ ഇൻക്ലൂസീവ് ആവുക എന്നാണ് വിചാരിക്കുന്നത്?
0: അത് നമ്മൾ കുറച്ചുകൂടി ആ ഒരു പബ്ലിക്കേഷനാണ്, ഇതിന് ഒരു പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഭിന്നശേഷി മേഖലയിലെ മികച്ച ജീവിത വിജയം നേടിയവരെയൊക്കെ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ്

0: അല്ലെങ്കിൽ അത്തരം ഓരോ സെഷൻസ് ഇപ്പം ശ്രാവ്യ മാധ്യമത്തിനപ്പുറത്ത് ഈ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ ടെലിവിഷൻ പോലെ ഉള്ള സാധ്യതകളിലൊക്കെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളിലൊക്കെ കൂടുതൽ കൊടുക്കുക. പലപ്പോഴും ചില ഭിന്നശേഷി ദിനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ദിനങ്ങളിലൊക്കെ ആചരിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ആക്ടിവിറ്റീസ് കുറഞ്ഞു പോകുന്നുണ്ടായിട്ട് മനസ്സിലാക്കുക. പാഠപുസ്തകങ്ങളിലൊക്കെ ഭിന്നശേഷിക്കാരെ കുറിച്ചും അവരുടെ വശങ്ങളെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രായോഗിക ജീവിതത്തിൽ അത് എത്രമാത്രം കൊണ്ടുവരുന്നുണ്ടെന്നുള്ള ഒരു സംശയമുള്ള കാര്യമാണ്. അത് ബോധപൂർവമായ ചില ഇടപെടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ മീഡിയാസ് അത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും.
1: ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ജീവിത ഉന്നമനത്തിനും ഒക്കെ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ പങ്ക് എത്രത്തോളമാണ്?
0: കുടുംബം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഭിന്നശേഷിക്കാരന് ബേസിക്കലി മുന്നേറാൻ പറ്റുള്ളൂ. കാരണം സമൂഹം എന്ന് പറയുന്നത് ഒത്തിരി ആളുകളുടെ ഒരു ഫ്രെയിമാണ്. അപ്പം ഒരു വ്യക്തിയുടെ പ്രായോഗികമായ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിലെ സിബ്ലിങ്സ്, പേരൻസ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, അതുപോലെ തന്നെ മറ്റ് ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ, ഇവരൊക്കെ അത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയുള്ളൂ. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ എത്തിയ ആൾ സൊസൈറ്റി ചെല്ലുമ്പോഴേക്കും ആളുകളോട് മിംഗിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്കില്ലുകൾ വികസിച്ചു വരികയും ആള് മികച്ച ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യും.
1: കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു ലോണിന് അപേക്ഷിക്കാൻ എനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടില്ലായിരിക്കാം, അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയാൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വരും, സ്കൂളിൽ പോകാൻ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന എന്തെങ്കിലും പരിമിതികളുള്ള ആൾക്കാരോടോ കുഞ്ഞുങ്ങളോടോ സാറിന് കൊടുക്കാനുള്ള സന്ദേശം എന്തായിരിക്കും?
0: അത് ഇപ്പം കാര്യങ്ങൾ പണ്ടത്തേലും കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഭിന്നശേഷിക്കാർക്കുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഭിന്നശേഷി ഗ്രാമസഭകളൊക്കെ പഞ്ചായത്തുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർമാർ അവരൊക്കെ അറിയിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി അതിനകത്ത് പോയി പങ്കെടുക്കുക. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മുടെ വികേന്ദ്രീകൃത സംവിധാനം വന്നതിന് ശേഷം ഒത്തിരി സാധ്യതകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വരുന്നുണ്ട്. അപ്പൊ ആ സാധ്യതകളെ കുറിച്ച് ഒന്ന് പോയി അന്വേഷിക്കുക, അതാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പൊ പോയി അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ പല കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ചില ജീവനക്കാർക്കൊന്നും ചില സ്കീമുകളെ കുറിച്ചൊന്നും ധാരണ കാണില്ല. പ്രത്യേകിച്ച് നമുക്ക് മാധ്യമങ്ങളിൽ പിടിച്ച് റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനാ സംവിധാനങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലും അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സാധ്യത അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ അടുത്തുള്ള സ്ഥാപനങ്ങളിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എൻക്വയറി വന്നു കഴിയുമ്പോൾ തന്നെ അവിടെയുള്ള ജീവനക്കാർ ഇങ്ങനൊരു സ്കീം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് അന്വേഷിച്ച് അതിന്റെ സാധ്യത ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മളിപ്പോൾ അന്വേഷിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പലതും കിട്ടിയില്ല.
1: സാർ, നമ്മൾ നേരത്തെ പറഞ്ഞു 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡാണ് സാറിന് കിട്ടിയത്. അപ്പൊ അതെങ്ങനെയാണ് ആ അവാർഡ് ലഭ്യത ഉണ്ടായത്, അത് ആ അനുഭവം ഒന്ന് പറയാമോ?
0: എല്ലാ വർഷവും ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോമിനേഷൻ കൊടുക്കണം. നോമിനേഷൻ നമ്മുടെ എംപ്ലോയറാണ് കൊടുക്കേണ്ടത്. എനിക്ക് വേണ്ടി ബാങ്കായിരുന്നു എന്നെ നോമിനേറ്റ് ചെയ്ത് അയച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പെർഫോമൻസ് ബാങ്കിങ് മേഖലയിലുള്ള വർക്കിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് പെർഫോമൻസ് കാര്യങ്ങൾ അതിൻ്റെ ഒരു അപ്രൈസൽ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് മറ്റ് ഇടപെടലുകളെ കുറിച്ചുള്ള സാമൂഹ്യ മേഖലയിലുള്ള നമ്മുടെ പങ്കാളിത്തം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സാമൂഹ്യക്ഷേമ വകുപ്പ് അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കും. ആ കമ്മിറ്റി നമ്മുടെ എംപ്ലോയറെ വന്ന് വിസിറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് അത് ജില്ലാതലത്തിൽ. അപ്പോൾ അവർ അതിനുശേഷം ആ ക്രോഡീകരിച്ച നോമിനേഷൻ സ്റ്റേറ്റ് തലത്തിലേക്ക് കൊടുക്കുകയും സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ അവാർഡ് ഡിസൈഡ് ചെയ്യുന്നത്.
1: മറ്റ് അവാർഡുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ?
0: ഇല്ല, മറ്റു അവാർഡുകൾ ഇങ്ങനെയുള്ള അവാർഡുകളിലൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നീട് എൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഞാൻ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു ഫുൾ ടൈം പ്രവർത്തനം കൂടിയാണ്. 94 തൊട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിനകത്ത് ഇപ്പോൾ 2022 മുതൽ കോട്ടയം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു വരികയാണ്.
1: അപ്പോൾ താങ്കളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഒരുപാട് പേർക്ക് വെളിച്ചം പകരുന്നതാണ്. ഭാവി പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ആകാശവാണിയും ആശംസകൾ നേരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. നമസ്കാരം.
0: നമസ്കാരം.
2: SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി. നേർവഴി.

പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി 12:20 വരെ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. നരസിംഹം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

0: പെണ്ണാട്.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി. ഇപ്പോൾ റിജു ജോസഫ് പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് എൽ പ്രമീള. ആദ്യ ഗാനം കളിചൊല്ലി ചിരി തൂകി നിൽക്കും എന്ന് തുടങ്ങുന്നു. രചന നിർമ്മലാ ശ്രീകുമാർ.

റജു ജോസഫ് പാടിയ ലളിതഗാനങ്ങളാണ് നാം കേട്ടത്. ഗാനങ്ങൾ എഴുതിയത് നിർമ്മല ശ്രീകുമാർ, ജെ ആർ കുറുപ്പ്. സംഗീതം നൽകിയത് എൽ പ്രേം.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ US ഡോളറായി ഉയർത്തുകയാണ് ലക്ഷ്യം. വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിൽ ചരക്ക് സേവന വ്യാപാരം, ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവ മാനദണ്ഡങ്ങൾ, സാങ്കേതിക വ്യാപാര തടസ്സങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെമികോൺ ഇന്ത്യ 2026 5-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിൽ ഉണ്ടാകും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നാളെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിൽ ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന രീതികളാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് അന്തിമരൂപം നൽകുന്നതിനാണ് സമ്മേളനം. അടിസ്ഥാന സൌകര്യ വികസനം, സമുദ്രാധിഷ്ഠിത വികസനം, വ്യവസായ ഇടനാഴികൾ, പുനരുപയോഗ ഊർജ്ജം, നഗരവികസനം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ മേഖല, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഓരോ പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കരട് രേഖ തയ്യാറാക്കി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
2: ചില സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നു, എന്നാൽ ടോട്ടലി ഒരു മാറ്റം വലിയ മാറ്റമായിട്ടില്ല. 30 രൂപ കൊടുത്ത് മേടിച്ചാൽ സാമ്പത്തിക ബാധ്യതയാണെന്ന് പ്രത്യേകിച്ച് ആരും പറയണ്ട. അത് ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല, അത് ആലോചിക്കാം. മുഖ്യമന്ത്രിയായിട്ടും എല്ലാവരുമായിട്ടും ആലോചിക്കണം. ഞാൻ ഇന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല, കഴിയുന്നത്ര വേഗത്തിൽ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും വേഗത്തിൽ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സഹായവും നിർദ്ദേശവും അക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും.
1: പവർകട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നും പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹാരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കണമെന്നും വി മുരളീധരൻ MLA. കഴക്കൂട്ടം KCB സബ്സ്റ്റേഷന് മുന്നിൽ BJP സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടൻ താറാവിനങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം കുട്ടികളുടെ വ്യക്തിത്വം, പോഷകാഹാരം, സാമൂഹ്യക്ഷേമം, ഭക്ഷ്യഭദ്രത എന്നിവയെ ഗുണകരമായി സ്വാധീനിക്കുന്ന പദ്ധതികളാണ് പൊൻചിറകുകളെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവ് കുഞ്ഞുങ്ങളെ സൌജന്യമായി നൽകുന്ന പൊൻചിറകുകൾ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്ലാസ്റ്റിക് പാക്കേജിംഗ് മേഖലയിലെ സ്ഥാപനങ്ങൾ EPR.CPEB.GOV.IN എന്ന പോർട്ടലിൽ

0: രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം. നിലവിൽ അക്കൌണ്ടുള്ള സ്ഥാപനങ്ങൾ പഴയ വിവരങ്ങൾ പുതിയ ഏകീകൃത സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനായി ലിങ്ക് ഓൺ ബോർഡ് ചെയ്യണം. രജിസ്ട്രേഷൻ ഇടപാടുകളുടെ റിപ്പോർട്ടിംഗ്, വാർഷിക റിട്ടേൺ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപിആർ പോർട്ടൽ വഴി നടത്താം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹനാപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചക്കിലം നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രാജ്യത്തത് ആദ്യമാണെങ്കിലും നിലവിലുള്ള കേന്ദ്ര നിയമത്തിലും ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ വ്യവസ്ഥയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവർ 30 ദിവസത്തിനുള്ളിൽ പുതിയ പരീക്ഷ പാസ്സാകണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ ടെസ്റ്റിനുള്ള പരിശീലനം നൽകണം. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോകളാകും ടെസ്റ്റിൽ ഉണ്ടാവുക. ഡ്രൈവിംഗിനിടെ നിരത്തിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളാണ് ഇതിലുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ് ബട്ടൺ അമർത്തണം. ശരിയുത്തരത്തിന് 10 മാർക്ക് ലഭിക്കും. 100-ൽ 60 മാർക്ക് ലഭിക്കുന്നവർ ജയിക്കും.
0: ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. പാർക്കിംഗ് നിയന്ത്രണവും ഉണ്ടാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്ത് സമാപിക്കും. അതേസമയം ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്ര നാളെ വൈകിട്ട് പഴവങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ശംഖുമുഖത്ത് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലമായി തുടരുന്ന സൈബർ സെക്യൂരിറ്റി ആന്റ് ഹാക്കിംഗ് കോൺഫറൻസുകളിലൊന്നായ കൊക്കോൺ 2026 19-ാം പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാണ് സമ്മേളനം. അതിവേഗം മാറുന്ന സൈബർ സുരക്ഷാ സാഹചര്യത്തിൽ കൂടുതൽ ശക്തവും പ്രതിരോധ ശേഷിയുള്ളതുമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലാണ് സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ 23 നോർത്ത് സോൺ പുരുഷ അന്തർ ജില്ലാ മത്സരങ്ങൾക്ക് കാസർഗോഡ് തുടക്കം. മാനിയിലെ KCA സ്റ്റേഡിയത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളാണ് മത്സരിക്കുന്നത്. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സാധ്യമായ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് മില്ലുടമ പ്രതിനിധികളെ സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. മില്ലുടമകൾക്കുള്ള കുടിശ്ശിക 63 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ ധനവകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മില്ലുകൾ ധാരണാപത്രം ഒപ്പിട്ടാലുടൻ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് തീരുമാനം. സംഭരണ വിലയും ഉടൻ പ്രഖ്യാപിക്കും. PRS വായ്പയായിട്ടല്ലാതെ നെല്ല് സംഭരണ വില കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് സപ്ലൈകോ നബാർഡിന്റെ സഹകരണവും തേടിയിട്ടുണ്ട്.
0: ഇന്ന് പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 ഇന്ത്യയുടെ പ്രക്ഷേപണ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദൂരദർശൻ സ്ഥാപിതമാകുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1975 വരെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്ന ദൂരദർശൻ 1976 ഏപ്രിൽ 1 പ്രത്യേകമായി പ്രവർത്തനം ആരംഭിച്ചു. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ 165-ാം ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നു. രാഷ്ട്ര നിർമ്മാണം, അടിസ്ഥാന സൌകര്യ വികസനം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. നൂതന ആശയങ്ങളിലൂടെയും ഡിജിറ്റൈസേഷനിലൂടെയും സുസ്ഥിര ഭാവിക്ക് വേണ്ടിയുള്ള സ്മാർട്ട് എഞ്ചിനീയറിംഗ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എഞ്ചിനീയറിംഗ് രംഗത്തെ അസാമാന്യ പ്രതിഭയായ എം വിശ്വേശ്വരയ്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിലുള്ള ദീർഘവീക്ഷണം ഇന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വയനാട് തലപ്പുഴയിൽ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു കൊന്നു. പണിച്ചിപ്പാലം പാലത്തിങ്കലിൽ 9 മാസം പ്രായമുള്ള പശുക്കിടാവാണ് ചത്തത്. വനപാലകർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. പ്രദേശത്ത് 2 ക്യാമറകൾ സ്ഥാപിച്ച് നൈറ്റ് പട്രോളിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്ന് മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര.
2: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൌമ്യ IG സംസാരിക്കുന്നു.
5: പോഷൻ മാ അഥവാ ദേശീയ പോഷകാഹാര മാസം ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. പോഷൻ മാഹിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷകസ്ഥിതി മെച്ചപ്പെടുത്തുക, 0 മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികളുടെ അതായത് ആദ്യ 1000 ദിവസം പോഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുക, കുട്ടികളിലെ വളർച്ചക്കുറവ്, ക്ഷീണം, പോഷകാഹാരക്കുറവ്, വിളർച്ച എന്നിവ കുറയ്ക്കുക, കൌമാരപ്രായക്കാരിലെ വിളർച്ച തടയുക, സമീകൃത ആഹാരം, ശുചിത്വം, മുലയൂട്ടൽ, പൂരകാഹാരം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഗർഭധാരണം മുതൽ കുട്ടിക്ക് 2 വയസ്സ് പൂർത്തിയാകുന്നതുവരെ അതായത് ജീവിതത്തിലെ ആദ്യ 1000 ദിവസങ്ങളിലെ പോഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലയളവ് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വളർച്ചാ കാലമാണ്. ഈ ഘട്ടത്തിലെ ശരിയായ പോഷണം കുട്ടിയുടെ ശാരീരിക വളർച്ച, മസ്തിഷ്ക വികാസം, പ്രതിരോധശേഷി, പഠനശേഷി, ഭാവിയിലെ ആരോഗ്യം എന്നിവയെ നിർണയിക്കുന്നു. ആദ്യ 1000 ദിവസങ്ങളെ നമുക്ക് 3 ആയി തിരിക്കാം. ആദ്യത്തേത് ഗർഭകാലം, അതായത് ഗർഭധാരണം മുതൽ പ്രസവം വരെ. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യകരമായ വളർച്ച, ജനന വൈകല്യങ്ങൾ തടയുക, അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നിവയാണ് ഈ ഘട്ടത്തിലെ ലക്ഷ്യങ്ങൾ. ഈ സമയത്ത് ആവശ്യം വേണ്ട പ്രധാന പോഷക ഘടകങ്ങൾ ഇനി പറയുന്നവയാണ്. 1. ഫോളിക് ആസിഡ് ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തടയുന്നു. 2. ഇരുമ്പ് രക്തക്കുറവ് തടയുകയും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. 3. കാൽസ്യം, വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. 4. അയോഡിൻ തലച്ചോറിന്റെയും തൈറോയ്ഡ് ഗ്രന്ഥിയുടെയും വികാസത്തിന് ആവശ്യമാണ്. 5. പ്രോട്ടീൻ കുഞ്ഞിന്റെ ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അഥവാ മാംസ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. 6. ഒമേഗ3 തലച്ചോറിന്റെയും കാഴ്ചശക്തിയുടെയും വികസനത്തിന് ആവശ്യമാണ്. 7. വിറ്റാമിൻ B12 സസ്യാഹാരികൾക്ക് ഇത് പ്രത്യേകിച്ചും ആവശ്യമാണ്. ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പാൽ, മുട്ട, മത്സ്യം അല്ലെങ്കിൽ മാംസം, പച്ചക്കറികൾ, പഴങ്ങൾ, നട്സ് എന്നിവ ഉൾപ്പെടുന്ന സമീകൃതാഹാരം കഴിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക എന്നിവയാണ് ഈ സമയത്തെ ഭക്ഷണ നിർദ്ദേശങ്ങൾ. 2. ജനനം മുതൽ 6 മാസം വരെയാണ്. ജനിച്ച് ആദ്യ 1 മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കുക. ആദ്യ 6 മാസം അമ്മയുടെ പാൽ മാത്രം നൽകുക. ഡോക്ടർ നിർദ്ദേശിക്കുന്നില്ലെങ്കിൽ വെള്ളം, തേൻ, പശുവിൻ പാൽ, മറ്റു ഭക്ഷണങ്ങൾ എന്നിവ നൽകേണ്ടതില്ല. മുലപ്പാലിൽ നിന്നും കുഞ്ഞിന് സമ്പൂർണ്ണ പോഷണം ലഭിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. മസ്തിഷ്ക വികാസം മെച്ചപ്പെടുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം ശക്തമാകുന്നു. 3. 6 മാസം മുതൽ 2 വയസ്സുവരെയാണ്. പൂരകാഹാരം അഥവാ കോംപ്ലിമെന്ററി ഫീഡിംഗ്. 6 മാസം പൂർത്തിയായാൽ മുലപ്പാലിനോടൊപ്പം പൂരകാഹാരം ആരംഭിക്കുക. അരിക്കഞ്ഞി, കൂവരക കുറുക്ക്, വേവിച്ച പരിപ്പ്, വേവിച്ച് ഉടച്ച പച്ചക്കറികൾ, പഴങ്ങൾ, മുട്ട, മുള്ള് നീക്കം ചെയ്ത മീൻ, തൈര് എന്നിവ ആദ്യ ഭക്ഷണങ്ങളായി നൽകാം. 6 മുതൽ 8 മാസം വരെ ദിവസത്തിൽ 2-3 നേരം മുഖ്യഭക്ഷണവും 1-2 ലഘുഭക്ഷണവും നൽകണം. 9 മുതൽ 11 മാസം വരെ ദിവസത്തിൽ 3-4 തവണ മുഖ്യഭക്ഷണവും കൂടെ 1-2 ലഘുഭക്ഷണവും നൽകാം. 1 വയസ്സ് മുതൽ 2 വയസ്സുവരെ 3-4 നേരം കുടുംബത്തിലെ ഭക്ഷണവും 2 നേരം ആരോഗ്യകരമായ ലഘുഭക്ഷണവും നൽകണം. 2 വയസ്സുവരെയും അതിനുശേഷവും കഴിയുന്നത്ര കാലം മുലയൂട്ടൽ തുടരുന്നത് നല്ലതാണ്. ആദ്യ 1000 ദിവസങ്ങളിൽ ശരിയായ പോഷണം ലഭിച്ചാൽ തലച്ചോറിന്റെ വളർച്ച മികച്ചതാകും. ബുദ്ധിശക്തിയും പഠനശേഷിയും മെച്ചപ്പെടും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും, വളർച്ചക്കുറവും പോഷകാഹാരക്കുറവും കുറയും. ഭാവിയിൽ പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം

എന്നിവയുടെ സാധ്യതയും കുറയും. ലോകാരോഗ്യ സംഘടന, യൂണിസെഫ് എന്നിവയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഗർഭധാരണം മുതൽ 2 വയസ്സുവരെയുള്ള കാലഘട്ടം ജീവിതകാല ആരോഗ്യത്തിന്റെ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി അഥവാ അവസരങ്ങളുടെ ഒരു ജാലകം ആണ്. മുമ്പ് പ്രധാനമായും കലോറിയുടെ കുറവിനായിരുന്നു ശ്രദ്ധ എങ്കിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങളിലാണ്. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, അതായത് ഡയറ്റ് ക്വാളിറ്റി, വൈവിധ്യമാർന്ന ഭക്ഷണം ഉൾപ്പെടുത്തുക അഥവാ ഡയറ്റ് ഡൈവേഴ്സിറ്റി, സൂക്ഷ്മ പോഷകങ്ങളുടെ അഥവാ മൈക്രോന്യൂട്രിയൻസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് കുറയ്ക്കുക, കുട്ടികളിലെ അമിതവണ്ണം തടയുക. ഇപ്പോൾ ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പോഷകക്കുറവ് അഥവാ അണ്ടർ ന്യൂട്രീഷൻ, സൂക്ഷ്മ പോഷകക്കുറവ് അല്ലെങ്കിൽ ഹിഡൻ ഹംഗർ അഥവാ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്, അമിതവണ്ണം അഥവാ ഒബീസിറ്റി. ഒരേ കുടുംബത്തിൽ തന്നെ ഈ 3 പ്രശ്നങ്ങളും ഒരുമിച്ച് കാണാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. ICMR NIN ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പുതിയ ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചു. പ്രധാന നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഗർഭധാരണത്തിന് മുമ്പുള്ള പോഷണത്തിന് കൂടുതൽ പ്രാധാന്യം, ആദ്യ 1000 ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധ, സമീകൃതവും വൈവിധ്യമാർന്നതുമായ ഭക്ഷണം, ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ്, ചാമ, കൂവരക്, തിന, കുതിരവാലി തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മുഴുവൻ ധാന്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. പഴം, പച്ചക്കറി, പയർവർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കുക. എണ്ണ, ഉപ്പ്, പഞ്ചസാര കഴിയുന്നതും കുറയ്ക്കുക. അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കുക. ഭാരതത്തിന്റെ പോഷൺ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. വിളർച്ച കുറയ്ക്കുക, കുട്ടികളിലെ കുള്ളത്തരം അഥവാ സ്റ്റണ്ടിംഗ് കുറയ്ക്കുക, കുറഞ്ഞ ജനനഭാരം ലോ ബർത്ത് വെയ്റ്റ് കുറയ്ക്കുക, മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക, പൂരകാഹാരത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, പോഷക ബോധവൽക്കരണം നടത്തുക. ഡിജിറ്റൽ പോഷൻ അഥവാ പോഷൻ ട്രാക്കർ എന്നാൽ എന്താണെന്ന് നോക്കാം. പോഷൻ ട്രാക്കർ എന്നാൽ ഇന്ത്യയിലെ സ്ത്രീ ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ്. അംഗൻവാടികൾ വഴി നൽകുന്ന പോഷകാഹാര വിതരണവും ആരോഗ്യ സേവനങ്ങളും പൂർണ്ണമായും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി നിരീക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മൊബൈൽ ആപ്പ് വഴി കുട്ടികളുടെ റിയൽ ടൈം വളർച്ചാ നിരീക്ഷണം, ഗർഭിണികളുടെ നിരീക്ഷണം, കുട്ടികളുടെ പോഷകനില വിലയിരുത്തൽ തുടങ്ങിയവ അംഗൻവാടികൾ വഴി നിരീക്ഷിക്കുന്നു. പോഷകാഹാര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, ഇത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മാതൃത്വകാലത്ത് ആവശ്യമായ പിന്തുണ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പോഷൻ അഭിയാൻ 2.0, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാരായ പെൺകുട്ടികൾ, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവരിലെ വിളർച്ചയും പോഷകാഹാരക്കുറവും പരിഹരിക്കാനുള്ള ദേശീയ ദൌത്യം ആണ് ഈ പദ്ധതി. ഇതിലൂടെ അംഗനവാടികൾ വഴി പോഷക സമൃദ്ധമായ ആഹാരം വിതരണം ചെയ്യുന്നു. പോഷക ബാല്യം പദ്ധതി, അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന കേരള വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണിത്. ഇത് കുട്ടികളിലെ പ്രോട്ടീൻ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നു. അമൃതം പൊടി അഥവാ ന്യൂട്രിമിക്സ്, കുടുംബശ്രീ വഴി നിർമ്മിച്ച് 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടികൾ വഴി നൽകുന്ന സമീകൃത ആഹാര പൊടിയാണിത്. മില്ലറ്റ് വില്ലേജ് പദ്ധതി, അട്ടപ്പാടി പോലുള്ള ഗോത്ര മേഖലകളിൽ ഇരുമ്പ്, കാൽസ്യം, നാരുകൾ എന്നിവ ധാരാളമടങ്ങിയ ചാമ, തിന, കൂവരക് തുടങ്ങിയ ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി. ഗർഭകാലം മുതൽ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യകരമായ ഭാവിയുടെ അടിത്തറ പാകപ്പെടുന്നു. ഗർഭിണിക്ക് ഗർഭകാല പരിശോധനകൾ, മതിയായ മാതൃപോഷണം എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യവും പോഷകസ്ഥിതിയും മെച്ചപ്പെടുത്താം. ഇതിന്റെ തുടർച്ചയായി സുരക്ഷിതമായ പ്രസവവും പ്രസവാനന്തര പരിചരണവും ഉറപ്പാക്കണം. കുട്ടികളുടെ ഭാരവും ഉയരവും വളർച്ചയും പതിവായി നിരീക്ഷിച്ച് വളർച്ചാ മുരടിപ്പ്, ഭാരക്കുറവ്, പോഷകക്കുറവ് എന്നിവ നേരത്തെ കണ്ടെത്തണം. ഈ മുഴുവൻ പ്രവർത്തനങ്ങളിലും കുടുംബം, അംഗൻവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മാതാപിതാക്കൾ, സമൂഹം എന്നിവർ സജീവമായി പങ്കാളികളാകണം. ചുരുക്കത്തിൽ, ആദ്യ 1000 ദിവസങ്ങളിലെ പോഷണം കുട്ടിയുടെ ഇന്നത്തെ വളർച്ച മാത്രമല്ല, നാളത്തെ ആരോഗ്യം, ബുദ്ധിവികാസം, പഠനശേഷി, തൊഴിൽ ക്ഷമത, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്നിവയുടെ അടിത്തറയാണ്. ആരോഗ്യവതിയായ അമ്മ, ആരോഗ്യമുള്ള കുഞ്ഞ്, പോഷക സമൃദ്ധമായ ഭാരതം.

0: ഘോഷിത ഭാരതം, ശക്തമായ ഭാരതം, അതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം.
1: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ സൗമ്യ ഐ ജി.
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിസൈലുകൾ, റഡാറുകൾ, യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ തുടങ്ങി എല്ലാ മേഖലകളിലും DRDO മികവ് തെളിയിച്ചതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി ആശ്രയത്വം കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: DRDO की स्थापना हुए लगभग 70 वर्षों का समय गुजर गया. जब इस ऑर्गेनाइजेशन को प्रारंभ किया गया था तो उस समय भारत एक डेवलपिंग नेशन था जिसके पास रिसोर्सेज भले ही लिमिटेड थे लेकिन एस्पिरेशंस अनलिमिटेड. और आज 2026 में DRDO ने मिसाइल से लेकर राडार तक, कम्बैट एयरक्राफ्ट से लेकर सबमरीन तक, इलेक्ट्रॉनिक वॉरफेयर सिस्टम से लेकर आर्टिफिशियल इंटेलिजेंस तक हर क्षेत्र में अपनी कैपेबिलिटीज साबित की है. डिफेंस सेक्टर में रिसर्च एंड डेवलपमेंट के लिए DRDO आज एपेक्स ऑर्गेनाइजेशन है.
3: സുസ്ഥിര വികസന ചട്ടക്കൂടിൽ മാലിന്യ പുനരുപയോഗ സമ്പദ് വ്യവസ്ഥാ തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വേൾഡ് സൾക്കുറൽ ഇക്കോണമി ഫോറം 10 പതിപ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗം, പ്രകൃതി സംരക്ഷണം എന്നീ പുരാതന സാംസ്കാരിക ശീലങ്ങളെ ആധുനിക നയങ്ങളാക്കി രാജ്യം പരിവർത്തനപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പാണ് മിഷൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: For India, circularity is not a new destination. It is a new way of looking at an old wisdom. We are not merely adopting a new economic model. We are modernizing values that have served our society for generations. India has understood and practice the principle of reuse, repair and respect for what we have. They are deeply woven into our social and cultural fabric and are part of our traditions and our upbringing.
3: ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനാധിപത്യം എന്നത് കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ലെന്നും മറിച്ച് സംവാദം, പങ്കാളിത്തം, വൈവിധ്യത്തോടുള്ള ആദരവ്, ഓരോ പൌരന്റെയും അന്തസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ ആശംസകൾ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയുടെ ലോകമെമ്പാടുമുള്ള സ്ഥിതി വിലയിരുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾക്കിടയിൽ

0: ലെ എല്ലാ യു പി ഐ ഇടപാടുകളും സൌജന്യമായി തുടരും. വ്യാപാരികളിൽ നിന്ന് പൊതുവായ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവുകൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന കൊക്കൂൺ ആഗോള സംഗമത്തിന്റെ 19-ാമത് പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാകും സമ്മേളനമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാ ചന്ദ്രശേഖർ അറിയിച്ചു.
2: This year theme includes empowering cyber resilience strategy, deep tech and global enforcement. Kakun 2026 covers 6 major tracks, which is including artificial intelligence, leadership and governance, fintech and BFSI, operational technology and IoT, law enforcement and child sexual exploitation and abuse, spanning the full cyber security spectrum.
0: ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ആദ്യ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത്. 35 സാറ്റലൈറ്റ് ചാനലുകളും 66 സ്റ്റുഡിയോ കേന്ദ്രങ്ങളുമുള്ള ദൂരദർശൻ 24 ഭാഷകളിലാണ് നിലവിൽ സംപ്രേഷണം നടത്തുന്നത്. ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 15 രാജ്യം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രനിർമ്മാണം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാകാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ദിനാചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്നു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ US ഡോളറായി ഉയർത്തുകയാണ് വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും അമേരിക്കയിൽ തുടരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഉത്തരവ് US ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. നയം നടപ്പിലാക്കുന്നത് US സമ്പദ്വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും തിരിച്ചടിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ റഷ്യയും യുക്രൈനും ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ധാരണ എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. ഇറ്റലിയിൽ നടക്കുന്ന ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോർട്ട്ഗൺ മത്സരത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ ഷൂട്ടിംഗ് സംഘം ഇന്നിറങ്ങും. ഈ മാസം 19 വരെയാണ് ടൂർണമെന്റ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് ഇടിഞ്ഞ് 74,640 നിഫ്റ്റി 74 പോയിന്റ് നഷ്ടത്തിൽ 23,325 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,12,320 ഗ്രാമിന് 14,040 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള UPI പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ

0: ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, ഇപ്പോൾ സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഓർമ്മകളിൽ മധുരം നിറയ്ക്കുന്ന ഒരു പിടി ഗാനങ്ങളുമായി ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്. നമുക്ക് സഞ്ചാരി എന്ന ചിത്രത്തിലെ ഗാനത്തോടെ മഞ്ഞണിപ്പൂനിലാവ് ആരംഭിക്കാം. സ്വന്തം സംഗീതത്തിൽ യേശുദാസും ഒപ്പം S. ജാനകിയും പാടിയത്. രചന യൂസഫ് ഇലിക്കേച്ചേരി.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ശിശിരത്തിൽ ഒരു വസന്തം. ഗാനമെഴുതിയത് പൂവച്ചൽ ഖാദർ.

0: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
1: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
0: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: മഞ്ഞണിപ്പൂനിലാവിലെ അടുത്ത ഗാനം പി ഭാസ്കരനെഴുതി, കെ രാഘവൻ സംഗീതം നൽകി. കെ പി ഉദയഭാനുവും പി ലീലയും പാടിയത്. ചിത്രം നായരു പിടിച്ച പുലിവാല്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: മഞ്ഞണി പൂനിലാവ് തുടരുകയാണ്. ഇനി യേശുദാസ് പാടിയ ഗാനമാണ്, ചിത്രം പല്ലവി. സംഗീതം നൽകിയത് കണ്ണൂർ രാജൻ.

0: ഇപ്പോൾ സമയം 1:30:26. മഞ്ഞണിപ്പൂ നിലാവാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്.
1: വീട്ടിലെ അൺഇന്ററപ്റ്റഡ് കംഫോർട്ടിനായി ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സ്വന്തമാക്കാം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ.
2: സീറോ ഡൌൺ പേയ്മെന്റിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ, കൂടാതെ 5000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: മഞ്ഞണിപ്പൂ നിലാവ് തുടരുകയാണ്. ഡോക്ടർ പവിത്രന്റെ വരികൾക്ക് KJ ജോയ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ഓർമ്മകളെ വിടതരൂ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
5: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞുപോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചെപ്പിലേക്ക് അയക്കുക.
4: വിലാസം: ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചെപ്പ്
5: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
4: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചെപ്പ്.

മഞ്ഞണി പൂനിലാവ് തുടരുകയാണ്. ഇനി എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ്, ചിത്രം യാത്ര. ഈ ഗാനമെഴുതിയത് ONV കുറുപ്പാണ്, സംഗീതം നൽകിയത് ഇളയരാജയും.

അടുത്ത ഗാനം ശ്യാം സംഗീതം നൽകി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയതാണ്. അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി.
1: ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. പറയേണ്ടി വരികയാണല്ലോ എല്ലാം.
2: സ്വാമിയോ, എന്തിന്?
1: അതെനിക്കറിയില്ല സാർ. ഇന്നലെ രാത്രി ഡാൻസ് കഴിഞ്ഞ ഉടൻ നാടകം തുടങ്ങി. നാടകം കഴിഞ്ഞ് കമ്പക്കെട്ട് കാണാൻ എല്ലാവരും വടക്കേ മൈതാനത്തേക്ക് പോയി. ഡാൻസിന്റെ വേഷമൊക്കെ മാറ്റി മൈതാനത്ത് വന്ന് നിൽക്കാൻ ഞാൻ പൂജയോട് പറഞ്ഞിരുന്നു. പക്ഷെ മൈതാനത്തിലെത്തിയ ഞാൻ അവളെ അവിടെ എങ്ങും കണ്ടില്ല. അന്വേഷിച്ചപ്പോൾ അവളുടെ കൂടെ പരിപാടിക്കുണ്ടായിരുന്ന മറ്റു കുട്ടികൾ പറഞ്ഞത് ഡാൻസിന് ശേഷം അവരാരും പൂജയെ കണ്ടില്ലെന്നാണ്. ഞാൻ അവിടെയൊക്കെ അവളെ തിരഞ്ഞു. കാണാത്തപ്പോൾ പെട്ടെന്നൊരു ഉൾവിളിയുടെ പ്രേരണയിലാണ് ഞാൻ സ്വാമിയുടെ മുറിയിലേക്ക് പോയത്. മുറി പൂട്ടിയിട്ടില്ലായിരുന്നു. അകത്താകെ ഒഴിഞ്ഞുകിടന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അയാളുടെ തുണികളോ പെട്ടിയോ ഒന്നും. എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. ഒരു പന്തികേടുള്ളതുപോലെ വെളിയിലിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കാറ്റിൽ വല്ലാത്തൊരു ഗന്ധം അനുഭവപ്പെട്ടത്. മാംസം കരിയുന്ന പോലത്തെ ഗന്ധം.

പുഴവക്കത്ത് തെക്ക് ഭാഗത്തായി എന്തോ ഒരു പ്രകാശം ഞാൻ കണ്ടു. കണ്ണടയില്ലാത്തതുകൊണ്ട് വ്യക്തതയില്ലായിരുന്നു. പതുക്കെ എനിക്ക് മനസ്സിലായി അത് തീയാണെന്ന്. മാംസം കത്തുന്നതിൻ്റെ ഗന്ധം രൂക്ഷമായിരുന്നു. എൻ്റെ ഹൃദയം നിന്നുപോയി. ഞാൻ അങ്ങോട്ട് ഓടി.

0: എന്റെ കുഞ്ഞ് മണലിൽ അനക്കമില്ലാതെ കിടക്കുന്നു. അവളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായപ്പോ എനിക്ക് ആശ്വാസമായി. പിന്നെയാണ് കണ്ടത് സ്വാമിയുടെ ശരീരം കത്തുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല, അയാൾക്ക് അനക്കമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അയാൾ മരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ഊഹിച്ചു. തീ ശരിക്കും പടർന്നു കഴിഞ്ഞിരുന്നു. കൂടുതലൊന്നും ആലോചിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ മോൾ പെട്ടെന്ന് അവളെ ഉണർത്തി വീട്ടിലേക്ക് പോന്നു. വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്റെ കുട്ടി. ഈ ചെറിയ പ്രായത്തിൽ അവളെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുക, അതും ഇത്ര ക്രൂരമായി. നിങ്ങൾക്കറിയാമോ സർ, ഇന്ന് എത്ര പ്രാവശ്യം കുളിച്ച് വേഷം മാറി എന്റെ കുഞ്ഞെന്ന്. എത്ര കഴുകിയിട്ടും ദേഹത്തു നിന്ന് മണ്ണെണ്ണയുടെ ഗന്ധം പോകുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. ഉറങ്ങാൻ പേടിയാ അവക്ക്. ട്രോമാണ് സർ. പ്രശ്നങ്ങൾ ഇനിയും സങ്കീർണമായാൽ തകർന്നു പോകും അവൾ. കൊച്ചുകുട്ടിയല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത്. അല്ലാതെ
1: നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഒരു നിമിഷത്തേക്ക് വിചാരിക്കാം. പക്ഷേ നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ഒരു മുൻപരിചയവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു മാസത്തെ മാത്രം പരിചയമുള്ള അയാൾ എന്തിനത്ര കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് പൂജയെ കൊല്ലാൻ ശ്രമിച്ചു?
0: അതെനിക്കറിയില്ല സാർ.
2: ഇല്ല, മാഷിനറിയാം, എനിക്കുറപ്പുണ്ട്. ആ, അതവിടെ നിൽക്കട്ടെ. അയാൾ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ എങ്ങനെ അയാൾ അഗ്നിക്കിരയായി? എങ്ങനെ പൂജ രക്ഷപ്പെട്ടു? അയാളെ ആരാണ് തലക്കടിച്ചു കൊന്നത്?
0: എനിക്കറിയില്ല.
2: മാഷല്ലെങ്കിൽ പിന്നെ പൂജയാണോ?
0: എന്ത് അസമത്വമാണ് നിങ്ങൾ പറയുന്നത്? ആ കൊച്ചുകുട്ടി
2: അല്ല അത് ചെയ്തതെന്ന് എനിക്കും ബോധ്യമുണ്ട്. അപ്പോൾ പിന്നെ ആരത് ചെയ്തു? ആരെങ്കിലും കൊന്നിരിക്കണമല്ലോ. അല്ലാതെ അയാൾ സ്വയം തലക്കടിച്ചു മരിച്ചിട്ട് പിന്നീട് സ്വന്തം ശരീരം കത്തിച്ചു എന്ന് വിചാരിക്കാനാവില്ലല്ലോ.
0: ഞാനല്ല എന്ന് മാത്രമേ എനിക്കറിയൂ. അവൻ എന്റെ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ ഈശ്വരൻ അവളെ രക്ഷിച്ചു. പകരം അവനെ ശിക്ഷിച്ചു. മറ്റൊന്നും എനിക്കറിയില്ല.
2: അപ്പോ മാഷ് പറയുന്നത് ഈശ്വരൻ അയാളെ തല്ലിക്കൊന്നു, എന്നിട്ട് അയാളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി എന്നാണോ? ആട്ടെ, ആ മനുഷ്യൻ പൂജയെ ഉപദ്രവിക്കാനിടയുണ്ടെന്ന് നിങ്ങൾക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നോ?
0: ഇല്ല.
2: പിന്നെ എന്തിനു പൂജയെ കാണാതായപ്പോ നിങ്ങൾ അയാളുടെ അടുത്ത് അന്വേഷിച്ചു തന്നു? അയാളെ മുറിയിൽ കാണാതായപ്പോ പരിഭ്രമിച്ചു? അയാൾ സ്ഥലം വിട്ടു എന്ന് നിങ്ങൾ കരുതി. പൂജയെ കാണാതായതുമായി അതിനെ ബന്ധപ്പെടുത്തി. അത് നിങ്ങളെ പേടിപ്പിച്ചു. എന്തുകൊണ്ട്?
0: അത്
2: ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ സ്വാമി എന്ന ആ മനുഷ്യനെ കുറിച്ച് ഇപ്പോൾ പറയുന്നതിലധികം നിങ്ങൾക്കറിയാമായിരുന്നു. എന്താണത്? ആരായിരുന്നു യഥാർത്ഥത്തിൽ അയാൾ? നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു അയാൾക്ക്? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തിനയാൾ പൂജയെ കൊല്ലാൻ ശ്രമിച്ചു? ഇതിനൊക്കെയുള്ള ഉത്തരം നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും പറയുന്നു. കമോൺ മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളത് പറഞ്ഞേ മതിയാകൂ.
0: സർ, എന്റെ മകളുടെ ജീവിതം.
2: നിങ്ങൾ സത്യം മുഴുവൻ പറഞ്ഞാൽ നിങ്ങളെയും കുട്ടിയെയും പരമാവധി സഹായിക്കാൻ ഞാൻ ശ്രമിക്കാം.

0: നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളല്ല അയാളെ കൊന്നതെങ്കിൽ ഞാൻ ഇനിയും അന്വേഷണം തുടരാം. പക്ഷേ ആദ്യം നിങ്ങൾക്കറിയാവുന്നതെല്ലാം നിങ്ങൾ പറയണം.
1: ശരി സർ, എനിക്ക് അയാളെ നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അയാളുടെ യഥാർത്ഥ പേര് ദേവൻ മേനോൻ എന്നായിരുന്നു. എന്റെ മകളുടെ ഭർത്താവായിരുന്നു അയാൾ.
0: മകളുടെ ഭർത്താവോ? നിങ്ങൾക്കൊരു മകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അതിനർത്ഥം അയാൾ പൂജയുടെ
1: അച്ഛനായിരുന്നു സർ.
0: പക്ഷേ അവളുടെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചു എന്നാണല്ലോ നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ
1: മരിച്ചത് എന്റെ മകൾ മാത്രമായിരുന്നു സർ. അതും അപകടത്തിലായിരുന്നില്ല, അവൻ കൊന്നതാ. വർഷങ്ങളായി അടച്ചിട്ടിരുന്ന മുറിയുടെ വാതിൽ വീണ്ടും തുറക്കുമ്പോൾ പുറത്തേക്ക് എരിച്ചു വരുന്ന പഴമയുടെ ഗന്ധമുണ്ട് എൻ്റെ ഈ വാക്കുകൾക്ക്. ഏകദേശം 1.5 പതിറ്റാണ്ടായി മനസ്സിലെ ഈ ഇരുട്ടറയ്ക്ക് താഴിട്ടിട്ട്.
0: മാഷ് എന്തൊക്കെയാണ് ഈ പറയുന്നത്?
1: സത്യം സത്യമാ ഞാൻ പറയുന്നത്. എൻ്റെ മകളെ ഇവൻ കൊന്നതായിരുന്നു, ഒപ്പം പൂജയെയും അവൻ കൊല്ലാൻ ശ്രമിച്ചു. അവൾ രക്ഷപ്പെട്ടു. ഇന്നലത്തേത് പൂജയെ കൊല്ലാനുള്ള അവൻ്റെ 2-ാമത്തെ ശ്രമമായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടെ അവൻ പരാജയപ്പെട്ടു.
0: നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ എന്തടിസ്ഥാനത്തിൽ വിശ്വസിക്കും?
1: 14 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അത്. അന്ന് ഞാൻ ചേർത്തല UP സ്കൂളിലായിരുന്നു. മകളും ഭർത്താവും ആലപ്പുഴ ടൗണിലും. അവിടെ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നിട്ടുണ്ട്. രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ സത്യമാ പറയുന്നത്. സ്വന്തം മകളെക്കുറിച്ച് ഇങ്ങനൊരു കള്ളം ഞാൻ പറയൂ, അവൻ്റെ ഫോട്ടോയും ഒരുപക്ഷെ നിങ്ങൾക്കവിടെ നിന്ന് കിട്ടിയേക്കും. അവൻ തന്നെയാണ് ഈ സ്വാമിയെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അന്ന് അവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായിട്ടുണ്ടാവും. പൂജയ്ക്ക് 1 വയസ്സ് തികഞ്ഞ ദിവസം എൻ്റെ കരുണമോളെ അവൻ അവൻ്റെ വീട്ടിലൊരു മുറിക്കുള്ളിലിട്ടടച്ച് ദേഹത്തും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊന്നു.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർനാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ. ഈ തുടർനാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
5: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
4: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി.

0: ഇപ്പിട്ട പിള്ളിൽ ഏജൻസീസ്.
1: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: इस कार्यक्रम के बाद अब हमारा आज का समय यहीं पर समाप्त होता है। तो अब उमंग कार्यक्रम की तकनीकी टीम यानी जगबंधु, चेतना, अर्शद, कुसुमलता और वीरेंद्र के साथ मुझे यानी विमलेश को आज्ञा दीजिए। नमस्कार।
1: उमंग उमंग उमंग उमंग
2: नाम കേട്ടത് ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: പവർ കട്ടിനി പ്രശ്നമേ അല്ല. വീട്ടിലെ അൺഇന്ററപ്റ്റഡ് കംഫോർട്ടിനായി ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സ്വന്തമാക്കാം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ.
6: സീറോ ഡൌൺ പേയ്മെന്റിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ, കൂടാതെ 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
5: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.

ആകാശവാണി, ഇപ്പോൾ സമയം 3 മണി. ഇനി ഗാനോപഹാരമാണ്, പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരം. ഈ പരിപാടിയിൽ നമുക്ക് ആദ്യം ആസ്വദിക്കാം യേശുദാസും കല്യാണി മേനോനും പാടിയൊരു ഗാനം, ചിത്രം മംഗളം നേരുന്നു. ഗാനമെഴുതിയത് MD രാജേന്ദ്രൻ, സംഗീതം നൽകിയത് ഇളയരാജ.

ഗാനോപഹാരത്തിൽ നമുക്കിനി ജോണി വാക്കർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

അടുത്ത ഗാനം പാടിയത് വിജയ് യേശുദാസ്, ചിത്രം പ്രേമം. ഗാനരചന ശബരീഷ് വർമ്മ, സംഗീതം നൽകിയത് രാജേഷ് മുരുകേശൻ.

ഗാനോപഹാരത്തിൽ ഇനി നാടുവാഴികൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ദിനേശും ഉണ്ണിമേനോനും പാടിയത്. ഗാനമെഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം.

ഗാനോപഹാരത്തിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി ആസ്വദിക്കാം. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനുവേണ്ടി അലക്സ് പോൾ സംഗീതം നൽകി ദേവാനന്ദും ജോൽസ്നയും സോണിയയും പാടിയ ഗാനം.

0: ആകാശവാണി, ഇപ്പോൾ സമയം 4 മണി.
1: നേർമൊഴിയിൽ ഇന്ന് എഴുത്തുകാരനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി പി ജോയിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയിലിരുന്ന ആള്, അറിയപ്പെടുന്ന എഴുത്തുകാരൻ. വിശേഷണങ്ങൾ കൂടുതൽ പറയാതെ തന്നെ സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ ഡോക്ടർ വി പി ജോയിയെ.
3: വളരെ നന്ദി.
2: സാറിന്റെ ഒരു പഠന കാലയളവ് പരിശോധിക്കുമ്പോൾ ആദ്യം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം, MBA ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പിന്നീട് ഊർജ പഠനത്തിൽ ഡോക്ടറേറ്റ്. ഇങ്ങനെയൊരു വ്യത്യസ്തമായ ഒരു പഠന മേഖലയായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എത്തിച്ചേർന്നത്?
3: സിവിൽ സർവീസ് രംഗം എന്ന് പറയുന്നത് തന്നെ പൊതുവെ ഒരു ജനറലിസ്റ്റ് എന്നാണ് പറയുന്നത്. പല മേഖലകളിലുള്ള അറിവ് ആവശ്യമുള്ള ഒരു രംഗമാണ് ഇത്. ഇപ്പം ഞാൻ അടിസ്ഥാനപരമായിട്ട് എൻജിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിലും പിന്നീട് ഒരു ജനറലിസ്റ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് മറ്റ് മേഖലകളിൽ, പ്രത്യേകിച്ച് MBA അല്ലെങ്കിൽ MPhil അല്ലെങ്കിൽ ഇതുപോലെ റിസർച്ച് ഇതൊക്കെ ചെയ്യാനായിട്ട് പുറപ്പെട്ടത്. പിന്നെ അക്കാദമിക്കായിട്ട് എനിക്ക് ചെറുപ്പം മുതൽ വളരെയധികം താല്പര്യമുള്ള വിഷയങ്ങൾ പലതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലകളിൽ ഒതുങ്ങി നിൽക്കാതെ വിവിധ മേഖലകളിൽ, അത് മാനവിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ വൈവിധ്യമാർന്ന രംഗത്തേക്ക് പോയത്.
2: പൊതുവെ ഈ സയൻസ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ കാര്യം പരിശോധിക്കുമ്പോൾ സയൻസ് വിഷയങ്ങൾ പൊതുവെ അവർക്ക് ഒരു കീറാമൂട്ടിയായിരിക്കും. പക്ഷേ സാറിന് ഇത് എത്ര ഊർജ്ജതന്ത്രത്തിലൊക്കെ ഇത്രയും താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ആ താല്പര്യം വികസിപ്പിച്ചത്?
3: ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായ ഒരു ഏരിയയാണ്. അത് വേണ്ട രീതിയിൽ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ ശാസ്ത്രവും സാഹിത്യവും, അതൊരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ വികാസത്തിൻ്റെ രണ്ട് നെടും തൂണുകളാണ്. രണ്ടും പ്രത്യേക തരത്തിലുള്ള സത്യാന്വേഷണമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് സത്യാന്വേഷണമാണ്, സത്യം കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമമാണ്. ഈ സാഹിത്യം എന്ന് പറയുന്നതും അതുപോലെ തന്നെ സത്യാന്വേഷണം തന്നെയാണ്. പക്ഷേ സാഹിത്യം കൂടുതൽ മാനവിക തലങ്ങളിലുള്ള സത്യത്തെ അന്വേഷിക്കുമ്പോൾ, ശാസ്ത്രം കൂടുതൽ ഭൗതികമായ സത്യത്തെ പിന്തുടരുന്നു എന്ന വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത്. പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് തന്നെ, അതൊരു തൊഴിലിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം മാത്രമല്ല വിദ്യാഭ്യാസം എന്നുള്ളത്, അത് ജീവിതത്തെ പൂർണ്ണമാക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നുകൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ സ്കൂളിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ താല്പര്യം ജനിക്കാനും അത് അവർക്ക് ജീവിതത്തിന് കൂടുതൽ ഒരു സമ്പൂർണത കൈവരിക്കാനായിട്ട് അവരെ സഹായിക്കും.
2: ഇപ്പോൾ സാർ പഠിച്ചതൊരു സർക്കാർ സ്കൂളിലാണ്, പക്ഷേ ഇത്രയധികം നമ്മുടെ സർക്കാർ സ്കൂളിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വളരണം എന്നുണ്ടെങ്കിൽ അവർ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കണം എന്നുള്ളതാണ്. സാറിൻ്റെ അനുഭവത്തിൽ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ എന്ത്?
3: അത് അങ്ങനെയുള്ള ഒരു ഇന്ന രീതിയിൽ എന്നുള്ളൊരു പ്രിസ്ക്രിപ്ഷൻ ഒരു പക്ഷേ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. പഠനം എന്ന് പറയുന്നതിനെ ഏത് രീതിയിൽ നിർവചിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ സ്കൂളിൽ പഠിച്ച ധാരാളം വിദ്യാർത്ഥികൾ വളരെ ഉയർന്ന തലങ്ങളിലെത്തുകയും വളരെ സർഗാത്മകമായ രീതിയിലുള്ള സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചവരാണ് കൂടുതൽ മുകളിലെത്തുന്നത് എന്ന രീതിയിൽ

0: അധ്യാപകർക്ക് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഉണ്ട്. ഏറ്റവും വലിയ മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ എടുക്കുക. അദ്ദേഹത്തെ പഠിപ്പിച്ച ആളുകൾ ആരൊക്കെയാണ്? അന്നത്തെ പ്രഗത്ഭരായ മിൻകോവിസ്കി എന്നൊക്കെ പറയുന്ന ഹിൽബർട്ട്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ അന്നത്തെ ശാസ്ത്രകാരന്മാരാണ് ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ആ എൻവയൺമെൻറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
1: ഈ സ്കൂളും അതുപോലെ തന്നെ സിലബസും കുട്ടികളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നില്ല. ഇപ്പം തന്നെ കീം എൻട്രൻസ് ഒക്കെ വരുമ്പോൾ സ്റ്റേറ്റ് സിലബസ്, CBSE സിലബസ്, അങ്ങനെ ഒരു സിലബസിൻ്റെ വേർതിരിവ് എങ്ങനെ തോന്നുന്നു സാറിന്?
0: സിലബസ് എന്നുള്ളതിനേക്കാൾ ഉപരി അധ്യയനത്തിലൂടെ അവർക്ക് ഈ ഓരോ മേഖലയിലുള്ള കൺസെപ്റ്റ്സ് അത് എത്രമാത്രം സ്വാംശീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടിസ്ഥാനപരമായ സങ്കല്പങ്ങൾ ഓരോ ഇതിലുമുണ്ട്. അത് സ്വന്തം ചിന്താശേഷിയിലൂടെ അത് സ്വാംശീകരിക്കുമ്പോഴാണ് അവർക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. ഈ എൻട്രൻസ് പോലുള്ള സംവിധാനങ്ങൾ, പരീക്ഷകൾ, തീർച്ചയായിട്ടും കുറേയൊക്കെ അതിനുള്ള കോച്ചിങ് അതിനെ ഒത്തിരി അത് സ്വാധീനിക്കും. അതിൻ്റെ റിസൾട്ട് വളരെയധികം കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ അത്തരം പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സ്വാധീനമുണ്ട് എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഇൻഫർമേഷൻ ആക്സസ്, എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടാൻ എളുപ്പമാണ്. അത് കാരണം ബുദ്ധിമാന്മാരായ കുട്ടികൾ ഇപ്പോൾ റൂറൽ ഏരിയയിലാണെങ്കിലും പണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾ കുറച്ച് പുറയിലായി പോകുമായിരുന്നു എൻട്രൻസ് ഒക്കെ വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ ഇൻഫർമേഷൻ വ്യാപനം, വിവരവ്യാപനം ഗ്രാമ നഗരങ്ങളിലെല്ലാം വളരെ വലുതായിട്ടുള്ളതുകൊണ്ട്
1: കേരളത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്നത്.
0: അതെ അതെ, അങ്ങനെ ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്കെല്ലാം അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്.
1: 1985 സർ വിക്രം സാരാഭായ് സ്പേസിൽ ശാസ്ത്രജ്ഞനായി ജോലിക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് സർ ഈ സിവിൽ സർവീസിലേക്ക് വരാൻ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഇപ്പോൾ ശാസ്ത്രജ്ഞനായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ?
0: അതെ, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അവിടെ ശാസ്ത്രജ്ഞനായിട്ട് ചേർന്നു. അന്ന് ഈ സ്പേസ് സയൻസ് ഇന്നത്തെ പോലെ അത്ര ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നില്ല. കാരണം ഇന്ത്യ തന്നെയാണെങ്കിലും ആകെ ഒരു ASLV എന്ന് പറയുന്ന റോക്കറ്റ് മാത്രമേ അന്ന് വിക്ഷേപിച്ചിരുന്നുള്ളൂ. അതിൽ PSLV എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ ഗൈഡൻസ് സംവിധാനത്തിലാണ് ഞാൻ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പോൾ ആ റോക്കറ്റിൻ്റെ ഗൈഡൻസിൻ്റെ സോഫ്റ്റ്വെയർ എഴുതാനായിട്ടുള്ളൊരു അവസരം എനിക്ക് അവിടെ വെച്ച് കിട്ടി. അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ ഞാൻ 2 പ്രവർത്തിച്ചപ്പോഴാണ് IAS ലഭിച്ച് അവിടെ നിന്ന് രാജിവെച്ച് പോയത്. അന്നത്തെ എൻ്റെ ഒരു ചിന്താഗതി, ഒന്ന്, ഈ പല മേഖലകളിൽ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുന്ന ജോലി സിവിൽ സർവീസാണ് എന്നുള്ളത് കൊണ്ടും, പിന്നെ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈ സമൂഹത്തിൽ നിന്ന് മാറി ഒരു ദന്തഗോപുരത്തിലിരുന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനം പോലെ തോന്നിയത് കൊണ്ടും ഒക്കെയാണ് സിവിൽ സർവീസ് എഴുതാൻ കാരണം. നല്ലൊരു അവസരമാണ് ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല പല മേഖലകൾ കൈകാര്യം ചെയ്യുകയും ആ മേഖലകളിലൊക്കെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം തന്നെയാണ് സിവിൽ സർവീസ് എന്നാണ് എനിക്ക് ഇപ്പോഴും ഇന്നും തോന്നുന്നത്. കാരണം ഒരു സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്, ഗുഡ് ഗവേണൻസ് ആണ്, സദ്ഭരണം. സദ്ഭരണമുള്ള സമൂഹങ്ങൾ, രാജ്യങ്ങൾ, അത് വളരെ വേഗം മുന്നോട്ട് പോകും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ ആ സദ്ഭരണമാണ് ആംബിയൻസ്, അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അവിടുത്തെ ആ മനുഷ്യശേഷി, ഇപ്പം നമുക്കൊക്കെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വളരെയധികം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ നമ്മുടെ മൂന്നിലൊന്ന് ആളുകൾ യുവാക്കന്മാരാണ്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഏറ്റവും കൂടുതലുള്ള ഈ രാജ്യത്തിൻ്റെ ആ ശേഷി ഉപയോഗപ്പെടുത്തുവാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഭരണമാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ സദ്ഭരണം എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ വളരെ പ്രധാനമാണ്. എത്ര വേഗം നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി എല്ലാ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കുമെന്ന് നിശ്ചയിക്കുന്നത് ഈ സദ്ഭരണമാണ്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിന് എന്നും വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷേ രാജ്യം വികസിത രാജ്യമായി കഴിഞ്ഞാൽ കുറച്ച് പ്രാധാന്യം കുറഞ്ഞേക്കാം. പക്ഷേ വികസിത രാജ്യമാവുന്ന അതുവരെ സിവിൽ സർവീസ് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കും എന്നതിന് സംശയമില്ല.
1: സാറിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വീക്ഷണത്തോടു കൂടി സാർ വന്നു. പക്ഷെ ഇപ്പോ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയായിട്ട് കണക്കാക്കി, അതിന്റെ കോച്ചിങ്ങിന് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ആ അന്നത്തെ പ്രിപ്പറേഷൻസും ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു ചോയ്സിന്റെ പ്രിപ്പറേഷൻസും ഒക്കെ വ്യത്യാസം എങ്ങനെയാണ്?
0: സിവിൽ സർവീസിൽ ഇന്നത്തെ പോലെ അതും ഈ എൻട്രൻസ് പോലെ ഒരു കോച്ചിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറിയത് അതൊരു നല്ല പ്രവണതയാണ് എന്ന് തോന്നുന്നില്ല. കാരണം അതിനുള്ള ഇൻഫർമേഷനെല്ലാം അവൈലബിൾ ആക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാലും കോച്ചിങ്ങിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി സിവിൽ സർവീസിൽ കടന്നുകൂടുന്നത്, അതുകൊണ്ട് ഒരാളിൻ്റെ സ്വന്തമായ ചിന്താശേഷി എത്രമാത്രം വികസിക്കും, അല്ലെങ്കിൽ സിവിൽ സർവീസ് ലഭിക്കുന്നവരുടെ ആ ഗുണനിലവാരം അതുകൊണ്ട് മെച്ചപ്പെട്ടതായിരിക്കും എന്ന കാര്യമൊക്കെ കൂടുതൽ സംശയത്തിലാണ്.
1: ആ സാർ, ഈ പറഞ്ഞ സദ്ഭരണത്തെ അത് ബാധിക്കില്ലേ ഇതുപോലെയുള്ള കുട്ടികൾ വന്ന്? കാരണം അവർ ഇങ്ങനെ

0: നമ്മളൊരു ഹാച്ചറി പോലെ വന്ന് കഴിയുമ്പം ഈ ലക്ഷ്യബോധമില്ലാതെ വന്ന് കയറി സർവീസിൽ കയറുമ്പോൾ
1: അതില് ഈ ഓരോ മേഖലയിലേക്ക് യുവാക്കന്മാരെ കുട്ടികൾ ചേരുന്നത് അതാത് മേഖലയിൽ അവരെ കാണുന്ന അവസരങ്ങളും അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും മറ്റ് അന്തരീക്ഷമൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ മേഖലയുടെ ആകർഷകത്വത്തിന് വ്യത്യാസം വരും. ഇപ്പോൾ ശാസ്ത്രത്തിന് ഉള്ള ആകർഷകത്വം അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മറ്റ് മേഖലകൾ ഇതെല്ലാം മത്സരത്തിലാണ്, നല്ല ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റിനെ കിട്ടാനായിട്ട്. അക്കൂട്ടത്തിൽ സിവിൽ സർവീസും മത്സരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ മത്സരം എന്ന് പറയുന്നത് ജോലിയുടെ നേച്ചർ മാത്രമല്ല, മൊത്തത്തിലുള്ള അന്തരീക്ഷം എങ്ങനെയാണ്, ഈ മേഖലയിൽ നമുക്ക് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമോ, ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തൊഴിൽ ചെയ്യുമ്പോഴുള്ള ഒരു സംതൃപ്തി ലഭിക്കുമോ, അതുപോലെ മറ്റ് തരത്തിൽ എങ്ങനെയാണ്, എന്തെല്ലാം ഈ മേഖലയുടെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകർഷിക്കുമ്പോൾ പ്രത്യേകിച്ചും നല്ല കഴിവുള്ള കുട്ടികൾ എങ്ങനെയായാലും കോച്ചിങ് എടുക്കാതെയൊക്കെ ആണെങ്കിലും അവരത് നേടുകയും ചെയ്യും. അപ്പോൾ ആ മേഖലയുടെ ആകർഷണീയത നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ടാലൻ്റ് ഇതിൽ വരികയുള്ളൂ.
0: സർ, പാലക്കാടാണ് ആദ്യമായിട്ട് സബ് കളക്ടറായിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. സർവീസിന്റെ തുടക്ക കാലത്തെ ആ ഒരു ഓർമ്മകൾ ഒന്ന് പറയാമോ?
1: അന്നത്തെ കേരളം ഇന്നത്തെ കേരളം തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ. അതായത് ഇപ്പം 35 കൊല്ലം മുമ്പത്തെ കേരളമാണ് ഞാൻ സർവീസ് തുടങ്ങിയപ്പോൾ. അന്ന് കേരളം ഇതിനേക്കാളും കുറച്ച് വളരെയധികം കൂടുതൽ ഗ്രാമീണമാണ്. പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന വളരെ വലിയ മാറ്റം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല.
0: ഈ ഗവർണൻസ് ഒന്നും
1: ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അന്നും കേരളം ഈ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷി മെച്ചപ്പെടുത്തുന്ന രംഗങ്ങളിൽ വളരെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയും നല്ല പ്രവർത്തനം അതിനു വേണ്ടിയിട്ട് കാഴ്ചവെക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓരോ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റുകളുടെ നയങ്ങൾ അത് ശരിയായ നയങ്ങൾ ആണെങ്കിൽ അത് സംസ്ഥാനത്തും വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ വലിയ സംഭാവനകൾ നൽകും. ചിലപ്പോഴൊക്കെ അന്നന്ന് ശരിയെന്ന് വിചാരിക്കുന്ന നയങ്ങൾ പിന്നീട് തെറ്റാണ് എന്ന് തെളിയപ്പെടാറുണ്ട്. കാലമാണതൊക്കെ നിശ്ചയിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ചിലപ്പോൾ അന്നത്തെ സമൂഹത്തിന് തോന്നും ഇതാണ് വേണ്ടിയ നയം എന്ന് തോന്നിയാൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ തോന്നുന്നതായ അത് തെറ്റായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ദീർഘവീക്ഷണമുള്ള നയങ്ങൾ ചിട്ടപ്പെടുത്തി അത് എത്രയും വേഗം നടപ്പാക്കിയെടുക്കുന്നതിലാണ് ഗവൺമെൻറ്റുകളുടെ ശക്തിയും ശേഷിയും നിലകൊള്ളുന്നത്.
0: ഈ ദീർഘവീക്ഷണമുള്ള നയങ്ങൾ രൂപീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർക്കുള്ള പങ്ക് വലുതാണ്. അപ്പം ഈ ഉദ്യോഗസ്ഥർ തന്നെ, ഇപ്പം താങ്കളെ പോലുള്ളൊരു ഓഫീസർ ഈ സർവീസ് കാലയളവിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നു, പെട്രോളിയം മന്ത്രാലയത്തിലിരുന്നു, ഇവിടെ വന്നിട്ട് ഭവന നിർമ്മാണം, ഗതാഗതം, അങ്ങനെ എത്രയോ വകുപ്പുകളിൽ താങ്കൾ ജോലി ചെയ്തു. ഒരു ദീർഘവീക്ഷണമുള്ള നയം രൂപീകരിക്കാനും അത് നടപ്പാക്കാനും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ തടസ്സം നേരിട്ടിട്ടുണ്ടോ?
1: ഈ നയങ്ങൾ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു മേഖലയിൽ വരുന്ന കാര്യങ്ങളിലും എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിലുള്ള പ്രപ്പോസൽ, പദ്ധതികൾ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കും. അവർ അവരവരുടെ മേഖലകളിൽ നല്ല പ്രാഗൽഭ്യം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർ മനസ്സിലാക്കി ആ രീതിയിൽ ആ മേഖലയെ മുന്നോട്ട് നയിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ ഈ തരം സജഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ അവസാനം സ്വീകരിക്കപ്പെടുകയോ സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യും. കാരണം അത് അതിൻ്റെ അധികാരം ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുത്ത പിന്നെ ജനപ്രതിനിധികളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കും തീർച്ചയായിട്ടും ഒരു റോള് ഉണ്ട് ഈ കാര്യത്തിൽ.
0: 2021 കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേൽക്കുന്നത്. അത് കോവിഡിൻ്റെ എനിക്ക് തോന്നുന്നു 2-ാം വരവിൻ്റെ സമയമാണ്. ആ സമയത്ത് നേരിട്ട വെല്ലുവിളി,
1: കോവിഡിൻ്റെ 2-ാം ഘട്ടം തീർച്ചയായിട്ടും വളരെ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിനെ സംബന്ധിച്ചോളം നമുക്ക് ചില പ്രത്യേകിച്ച് ചില ഗുണങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ നമ്മുടെ ആരോഗ്യരംഗം പൊതുവെ മെച്ചപ്പെട്ടതാണ്. രംഗത്ത് നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, നല്ല ഹോസ്പിറ്റലുകളുണ്ട്, നല്ല സ്റ്റാഫുണ്ട്, അങ്ങനെ വളരെ നമുക്ക് പല മെച്ചങ്ങളുമുണ്ട്. കേരളത്തിൻ്റെ ഈ നേട്ടങ്ങൾ കൊണ്ടാണ് പുറത്തുള്ള സംസ്ഥാനത്ത് ഉള്ള കേരളീയരും വിദേശത്തുള്ള കേരളീയരും ഒക്കെ കോവിഡ് കാലഘട്ടത്തിൽ പലരും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്ന് ഇവിടെ അന്ന് താമസിച്ചത്. അപ്പോൾ അങ്ങനെ വളരെയധികം ഒരു ചലഞ്ചിങ് ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ എന്നാലും ആ സമയത്ത് കേരളത്തിന് ഏറ്റവും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് 2-ാം ഘട്ടത്തെ നേരിടുന്നതിൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ മൊത്തത്തിലുള്ള നമ്മുടെ രോഗികൾക്ക് ബെഡ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മരുന്നില്ലാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഓക്സിജൻ ഇല്ലാതിരിക്കുക, ഇത്തരത്തിലുള്ള ഒരു കംപ്ലയിൻറ്റും കേരളത്തിൽ നിന്ന് ഉണ്ടായില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതൊക്കെ വളരെ വലിയ, വളരെ ഗൗരവതരമായ പ്രശ്നമായിരുന്നു. പക്ഷേ കേരളത്തിൽ അത്രയും യാതൊരു സംഭവങ്ങളും ഉണ്ടാവാതെ നമ്മുടെ ഈ രംഗത്ത് കോവിഡ് കൈകാര്യം ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്.
0: അതുപോലെ തന്നെ ഇ ഗവർണൻസ് മേഖലയിൽ എനിക്ക് തോന്നുന്നു രാജ്യത്തെ തന്നെ സമ്പൂർണ്ണ ഇ ഗവർണൻസ് സംസ്ഥാനമായി കേരളം മാറിയത് അങ്ങയുടെ ഒരു കാലഘട്ടത്തിലാണ്.
1: ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് എൻ്റെ ഡിഗ്രി. അതുകൊണ്ട് ഏത് ജോലിയിൽ പോയാലും അവിടെ ഇ ഗവേണൻസ് എനിക്ക് വളരെ പ്രിയപ്പെട്ട മേഖലയാണ്. അത് കാരണം ഞാൻ ഇരുന്ന പല തസ്തികകളിലും, ഇപ്പം ഇ പി എഫ് ഒ എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനുണ്ട്, അതിൻ്റെ തലവനായിട്ട് ഞാൻ 2.5 കൊല്ലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇ പി എഫ് ഒയെ മുഴുവൻ ഇലക്ട്രോണിക്കാക്കി മാറ്റിയത്. അതുപോലെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്, അപ്പോൾ ഞാനതിൻ്റെ ഡയറക്ടർ ജനറലായിരുന്നു 1.5 കൊല്ലം. ആ സമയത്ത് ഹൈഡ്രോ കാർബൺസ് ഓഫീസ് മുഴുവൻ പേപ്പർലെസ്സായി, ഒരു പേപ്പറും ഇല്ല. അതുപോലെ കേരള ഗവൺമെൻറ് വന്നപ്പോഴേ ഇവിടെ കൂടുതൽ ഇ ഗവേണൻസിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണ്. എന്താ അതിന് ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഇ ഗവേണൻസ് കൊണ്ട് കിട്ടുന്നത്. ഇ ഗവേണൻസിലുള്ള നിക്ഷേപം എന്ന് പറയുന്നത് സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുള്ള റിട്ടേൺ മറ്റേത് തലത്തിൽ സമൂഹം പണം നിക്ഷേപിക്കുന്നതിനേക്കാളും കൂടുതലാണ്. കാരണം ഇതിൻ്റെ ആ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ സർവീസസ് എല്ലാം വളരെ ഫെയറായിട്ട്, നിഷ്പക്ഷമായിട്ട്, വേഗത്തിൽ ആളുകൾക്ക് ലഭ്യമാവുന്നു. തീരുമാനങ്ങൾ വളരെ സുതാര്യമായിട്ട് വേഗത്തിൽ നടക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ പല മടങ്ങ് സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്ന നേട്ടങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് അഴിമതി ഇല്ലാതാക്കുന്നതിൽ വളരെ വലിയ പങ്കുള്ളൊരു മേഖലയാണ് ഈ ഗവർണൻസ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് കേരളത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു ചേഞ്ച് ഈ ഗവർണൻസിൽ ഉണ്ടാക്കി. ഒരു പക്ഷേ കേരളം മുഴുവൻ പേപ്പർലെസ് ആക്കാനായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് എല്ലാവരും ഉപയോഗിച്ചിരുന്നെങ്കിൽ അപ്പോഴേ പേപ്പർലെസ്സായേനെ. പക്ഷേ പിന്നെ ആളുകളെല്ലാം ഉപയോഗിച്ച് വന്നിട്ട് ഇപ്പോൾ കുറേയൊക്കെ അതായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. കാരണം കേരളത്തിലെ ആളുകൾക്കെല്ലാം അത്തരം സാക്ഷരതയുണ്ട്, ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. മൊബൈൽ വഴി അല്ലെങ്കിൽ മറ്റേ അക്ഷയ സെൻ്ററോ കമ്പ്യൂട്ടറുകൾ വഴി അവരുടെ റിക്വസ്റ്റുകൾ കൊടുക്കുകയും അത് ഇലക്ട്രോണിക്കായിട്ട് പ്രോസസ്സ് ചെയ്ത് വളരെ വേഗം തീരുമാനങ്ങൾ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നൊരു സിസ്റ്റം അത് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന പുരോഗതി വളരെ വളരെ വലുതാണ്.
0: ഇത്രയും നമ്മൾ പറഞ്ഞ സാറിൻ്റെ ഒരു സർവീസ് കാലഘട്ടം, എന്താ പറയുക, ഒരു റിയൽ വേൾഡ്, ഒരു ഇമാജിനറി വേൾഡിൻ്റെ കൂടെ പ്രതിനിധിയാണ് സാറ്, ഒരു എഴുത്തുകാരൻ കൂടിയാണ്. എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്?
1: ഞാൻ ഈ കാവ്യാത്മകമായ മേഖല ഇപ്പോഴല്ല, സ്കൂൾ കാലം മുതലേ ഉണ്ട്. അത് എൻ്റെ വേറൊരു തലമാണ്. ഞാനത് ഔദ്യോഗിക തലമായിട്ടിങ്ങനെ കൂട്ടിക്കുഴയ്ക്കാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ എഴുത്തെല്ലാം വേറെ ഒരു പേരിൽ, എന്നുവെച്ചാൽ
0: ജോയ് വാഴയിൽ
1: എന്നുള്ള പേരിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ സ്കൂൾ കാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കവിത എഴുതുക 9-10 ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കോളേജ് കാലത്തുണ്ട്, അന്നും പബ്ലിക്കേഷനുമൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തു വന്നത് 2001 ഡി സി ബുക്സ് മണൽ വരകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പം അങ്ങനെ ഈ കവിത എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് സ്കൂൾ കാലം തൊട്ടേ നമ്മുടെ സുഹൃത്താണ്. അതിനൊരു കാരണം, എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു വിശ്വാസം, നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാവണമെങ്കിൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ വിദഗ്ധനാവാൻ ശ്രമിക്കുന്നു, കൊള്ളാം, എഞ്ചിനീയറിംഗ് ആവാം, മെഡിസിൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയാവാം, പക്ഷേ നമ്മൾ പഠിക്കുന്ന ആ വിഷയത്തിൻ്റെ കൂടെ നമ്മൾ ഈ ലിറ്ററേച്ചർ, ഫിലോസഫി, അസ്ട്രോണമി ഇത് മൂന്നും കൂടി പഠിച്ചാലേ വിദ്യാഭ്യാസം പൂർണ്ണമാവുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. ഈ മേഖലകളെക്കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായ അറിവ് വേണം എങ്കിലും, കാരണം മനുഷ്യൻ്റെ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനിൽ ഉള്ള ഒരു പൂർണ്ണതയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ലിറ്ററേച്ചർ. കാരണം ഈ കവിത എന്ന് പറയുന്നതിൻ്റെ ആ മനോഹാരിത, അത് സത്യം, ശിവം, സുന്ദരം എന്ന് കേട്ടിട്ടില്ലേ, ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി എന്നാണ്. ഇത് മൂന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം വരുമ്പോൾ അതിൽ കവിത ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സത്യം നമുക്ക് വേണമെങ്കിൽ ശാസ്ത്രം വഴി കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷേ ഈ ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി, രണ്ടാമത്തെ മൂന്നാമത്തെയും കാര്യങ്ങൾ, അത് നമുക്ക് മനസ്സിലാക്കാൻ, അത് സംശീകരിക്കാൻ കവിതയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്.
0: ഈ കവിതകൾ എഴുതുമ്പോൾ ശരിക്കും സാറിന് എങ്ങനെയാ, ബാല്യകാലത്തെ ഓർമ്മകളാണോ, മാതൃവിലാപം?
1: എനിക്ക് കവിതകൾ, ഞാൻ ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഒരു രസകരമായ സംഭവം, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പൽ അവിടുത്തെ ഇൻസെപ്ഷൻ ഡേക്ക് എന്നെ വിളിക്കാനായിട്ട് വന്നു. ഞാനവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ക്ഷണിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു നോട്ട് ബുക്കുമായിട്ടാണ് വന്നത്. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി ഐ എസിന് പോകുന്ന കാലത്ത് ഞാൻ പഠിച്ച നോട്ടുകൾ ഒക്കെ എൻ്റെ സുഹൃത്തിൻ്റെ മുറിയിൽ വെച്ചിട്ടാണ് ഈ ഇവിടുന്ന് പോയത്. പിന്നെ ഞാൻ ആ നോട്ട് ബുക്കുകളൊന്നും എടുത്തില്ല. ഈ അന്നത്തെ ഒരുപാട് ഒരു ട്രങ്ക് മുഴുവനുള്ള നോട്ട് പുസ്തകങ്ങളും നോട്ട് ബുക്കുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ പല വിദ്യാർത്ഥികളെടുത്തുകൊണ്ട് പോയി പഠിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ഈ നോട്ട്ബുക്കുകൾ ചെതറിപ്പോയ കൂട്ടത്തിൽ എൻ്റെ ഒരു കവിത എഴുതിയ നോട്ട്ബുക്ക് ഇദ്ദേഹത്തിന് കിട്ടി. ഞാൻ പോകുന്ന 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ വിദ്യാർത്ഥിയായിട്ട് ചേർന്നത്. അപ്പോൾ കിട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹം അത് 35 കൊല്ലം സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് കൊണ്ടെത്തുന്നു അന്നത്തെ നോട്ട്ബുക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പം എഞ്ചിനീയറിംഗ് കോളേജ് കാലത്ത് എഴുതിയ പല കവിതകളുമാണ്. അതൊക്കെ കൈമോശം വന്ന കവിതകളാണ്. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ ഇപ്പോൾ ചൊല്ലിച്ച് യൂട്യൂബിൽ കേട്ടു. വിട എന്നാണ് ആ കവിതയുടെ പേര്. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് അതങ്ങ് നഷ്ടപ്പെടാമായിരുന്നു ഈ കവിതകളെല്ലാം. പക്ഷേ ഇതുപോലുള്ള സംഗതികൾ അതിൻ്റേതായ ഒരു കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും മുളച്ചു വരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഒരു വലിയ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വിദ്യാർത്ഥികളെ കവിത അതുപോലുള്ള സർഗാത്മക രംഗവുമായിട്ട് പരിചയപ്പെടുത്തിയാൽ, കവിത മാത്രമാണെന്നില്ല, കഥയോ നോവലോ അതുമല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും കല, സംഗീതം, ഇങ്ങനെ സർഗാത്മക രംഗത്തിലേക്ക് അവർക്കൊരു കാഴ്ചപ്പാട് കിട്ടിയാൽ അവർക്ക് നശീകരണമായ രംഗത്തേക്ക് പോകാനായിട്ട് തോന്നുകയില്ല. ഇപ്പം നമ്മൾ വിദ്യാലയങ്ങളിലെല്ലാം വലിയ പ്രശ്നം എന്താ? മയക്കുമരുന്ന്, പിന്നെ മറ്റു തരത്തിലുള്ള സംഘർഷം, വയലൻസ്, ഹിംസ, വെറുപ്പ്, വിദ്വേഷം, ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള പ്രവണതകളല്ലേ ഒരു സമൂഹത്തിൽ? അത് സ്കൂളിലോ കോളേജുകളിലൊന്നും ഇതുണ്ടാവാനേ പാടുള്ളതല്ല. അപ്പോൾ ഇത്തരം പ്രവണതകളെ എങ്ങനെ നമുക്ക് ഇല്ലാതെയാകാൻ സാധിക്കും? അതിനുള്ള മാർഗമാണ് ഈ സർഗാത്മകത. അപ്പോൾ ഇത് നമ്മൾ അവരെ പരിചയപ്പെടുത്തിയാൽ, മനുഷ്യന് ഇങ്ങനെ ഒരു തലമുണ്ട്, മനുഷ്യ ജീവിതത്തിന് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, സർഗാത്മകതയുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു തലമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഭാവന അതിൽ വളരുകയും അവർ കൂടുതൽ ഫലവത്തായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
0: സർ, കവിത മാത്രമല്ല നോവലും എഴുതിയിട്ടുണ്ട്, ഏതാണ് കൂടുതൽ ഇഷ്ടം?
1: കവിതയാണ് എൻ്റെ മേഖല. ഞാൻ നോവൽ 2 എണ്ണം എഴുതി, പക്ഷേ ഞാൻ കവിത 16 പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ലേഷൻ വേറെ 4 എണ്ണം വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 10, 20, 21 എങ്കിലും കവിതാരംഗത്തുണ്ട്. അപ്പോൾ കാരണം എനിക്ക് കവിത, മലയാള കവിതയോടാണ് ഏറ്റവും താല്പര്യം.
0: സർ, ഈ റാപ്പ് മ്യൂസിക് ഇപ്പോൾ വരുന്നുണ്ടല്ലോ, അങ്ങനെ പാട്ട് മറ്റ് ഇഷ്ടങ്ങളുണ്ടോ?
1: എനിക്ക് വളരെ ഇതുപോലെ, അതായത് കവിത, ശാസ്ത്രം, എനിക്കിപ്പോഴും ശാസ്ത്രം വലിയ പ്രിയപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഫിസിക്സ്. കാരണം അത് ശരിക്കും സത്യാന്വേഷണമാണ്. ഞാൻ സത്യാന്വേഷണത്തിൻ്റെ 2 മേഖലകൾ കണ്ടി പഠിച്ചിരിക്കുന്ന ഒന്ന് ഫിലോസഫി, തത്വശാസ്ത്രവും, മറ്റത് ഫിസിക്സുമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഊർജ്ജതന്ത്രത്തിലൊരു ചെറിയ ഒരു ഗവേഷണ പ്രബന്ധം ഇങ്ങനെ എഴുതുന്ന പരിശ്രമത്തിലാണ്. അത് വളരെ രസകരമാണ്. അത് യഥാർത്ഥത്തിൽ പ്യുവർ ട്രൂത്ത് എൻ്റെ ഒരു അന്വേഷണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഏരിയ ഈ കവിത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മറ്റ് മേഖലകൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എല്ലാ മേഖലയും നമുക്ക് ചെയ്യാൻ പറ്റുകയല്ലോ.
0: സർ, 14 ഉപനിഷത്തുകൾ ശരിക്കും മലയാളത്തിലെ ശ്ലോക രൂപത്തിലേക്ക് എടുത്ത്, അപ്പോൾ ഈ തത്വശാസ്ത്രപരമായിട്ടുള്ള സാറിൻ്റെ ഒരു വീക്ഷണം, ഈ ഉപനിഷത്തുകൾ പരിഭാഷ ചെയ്തപ്പോൾ എങ്ങനെയാണ്?
1: തത്വശാസ്ത്രം എന്ന് പറയുന്നത് സത്യാന്വേഷണമാണ്. ശാസ്ത്രം, തത്വശാസ്ത്രം, ഇത് 2 തലത്തിലുള്ള തത്വാന്വേഷണമാണ്. ശാസ്ത്രം ഭൗതികമായ തത്വാന്വേഷണമാണ്. ഈ തത്വശാസ്ത്രം എന്ന് പറയുന്നത് സത്യം അന്വേഷിക്കുന്നു, പക്ഷേ അത് വെറും ഭൗതികമാവണമെന്നില്ല, കൂടുതലും മനുഷ്യൻ്റെ എന്താണ് മെറ്റഫിസിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരു തലത്തിൽ, വേറൊരു രീതിയിൽ സത്യം അന്വേഷിക്കുന്നതാണ്. ഞാൻ ആദ്യം, എനിക്ക് ഈ പാശ്ചാത്യ തത്വശാസ്ത്രമാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്, വെസ്റ്റേൺ ഫിലോസഫി. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയെല്ലാം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ അറ്റ്ലീസ്റ്റ് അതിന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യൻ ഫിലോസഫി വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പാശ്ചാത്യ തത്വശാസ്ത്രത്തെക്കാളും കുറേ സുപ്പീരിയറാണ് ഇന്ത്യൻ തത്വശാസ്ത്രം. അതിന് യാതൊരു സംശയമില്ല. കാരണം അതിന് എന്തുകൊണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാശ്ചാത്യ തത്വശാസ്ത്രം കുറച്ചുകൂടെ, അത് ഒരുപക്ഷെ മോഡേണാണ്, ഇന്ത്യയുടെ ആയിരിക്കും കുറച്ചുകൂടെ പ്രാചീനമായിട്ടുള്ള സംഭവം. അപ്പോൾ അവരുടെ ചിന്തകൾ കൂടുതൽ ഈ ശാസ്ത്രീയമായ ചിന്തയ്ക്ക് ശേഷം വന്നതായതുകൊണ്ട് കൂടുതൽ ലോജിക്ക്, ഹ്യൂമൻ ലോജിക്ക് എന്ന് പറയുന്നത് അവർ ഭൗതിക ലോകത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പുറമേയാണ് നമ്മുടെ ബാഹ്യ ലോകത്തേക്ക് നമ്മുടെ ലോജിക്ക്, നമ്മുടെ യുക്തി പ്രസരിപ്പിച്ചപ്പോൾ അതാണ് അവരുടെ പരിശ്രമം, പാശ്ചാത്യ തത്വം ചിന്ത. പക്ഷേ ഇന്ത്യൻ തത്വശാസ്ത്രത്തിൻ്റെ ഗതി വലിയ വ്യത്യാസമാണ്. അത് ഈ നോവർ അറിയുന്ന ആൾ ജ്ഞാതാവ് എന്നാണ് പറയുന്നത്. ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം, 3 സംഗതികളുണ്ട്. ഈ അറിയാൻ ശ്രമിക്കുന്ന ആൾ, അറിയാൻ ശ്രമിക്കുന്ന വസ്തുവെ അറിവിൻ്റെ പ്രക്രിയ വഴി നോക്കുമ്പോൾ, ആ മൊത്തം പ്രക്രിയയെ യുക്തിപൂർവ്വം നോക്കി കാണാനുള്ള പരിശ്രമമാണ് ഈ ഇന്ത്യൻ തത്വചിന്ത. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ നോക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയില്ലേ ജ്ഞാതാവ്, ആ വ്യക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യൻ തത്വചിന്തയിൽ. കാരണം നമ്മുടെ മനസ്സിലോട്ടാണ് ടോർച്ചടിക്കുന്നത്, ഈ അറിയാൻ നോക്കുന്ന ആളിലേക്കാണ് കൂടുതൽ ടോർച്ചടിക്കുന്നത്. മറ്റേ പാശ്ചാത്യ തത്വചിന്ത അങ്ങനെയല്ല, അത് അറിയപ്പെടുന്ന വസ്തുവിലേക്കാണ് വെളിച്ചം അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് വളരെ വലിയ ഇൻസൈറ്റ്, ഉൾക്കാഴ്ചകൾ. ഉള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ തത്വചിന്ത. ആ ഉൾക്കാഴ്ചകൾ അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളാണ് ഈ ഉപനിഷത്തുകൾ. അപ്പം ശരിക്കു പറഞ്ഞാൽ ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ കാഴ്ചപ്പാട്, ഈ സത്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിനെ സമ്പൂർണ്ണമാക്കുവാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു കൂടുതൽ ഭാഗികമായ കാഴ്ചപ്പാടേ നമുക്ക് കിട്ടുള്ളൂ. ശാസ്ത്രം പഠിച്ചാൽ പോലും ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറച്ചുകൂടെ പൂർണ്ണമാക്കാൻ ഉള്ള ഒരു പ്രവർത്തനം ഉപനിഷത്തുകളിൽ, ആ കാഴ്ചപ്പാട് കിട്ടാൻ ഉപനിഷത്തുകൾ ഉപകരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉപനിഷത്തുകളെല്ലാം തർജ്ജമ ചെയ്യാൻ തുടങ്ങിയത്.
0: ഇതിനിടയ്ക്ക് സാറിന് എസ്കേപ്പ് ഒറ്റക്കാട് അവാർഡ് അതൊക്കെ ലഭിച്ചു. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ എഴുത്തിൽ കൂടുതൽ എന്തെങ്കിലും മിനുക്കുപണികൾ വീണ്ടും വേണം എന്ന് തോന്നിയിട്ടുണ്ടോ?
1: പുരസ്കാരങ്ങൾക്ക് ഒരേ ഒരു പ്രാധാന്യമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ പുസ്തകങ്ങൾ അത് വായിക്കാൻ ചിലപ്പോൾ ആളുകളെ പ്രേരിപ്പിച്ചേക്കാം, അത് മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ.
0: കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: എൻ്റെ വൈഫ്, ഭാര്യ ഷീജ ജോയ്, രണ്ട് മക്കളുണ്ട്, ഒരു മോനും മോളും.
0: സ്നേഹമില്ലെന്നാകിൽ നിഷ്ഫല ജന്മം നീയും എന്ന് സാറിൻ്റെ ഒരു വരികളാണ്. ജീവിതം പൂർണ്ണമാക്കണമെങ്കിൽ, സഫലമാക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സാറിന് പറയാനുള്ളത്?
1: ജീവിതം എന്ന് പറയുന്നതേ ഓ, അത് വളരെ ഒരു ആപേക്ഷികമായൊരു പ്രക്രിയയാണ്. അതായത് ഓരോ വ്യക്തിക്കും ജീവിതം ഓരോ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഇത് പൊതുവായ ഒരു പ്രിൻസിപ്പിൾ, ഒരു നിയമം, ഇതാണ് ജീവിതം പൂർണ്ണമാകുക, ഇങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ വാസനകൾ, അവരുടേതായ താല്പര്യങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. ആ വിജയം എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നതിനെ കൊണ്ട് നിർവചിക്കണം, അതാണ് വേണ്ടത്.
0: ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്ന കുട്ടികളുടെ മുന്നിലെ സാറിൻ്റെ ജീവിതം ഒരു പാഠമാണ്. തിരക്കേറിയ ജീവിതത്തിലും സാറിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ട്. സാറിൻ്റെ കർമ്മ മേഖല എത്രത്തോളം തിരക്കാണെങ്കിലും സാർ അതിനെല്ലാം സമയം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നാളത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാറിന് അവരോട് എന്താണ് ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇതിൽ പറയാനുള്ളത്?
1: എനിക്ക് ഈ പുതിയ തലമുറയോട് പറയാനുള്ളത്, ഈ സമയം എന്ന് പറയുന്നതിനെ പോലെ വിലപ്പെട്ട മറ്റൊരു കാര്യമില്ല. അത് പലപ്പോഴും നമ്മൾ അതിൻ്റെ ആ വില മനസ്സിലാക്കാനായിട്ട് താമസിക്കുന്നു, അപ്പോഴേക്കും സമയം നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നു. ഇത് എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തിൻ്റെ വില കുറച്ച് നേരത്തെ മനസ്സിലാക്കുക, അതിനെ സാത്മകമായിട്ട് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
0: പുതിയ തലമുറ ഈ വാക്കുകൾ കേട്ട് ഉദ്ബോധരാവട്ടെ, അതുപോലെ അവർ ആ രീതിയിൽ പ്രവർത്തിക്കട്ടെ. ഇത്രയും നേരം സമ്പന്നമായ അനുഭവങ്ങൾ കൊണ്ട് നല്ലൊരു വെളിച്ചം തന്ന, ഇനിയും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടെന്നാണ് സാർ പറഞ്ഞത്, എഴുതാൻ ഒരുപാട് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ ആ എഴുത്തെല്ലാം സഫലമാകട്ടെ. സാറിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ആകാശവാണിയുടെ നേർമൊഴി പരിപാടിയിലേക്ക് വന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി.
1: നന്ദി, നമസ്കാരം.
2: എഴുത്തുകാരനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി പി ജോയിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞുപോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചെപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചെപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചെപ്പ്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ: 1st prize $30, 2nd prize $40.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. വിവിധ ഭാഷാഗാനങ്ങളുമായി ഇപ്പോൾ മഴവില്ല്. ആദ്യം ഹിന്ദി ഗാനമാണ്, ചിത്രം ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. പാടിയത് ആശാ ഭോസ്ലെയും അഭിജിത്തും.

0: സഹകരണ പദ്ധതിയിലൂടെ.
1: ആകാശവാണി
2: തൊടിത്താളം. തൊടിത്താളത്തിൽ ഇന്ന് മദളകിളി അവതരിപ്പിക്കുന്നത് ഏവൂർ മധുസൂദനൻ നായരും സംഘവും.

ഏവൂർ മധുസൂദനൻ നായരും സംഘവും അവതരിപ്പിച്ച മദ്ദളക്കേളിയാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കലാമണ്ഡലം അച്യുത വാര്യർ, ഹരിപ്പാട് മുരളി.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ബോവർ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഏഷ്യക്കാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും അറിഞ്ഞ് വേണ്ടത് പ്രവർത്തിക്കുവാനായി പുതിയ ചില ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സഹായം ലഭിക്കുന്നതിന് പകരം ഉപദ്രവമാണ് ട്രാൻസ്വാളിലേക്ക് പോയിരുന്ന ഇന്ത്യക്കാർക്കും മറ്റേഷ്യക്കാർക്കും അനുഭവപ്പെട്ടത്. പാസോടുകൂടി വരുന്നവരെ തടഞ്ഞു നിർത്തുകയും പാസില്ലാത്തവരെ പണം മേടിച്ച് ട്രാൻസ്വാളിൽ കടത്തിവിടുകയും ചെയ്യുന്നത് സാധാരണയായി തീർന്നു. ഈ അക്രമത്തിന് പരിഹാരം കാണാൻ ഗാന്ധി ഉറച്ചു. ആവശ്യമായ വിവരങ്ങളും തെളിവുകളും ശേഖരിച്ച് ജോനാസ്ബർഗിലെ പോലീസ് കമ്മീഷണറെ ഗാന്ധി സമീപിച്ചു. ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടും മര്യാദയോടും കൂടി കേട്ടു. ആവലാതി അടിസ്ഥാനമുള്ളതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് വെള്ളക്കാരായ ഉദ്യോഗസ്ഥന്മാരെ പറ്റിയായതുകൊണ്ട് കോടതിയിൽ പോയാൽ നീതി ലഭിക്കുമോ എന്ന് അദ്ദേഹം സംശയിക്കാതിരുന്നില്ല. ഏതായാലും അതൊന്ന് പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ നിശ്ചയിച്ചു. ശിക്ഷിക്കുവാൻ മതിയായ തെളിവുണ്ടെന്ന് തീർച്ചപ്പെടുത്തിയ രണ്ട് വെള്ളക്കാരുടെ നേരെയാണ് കേസെടുക്കുവാൻ ആലോചിച്ചിരുന്നത്. ഈ വിവരം അവർ മനസ്സിലാക്കി. ഗാന്ധി കമ്മീഷണറെ കാണാൻ പോകുന്നതും തെളിവിനാവശ്യമായ സാക്ഷികളെ കാണുന്നതുമെല്ലാം അവർ സ്വകാര്യമായി ആളെ അയച്ച് അറിഞ്ഞു. കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. മതിയായ തെളിവുണ്ടായിരുന്നുവെങ്കിലും കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ് കോടതി അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. കേസ് ഇങ്ങനെ പരിണമിച്ചതിൽ പോലീസ് കമ്മീഷണർക്ക് വലിയ ഇച്ഛാഭംഗമുണ്ടായി. ഗാന്ധിക്കും അതിൽ കുണ്ഠിതം തോന്നി. അഭിഭാഷക വൃത്തിയോട് വെറുപ്പ് തോന്നുകയും ചെയ്തു. അക്രമത്തെ മറച്ചുവെക്കുവാനാണല്ലോ അഭിഭാഷകൻ സാമർഥ്യം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഓർത്ത് ഗാന്ധിക്ക് ഖേദമുണ്ടായി. കേസ് തള്ളിപ്പോയെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തി ന്യായരഹിതമായിരുന്നു എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു. അവർക്ക് രണ്ടുപേർക്കും കർശനമായ താക്കീത് കൊടുത്തു. മേലിൽ ആതരം അക്രമങ്ങൾ കൂടാതെ കഴിക്കുവാൻ അധികാരസ്ഥന്മാർ ശ്രമിക്കുമെന്ന് ഏഷ്യക്കാർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ഈ സംഭവം ഗാന്ധിയുടെ പ്രശസ്തി ഉയർത്തി. അക്രമത്തോടും അനീതിയോടുമാണ് ഗാന്ധി പൊരുതിയിരുന്നത്. അത് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളോട് അദ്ദേഹത്തിന്റെ പ്രതികാര വിചാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവർക്കും അറിയാമായിരുന്നു. ഈ വസ്തുത ഗാന്ധിയോട് വെള്ളക്കാർക്കുണ്ടായിരുന്ന ബഹുമാനം വർദ്ധിപ്പിച്ചു. മറ്റുള്ളവരുമായുള്ള പെരുമാറ്റത്തിലും അവരുടെ പ്രവൃത്തികളെപ്പറ്റി അഭിപ്രായപ്പെടുന്നതിലും ഒരു ഉയർന്ന നിലവാരമാണ് ഗാന്ധി സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. ഗാന്ധി പറയുകയാണ്, നാം എല്ലാവരും ഒരേ സൃഷ്ടികർത്താവിന്റെ സന്താനങ്ങളാണ്. അളവറ്റ ആത്മചൈതന്യം നമ്മിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്നു. ഒരുത്തനെ നിന്ദിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നത് ആ ദിവ്യചൈതന്യത്തെ നിന്ദിക്കുകയാണ്. ജാതി, വർഗം, മതം എന്നീ വ്യത്യാസങ്ങൾ ഗാന്ധിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. നാനാതരക്കാരോടും മതസ്ഥരോടും സമഭാവനയോടെ പെരുമാറുകയെന്നത് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി തീർന്നിരുന്നു. എന്നാൽ ബോധപൂർവവും നിരന്തരവുമായ പരിശ്രമം കൊണ്ട് നേടിയവയാണ് അഹിംസ, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നീ ഗുണങ്ങൾ.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി സമയം 5:45.
1: ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് കെ മനോജ് കുമാർ. ആദ്യഗാനം ശാന്തിതൻ സമ്പൂർണ ഗേഹത്തിലെന്നും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കെ മനോജ് കുമാർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: വൈകിട്ട് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ബീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്; 6:10 ലക്ഷദ്വീപ് വൃത്താന്തം; 6:30 പ്രാദേശിക വാർത്തകൾ; 6:40 സന്ധ്യാഗീതം; 6:50 കിസാൻ വാണി; ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഈ വിഷയത്തിൽ ഡോക്ടർ സുജാജിയുമായി അഭിമുഖം; 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം; 7:25 വാർത്തകൾ, 7:35 യുവവാണി; വീണയുടെ വഴികൾ പവിത്ര രതീഷിനൊപ്പം, തുടർന്ന് ഗാനമാധുരി മാളവി കസി; 8:00 സർഗകേരളം, സി റഹീം അവതരിപ്പിച്ച കഥ കെട്ടുകുതിര; പ്രഭാവർമ്മ അവതരിപ്പിച്ച കവിത തൊടാതെ തൊട്ട്, തുടർന്ന് സി പി നായർ നടത്തിയ പ്രഭാഷണം ഓണക്കളികൾ; 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന; 8:35 വാർത്താ ബുള്ളറ്റിൻ; 9:15 വിദ്യാഭ്യാസ രംഗം; 9:30 കഥാപ്രസംഗം; ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്നു കഥ സൂര്യമാനസം; 10:00 കഥകളി പദങ്ങൾ മാടമ്പി സുബ്രഹ്മണ്യ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ചത് കഥ രുക്മിണി സ്വയംവരം; 10:30 ചലച്ചിത്രഗാനങ്ങൾ; 11:00 സ്പോട്ട്ലൈറ്റ്; 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഷിജി ജോൺസൺ; 6:00 ഉഷമലരി; പുത്തൻകാവ് മാത്തൻ തരകൻ എഴുതിയ ഭാരതഗാനം എന്ന കവിത; ആലാപനം കൊല്ലം സുമേഷ് കൃഷ്ണ; 6:15 ഉദയഗീതം സുകുമാരി നരേന്ദ്രമേനോൻ പാടിയത്; 6:30 പ്രഭാതഭേരി; 6:45 പ്രാദേശിക വാർത്തകൾ; 7 മുതൽ 8 വരെ പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ; റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്; ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും; 7:25 വാർത്തകൾ; 8:30 നോവൽ സഞ്ചാരം; ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 142 ഭാഗം; 8:35 സ്മൃതിമധുരം; 8:45 യോഗ സൌഖ്യം; 9:00 അക്ഷരചെപ്പ്; 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി; 10:15 രാഗാമൃതം, വി സൌന്ദരരാജൻ വീണയിൽ വായിക്കുന്ന കൃതികൾ; സേതുലക്ഷ്മിപുരം ആനന്ദ് നന്ദകുമാർ മൃദംഗം, മീനടം ഹരികൃഷ്ണൻ ചെട്ടിയാർ ഘടം; 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു; 12:00 ചലച്ചിത്രഗാനങ്ങൾ; 12:20 ലളിതഗാനങ്ങൾ, അപർണ പ്രേംകുമാർ പാടിയത്; 12:30 പ്രാദേശിക വാർത്തകൾ; 12:40 പ്രകാശധാര; മൈഗ്രെയിനുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു; 12:50 വാർത്തകൾ; 1:00 ചലച്ചിത്രഗാനങ്ങൾ; 2:15 മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 19 ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു; 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി; 3:00 ഗാനോപഹാരം; 4:00 മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം; 4:30 മഴവില്ല്, 5:00 ഹിന്ദി പാഠം, 5:15 പാട്ടുകളം; വർക്കല സുധീഷ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട്; 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്; 5:40 ചലച്ചിത്രഗാനം; 5:45 എസ് വാഷിംഗ്ടണും സംഘവും പാടിയ ഭക്തിഗാനങ്ങൾ; 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന; 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം; 6:30 പ്രാദേശിക വാർത്തകൾ; 6:40 വാർത്താ വീക്ഷണം; 6:50 വയലം വീടും കുരുമുളകിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഷെറിൻ എ സലാമുമായി അഭിമുഖം; 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം; 7:25 വാർത്തകൾ; 7:35 തൊഴിലാളി മണ്ഡലം, ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊലോവുമായി അഭിമുഖം അവസാന ഭാഗം; 7:50 ചലച്ചിത്രഗാനങ്ങൾ; 8:00 ഏഷ്യൻ ഗെയിംസ് 2026 പ്രത്യേക പരിപാടി; 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന; 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ; 9:15 വിദ്യാഭ്യാസ രംഗം, പ്ലസ് വണ്ണിലേക്ക് അക്കൌണ്ടൻസി, അവതരിപ്പിക്കുന്നത് സുദർശൻ പി; 9:30 സംഗീത കച്ചേരി, ആനയടി സി ധനലക്ഷ്മി അവതരിപ്പിക്കുന്നു; 10:30 ചലച്ചിത്രഗാനങ്ങൾ; 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം; 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിച്ചു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPFൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക്, അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക്, 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇറങ്ങിയ ഉപരാഷ്ട്രപതിയെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ ഔദ്യോഗിക സ്വീകരണം നൽകി. ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ലക്ഷദ്വീപ് പോലീസ്, CRPF, IRBN എന്നീ സേനാംഗങ്ങൾ സംയുക്തമായി നൽകിയ ഗാർഡ് ഓഫ് ഓണർ ഉപരാഷ്ട്രപതി സ്വീകരിച്ചു. വിമാനത്താവളത്തിൽ പരമ്പരാഗത നൃത്ത ചുവടുകളുമായി കുഞ്ഞു വിദ്യാർത്ഥികൾ നൽകിയ സ്വീകരണ ചടങ്ങിൽ സന്തോഷം പ്രകടിപ്പിച്ച ഉപരാഷ്ട്രപതി അവരെ അഭിനന്ദിക്കുകയും മധുര പലഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. തുടർന്ന് അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ ഉപരാഷ്ട്രപതി ദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ ഭാഗമായി വിവിധ ഗുണഭോക്താക്കൾക്കായുള്ള സർക്കാർ സഹായങ്ങളും ആനുകൂല്യങ്ങളും ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. അതോടൊപ്പം രാജ്യത്തിന്റെ വർണ്ണ മത്സ്യ ഉൽപ്പാദന മേഖലയ്ക്ക് പുതിയ ദിശാബോധം പകർന്നു നൽകുന്ന മിഷൻ രംഗീൻ മച്ഛലി 2031 തന്ത്രപരമായ കർമ്മപദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലക്ഷദ്വീപിന്റെ സമ്പന്നമായ സമുദ്ര സമ്പത്തും അതുല്യമായ പാരിസ്ഥിതിക പശ്ചാത്തലവും വർണ്ണ മത്സ്യ ഉൽപ്പാദന രംഗത്ത് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി പ്രൊഫസർ SP സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മത്സ്യബന്ധന മേഖലയിൽ നടപ്പിലാക്കുന്ന ബ്ലൂ റെവല്യൂഷൻ പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനങ്ങൾക്ക് ചരിത്രപരമായ ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഗത്തിദ്വീപിൽ സംഘടിപ്പിച്ച ഫിഷറീസ് ഔട്ട്റീച്ച് പരിപാടികളുടെ ഭാഗമായി ലക്ഷദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇന്ത്യയുടെ ആകെയുള്ള സമുദ്ര സാമ്പത്തിക മേഖലയുടെ ഏകദേശം 1/6 ലക്ഷദ്വീപിന് മാത്രമായി ഉൾക്കൊള്ളുന്നുവെന്നും ഇതാണ് ദ്വീപുകളുടെ യഥാർത്ഥ സമുദ്ര ശക്തിയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും രാജ്യത്തെ ശാസ്ത്ര സ്ഥാപനങ്ങളും മത്സ്യബന്ധന ളും ഒരുമിച്ച് കൈക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ലക്ഷദ്വീപിൽ സംഘടിപ്പിച്ച ഫിഷറീസ് ജനസമ്പർക്ക പരിപാടികളുടെ മികവെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു വരുന്ന ബ്ലൂ റെവല്യൂഷൻ പദ്ധതികളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നൂതന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ലക്ഷദ്വീപിന്റെ പരമ്പരാഗത മത്സ്യബന്ധന രീതികളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം ദ്വീപുകളുടെ സവിശേഷമായ പാരിസ്ഥിതിക പശ്ചാത്തലത്തിൽ അനന്ത സാധ്യതകളുള്ള വർണ്ണ മത്സ്യങ്ങളുടെ പരിപാലനം, ഉൽപാദനം, വിതരണം തുടങ്ങിയ മേഖലകൾക്കും കേന്ദ്ര സർക്കാർ പ്രത്യേകം പ്രാധാന്യം നൽകി വരികയാണെന്നും അദ്ദേഹം ചടങ്ങിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കുള്ള ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സന്ദർശനം ദ്വീപ് ജനതയ്ക്ക് അഭിമാനത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ദിനമാണെന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജനയുടെ ഭാഗമായി ദ്വീപുകളിലെ അർഹരായ 16 മത്സ്യബന്ധന സഹകരണ സംഘങ്ക്ക് ഓരോരുത്തർക്കും 1,02,00,000 രൂപ വിലമതിക്കുന്ന അത്യാധുനിക ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ അനുവദിച്ച കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തോട് ലക്ഷദ്വീപ് നിവാസികളുടെയും ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെയും നന്ദി അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ രേഖപ്പെടുത്തി. ലക്ഷദ്വീപിൽ അന്ത്രോത്ത് ദ്വീപിലെ ആശുപത്രിയിലേക്ക് MP അഡ്വക്കേറ്റ് മുഹമ്മദ് ഹംദുള്ള സയ്യിദിന്റെ MP ലാഡ് ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചു. 1,950,000 രൂപ ചെലവഴിച്ച് വാങ്ങിയ പുതിയ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീന്റെ ഉദ്ഘാടന കർമ്മം MP മുഹമ്മദ് ഹംദുള്ള സയ്യിദ് നിർവഹിച്ചു. അന്ത്രോത്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി കലക്ടർ ഡോക്ടർ കുൽദീപ് സിംഗ് താക്കൂർ, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സാലിഹ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PS അഷ്റഫ് ഉൾപ്പെടുന്നവരും ദ്വീപ് നിവാസികളോടൊപ്പം പങ്കെടുത്തു. കൂടാതെ MP ലാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്ത്രോത്ത് ദ്വീപിൽ നിർമ്മിക്കുന്ന പുതിയ മറൈൻ വർക്ക്ഷോപ്പിന്റെ തറക്കല്ലിടൽ കർമ്മവും ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് മുഹമ്മദ് ഹംദുള്ള സയ്യിദ് നിർവഹിച്ചു. അന്ത്രോത്ത് ദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ പുരോഗതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും പുതിയ മറൈൻ വർക്ക്ഷോപ്പ് വലിയ മുതൽക്കൂട്ടാവുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MP അഭിപ്രായപ്പെട്ടു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് സുമേഷ് കൂട്ടിക്കൽ സംഗീതം നൽകി ശ്രേയ ജയദീപ് പാടിയത് ചിത്രം വിശുദ്ധ പുസ്തകം.

0: ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
2: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
1: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
1: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. നവദില്ല്യാ പ്രതിപാദിതം യത് ഖാതി പ്രദേശേ വാണിജ്യിക പോതാനാം സാമുദ്രിക യാത്രിണാം നാഗരികാണാം തഥാ നാഗരിക മൂല സംരചനായാഃ ലക്ഷ്യകരണം ഭാരതായ അസ്വീകാര്യമസ്തി. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ രക്ഷാക്ഷേത്രെ ആത്മനിർഭരതാം പ്രാപ്തും സശസ്ത്ര ബലാനാം രക്ഷാനുസന്ധാന വികാസ സംഘടന സംസ്ഥായാഃ തഥാ ഉദ്യോഗ ജഗതഃ മധ്യേ അധിക സഹകാരസ്യ ആഹ്വാനം കൃതവാൻ. ഉത്തരപ്രദേശ ഉത്തരാഖണ്ഡ് ഹിമാചല പ്രദേശ ഹരിയാണ രാജസ്ഥാൻ ദില്ലി ചേത്യേതേഷാം മുഖ്യമന്ത്രിഭിഃ യമുനാനദ്യാഃ പുനരുദ്ധാരായ കിഷൌ ബഹു ഉദ്ദേശീയ ബന്ധ പരിയോജനാ സംബന്ധേ സന്ധൌ ഹസ്താക്ഷരാണി കൃതാനി. അമേരിക്കയാഃ ന്യായാലയേന വൈദേശിക ഛാത്രാണാം വാർത്താഹരാണാം ച കൃതേ ട്രംപ് പ്രശാസനേന നിർധാരിതേഷു നൂതന പാരഗമനാനുമതിപത്ര നിയമേഷു പ്രതിബന്ധ സ്ഥാപിതഃ. അപി ച പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം ഭാരതം അദ്യ സായം നവദില്ല്യാം അഫ്ഗാനിസ്ഥാനം വിരുദ്ധ്യ ദ്വിതീയായാം വിംശതി പ്രതിവിംശതി അന്താരാഷ്ട്രീയ സ്പർദ്ധായാം ക്രീഡിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. നവദില്ല്യാം ആയോജിതസ്യ അഷ്ടാദശതമസ്യ ബ്രിക്സ് ശിഖരസമ്മേളനെ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ചീനദേശസ്യ രാഷ്ട്രപതിനാ സഹ വാർത്താലാപഃ കൃതഃ ഇതി വിദേശമന്ത്രാലയേന സംസൂചിതം. നവദില്ല്യാം സാപ്താഹിക വാർത്താഹര സമ്മേളനസ്യ സമയെ മന്ത്രാലയസ്യ പ്രവക്താ രണധീരജായ സവാലഃ അവദത് യത് തയോഃ വാർത്താലാപസ്യ സമയെ പ്രധാനമന്ത്രി സബലം പ്രതിപാദിതവാൻ യത് ഉഭൌ പക്ഷൌ പരസ്പരം മൂലചിന്താവിഷയെ സംവേദനശീലതാം ദർശയിതവ്യം. ഒമാനസ്യ തടസമീപെ വാണിജ്യികപൂതസ്യ എം ടി എൽ ഗയ്യ ഇത്യസ്യ ഉപരി കൃതേ ആക്രമണസംബന്ധി പ്രശ്നസ്യ ഉത്തരം ദദന് ശ്രീ ജയസവാലഃ ഉക്തവാന് യത് അസ്മിന് പ്രദേശേ വാണിജ്യികപൂതാനാം സമുദ്രീയ കർമ്മകരാണാം നാഗരികാണാം തഥാ നാഗരികമൂലസംരചനായാഃ ലക്ഷ്യകരണം ഭാരതായ അസ്വീകാര്യമസ്തി. പാകിസ്ഥാനദ്വാരാ ജൈസ് എ മൊഹമ്മദ് സംഘടനസ്യ പ്രമുഖായ മസൂദ് അസ്ഹർ ഇത്യസ്മൈ പാകിസ്ഥാനസ്യ സപ്തതിലക്ഷരൂപ്യകാണാം പാരിതോഷികസ്യ ഘോഷണാസംബന്ധി പ്രശ്നസ്യ ഉത്തരം ദദന് വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീരജായ സവാലഃ ഉക്തവാന് യത് പാകിസ്ഥാനസ്യ ഏതാദൃശാനി കൌശലാനി ജനവഞ്ചനായാശ്ച പ്രയത്നാഃ നൂതനാഃ ന സന്തി. ഭാരതം പൂർവമപി ഏതാദൃശാന് പ്രയത്നാന് ദൃഷ്ടവാനസ്തി. ശ്രീജായ സവാലഃ ഉക്തവാന് യത് പാകിസ്ഥാനം കേവലം ഘോഷണാഃ ന കൃത്വാ ദൃഢകാര്യാണി കുര്യാത് യതഃ ഏതാദൃശ്യഃ ഘോഷണാഃ അന്തതഃ നിഷ്ഫലാഃ ഏവ ഭവന്തി. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ അദ്യ ഉക്തവാന് യത് ഭാരതം രക്ഷാക്ഷേത്രെ ആയാതേഷു ആശ്രിതം ന ഭവേത് അപിതു ആത്മനിർഭരതാദിശി അഗ്രേ ഗച്ഛേത് ഇതി സുനിശ്ചേതും പ്രശാസനേന വിവിധാഃ ഉപായാഃ കൃതാഃ സന്തി. സഹ ബലം ദത്തവാന് യത് രക്ഷാബലാനാം അനുസന്ധാന വികാസ സംസ്ഥാനാം തഥാ ഉദ്യോഗ ജഗതഃ മധ്യേ നിർബാധ സഹകാരേണ ആത്മനിർഭരതാ പ്രാപ്തും ശക്യതേ. असौ प्रौद्योगिकीं शीघ्र स्वीकरणाय तथा भारतस्य रक्षानिर्माण पारिस्थितिकी तन्त्रस्य सुदृढीकरणाय अधिकसंवादस्य सह विकासस्य सह उत्पादनस्य च आवश्यकतायां बलं दत्तवान्. नवदिल्ल्यां ऐषमः रक्षानुसन्धान വികാസ സംഘടന ഉദ്യോഗ സമന്വയ ഉപവേശനം വിമർശ ഇത്യേതം സംബോധയൻ ശ്രീ സിംഹ ഉക്തവാൻ യത് രക്ഷാനുസന്ധാന വികാസ സംഘടന സംസ്ഥയാ യുദ്ധ വിമാനേഭ്യഃ വിവിധേഷു ക്ഷേത്രേഷു സ്വകീയാഃ ക്ഷമതാഃ പ്രദർശിതാഃ സന്തി. രക്ഷാമന്ത്രി ഉക്തവാന് യത് വിഗതേഷു കതിപയേഷു വർഷേഷു രക്ഷാക്ഷേത്രേ കൃതാഃ പരിഷ്കാരാഃ അഭൂതപൂർവാഃ സന്തി തഥാ അനേകേ മഹത്വപൂർണാഃ നിർണയാഃ സ്വീകൃതാഃ യേന അസ്മിൻ ക്ഷേത്രേ വ്യാപക പരിവർത്തനം ജാതം.
2: TDF के माध्यम से स्टार्टअप्स को ग्रांट्स दिए जा रहे हैं और अनेक टेक्नोलॉजी प्रोडक्शन स्टेज तक पहुंच चुकी है। आईडेक्स ने भी डिफेंस इनोवेशन के लिए एक नया इकोसिस्टम भी तैयार किया है, जहां स्टार्टअप्स हमारी वास्तविक ऑपरेशनल रिक्वायरमेंट्स के आधार पर सॉल्यूशंस विकसित कर रहे हैं। अब DRDO और इंडस्ट्री की पार्टनरशिप केवल प्रोडक्शन तक ही सीमित नहीं रहनी चाहिए, रिसर्च, डिजाइन, टेस्टिंग, सर्टिफिकेशन और मैन्युफैक्चरिंग की पूरी वैल्यू चेन में साझेदारी हमें बढ़ानी हो।
1: उत्तर प्रदेश, उत्तराखंड, हिमाचल प्रदेश, हरियाणा, राजस्थान, दिल्ली चेत्येतेषां नगराणां मुख्यमंत्रिभिः अद्य यमुना नद्याः पुनरुद्धाराय किशाऊ बहुउद्देशीय बंध परियोजना संबद्धे संधौ हस्ताक्षराणि कृतानि। नवदिल्ल्यां

0: केन्द्रीय गृहमन्त्रिणः अमितशाहस्य उपस्थितौ अस्मिन् सन्धौ हस्ताक्षराणि जातानि। अस्मिन् अवसरे केन्द्रीय जलशक्ति मन्त्री सी आर पाटिलः, केन्द्रीय गृहसचिवः, केन्द्रीय जलसंसाधन सचिवः तथा सम्बद्ध राज्याणां मुख्यसचिवाश्च उपस्थिताः आसन्। अस्य वर्षस्य जून मासे केन्द्रीय गृहमन्त्री एतेषां राज्याणां मुख्यमन्त्रिभिः सह अस्मिन् विषये उपवेशनस्य अध्यक्षतां कृतवान्। तस्मिन् उपवेशने निर्णीतं यत् किशाऊ बहु उद्देशीय बन्ध परियोजनायाः जलघटकस्य व्ययस्य 90% केन्द्र प्रशासनं केन्द्रीय सहायता रूपेण निर्वक्ष्यति। अवशिष्टं 10% वित्तीय भारं षड्भिः सहभागी राज्यैः विभज्य वहिष्यते। प्रियाः श्रोतारः, संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। पर्यावरण वन जलवायु परिवर्तन मंत्री भूपेन्द्र यादव उक्तवान यत् भारतं स्वस्य सतत विकासस्य संरचनायां चक्रीय अर्थव्यवस्थायाः सिद्धान्तान् समावेशयितुं प्रतिबद्धमस्ति। मन्त्रिणा उक्तं यत् प्रधानमन्त्रिणः नरेन्द्र मोदिनः नेतृत्वे भारतेन पुनरुपयोगस्य, जीर्णोद्धारस्य, संरक्षणस्य च स्वकीयाः प्राचीन सांस्कृतिक मूल्याः समकालिक नीतिषु समावेशिताः। अद्य गांधीनगरस्य महात्मा मन्दिरे आयोजितस्य ऐषमः WCEF इति विश्वचक्रीय अर्थव्यवस्था मञ्चस्य दशम संस्करणस्य उद्घाटनसत्रं सम्बोधयन् मन्त्रिणा प्रतिपादितं यत् EPR इति विस्तारित उत्पादक उत्तरदायित्व नियमाः तथा मिशन लाइफ सदृशाः उपक्रमाः चक्रीयार्थव्यवस्थायाः सुदृढीकरणाय महत्वपूर्णाः प्रयत्नाः सन्ति इति। ब्रिक्स नवदिल्ली घोषणा, भारत यूरोपीय संघ संयुक्त रूपरेखा, मिशन लाइफ सदृशानां बहुविध वैश्विक सहयोगोपक्रमाणां उल्लेखं कुर्वता मन्त्रिणा उक्तं यत् पुनः प्रयोग व्यवस्थायाः प्रारम्भः गृहेभ्यः एव भवितव्यः। गुजरातस्य मुख्यमंत्री भूपेन्द्र पटेलः अस्य मञ्चस्य उद्घाटनं कृतवान्। भारते प्रथमवारं अस्य मञ्चस्य आयोजनं भवति। भारतस्य लोकसेवा प्रसारकं दूरदर्शनम् अद्य स्वस्य 67वां स्थापना दिवसम् आचरति। लोकसेवा प्रसारकेण 950-1910 वर्षे ऑल इंडिया रेडियो इत्यस्य अन्तर्गतं प्रायोगिक दूरदर्शन सेवा रूपेण स्वस्य यात्रा समारब्धा। विगतेषु दशकेषु इदं सूचना प्रसारणस्य, सांस्कृतिक संरक्षणस्य, राष्ट्रैक्यस्य च महत्वपूर्णं माध्यम रूपेण विकसितमस्ति। उपग्रह माध्यमेन तथा DTH इति सेवाभिः च इदं देशस्य प्रायः 100% जनसमूहं उपगच्छति। अमेरिकायाः न्यायालयेन वैदेशिक छात्राणां वार्ताहराणां च कृते ट्रम्प प्रशासनेन निर्धारितेषु नूतन पारगमनानुमतिपत्र नियमेषु प्रतिबन्धः स्थापितः। भारतस्य महान् अभियन्त्रिषु अन्यतमस्य भारतरत्नस्य मोक्षगुण्डं विश्वेश्वरय्यावर्यस्य जन्मदिवसस्य उपलक्ष्ये अद्य राष्ट्रिय अभियन्तृदिवसः आचर्यते। विश्वेश्वरय्यावर्यस्य योगदानस्य स्मरणार्थं राष्ट्रस्य विकासे अभियन्तॄणां भूमिकायाः सम्मानार्थं च प्रतिवर्षं सितम्बरमासस्य 15 अयं दिवसः आचर्यते। पुरुष क्रिकेट क्रीडायाम् अद्य सायंकाले 7:30 दिल्ल्याः अरुण जेटली क्रीडांगणे द्वितीयायां 20-20 अन्ताराष्ट्रिय क्रीडायां भारतम् अफगानिस्तान दलं सम्मुखीकरिष्यति इति वार्ताः।
1: इनि प्रादेशिक वार्तकल् केल्काम्।
2: आकाशवाणी, नमस्कारम्। പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതിലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 18 ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് MTL ഗയ എന്ന വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധമായി പിടിച്ചെടുക്കില്ലെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ 1 വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നത് വഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ 1 വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സംഭരണശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
2: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. പി ജയരാജൻ, എം ബി രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ടി പി രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് ബിജെപി. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: 553 സദ്യകളാണ് വഴിപാട് വള്ളസദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ളസദ്യകൾ വഴിപാടുകാരുടെ അസൌകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിധാനം നന്നെ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോടങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന, കുടയത്തൂർമല, തോണിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പുഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വര എന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കോട്ടയം മേലുകാവ് വഴിയും ഇടുക്കി കൂവപ്പള്ളി വഴിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായതും KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസുകളും ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കി. ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്കുള്ള സാധ്യതയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനു ശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
3: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യമായി അരനാഴിക നേരം എന്ന ചിത്രത്തിൽ P സുശീല പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: സന്ധ്യാഗീതം സമാപിക്കുന്നു.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: ആകാശവാണി

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. ഭൂമി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ക്ഷമയാണ്. ആരൊക്കെ

0: ചവിട്ടിയാലും ആരൊക്കെ മുറിവേൽപ്പിച്ചാലും ഭൂമി പരാതിപ്പെടുന്നില്ല. പകരം അതേ മനുഷ്യർക്ക് വീണ്ടും നിൽക്കാനും നടക്കാനും ഇടം നൽകുന്നു. അതുപോലെ ജീവിതത്തിൽ ചിലർ നമ്മെ വേദനിപ്പിച്ചേക്കാം, തെറ്റിദ്ധരിപ്പിച്ചേക്കാം, അവഗണിച്ചേക്കാം. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിന്റെ സമാധാനം കവർന്നെടുക്കാൻ അനുവദിക്കരുത്. ക്ഷമിക്കുക എന്നത് അവരുടെ തെറ്റിനെ അംഗീകരിക്കലല്ല, നമ്മുടെ മനസ്സിനെ ആ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. പൊറുക്കാൻ കഴിയുന്ന മനസ്സും വിട്ടുകളയാൻ കഴിയുന്ന പക്വതയും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചേമ്പിന്റെ കൃഷിയെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതിനു മുൻപ് എന്നത്തെ പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് ഫയർ ബെൽറ്റ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടിയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നു. മലയാളിക്ക് ഒരു നേരമെങ്കിലും മരച്ചീനിയോ ചേനയോ ചേമ്പോ മധുരക്കിഴങ്ങോ കൂടിയേ തീരൂ. രാവിലെ പ്രാതലിന് പലപ്പോഴും മരച്ചീനിയോ ചേമ്പോ പുഴുങ്ങിയതും ചമ്മന്തിയോ ആയിരുന്നു. ആ കാലഘട്ടത്തിലെ പലർക്കും അത് ഓർമ്മയുണ്ടാവും അല്ലേ? ചേമ്പിന്റെ ഒരു രുചി അത് ഇന്നും നാവിൽ തന്നെയുണ്ട്. നമുക്ക് തിരികെ ആ കാലത്തിലേക്ക് ഒന്ന് പോകണ്ടേ? ആരോഗ്യം സംരക്ഷിക്കണ്ടേ? കിഴങ്ങുവർഗ്ഗങ്ങൾ നട്ട് പരിപാലിക്കണ്ടേ? ചേമ്പിന്റെ കിഴങ്ങു മാത്രമല്ല രുചിയുള്ളത്, അതിന്റെ തണ്ടുകൊണ്ട് ഒരു പച്ചടിയും പുളിങ്കറിയും ഉണ്ടാക്കി തരുമായിരുന്നു അമ്മ. എന്തൊരു രുചിയായിരുന്നോ അതിന്! ചേമ്പിന്റെ ഇല മഴയത്ത് കുടപോലെ പിടിച്ചോടിയ കുട്ടിക്കാല ഓർമ്മയില്ലേ? വെള്ളത്തുള്ളികൾ ഇലയിൽ പറ്റാതെ മുത്തുമണികൾ പോലെ ഉരുണ്ടിറങ്ങുന്ന കാഴ്ചയും മനോഹരമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പരമ്പരാഗത കൃഷിരീതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചേമ്പ് കൃഷി. കുറഞ്ഞ പരിചരണത്തിൽ പോലും നല്ല വിളവ് നൽകുന്ന ഒരു കിഴങ്ങുവർഗ വിളയാണിത്. ഇന്ന് ചേമ്പിന്റെ കൃഷിരീതികളും പ്രാധാന്യവും പലതരത്തിലുള്ള ചേമ്പിനെയൊക്കെ കുറിച്ച് നമുക്കറിയാം. ഇതൊക്കെ പറഞ്ഞു തരുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ വിള ഉൽപാദന വിഭാഗത്തിലെ ഹെഡും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ സുജ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ചേമ്പിന്റെ കൃഷി എന്ന് പറയുമ്പം കേരളീയർക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ചെറുചേമ്പുണ്ട്, പാൽചേമ്പുണ്ട്. ചെറുചേമ്പിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതെന്തുവാണ്?
4: ചെറുചേമ്പ് നമ്മുടെ നാട്ടിൽ ഒരു പച്ചക്കറി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രചാരത്തിൽ ഉള്ള ഒരു കിഴങ്ങുവർഗ വിളയാണ്. കിഴങ്ങുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഭക്ഷ്യസുരക്ഷ, പോഷക സുരക്ഷ, കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്ന വിളകൾ എന്നൊക്കെയാണ്. ഈ ചെറുചേമ്പിനെ പറയുമ്പോൾ അതിൻ്റെ കിഴങ്ങുകളും അതുപോലെ ഇളം തണ്ടുകളും ഇലകളും ഒക്കെ തന്നെ ഔഷധഗുണവും പോഷക ഗുണവും ഉള്ളവയാണ്. ചേമ്പിന്റെ കിഴങ്ങെന്ന് പറയുമ്പോൾ അതിൽ നല്ല രീതിയിൽ അന്നജം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 മുതൽ 70% അന്നജം അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യനാരുണ്ട്, ധാതുക്കളായ കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, പൊട്ടാഷ്യം, അതുപോലെ വിറ്റാമിനുകൾ, വിറ്റമിൻ എ, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥാ മാറ്റത്തിന്റെ സന്ദർഭത്തിൽ ഇവയെ നമുക്ക് വിവിധ കൃഷി സമ്പ്രദായങ്ങളിൽ ഇടവിള കൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ്, കമുക്, വാഴ ഇവയിലൊക്കെ
3: കുറച്ച് തണലുണ്ടെങ്കിലും പ്രശ്നമല്ല,
4: പ്രശ്നമില്ല. പിന്നെ ഇതുകൂടാതെ തന്നെ ചേമ്പിന്റെ ഇടയ്ക്കും നമുക്ക് വിവിധ ഹ്രസ്വകാല

0: വിളകൾ, പച്ചക്കറിയാണെങ്കിൽ ഇപ്പം വെണ്ട അല്ലെങ്കിൽ ചീര, മല്ലി, ടൊമാറ്റോ, മുളക്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, ഉഴുന്ന്, ഇവയൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി, കുറച്ചൊക്കെ വെള്ളക്കെട്ടുണ്ടായാലും ചേമ്പ് അത് ചെറുത്തുനിന്ന് നമുക്കൊരു സാമാന്യം വിളവൊക്കെ തരാനൊതുങ്ങുന്ന ഇനമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലവണരസം ഏറിയ മണ്ണിലും സലൈനിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ചേമ്പ് നല്ല രീതിയിൽ വളർന്നോളും. ഇലയിലാണെങ്കിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ധാതുക്കൾ, കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, പിന്നെ ബീറ്റ കരോട്ടിന്, പിന്നെ അതുപോലെ വിറ്റമിൻ സി, ഇതിൻ്റെയൊക്കെ നല്ലൊരു ഉറവിടമാണ്. പിന്നെ ചേമ്പിൻ്റെ അന്നജത്തിൻ്റെ കണികകളുടെ വലിപ്പം നന്നേ ചെറുതാണ്, അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചേമ്പിൻ്റെ കിഴങ്ങിലടങ്ങിയിട്ടുള്ള ഭക്ഷ്യനാര് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുവാൻ സഹായിക്കുന്നു. പിന്നെ ഇതിൻ്റെ വഴുവഴുപ്പ്, അതായത് മ്യൂസിലേജ് എന്ന് പറയുന്നതും ശരിക്കും ആരോഗ്യ ശാസ്ത്രപരമായി നോക്കിയാൽ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ ക്രമീകരിക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു എന്നുള്ള പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പം ഇതെല്ലാം കൊണ്ടും ഇതുപോലുള്ള മൈനർ കിഴങ്ങുവിളകളെ കേരളത്തിൻ്റെ അനുയോജ്യമായ കാലാവസ്ഥയിലും മണ്ണിലും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതും കൂടുതൽ കൃഷി വ്യാപിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്.
1: അപ്പൊ ഈ ചെറുചേമ്പിന്റെ നല്ല ഇനങ്ങൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ളത് അതെതൊക്കെയാണ്?
0: നമുക്കൊരു പ്രാദേശിക കേന്ദ്രം ഒറീസയിലുണ്ട്. അപ്പൊ ഈ രണ്ട് അടുത്തൊന്നും കൂടി ഏകദേശം 10 മുന്തിയ ഇനം ചേമ്പിനങ്ങൾ, ചെറുചേമ്പിന്റെ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒറീസയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത, കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള മുക്തകേശി എന്ന് പറയുന്ന ഒരിനമാണ്. സാധാരണ ചേമ്പിൻ്റെയൊക്കെ കാലദൈർഘ്യം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 6 മുതൽ 8 മാസം കൊണ്ടാണ് നമ്മൾ ചേമ്പ്, ചെറുചേമ്പ് വിളവെടുക്കുന്നത്. ഈ മുക്തകേശി എന്ന് പറയുന്ന നമുക്ക് 5 മുതൽ 6 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. കൂടാതെ നമുക്ക് ചേമ്പിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഇലകരിയൽ എന്ന രോഗത്തിന് പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഇനമാണ് ഈ മുക്തകേശി. മാത്രമല്ല നല്ല പാചക ഗുണവും ചൊറിച്ചിൽ ശരാശരി കുറവും ഉള്ളതുമായ ഒരിനമാണ് ഈ മുക്തകേശി എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് ശ്രീകിരൺ, ശ്രീരശ്മി, ശ്രീ പല്ലവി ഇങ്ങനെയൊക്കെയുള്ള ഇനങ്ങളുണ്ട്. വളരെ കാലദൈർഘ്യം കുറഞ്ഞ, അത് ഒറീസയിൽ നിന്നുള്ള ഇനമാണ്, ശ്രീ ടീലിയ എന്ന് പറയുന്ന ഇനം 4 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നു. അതുകൂടാതെ അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ കാലദൈർഘ്യം കുറവായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കരിയൽ, ഇലകരിയൽ രോഗത്തെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതിന് സാധ്യമാകുന്നു. പിന്നെ ധാരാളം നാടൻ ഇനങ്ങളുണ്ട്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇനമാണല്ലോ താമരക്കണ്ണൻ, പിന്നെ കണ്ണൻ ചേമ്പ്, പിന്നെ കുടച്ചേമ്പ്. ഇതൊക്കെ സാധാരണ പ്രാദേശികമായിട്ട് കൃഷിക്കാര് നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നാടൻ ഇനങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യം, 1 സെന്റിലേക്ക് നമുക്ക് വേണ്ടി വരുന്ന വിത്ത് എന്ന് പറയുന്ന 3¾-4 kg വിത്ത് വേണ്ടി വരും 1 സെന്റിലേക്ക്. 1 ഹെക്ടർ പറയുകയാണെങ്കിൽ 800 മുതൽ 1 ടൺ വരെ.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും വ്യാപകമായിട്ട് 1 ഹെക്ടർ അങ്ങനെ
0: ഇല്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വിളകളൊക്കെ നമ്മൾ പുതയിടണം. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ സന്ദർഭത്തിലൊക്കെ ഏകദേശം 30-45 ദിവസം, 1 മാസം തൊട്ട് 1.5 മാസം വരെ എടുക്കും ചേമ്പ് ഒടിച്ച് പുറത്തേക്ക് വരാൻ. കാച്ചിലും ചേനയും ഒക്കെ ഇതുപോലെയാണ്, അതിന് ഒരു സുഷുപ്താവസ്ഥയുണ്ട്, അത് കഴിഞ്ഞിട്ടേ അവ ജെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൊടിച്ച് വരത്തുള്ളൂ. അപ്പൊ ഈ സമയത്ത് നമ്മൾ പുതയിടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. ജലം സംഭരിച്ചു വെക്കാനും കള നിയന്ത്രിക്കാനും മണ്ണിന്റെ താപം, മണ്ണിന്റെ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തന്നെ ആകെ മൊത്തം ഒന്ന് ക്രമീകരിക്കാനും ഈ പുതയിടയിൽ നന്നായിട്ട് സഹായിക്കും. എന്തെങ്കിലും കിട്ടുന്ന വിളാവശിഷ്ടമോ കരിയിലയോ ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് പുതയിടേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
1: പിന്നെ വളപ്രയോഗത്തിനെ കുറിച്ച് സംസാരിച്ചാൽ അതിലെന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടത്?
0: കിഴങ്ങുവിളയാണ്, അപ്പൊ എപ്പോഴും നമ്മൾ വളപ്രയോഗം നന്നായിട്ട് ശ്രദ്ധിക്കണം, നിസ്സാരമാക്കരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജൈവവളം തന്നെയാണ്, കിഴങ്ങു മണ്ണിനുള്ളിലാണല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ജൈവവളം പലതരത്തിൽ നമുക്ക് വളപ്രയോഗം ചെയ്യാം. അപ്പൊ ഞാൻ 2-3 തരത്തിലാക്കി പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ചാണകം അല്ലെങ്കിൽ കാലിവളം, അത് അടിവളമായിട്ട് കൊടുക്കുക. അത് ശരാശരി 1 ചെടിക്ക് 300-350 ഗ്രാം ഒക്കെ വേണ്ടി വരും. 1 സെന്റിന് 1-5 കിലോ എന്നുള്ളതാണ് കണക്ക്. അപ്പൊ ഇത് നടുന്ന സമയത്ത് നമ്മൾ കൊടുക്കും. പിന്നെ നടുന്ന സമയത്ത് പിന്നെ വേറൊന്നും തന്നെ ആവശ്യമില്ല. ഇനി പൊടിച്ച് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ രാസവളങ്ങൾ കൊടുത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫോസ്ഫറസ് ആ സമയത്ത് മുഴുവൻ അടിവളമായിട്ട് നമ്മൾ കൊടുക്കും, പൊടിച്ച് അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞാണ്. ഇതുകൂടാതെ പകുതി എന്നുള്ള കണക്ക് നൈട്രജനും പൊട്ടാഷ്യം എന്നുള്ളത് ഇപ്പം മാറി, അത് 2-3 ഗഡുക്കളായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് നമ്മളത് ശ്രദ്ധിച്ചു വേണം ഓരോ പ്രാവശ്യം.

0: ും ചെയ്യേണ്ടത്. ഈ പറഞ്ഞ അളവിലാണെങ്കിൽ ഒരു സെന്റിലേക്ക് 500 ഗ്രാം മസൂറി ഫോസ് വേണ്ടി വരും. അത് ഒറ്റ ഗഡുവായിട്ടാണ് നമ്മൾ കൊടുക്കുക. പിന്നെ വരുന്നത് നേർവളങ്ങളാണ്, യൂറിയ, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. അത് ഒരു 750 ഗ്രാം യൂറിയ ഒരു സെന്റിലെ കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു 680, ഒരു 700 അടുപ്പിച്ച് ഏകദേശം ഒരുപോലെ വരും പൊട്ടാഷും നമ്മൾ കൊടുക്കുക. ഈ രണ്ട് കണക്കും രണ്ടോ മൂന്നോ ഗഡുക്കളായിട്ട് വേണം കൊടുക്കേണ്ടത്. മുഴുവനായിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ രണ്ട് സമയത്തും നമ്മൾ എന്ത് വേണം, മണ്ണ് കൂട്ടി കൊടുക്കണം, കളയൊക്കെ മാറ്റണം. ഇതെല്ലാം നല്ല രീതിയിൽ കിഴങ്ങുകൾ രൂപാന്തരം പ്രാപിക്കാനും വലിപ്പം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. അപ്പം ഇത് സാധാരണ ഒരു വളപ്രയോഗമാണ്. ഇനി ഇത് കൂടാതെ ഒരു വളപ്രയോഗമുണ്ട്, CTCRI സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം, സൈറ്റ് സ്പെസിഫിക് ന്യൂട്രിയൻ മാനേജ്മെന്റ് വഴി വർഷങ്ങളോളം ചെയ്ത ഗവേഷണ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കസ്റ്റമൈസ്ഡ് വളങ്ങളാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ചെടിക്കൊക്കെ ഒരു 16-20 ഗ്രാം മൊത്തത്തിൽ മതി. അപ്പൊ അത് രണ്ട് ഗഡുക്കളായിട്ട്
1: ഗഡുക്കള.
0: ഇനി ഒന്നും കൂടി ഉണ്ട്, ജൈവമാർഗത്തിൽ കൂടി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു രാസവസ്തുവും കൊടുക്കൂലല്ലോ. അപ്പൊ അതിൽ നമ്മൾ കുറച്ചും കൂടി ഊന്നൽ കൊടുക്കുന്ന ആദ്യം തൊട്ട് നമ്മൾ ആ വിത്ത് പരിപോഷിക്കുന്ന തൊട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. ഒന്നെങ്കിൽ സ്യൂഡോമോണാസിലോ അല്ലെങ്കിൽ ട്രൈക്കോഡെർമയിലോ പോഷിപ്പിച്ച വിത്ത്, അത് ഏറ്റവും പ്രധാനമാണ്. അപ്പം അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ ചേമ്പിനുണ്ടാകുന്ന കരിയൽ എന്ന് പറയുന്ന രോഗത്തെ നമുക്കൊരു വിധം പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഏറ്റവും വേണ്ടത് കാലിവളം അല്ലെങ്കിൽ ചാണകം. അത് നമ്മൾ അത് വളരെയധികം കൂടുതൽ കൊടുത്തതുകൊണ്ട് കാര്യമില്ല. ഇപ്പം ജൈവ കർഷകരെന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും എന്താ പശുവോ എന്തെങ്കിലും മൃഗങ്ങളോ അവരുടെ കൂടെ കാണണം അല്ലേ. സംയോജിത കൃഷി രീതിയാണല്ലോ എപ്പോഴും നമ്മൾ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ. അപ്പം അതിൽ നമ്മൾ കുറച്ചും കൂടി ചാണകം കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഒരു ചെടിക്ക് നേരത്തെ ഒരു 300-325 ഗ്രാം മതിയെങ്കിൽ ഇതൊരു 400 ഗ്രാം ഒക്കെ വേണ്ടി വരും. ഒരു സെന്റിന് ഒരു 60 കിലോഗ്രാം ചാണകം വേണ്ടിവരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജീവാണുവളങ്ങളാണ്, അസോസ്പൈരിലം, പിന്നെ ഫോസ്ഫോ ബാക്ടീരിയ, മൈക്കോറൈസ എന്നൊക്കെ പറയുന്നത്. അതിനും നമ്മളെപ്പോഴും ഈ ജൈവവളത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ജീവാണുവളങ്ങൾ പറയുന്നത്. 25:1 അങ്ങനെ, അല്ലെങ്കിൽ 50:1. നമ്മളെപ്പോഴും കിഴങ്ങുവിളകളായോണ്ട് 50:1 എന്നുള്ള റേഷ്യോയിലാണ് പറയുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 60 കിലോ ചാണകത്തിന് ഒരു 1-1.5 കിലോ ഈ പറഞ്ഞിട്ടുള്ള ജീവാണുവളങ്ങൾ വേണ്ടി വരും. അത് ചാണകത്തിന്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, മണ്ണിലീർപ്പം ഈ ജീവാണുവളങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കണം. അതും ഒരു ശരാശരി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 60 കിലോയ്ക്ക് ഒരു 1.5 കിലോഗ്രാം ജീവാണുവളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് നല്ല ഒരു വളമാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. അപ്പം അതും നമുക്കൊരു ശരാശരി ഒരു 25-30 ഗ്രാം കിട്ടുന്നത് പോലെ ഒരു ചെടിക്ക്, അതായത് ഒരു സെന്റിൽ 150 മൂടാണല്ലോ, 4-4.5 കിലോഗ്രാം ഒരു സെന്റിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചേമ്പ് നമ്മൾ നടും അല്ലേ. ഈ വളങ്ങളൊക്കെ അടിവളമായിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പൊ ഇതിനിടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് പയറ് പോലുള്ള പച്ചിലവള ചെടികൾ നടുന്നത് നല്ലതാണ്. കാരണം രണ്ട് വരി ചേമ്പിന്റെ ഇടയ്ക്ക് നമുക്ക് നല്ല സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലം നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. പയറ് പോലുള്ള ധാന്യങ്ങൾ, അതായത് ചെറുപയറോ ഉഴുന്നോ അല്ലെങ്കിൽ പച്ചിലവളമോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടവളയായിട്ട് കൃഷി ചെയ്യാം. പക്ഷെ പച്ചില വളം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു 45-60 ദിവസം കഴിയുമ്പോൾ, അതായത് ചേമ്പൊക്കെ പൊടിച്ചു വരുമ്പം നമുക്ക് നല്ലൊരു വളവും കൂടെ കിട്ടുകയാണ്. അപ്പൊ ആ വളം നമുക്കൊരു ശരാശരി ഒരു സെന്റിന് ഒരു 50-60 കിലോ ഒക്കെ കിട്ടും. നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ, മഴയുടെ സന്ദർഭത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെക്ടർ അടിസ്ഥാനത്തിൽ 10-15 ടൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജൈവ കൃഷിക്ക് നമുക്ക് അധികമായിട്ട് മറ്റ് നമ്മൾ വാങ്ങിച്ച് ഇടുന്ന വളങ്ങൾ പുറത്തുനിന്ന്, അതായത് ചാണകമായാലും മറ്റു വളങ്ങൾ അധികം അവലംബിക്കാതെ കിഴങ്ങുവിളകളിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പച്ചിലവള പ്രയോഗം വളരെ ഫലപ്രദമാണ്. അപ്പൊ ഇത് നമ്മളെ കുഴിച്ചു മൂടുന്ന സമയത്ത് ആ തടത്തിൽ, അതായത് ചേമ്പിന്റെ കുഴിയിൽ തന്നെ ഈ പച്ചിലവളമിട്ട് നമ്മൾക്ക് മൂടി അത് കുറച്ചുകൂടി ഒരു കൂമ്പലാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ കുറച്ച് ചാരം ഉണ്ടെങ്കിൽ, ആഷ് എന്ന് പറയും അതിപ്പോ നമ്മുടെ അതിപ്പോ നമ്മുടെ നാട്ടിലൊന്നും അത്ര സുലഭമല്ല, എന്നാൽ അതുള്ള കർഷകര് അത് കൊടുത്താൽ നന്നായിരിക്കും. കാരണം കിഴങ്ങുകളുടെ ക്വാളിറ്റിക്ക്, അതായത് ചാരം എന്ന് പറയുന്നതിൽ പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം മൂന്നും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഏകദേശം ഒരു 60 ഗ്രാം ഒക്കെ ഒരു ചെടിക്ക്, ഞാനെല്ലാം ഇങ്ങനെ കണക്ക് ഇങ്ങനെ പറയുന്നെങ്കിലും ഒരു ഉദ്ദേശം 8-10 കിലോ നമ്മൾ കൊടുക്കുന്നത് നല്ല വിളവ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഗുണമേന്മയുള്ള കിഴങ്ങുകൾ ഉൽപ്പാദിപ്പിക്കാനും ഈ ജൈവമാർഗത്തിൽ കൂടി നമുക്ക് കൃഷി ചെയ്യാം. ഈ ജൈവമാർഗത്തിൽ കൂടി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനവും തിരഞ്ഞെടുക്കുന്നത്. മുക്തകേശി ഇനം വളരെ നല്ലതാണ്. നമ്മുടെ നാടൻ ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. പക്ഷെ മുക്തകേശി ചെയ്യുന്നതുകൊണ്ട്

0: വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുക, ഒരു ജസ്റ്റ് ഒരു പ്രൊഫൈലാക്റ്റിക് ആയിട്ട്, വരാതെ കരുതൽ നടപടിയായിട്ട്. എന്നിട്ട് നമ്മൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പിന്നെ രണ്ടാഴ്ച ഇടവിട്ട് ഒരു 4 മാസം വരെ ഇത് കൊടുക്കണം. 4 മാസമാകുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് തീവ്രമാവുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് ഈ കരിയൽ രോഗം കൂടുതലായിട്ട് കാണുന്നത്. ആ സമയത്ത് നമുക്ക് ജൈവ ഒരു കുമിൾനാശിനി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പൊട്ടാഷ്യം ഫോസ്ഫോണേറ്റ് അതൊക്കെ ഇപ്പം വിപണിയിൽ അത്ര സുലഭമാണോയെന്ന് ഒരു ചെറിയ സംശയമുണ്ട്. എന്നാൽ അക്കോമിൻ ഇതൊക്കെ നമ്മൾ ഗവേഷണാടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്, 1 ലിറ്ററിന് 3 ml എന്നുള്ള കണക്കിൽ. അപ്പോൾ അത് ലഭ്യമാണെങ്കിൽ അത് നമുക്ക് തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ വെർമി കമ്പോസ്റ്റ്, വെർമി വാഷ് ഇത് തന്നെ അവലംബിക്കാവുന്നതാണ്. പിന്നെ മുക്തകേശി ഇനം തിരഞ്ഞെടുത്താൽ ഇതൊന്നും ഒരു പ്രശ്നമായി വരുന്നതേയില്ല. നമ്മുടെ നാടൻ ഇനങ്ങളിലാണ് അല്ലെങ്കിൽ മറ്റിനങ്ങളിലാണ്, CTCRI തന്നെ വികസിപ്പിച്ചെടുത്ത മറ്റിനങ്ങളിലുണ്ടല്ലോ, അതിലാണ് നമുക്കിത് വരുന്നത്. പിന്നെ ജൈവ കുമിൾനാശിനി കൊണ്ട് നമുക്ക് മൊത്തമായിട്ടൊരു കൺട്രോള് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റതിന് പോകുമല്ലോ, രാസ ഫംഗിസൈഡിന്, കെമിക്കൽസിന്. അപ്പം അതിൽ പ്രധാനം റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്നതുണ്ട്, മാംഗോസെബ് ഉണ്ട്, അതൊക്കെയാണ്. റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലാക്സിൽ മാംഗോസെബ് അത് 1 gram 1 liter വെള്ളത്തിനാണ്. പിന്നെ മാംഗോസെബ് എന്ന് പറയുന്നത് 2 gram 1 liter
1: വെള്ളത്തിന്.
0: തുടങ്ങുമ്പോഴേ ഒരു ഒരു പുള്ളിയൊക്കെ കാണുമ്പോഴേ നമ്മൾ ചെയ്ത് തുടങ്ങണം. പിന്നെ അല്ലാത്ത ഒരുപാട് ജൈവികമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങളുണ്ട്. ഒരേ വിള തന്നെ എപ്പോഴും കൃഷി ചെയ്യാതെ നമ്മൾ പരിക്രമ വിളയായിട്ട് വെണ്ട നടുക, പുതയിടുക, മണ്ണ് മൾച്ച് ചെയ്യുക. മൾച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ വൈക്കോലൊക്കെ കൊണ്ട് പുതയിടാൻ നമുക്ക് പറയാൻ പറ്റൂല, കാരണം നമ്മൾക്ക് മൃഗങ്ങളും അതുപോലെ പശുക്കളും ഒക്കെ അതുപോലെ പ്രധാനികളാണ്. എന്നാലും നമ്മൾ കഴിയുന്നതും പുതയിടാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഈ രോഗത്തെ ഒരുവിധം നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നു.
1: പിന്നെ നമ്മൾ ഈ ഒരു വർഷം നട്ട് കഴിഞ്ഞ് പൊടിച്ച് വെളി വന്ന് വേണമെന്ന് ആ സമയം വളപ്രയോഗം ചെയ്യണം. പിന്നെ ഈ ഇലകരിച്ചിൽ രോഗത്തിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം. പിന്നെ ബാക്കി എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ ഈ വിള?
0: പിന്നെ ഒന്നുമില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഈ മഴ ഇങ്ങനെ എപ്പോഴും നല്ല മാറിയൊക്കെ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ജലസേചനം കൊടുക്കണം. ജലസേചനം കൊടുത്താൽ നല്ലതാണ്. അതും നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്, 1 cent ശരിക്കും 130 to 175 liters ഒരു സെന്റിന് ഒരു ദിവസം ജലസേചനം കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇപ്രകാരം നമ്മൾ ചേമ്പ് കൃഷി ചെയ്യുന്നത് കൊണ്ട് ഏകദേശം 1 cent 1000 rupees അടുപ്പിച്ചൊക്കെ ചിലവ് വേണ്ടി വരും. 900 to 1000 ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ അത്രയും തന്നെ 1000 to 1200 rupees നമ്മുടെ ചിലവ് കഴിഞ്ഞിട്ട് നമുക്ക് കർഷകന് വരുമാനമായിട്ട് ലഭിക്കുകയും ചെയ്യും.
1: ഈ ചെറിയ ചേമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല ഡിമാൻഡുണ്ട്.
0: അതായത് ഇതുപോലത്തെ വിളകള് ഇനി വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്, പച്ചക്കറി എന്നുള്ള നിലയ്ക്കും ഈ കാലാവസ്ഥ മാറ്റത്തിന്റെ സന്ദർഭങ്ങളിലും ഒക്കെ. കാരണം നമ്മളുടെ തന്നെ അനുയോജ്യമായ കൃഷി സമ്പ്രദായങ്ങൾ ഇവ ചേർന്ന് വരുന്നുണ്ട്. നെൽകൃഷി കഴിഞ്ഞിട്ട് നമുക്ക് നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യാം, ഒരു വിളയോ രണ്ടു വിളയോ കഴിഞ്ഞിട്ട്.
1: അപ്പം ടോട്ടലി നമ്മുടെ ഒരു സംയോജിതമായ കൃഷിയാണെങ്കിൽ എന്തായാലും തീർച്ചയായും നമുക്ക്
0: ചെയ്യാൻ സാധിക്കും. സംയോജിത കൃഷി സമ്പ്രദായങ്ങളിലാണല്ലോ നമ്മളിപ്പോൾ ഊന്നൽ കൊടുക്കുന്നത്. അപ്പം അതിൽ തീർച്ചയായിട്ടും മറ്റു വിളകളോടൊപ്പവും അതുപോലെ തന്നെ മറ്റു എന്റർപ്രൈസസിനോടൊപ്പം പല സിസ്റ്റം ഉണ്ടല്ലോ, മൃഗങ്ങള്, പക്ഷികള്, അങ്ങനെ ആട്, കോഴി, ഇതിനെ എല്ലാത്തിനോടും നമുക്ക്
1: ചേർത്ത്
0: കൊണ്ടുപോകുന്ന ഒരു വിളയാണ് ചെറുചേമ്പ്.
1: ഡോക്ടർ സുജാത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ചെറുചേമ്പിനെ കുറിച്ചും ഇതിന്റെ കൃഷി രീതികളും ഇനങ്ങളും നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: വീട്ടുവളപ്പിലും ചെറിയ കൃഷി സ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ സ്വയം പര്യാപ്തമായ പച്ചക്കറി കൃഷിക്ക് ചേമ്പ് മികച്ചൊരു തെരഞ്ഞെടുപ്പാണ്. വിപണിയിലും ആവശ്യക്കാരുള്ളതിനാൽ കർഷകർക്ക് വരുമാന മാർഗമായും ചേമ്പ് കൃഷി പ്രയോജനപ്പെടുന്നു. ചേമ്പ് കൃഷിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലായില്ലേ? ഇതുവരെ ഇതൊക്കെ പറഞ്ഞു തന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ വിള ഉൽപാദന വിഭാഗം ഹെഡും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ്

0: ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം

0: ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
0: കമ്പോള വില നിലവാരം.
2: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,850 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 23,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 69,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,400 രൂപ മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫയർ ബെൽറ്റ്? ഉത്തരം, വേനൽക്കാലത്ത് റബ്ബർ തോട്ടങ്ങളിൽ തീ പടർന്നു പിടിക്കാതിരിക്കാൻ എടുക്കുന്ന ഒരു മുൻകരുതലാണ് ഫയർ ബെൽറ്റ്. തോട്ടത്തിനു ചുറ്റും 3 മുതൽ 5 വരെ മീറ്റർ വീതിയിൽ കുറ്റിച്ചെടികളും ചപ്പുചവറുകളും നീക്കി വൃത്തിയാക്കുന്ന പ്രക്രിയയാണിത്. ഇങ്ങനെ ഫയർ ബെൽറ്റ് സജ്ജമാക്കുന്നതിലൂടെ തീ തോട്ടത്തിലേക്ക് പടരാതിരിക്കാൻ സഹായിക്കും. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. 2026-27 സംഭരണ സീസണിലെ സപ്ലൈകോയുടെ നെല്ല് സംഭരണം സംബന്ധിച്ച് മില്ലുടമകളുമായി ധാരണയായി. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ് മില്ലുടമ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയുണ്ടായത്. മില്ലുടമകളുടെ ആവശ്യങ്ങളിൽ സാധ്യമായ എല്ലാ അനുകൂല തീരുമാനവും കൈക്കൊള്ളുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 2022-23 ഒടിആർ ഔട്ട്ടേൺ റേഷ്യോ അല്ലെങ്കിൽ അനുപാത വ്യത്യാസമായ 63 കോടി രൂപ സംബന്ധിച്ച് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. റബ്ബർ വിപണനത്തിനും റബ്ബർ ഉത്പന്ന നിർമ്മാണത്തിനും റബ്ബർ ബോർഡ് നൽകുന്ന വിവിധ തരം ലൈസൻസുകളെക്കുറിച്ചും ലൈസൻസുകൾ എടുക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചും അറിയാൻ കോൾ സെന്ററിലേക്ക് വിളിക്കാം. ഇത് സംബന്ധമായ ചോദ്യങ്ങൾക്ക് റബ്ബർ ബോർഡിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രിയ തോമസ് നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ മറുപടി പറയും. കർഷകർക്ക് 0481-25-67-66-22 എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ

പറയുന്നു 0481-25-67-66-22. കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, ഇടപ്പള്ളി, സൌത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപര്യമുള്ളവർ 9383-47-11-69 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗത്തിൽ 3 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ താൽക്കാലിക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതകൾ ഉള്ളവർക്ക് സെപ്റ്റംബർ 19 രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in അല്ലെങ്കിൽ www.cohvka.kau.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ 0487-24-38-302 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ സെപ്റ്റംബർ 16, 17 എന്നീ തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388834424 അല്ലെങ്കിൽ 9539-64-24-72 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,300 രൂപ, ആലപ്പുഴ 25,400, ചെങ്ങന്നൂർ 27,500, കോട്ടയം 28,700, പാലാ 28,300, എറണാകുളം 25,800, കൊച്ചി റെഡി 25,400, ആലുവ 27,300, വടക്കൻ പറവൂർ 26,600. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,200, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,500, വടക്കൻ പറവൂർ 16,100. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000, കായംകുളം 22,500, പുളിങ്കുന്ന് 26,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000, എറണാകുളം 31,500, വടക്കൻ പറവൂർ ക്വിന്റലിന് 5,000, തൊടുപുഴ 1,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,700, തൊടുപുഴ 3,300, കട്ടപ്പന 3,000. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000, പാല 68,500. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോടാവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: A bilateral meeting took place between Prime Minister and President Xi on the sidelines of the 18th summit. Several issues came up during the discussions. Prime Minister referred to Indian concerns as well and underlined those that both sides should show sensitivity to each other's core concerns and be guided by the three mutuals: mutual respect, mutual interest and mutual sensitivity.
0: ഒമാൻ തീരത്ത് MTL ഗയ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും അർദ്ധനീതിന്യായ ബോർഡുകളിലെ അംഗങ്ങളുടെയും കാലാവധി ഒരു മാസത്തേക്കെങ്കിലും നീട്ടുന്നത് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഒഴിവുകൾ നികത്താത്തതിനാൽ ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം നിലയ്ക്കാൻ പാടില്ലെന്ന കോടതി നിരീക്ഷണത്തെ തുടർന്നാണ് നടപടി. അതേസമയം പുതിയ നിയമനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അതിനാൽ കാലാവധി നീട്ടുന്നത് പരിഗണിക്കേണ്ടതില്ലെന്നുമുള്ള കേന്ദ്ര നിലപാട് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചു. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തോടനുബന്ധിച്ച് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഓരോ പൌരനും ശബ്ദമുയർത്താൻ അവസരം നൽകുന്ന ജനാധിപത്യത്തിന്റെ അന്തസത്ത ആഘോഷിക്കാൻ അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിൽ യോജിച്ച പ്രവർത്തനം അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പുതിയ തരംഗം ഉയർന്നുവരുന്നതായും MSME ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണനിലവാരം, വിതരണം, നവീകരണം, ആഗോള നിലവാരം എന്നിവയിൽ MSME നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു.
2: TDF के माध्यम से स्टार्टअप्स को ग्रांट्स दिए जा रहे हैं और अनेक टेक्नोलॉजी प्रोडक्शन स्टेज तक पहुंच चुकी है. आईडेक्स ने भी डिफेंस इनोवेशन के लिए एक नया इकोसिस्टम भी तैयार किया है जहां स्टार्टअप्स हमारी वास्तविक ऑपरेशनल रिक्वायरमेंट्स के आधार पर सॉल्यूशंस विकसित कर रहे हैं.
0: ആഗോളവേദിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്വാഡ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിലെ പുരോഗതി എടുത്തു പറഞ്ഞ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ, കൃഷി, സാങ്കേതികവിദ്യ, ആരോഗ്യം എന്നീ മേഖലകളിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതകളും വിശദീകരിച്ചു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ മതപരമായ അറിവോ നൽകുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ മറുപടി തേടി സുപ്രീംകോടതി. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയോട് 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഭാരതരത്ന MVശ്വേശ്വരയ്യയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ ഭാവിക്കായി നിർമ്മാണത്തിലും നവീകരണത്തിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും എഞ്ചിനീയർമാർ നൽകുന്ന സംഭാവനകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്തമാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വയോജന പരിചരണ അവകാശ സംരക്ഷണ ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവലോകന യോഗം നടത്തി. ബില്ലിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്സ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. വയോജന പരിചരണ കേന്ദ്രങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് ആവശ്യമായ നിലവാരവും ഉത്തരവാദിത്തം ഉറപ്പാക്കലും ബില്ലിൽ വിഭാവനം ചെയ്യുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും പവർകട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിച്ചു. പരിസ്ഥിതിലോല നിയമപ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതിലോല പ്രദേശ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളിൽ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാകും തുക കൈമാറുക. കേരളത്തിൽ പലയിടങ്ങളിലും ഇന്ന് വൈകിട്ടും നാളെയും മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. വയനാട്, കോഴിക്കോട്, മഞ്ചേരി, കാക്കനാട്, കുമരകം, മൂന്നാർ, കൊല്ലം, പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ മഞ്ഞ ജാഗ്രതയിലായിരിക്കും.
0: ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ പെൻഷൻ അവബോധവും വിരമിക്കൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് കീഴിൽ രൂപീകരിച്ച പെൻഷൻ സഖിമാർ, മറ്റ് പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി റിസോഴ്സ് വ്യക്തികൾ എന്നിവരടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരുടെ വിപുലമായ ശൃംഖലയെ പ്രയോജനപ്പെടുത്തിയാണ് പരിപാടി നടപ്പാക്കുന്നത്. വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് സമൂഹമാധ്യമത്തിലൂടെ നിലപാട് അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വിദേശ വിദ്യാർത്ഥികളുടെയും മാധ്യമപ്രവർത്തകരുടെയും അമേരിക്കയിലെ താമസ കാലാവധിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞ് US ഫെഡറൽ കോടതി. ഈ നയം നടപ്പിലാക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ചു പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടപ്പാക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോടാവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി. യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ യുവകലാകാരി പവിത്ര രതീഷുമായുള്ള അഭിമുഖം കേൾക്കാം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. യുവവാണിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു യുവകലാകാരിയാണ്. പവിത്ര രതീഷ്, സ്വാഗതം. പവിത്ര,
2: താങ്ക് യു.
1: പവിത്ര ആദ്യമായിട്ടാണോ ആകാശവാണിയിൽ?
2: അതെ അതെ.
1: ആകാശവാണി നേരത്തെ വരണമെന്ന് തോന്നിയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ?
2: ആകാശവാണി കണ്ടിട്ടില്ല, കാറിലൊക്കെ പോകുമ്പോൾ എഫ് എം കേൾക്കാറുണ്ട്.
1: ഇവിടെ കാർമലല്ലേ പഠിക്കുന്നത്, അപ്പോൾ കണ്ടിട്ടില്ലേ.
2: പക്ഷെ ഇത് ആകാശവാണി,
1: അകത്ത് കയറാൻ പറ്റിയിട്ടില്ല അല്ലേ? ആദ്യമായിട്ടാണ് അകത്ത് കയറാൻ പറ്റണത്. അപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഒരു വീണ കലാകാരിയാണ് അല്ലേ? എപ്പോഴാണ് ഇത് പഠിച്ചു തുടങ്ങിയത്? എങ്ങനെയായിരുന്നു ഇതിനോടുള്ളൊരു ഇഷ്ടം വന്നത്?
2: 7-8 വർഷമായിട്ട് ഇത് പഠിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലൊരു വീണ ഉണ്ടായിരുന്നു. ആ വീണ യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ആദ്യം പഠിക്കാൻ പോയത്. പിന്നെ ഇപ്പോൾ അതൊരു കലോത്സവത്തിനൊക്കെ പോയി, അപ്പോൾ അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടി വന്നിട്ടുണ്ട്. ഇനി അത് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു
1: ഫാസിനേഷനായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അതൊരു പാഷനായിട്ട് മാറി അല്ലേ? വീട്ടിൽ സംഗീതം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ?
2: ആ, എൻ്റെ അച്ഛൻ പാട്ട് സാറാണ്, അമ്മ ഡാൻസ് ടീച്ചറാണ്.
1: അപ്പം അത്ഭുതമില്ല. ശരിക്കും വീണ കുറച്ച് പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണോ, എങ്ങനെയാണ് ആ ഒരു പഠനത്തെ കുറിച്ച് പറയാമോ?
2: വീണ പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചാണ്, പക്ഷെ അത് പഠിച്ച് വന്നു കഴിയുമ്പോൾ നല്ല എളുപ്പമാണ്. പഠിക്കുന്ന സമയത്ത് കൈയൊക്കെ മുറിയും, സ്ട്രിങ്ങിലൊക്കെ വന്നിട്ട് കൈയൊക്കെ മുറിയും. അതൊന്നും നോക്കാണ്ട് പിന്നെയും പഠിച്ചാൽ നല്ലതാ, പെട്ടെന്ന് പഠിക്കാൻ പറ്റും.
1: ഈ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് കൂടുതൽ പറയാം. അതായത് ഇത് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ലെസൺസ് എങ്ങനെയാണ്? നോർമൽ സംഗീതം പഠിക്കുന്ന പോലെ
2: കർണാടക സംഗീതത്തിലെ സെയിം നോട്ട്സ് തന്നെയാണ് ഞങ്ങൾ ഇവിടെയും പഠിക്കുന്നത്.
1: ഈ കൈയുടെ തഴമ്പൊക്കെ വരുന്നെന്ന് കേട്ടിട്ടുണ്ട്.
2: ആ, തഴമ്പ് വരും.
1: ആണല്ലേ?
2: അത് നമ്മൾ റെഗുലർ ആയിട്ട് വായിക്കുമ്പോൾ തഴമ്പ് വരും.
1: ഇപ്പൊ സ്കൂളിലും മറ്റ് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അല്ലേ? ഇപ്പൊ സ്റ്റേറ്റ് ലെവലില് എ ഗ്രേഡ് കിട്ടിയ ഒരാളാണ്. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് അനുഭവങ്ങൾ?
2: മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് നല്ല ടെൻഷനുണ്ട്, പക്ഷെ എന്നാലും എല്ലാ വർഷവും മത്സരത്തിൽ പങ്കെടുക്കണം, ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കണം എന്നുള്ള ഒരു ഇത് ഉണ്ട്.
1: എങ്ങനെയാണ് പ്രാക്ടീസ് ഒക്കെ?
2: പ്രാക്ടീസ് ഇപ്പോൾ സോളോ പ്രാക്ടീസ് ആണെങ്കിൽ വീട്ടിലാണ്. ഞാനിത് വീണ പഠിച്ചു തുടങ്ങിയത് നിഷ പൊന്നി എന്ന് പറയുന്ന ഒരു ടീച്ചറിൻ്റെ അടുത്തായിരുന്നു. പക്ഷെ ഇപ്പം സലിൽ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. സ്കൂളിൽ ഗ്രൂപ്പുണ്ട്, ഓർക്കസ്ട്ര ഗ്രൂപ്പ്, അതിലും വീണ തന്നെയാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ട്.
1: ഇങ്ങനെ കലയൊക്കെ കയ്യിലുള്ളവർ സ്കൂളിൽ പൊതുവെ സ്റ്റാർ ആണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്.
2: ആ, സ്കൂളിൽ
1: തന്നെയാണോ?
2: ഞങ്ങളുടെ സ്കൂളിൽ കുറേ പേരുണ്ടല്ലോ കലോത്സവത്തിന്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവരും സ്റ്റാർ.
1: ഈ കലോത്സവം ഓറിയൻറ്റഡ് ട്രെയിനിങ് ആണോ കിട്ടുന്നത്? അതോ
2: ഞങ്ങൾക്ക് ഇപ്പം ഗ്രൂപ്പ് ഐറ്റത്തിനാണെങ്കിൽ, ഇപ്പം വീണ ഒരു ബേസ് ഉള്ളവരാണെങ്കിൽ അത് ഇങ്ങനെ എടുക്കും സ്കൂളിൽ. അല്ലാണ്ട് ഇപ്പം ചില ഇൻസ്ട്രുമെൻസിനൊന്നും അങ്ങനെ നിങ്ങൾക്ക് ആളെ പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് എടുക്കും. അതും സാറ് തന്നെയാണ് പഠിപ്പിക്കുന്നത്, സലിൽ സാർ തന്നെയാണ് പഠിപ്പിക്കുന്നത്.
1: പഠനം ഇതിൻ്റെ കൂടൊപ്പം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ?
2: ആദ്യത്തെ വട്ടമൊന്നും ഞങ്ങൾ പഠിക്കാറില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങളൊരു ജാനുവരിക്ക് ശേഷമാണ് ഞങ്ങൾ പഠിക്കുന്നത്.
1: ഞങ്ങൾ
2: സൺഡേ വരെ സ്കൂളിൽ പോയിട്ടാണ് പഠിക്കുന്നത്.
1: ഓ, അപ്പം അക്കാഡമിക്സ് എക്സ്ട്രാ ക്ലാസ് ഒക്കെ വരും ആ സമയം?
2: ആ, ഞങ്ങൾക്ക് ജാനുവരിക്ക് ശേഷം യൂത്ത് ഫെസ്റ്റിവൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. ടീച്ചേഴ്സൊക്കെ വരും. ചിലപ്പോൾ രാവിലെ 8 മണി തൊട്ട് 5:30 വരെ ആയിരുന്നു ഞങ്ങൾക്ക് പ്ലസ് വണ്ണിലുള്ള ക്ലാസ്. സൺഡേ വരെ ഞങ്ങൾക്ക് പോവേണ്ടി വരും.
1: ഓ, അതൊരു എക്സ്ട്രാ എഫേർട്ട് ആണല്ലേ.
2: ടീച്ചേഴ്സും വരുന്നുണ്ട്, നല്ല മാർക്കും സ്കോർ ചെയ്യാം.
1: ഈ അക്കാഡമിക്സിൽ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ്?
2: അക്കാഡമിക്സിൽ എനിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്.
1: എന്താണ്, പ്ലസ് ടു ആണല്ലോ, അപ്പോൾ പ്ലസ് ടുവിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, മ്യൂസിക് ആണോ തിരഞ്ഞെടുക്കാൻ പോകുന്നത്, അതോ വേറെ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടോ?
2: അത് മ്യൂസിക്കും വേണം എന്നാൽ മറ്റേതും വേണം എന്നുള്ളതാണ്, പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് ഇതുവരെ
1: ഡിസൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്താണ് ആഗ്രഹം? എന്താണ്
2: ആഗ്രഹം?
1: നമുക്കുണ്ടാവുമല്ലോ, ഇപ്പം ഞാൻ വീണ വായിക്കുന്നു, ഇപ്പം നല്ലൊരു കലാകാരിയാണ്, ഈ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ആവണം എന്നാണോ?
2: വീണയിലും എസ്റ്റാബ്ലിഷ് ആവണം,
1: രണ്ടും പാരലലായിട്ട് തോന്നുകയാണോ? ഓക്കെ, നമ്മളിനി പവിത്രയുടെ വീണാവാദനമാണ് കേൾപ്പിക്കാൻ പോകുന്നത്.

0: ഓക്കെ, ആകാശവാണിയിൽ നേരത്തെ പ്രോഗ്രാംസ് കേട്ടിട്ടുണ്ടോ?
1: പ്രോഗ്രാംസ് കേട്ടിട്ടുണ്ട്, എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് മുമ്പ് ഇവിടെ.
0: എല്ലാ പ്രോഗ്രാംസും കേൾക്കുമോ? എങ്ങനെയാണ്, അനിയത്തി വന്ന അനിയത്തിയുടെ പ്രോഗ്രാം മാത്രമാണോ കേട്ടത്?
1: അല്ല അല്ല അല്ല, കാറിലൊക്കെ പോകുന്ന സമയത്ത് FM കേൾക്കാറുണ്ട്.
0: ഉണ്ട്, ആകാശവാണി കേൾക്കുമോ?
1: ആ, ആകാശവാണി കേൾക്കാറുണ്ട്.
0: ഓക്കെ, അത് കേൾത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ സ്റ്റേറ്റ് ലെവലിൽ യുവജനോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടിയെന്ന്. സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങൾ എങ്ങനെയാണ്, അവിടെ പങ്കെടുത്ത അനുഭവം ഒന്ന് വിശദമാക്കാം.
1: സ്റ്റേറ്റ് ലെവൽ കലോത്സവം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് ആണല്ലോ. അപ്പം ഞങ്ങൾ അവിടെ പോകുന്നതിന് മുമ്പ് ഭയങ്കര പ്രാക്ടീസാണ് സ്കൂളിൽ. സ്കൂളിലായാലും ഇൻഡിവിജ്വൽ ഐറ്റത്തിനായാലും നല്ല പ്രാക്ടീസ് ഉണ്ട്. ഞങ്ങൾ സ്കൂളിലാകുമ്പോഴത്തേക്കും രാവിലെ തൊട്ട് പ്രാക്ടീസ് തുടങ്ങി വൈകിട്ട് ചിലപ്പോൾ 6 മണി വരെയൊക്കെ പ്രാക്ടീസ് ഞങ്ങൾക്ക് കാണും. അപ്പം അതങ്ങനെ പോയി. കഴിഞ്ഞ വർഷം തൃശ്ശൂരായിരുന്നു കലോത്സവം, തൃശ്ശൂർ പോയി. പക്ഷെ ഞങ്ങൾ സാറെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം ഞങ്ങൾ അവിടെ പോകുന്നതും ഇതെല്ലാം ചെയ്യുന്ന ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് എപ്പോഴും സ്റ്റേറ്റ് പോകണം അങ്ങനെ ഒരു നമുക്ക് ഇപ്പോഴും ഉണ്ട്.
0: രാത്രി വരെയൊക്കെ നീളാറില്ലേ ഈ മത്സരങ്ങളൊക്കെ? അപ്പോ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ?
1: രാത്രി വരെ നീളുമ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങളിന്ന് പോകത്തില്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്റ്റേറ്റിൽ എ ഗ്രേഡ് മേടിക്കണം, അത് കഴിഞ്ഞ് മീഡിയയിൽ പോകണം, ആ ഒരു ഇത് ഞങ്ങളുണ്ട്.
0: അതാണ് മൊത്തത്തിൽ ലക്ഷ്യം. ഇപ്പൊ സപ്പോസ് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ജയം ഉണ്ടാവാം പരാജയം ഉണ്ടാവാം, ആ ഒരു രണ്ട് സിറ്റുവേഷൻസിനെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ടീച്ചേഴ്സ് എന്താ പറഞ്ഞു വിടണേ?
1: ചിലപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്തതിനനുസരിച്ചുള്ള ഗ്രേഡ് ഞങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ എ ഗ്രേഡോ ബി ഗ്രേഡായാലും പ്രശ്നമില്ല, പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുക.
0: അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഇപ്പോൾ എവിടെയെങ്കിലും എ ഗ്രേഡ് കിട്ടാതെ വന്നിട്ട് വിഷമം?

0: തോന്നിയ സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: ഞാൻ കഴിഞ്ഞ വർഷം ഗ്രൂപ്പ് സോങ്ങിനുണ്ടായിരുന്നു. അപ്പം സബ് കഴിഞ്ഞു ജില്ലയ്ക്ക് പോയ ടൈം ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ചെറിയ വിഷമം തോന്നി, പിന്നെ പക്ഷെ അത് കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ ഓർക്കസ്ട്രയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് ഇങ്ങനെ പോയി.
0: ഓ, അപ്പം പാട്ടും പാടും?
1: ആ,
0: അപ്പം ഒരു പാട്ട് പാടുമോ നമുക്ക് വേണ്ടി?

0: പാട്ട് പാടും, വീണ വായിക്കും. ഇത് കൂടാതെ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ?
1: ഞാൻ ഡാൻസ് ചെയ്യും, അമ്മ ഡാൻസ് ടീച്ചറാണ്.
0: ഓക്കെ, സകലകലാ വല്ലഭയാണ്.
1: പിന്നെ ബാക്കി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ചെറുതായിട്ട് വായിക്കും.
0: വീട്ടിൽ നിന്ന് ഇപ്പം പറഞ്ഞല്ലോ അച്ഛനും അമ്മയും കലാ പാരമ്പര്യമുള്ളവരാണ്, അപ്പൊ അവരുടെ സപ്പോർട്ട് ഒബ്വിയസ്ലി ഉണ്ടാവും. എന്നാലും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് പറയാം.
1: വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്, കാരണം പ്രത്യേകിച്ച് അവർ ഈ ഫീൽഡിലും കൂടെ ആയതുകൊണ്ട് നല്ല സപ്പോർട്ടാണ്.
0: അച്ഛനെയും അമ്മയും വീടിനെ കുറിച്ച് പറഞ്ഞോ.
1: ഞാനിപ്പോ 10th ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പോകണ്ട കലോത്സവത്തിന് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു തിരിച്ച്, എനിക്ക് അഹങ്കാരമാണെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു. അപ്പൊ അച്ഛൻ അത്രയും മാത്രം ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ.
0: അതെ, അച്ഛന്റെ അമ്മയുടെയും അനിയത്തി ഉണ്ടോ? അവരുടെയും പേര് പറഞ്ഞു.
1: അച്ഛന്റെ പേര് രതീഷ് കുമാർ, അമ്മയുടെ പേര് ബിന്ദു രതീഷ്, അനിയത്തിയുടെ പേര് സഹസ്ര രതീഷ്.
0: ഓക്കെ, ഇതുപോലുള്ളൊരു ഫാമിലി കിട്ടുക, ഇങ്ങനെ ഒരു എൻവയൺമെന്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ലക്കിയാണ്. അപ്പോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ, ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഇനി വലിയൊരു കലാകാരി ആയിട്ട് വീണ്ടും ഇപ്പൊ യുവാണിയിൽ അല്ലെങ്കിൽ പോലും വേറൊരു പരിപാടിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വീണ്ടും ആകാശവാണിയിൽ ഞങ്ങളുടെ മുമ്പിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പവിത്രയുടെ വീണാവാദനം കേൾക്കാം.

നിങ്ങൾ ഇതുവരെ കേട്ടത് യുവകലാകാരി പവിത്ര രതീഷുമായുള്ള അഭിമുഖമാണ്. ഇനി യുവവാണിയിൽ മാളവിക സി പാടുന്ന ലളിതഗാനം കേൾക്കാം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മാളവിക സി പാടിയ ലളിത് ഗാനമാണ്.
1: യുവവാണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകീ ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ആകാശവാണി സമയം 8:00. സർഗ കേരളം.
1: ഇന്ന് സർഗ കേരളത്തിൽ സി റഹീം അവതരിപ്പിച്ച കഥ, പ്രഭാവർമ്മ അവതരിപ്പിച്ച കവിത, സി പി നായർ നടത്തിയ പ്രഭാഷണം എന്നിവ കേൾക്കാം. ആദ്യം സി റഹീം അവതരിപ്പിച്ച കഥ, കെട്ടുകുതിര.
2: ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോയവരൊക്കെ കാവിലി ഉത്സവത്തിന് നാട്ടിലേക്ക് വരും. വരാൻ കഴിയാത്തവർ വീട്ടുകാരെയും കൂട്ടുകാരെയും മൊബൈലിൽ വിളിക്കും. ഉത്സവവിശേഷങ്ങൾ ആരായും, നാട്ടുകാര്യങ്ങൾ ചോദിക്കും, നാടുമായി ബന്ധപ്പെട്ട ഗൃഹാതുരമായ ഓർമ്മകൾ പങ്കുവയ്ക്കും. കൂട്ടത്തിൽ കുറച്ച് കൊതിയും നുണയും പറയും. വല്ല പെമ്പിള്ളേരും വല്ലവന്മാരുടെയും കൂടെ ഒളിച്ചോടിപ്പോയോ? സംശയരോഗിയായ മോഹനന് മൂന്നാമതും എങ്ങനെ പെണ്ണ് കിട്ടി? അമേരിക്കയിൽ പോയി കാശുണ്ടാക്കിയ മാത്യൂസിൻ്റെ കൂറ്റം വീടിൻ്റെ വിശേഷം?

മാധവൻ സാറിൻ്റെ മരണാടിയന്തരം തുടങ്ങി ഒടുപിടി കാര്യങ്ങൾ അറിയാനും അറിയിക്കാനും ഉണ്ടാകും. കാവലി ഉത്സവം നാട്ടുകാർക്കൊക്കെ ഒരു വികാരമാണ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ലോകത്തിൻ്റെ ഏതു ഭാഗത്തേക്ക് പോയാലും കാവിലെ ഉത്സവത്തെക്കുറിച്ച് ഓർക്കാതെയും പറയാതെയും ഉളവക്കാട്ടുകാരും കഴിയാറില്ല. അസ്ഥിക്ക് പിടിച്ച വികാരമാണത്. ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകളൊന്നും കാവിലെ ഉത്സവം ആഘോഷിക്കുന്ന കാര്യത്തിലില്ല. ജാതിയും മതവുമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ കാവിലെ ഉത്സവം ഉണ്ടായിരുന്നു. എല്ലാത്തരം മനുഷ്യരെയും കൂട്ടിയിണക്കുന്ന അതിപുരാതനമായൊരു ജൈവ ബന്ധമാണ് കാവിനുള്ളത്. നാനാദിക്കിലുള്ള മലയാളികൾ ഓണത്തിനാണല്ലോ നാട്ടിലേക്ക് വരിക. ഉത്സവക്കാട്ടുകാർക്കും ഓണം പ്രധാനം തന്നെ. എന്നാൽ അതുക്കും മേലെ എന്തോ ഒന്ന് കാവിലെ ഉത്സവത്തോടുണ്ട്. ഓണം എല്ലാ മലയാളികൾക്കുമുണ്ടല്ലോ. കാവിലെ ഉത്സവം ഉളവക്കാട്ടുകാർക്ക് മാത്രം സ്വന്തമായുള്ളതാണ്. ഇതാവാം അതിനെ വേറിട്ടതാക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വർഗീസ് വിളിച്ചു. ഇത്തവണ മരാമൻ കൺവെൻഷന് വന്നു പോയതുകൊണ്ട് കാവിലെ ഉത്സവത്തിന് വരാൻ പറ്റില്ലെന്ന്. വർഗീസിൻ്റെ ഭാര്യ ഡൽഹിയിൽ വളർന്നതുകൊണ്ട് മരാമൻ കൺവെൻഷൻ എന്ന് കേട്ടറിവേ ഉള്ളൂ. അതൊന്ന് കാണണമെന്ന് അവരുടെ വളരെ കാലത്തെ മോഹമായിരുന്നു. അതിത്തവണ സാധിച്ചെടുത്തു. ഇനി മീലമാസത്തിൽ കാവലി ഉത്സവത്തിന് വരിക എന്നത് നടപ്പുള്ള കാര്യമല്ലെന്ന് അവൻ പറഞ്ഞു. കുവൈറ്റിൽ നിന്ന് രതീഷ് എത്തുന്നുണ്ട്. സുലൈമാൻ നാട്ടിൽ തന്നെയുണ്ട്. പതുപോലെ അജയൻ നാട്ടിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഭാര്യ സരസ്വതിക്കും മകൻ കാർത്തികിനും കാവലി ഉത്സവത്തോടൊന്നും ഒരു താല്പര്യവുമില്ല. കാവലി ഉത്സവത്തിന് നമുക്ക് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോഴേ ഞാനില്ലെന്ന് പറഞ്ഞ അവൾ ഒഴിഞ്ഞു. ഓ, എന്താ അതിത്ര കാണാൻ? ഒരു തവണ കണ്ടാൽ തന്നെ ബോറടി. കുറേ കെട്ടുകാളെയും കുതിരകളെയും കാളുകളെയും കെട്ടിയൊരുക്കി ഉന്തിത്തള്ളി കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ ഇവരൊക്കെ ഏതു കാലത്താണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും. സരസ്വതി അജയനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ എന്ന പോലെ കോട്ടുവായി ഇട്ടുകൊണ്ട് അലസത നടിച്ചു പറഞ്ഞു. സരസ്വതിയുടെ വാക്ക് കേട്ട് അയാൾക്ക് ചൊറിഞ്ഞു കയറി വന്നു. രണ്ടു പറയാനായി നാക്കെടുത്തതും കാര്യവട്ടത്തെ ഫിസിക്സ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർത്തിക് അമ്മയുടെ പക്ഷം ചേർന്ന് പറഞ്ഞു, അച്ഛാ നമുക്ക് കൊച്ചി കാർണിവലിന് പോകാം. വെറുതെ നാട്ടിൽ പോയി സമയം കളയണ്ട. അതോടെ അജയൻ തീർത്തും ഒറ്റപ്പെട്ടു. വയലേക്ക് തിളച്ചു വന്നതയാൾ വിഴുങ്ങി. അമ്മൂമ്മയായിരുന്നു കാർത്തികിന് നാടുമായി ഉണ്ടായിരുന്ന ഏക ബന്ധം. അപ്പൂപ്പനെ കണ്ട ഓർമ്മ അവനില്ല. കാർത്തികിൻ്റെ ഒന്നര വയസ്സിൽ അപ്പൂപ്പ മരിച്ചുവല്ലോ. അമ്മൂമ്മ കൂടി പോയതോടെ അവൻ്റെ നാട് തിരുവനന്തപുരമാണ്. ഫിലിം ഫെസ്റ്റിവലും നിയമസഭാ ഉത്സവോത്സവവും തുടങ്ങി എന്നും ഉത്സവമേളം തന്നെ. ഇതിനിടയിൽ അവൻ എന്ത് കാവലി ഉത്സവം! തിരുവനന്തപുരം എന്നും കുന്നും ഒരു പൂരപ്പറമ്പാണെന്ന് അജയന് തോന്നിയിട്ടുണ്ട്. ഒന്നിന് പുറകെ ഒന്നായി ഫെസ്റ്റിവലുകളാണ്. കോവളത്തുകാരിയായ സരസ്വതിക്ക് കടലു കാണാനിഷ്ടം. കടലിൻ്റെ അഗാധ നീലിമ വെറുതെ നോക്കി എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും. ശംഖുമുഖത്തോ വിഴിഞ്ഞത്തോ കോവളത്തോ പോയി നുരച്ചു പൊന്തുന്ന തിരയിലൊന്ന് കാൽ നനച്ചില്ലെങ്കിൽ അവൾക്ക് വല്ലാത്ത നഷ്ടബോധമാണ്. എനിക്ക് തിരക്കാണെങ്കിൽ സരസ്വതി മകനെയും കൂട്ടി കാർ ഓടിച്ചു പോകും. മകനെ തിരക്കാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകും. ഒരു തരം കിറുക്ക് തന്നെ. അക്കരെ നിന്ന് ഏതോ കാലത്ത് അവളുടെ പൂർവികർ ഇക്കരെ വന്നതാണോ എന്ന് കടലിനോടുള്ള അവളുടെ അഭിനിവേശം കാണുമ്പോൾ തോന്നിപ്പോകും. എന്നെ കാവ് വിളിക്കുന്നത് പോലെ സരസ്വതിയെ കടലിനക്കരയിൽ നിന്ന് ഏതോ നാട് വിളിക്കുന്നുണ്ടോ? കടൽ കാണുമ്പോൾ സരസ്വതി എത്ര ശാന്തയാണ്. കളത്തിരയിൽ കാല് നനച്ച് കൊച്ചുകുട്ടിയെപ്പോലെ അവൾ തുള്ളിക്കളിക്കുന്നത് കാണാം. മകൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് കളത്തീരത്ത് മൺകൂന കൂട്ടി കൊട്ടാരം ഉണ്ടാക്കുന്നതിലായിരുന്നു അവൾക്ക് താല്പര്യം. അറബി നാട്ടിലെ പുരാതനമായ മൺകോട്ടയെ ഓർമ്മിപ്പിക്കും അവളുടെ നിർമ്മിതി കാണുമ്പോൾ. സത്യത്തിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ശക്തികളുണ്ടെന്ന് തോന്നാറുണ്ട്. പുരാതനമായ ഓർമ്മകളും പേറിയാണല്ലോ ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. അപ്പം അതുപോലെ കാവലി ഉത്സവത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് അജയൻ ഉളവക്കാട്ടെത്തി. കുടുംബ വീട്ടിൽ പെങ്ങൾ തങ്കമണിയും കുടുംബവുമാണ് താമസിക്കുന്നത്. അളിയൻ കൃഷ്ണരാജ് പാലമേൽ പഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിയാണ്. തങ്കമണിക്ക് രണ്ട് കുട്ടികൾ, മൂത്തത് വത്സല, ഇളയത് ബിജുക്കുട്ടൻ. രണ്ടുപേരും സ്കൂൾ വിദ്യാർത്ഥികൾ. തങ്കമണിക്ക് ചുരിദാറും അളിയന് ഷർട്ടും വാങ്ങിയിരുന്നു. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും വാങ്ങാൻ പെങ്ങളുടെ കയ്യിൽ കാശ് കൊടുത്തു. നൂജൻ പിള്ളേരാണ്. നമ്മളെടുക്കുന്ന തുണിത്തരങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. വൈകിട്ട് കലേശൻ്റെ വീട്ടിൽ കൂടാമെന്ന് തീരുമാനിച്ചു. ഉത്സവത്തലേന്ന് ഇത് പതിവുള്ളതാണ്. അരുണും മാത്യുവും അൻവറും വരും. അജയന് ലിക്കർ പതിവുള്ളതല്ല. എങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ രണ്ട് സ്മാൾ അടിക്കും. പാറ്റൂരിൽ കലേശൻ്റെ വീടിൻ്റെ വടക്കേപ്പുറത്തൂടെയാണ് അച്ചൻകോവിലാറോ ഒഴുകുന്നത്. അവൻ്റെ വെൺമണിയിലെ അളിയൻ രവി മാവേലിക്കരയിലെ ബിവറേജ് മാനേജരാണ്. അവർ ഇടയ്ക്കിടെ വീട്ടിൽ കൂടും. ഇതിനായി ആറിനോട് ചേർന്നൊരു കൂടാരം പണിതിട്ടുണ്ട്. അജയൻ അവിടെ ഇരുന്ന് രണ്ടടിക്കാൻ ഇഷ്ടമാണ്. ആറിൻ്റെ സൗന്ദര്യം നുണയാം. നാട്ടുകാര്യങ്ങളും പഴയ സ്കൂൾ അനുഭവങ്ങളും കോളേജിലെ പ്രേമകഥകളും പറഞ്ഞ് ഓർമ്മയിൽ മഞ്ഞു വെയ്ക്കാം. ബാല്യകാല സുഹൃത്തുക്കൾ ഒന്നിച്ചിരിക്കാനുള്ള അവസരം ആരാണ് പാഴാക്കുക? അതും മധ്യവയസ്സിലെത്തുമ്പോഴേ അതൊരു ആവേശമായി

ആദ്യകാലത്തിൽ അവൻ എന്നും മുമ്പിലുണ്ടായിരുന്നു. പേർഷ്യയിൽ പോയി ഇക്കണ്ട കാലം അത്രയും കഷ്ടപ്പെട്ട ഗോവന്റെ കഥ അറിഞ്ഞപ്പോൾ അജയന് വേദന തോന്നി. അവനയച്ചു കൊടുത്ത പണമെല്ലാം ഭാര്യ അല്ലി ലാവിഷായി ചെലവഴിച്ചു. കുടിച്ചു തൂത്തുവാരി നടന്നുവെന്ന് പറയാം. എല്ലാം നശിപ്പിച്ച് കടവും വെട്ടിയ ശേഷം കണ്ടവൻ്റെ കൂടെ നാട് വിട്ടുപോയി. അതും ചൈനക്കാരുടെ മുഖമുള്ള കിഴക്കൻ സംസ്ഥാനത്ത് നിന്ന് അടൂരിലെ ബേക്കറിയിൽ പണിക്ക് നിന്ന ഒരുത്തൻ്റെ കൂടെ. എട്ടിലും പത്തിലും പഠിക്കുന്ന രണ്ട് പെൺപിള്ളയുടെ ഭാവി പോലും അവൾ ഓർത്തില്ല. അന്തിമൂത്തപ്പോൾ അജയൻ കലേഷിൻ്റെ വീട്ടിലെത്തി. കൂട്ടുകാരൊക്കെ അജയനെയും കാത്തവിടെ ഇരിപ്പുണ്ടായിരുന്നു. പന്തളത്തിൽ നിന്ന് വാങ്ങിയ പോത്തു വരട്ടിയതും ചീനിയും വെച്ചുകൊണ്ടിരിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് അവൻ തിന്നു തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ തന്നെ കുപ്പി പകുതിയാക്കിയിരിക്കുന്നു. എടാ അജയ, കടച്ചക്കായിട്ട് വാറ്റിയ നാടനുണ്ട്, ആദ്യം അത് നോക്കുന്നോ? ഉത്സവം പ്രമാണിച്ച് കുടച്ചാട്ട പൊടിയനെ കൊണ്ട് വാറ്റിച്ചതാണ്. പുറകിലൊളിപ്പിച്ച് വെച്ച നീളം കുപ്പികളിലൊന്ന് എടുത്ത് അവൻ ഗ്ലാസ്സിലേക്ക് പകർന്നു. പണ്ട് കാലത്ത് പേറൊഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് കൊടുത്തിരുന്ന സാധനമാണ് ഇത്, പട്ടച്ചാരായ, മാത്യു പറഞ്ഞു. ഹ ഹ ഹ, അത് ഓർമ്മയിൽ മുങ്ങി അരുൺ ചിരിച്ചു. എന്താ വാടാ ഒരാഭാസ ചിരി, മാത്യു ചോദിച്ചു. ഓ ലീല വാറ്റുകാരി ലീല, അരുൺ ഒരു പ്രത്യേക താളത്തിൽ പാടിക്കൊണ്ട് നൃത്തച്ചുവടോടെ എണീറ്റു. മദ്യസേവ നടത്തുമ്പോൾ മദുരാശുകൂടി വേണ്ടേ മോനെ, ശൃംഗാരഭാവത്തോടെ അവൻ പറഞ്ഞു. ഇവനല്ലേലും ഇങ്ങനെ അല്പം ഉള്ളിൽ ചെന്നാൽ പിന്നെ മട്ടുമാറും. നീ അലമ്പാക്കാതെ അവിടെ ഇരി, അജയൻ പറഞ്ഞു. ഓ, അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ അരുൺ കസേരയിലേക്ക് വീണു. ഇവൻ ഇത്ര വേഗം പൂസായോ? അജയൻ ചോദിച്ചു. എവിടുന്നോ വലിച്ചു കയറ്റിയിട്ടാണ് ഇവിടേക്ക് വന്നത്, കലേഷ് പറഞ്ഞു. ഇനി അവന് കൊടുക്കണ്ട, മാത്യു ശബ്ദം തഴുത്തി പറഞ്ഞു. ഓ പിന്നെ, അരുൺ അത് കേട്ട് ഉറക്കത്തിലെന്ന പോലെ പറഞ്ഞു. കലേഷ് ചിരിച്ചു. അരുൺ പതുക്കെ മയക്കത്തിലേക്ക് വീണു. അജയൻ്റെ തൊണ്ടയെ പൊള്ളിച്ചുകൊണ്ട് വാറ്റുചാരായത്തിൻ്റെ നീയൊഴുക്ക് തുടങ്ങി. എരിവും പുളിയും ചേർത്ത് വരട്ടിയ പോത്തിൻ്റെ തവിട്ടും കറുപ്പും കയറുന്ന കഷ്ണങ്ങൾ അയാൾ പെറുക്കി ഉള്ളിലേക്കിട്ടു. മാത്യുവിൻ്റെ ഫോൺ ബെല്ലടിച്ചു. മാത്യു നമ്പർ നോക്കിയിട്ട് പറഞ്ഞു, ഒരത്യാവശ്യ കോളാണ്, ഞാനൊന്ന് എടുത്തുകൊട്ടെ അളിയാ എന്ന് പറഞ്ഞ മാത്യു മൊബൈലുമായി കൂടാരത്തിന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരം തുടങ്ങി. ഹോ ഹോ ഹോ, എന്തു വാടാ ഇത്, നെഞ്ച് കത്തിപ്പോകുന്ന സാധനമല്ലോ ഇത്, കുറച്ച് വെള്ളം കൂടി ഇതിലൊഴിയേ, സവിട വേണ്ട, കുറച്ചു കാലമായില്ലേ ചാരായം വലിച്ചു കയറ്റിയിട്ട്, അതുകൊണ്ട് തോന്നുന്നതാകും. നിനക്ക് ഓർമ്മയില്ലേ പന്തളത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ് കട്ട് ചെയ്ത് വന്ന് വാറ്റുചാരായം കുടിച്ചത്? കലേഷ് ചോദിച്ചു. മറ്റപ്പള്ളി മലയുടെ മുകളിൽ പാങ്കിമാവുകൾക്കിടയിലൂടെ കയറി ജോണിയച്ചായൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആദ്യമായി ചാരായം കുടിച്ചത് മറക്കാൻ പറ്റുമോ? നമ്മുടെ ആശാനല്ലേ ജോണിച്ചായൻ, ആശാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളവരാരും മോശമായിട്ടില്ല. പിന്നെ പല തവണ നമ്മളവിടെ പോയി, സദാശിവനാണ് നമ്മളെ അവിടെ ആദ്യം വിളിച്ചുകൊണ്ട് പോയത്. കറക്റ്റ്. ആ സദാശിവൻ എവിടെയാ? അറിയില്ല, അവൻ കിഴക്കൻ മലയിൽ എവിടെയോ ജീവിക്കുന്നുണ്ടാവും. ആശാങ്കലങ്ങളെ വീട് വിറ്റിട്ട് കോന്നിയിലോ റാന്നിയിലോ എവിടെയോ അവൻ പോയി. ഇപ്പോൾ 10-30 വർഷം കഴിയുമായി കാണും. ഇതുവരെ അവനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല, പാപം. അതിരിക്കട്ടെ, എന്തിനാ പി ഡിഗ്രി ക്ലാസ് കട്ട് ചെയ്ത് പോയി കൂമ്പ് കരിയുന്ന കള്ളവാറ്റ് വാങ്ങി കഴിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ടോ? അതെന്ത് ചോദ്യമാണ് കലേഷേ, അത് മറക്കാൻ പറ്റുമോ? ന്യൂസിലാൻഡിൽ പോയി മദാമയെ കിട്ടി സുഖമായി പാർക്കുന്ന കുരിയന് വേണ്ടി നമ്മൾ ചാരായം കുടിച്ച് മണ്ടന്മാരായി, ശരിയല്ലേ? നീ പറ, കലേഷ് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം മണ്ടത്തരം നമ്മൾ കാണിച്ചിരിക്കുന്നു. ജെസ്സി എത്ര സുന്ദരിയായിരുന്നു, ഒരു പക്ഷേ ഈ ഉളവക്കാട് അല്ലെങ്കിൽ വേണ്ട, ഈ പന്തളം ദേശത്ത് ജെസ്സിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകൊച്ച് വേറെ ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല. പന്തളം കോളേജിൽ 5 കൊല്ലം നമ്മൾ പഠിച്ചുവല്ലോ, നീ അവളെപ്പോലൊരു പെൺകൊച്ചിനെ വേറെ കണ്ടിട്ടുണ്ടോ? കലേഷ് ചോദിച്ചു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറയാം. കുടശനാട് LPSൽ പഠിക്കുന്ന കാലം മുതൽ അവളെ മനസ്സിൽ കൊണ്ട് നടക്കാത്ത ആൺപിള്ളാരാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. അവളോട് വൺവേ ട്രാഫിക് പ്രേമമായി നടന്ന 10-15 അവശ്യ കാമുകന്മാരെ എനിക്കറിയാം. സത്യം പറ, നീ അവളെ പ്രേമിച്ചിട്ടില്ലേ? എടുത്തടിച്ചതുപോലെ കലേഷ് ചോദിച്ചു. എനിക്കും ജെസ്സി ഇഷ്ടമായിരുന്നു. നിനക്കോ? അജയൻ ചോദിച്ചു. ആരാടാ അവളെ ഇഷ്ടപ്പെടാത്തത്? എന്നിട്ടും അവൾക്ക് ഈ ഗതി വന്നല്ലോ. അത് ഓർക്കും ഇപ്പോഴും എനിക്ക് സങ്കടമാണ്, കലേഷ് പറഞ്ഞു. എന്നിട്ട് കറുത്ത പട്ടിയെ പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് പറഞ്ഞു, നൂറനാട്ടെ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ വെച്ച് ഞാൻ അവളെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അല്ല, ചാരായത്തിൻ്റെ കൂടെ ഇത് പറ്റുമോ? സംശയത്തോടെ അജയൻ ഗ്ലാസ്സിലേക്ക് നോക്കി ചോദിച്ചു. തട്ടിപ്പോയാൽ തട്ടിപ്പോകട്ടടാ, ജെസ്സിയുടെ കാര്യം ഓർക്കുമ്പോൾ അയാൾ വിതുമ്പി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവൾ എന്നോടൊരാഗ്രഹം പറഞ്ഞു. ആകാംക്ഷയുടെ അജയൻ ചോദിച്ചു, എന്താഗ്രഹമാണ് പറഞ്ഞത്? അവൾക്ക് കാവിനുള്ളിലൊന്ന് കയറണമെന്ന്. ഇന്നാട്ടിൽ ഇക്കാലം അത്രയും ജീവിച്ചിട്ടും ഉത്സവം കണ്ടിട്ടുള്ളതല്ലാതെ കാവിനുള്ളിലേക്ക് കയറാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനിയായിപ്പോയില്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നൊരു പേടി. നീ എന്തു പറഞ്ഞു? ഇത്തവണ ഉത്സവത്തിന് അജയനെയും കൂട്ടി നമുക്ക് കാവിൽ പോകാമെന്ന് പറഞ്ഞു. എന്ത് ന്യായീകരണം പറഞ്ഞാലും കുര്യനോട് അവൾ കാണിച്ചത് ശരിയായില്ല. ആ പ്രായത്തിൽ ഏത് ചെറുപ്പക്കാർക്കും അവളോട് തോന്നുന്ന വികാരമേ കുര്യനും തോന്നിയുള്ളൂ. അവൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അത് ശരിയാണ്, പക്ഷെ പെണ്ണുങ്ങളെ വളയ്ക്കുന്നതിനൊക്കെ ഒരു തായവും തരവുമൊക്കെ ഉണ്ട്. അവളുടെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നെങ്കിൽ അവനെ അവൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാമായിരുന്നു. എന്നിട്ട് വേണമായിരുന്നു സാഹസം. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജെസ്സിക്ക് കത്തെഴുതാൻ നമ്മളും കൂട്ടി നിന്നതല്ലേ? അവൻ്റെ ഹൃദയം അവൾ ചവിട്ടി മെതിച്ചു എന്ന് മാത്രമല്ല, വീട്ടിൽ പറഞ്ഞ് അലമ്പാക്കുകയും ചെയ്തു.

0: ആകെ നാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അജയൻ പറഞ്ഞു. കുര്യൻ എഞ്ചിനീയറിംഗ് പഠിച്ച് പൈലറ്റായി ജെസ്സി പോസ്റ്റ് ഓഫീസിലെ ക്ലർക്കും. ഒരിക്കൽ അവൻ പറപ്പിച്ച വിമാനം ജെസ്സിയുടെ വീടിന് വട്ടമിട്ട് പറന്നു. അവൻ്റെ ഓരോ കുസൃത്തരങ്ങൾ. കുര്യനൊപ്പം ജീവിക്കാൻ അവൾക്ക് യോഗമുണ്ടായില്ല. വീട്ടുകാർ ജെസ്സിയെ കോട്ടത്തെ റബ്ബർ കച്ചവടക്കാരൻ അച്ചായന് കെട്ടിച്ചു കൊടുത്തു. രണ്ടു മാസം അവരൊന്നിച്ചു കഴിഞ്ഞു. ജെസ്സി തലചുറ്റി വീണപ്പോൾ അത് ഗർഭമായിരിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ വിശദമായ പരിശോധനയിൽ ബ്ലഡിൽ ക്യാൻസറാണെന്ന് തെളിഞ്ഞു. അന്ന് കുടച്ചാട്ട് കൊണ്ടുവന്ന് ആക്കിയിട്ട് അച്ചായൻ പോയതാ, പിന്നെ ഇവിടേക്ക് വന്നിട്ടേയില്ല. ജെസ്സി അവിടേക്കും പോയിട്ടില്ല. കലേഷൻ്റെ വാക്കുകൾ കേട്ട് അജയൻ നെടുവേർപ്പിട്ടു. കണ്ണീർ കിട്ടിയതാ, ഒരു പെണ്ണിനും ഇത്രയ്ക്ക് സൗന്ദര്യ ദൈവം കൊടുക്കരുത്, കലേഷം ആത്മകഥം പോലെ പറഞ്ഞു. മാത്യുവിൻ്റെ വർത്തമാനം പുറത്ത് കേൾക്കുന്നുണ്ട്. ഇവനിത് ആരോടാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അജയൻ ചോദിച്ചു. അവനും ഇവിടുത്തെ വലിയ മണ്ണുമാഫിയല്ലയോ. പള്ളിക്കൽ മല തീർന്നു, പുലിക്കുന്നു മല കുറേ മാന്തി. മറ്റപ്പള്ളി മലയിലേക്ക് കയറിയപ്പോൾ ഉച്ചിട്ടുള്ള നാട്ടുകാരെ തടഞ്ഞു. വലിയ സമരമായിരുന്നില്ലേ? ആ, അതൊക്കെ ടി വിയിൽ ഞാൻ കണ്ടിരുന്നു. ഇക്കാര്യത്തിൽ നമ്മുടെ പെണ്ണുങ്ങളുടെ ധൈര്യം സമ്മതിക്കണം അല്ലേ? അജയൻ ചോദിച്ചു. അണമുട്ടിയാൽ ചേരയും കളിക്കുമെന്നാണല്ലോ പറയുന്നത്. അതിരിക്കട്ടെ, നമ്മുടെ ജെസ്സിയെയും കൂട്ടി നാളെ കാവിലൊന്നു കയറണം. നീ എന്തു പറയുന്നു? സമ്മതം. അവർ കുറേ നേരം അവിടെ ഇരുന്നു. അരുണപ്പോഴും വാ തുറന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവർ പിരിഞ്ഞു. ഉത്സവത്തിന് ആളുകളുടെ ഒഴുക്ക് തുടങ്ങി. ഉച്ചതിരിഞ്ഞപ്പോൾ കൊട്ടും മേളവും കെട്ടുകുതിരകളും കാളയെഴുന്നള്ളത്തും പല വഴികളുടെ കാവിലേക്ക് പ്രവേശിച്ചു. കലേഷിൻ്റെ കാറിൽ അജയൻ കുരിശുമോട് പിന്നിട്ട് ജെസ്സിയുടെ വീട്ടിലേക്ക് ചെന്നു. ജെസ്സി കുടശാട് വലിയ പള്ളിയുടെ സമീപം ഒറ്റയ്ക്ക് ചെറിയൊരു വീട് വെച്ച് താമസിക്കുകയാണ്. വീട്ടുമുറ്റത്ത് കാറി എന്നു നിന്നു. ജെസ്സി ഇളം പച്ചയിൽ മഞ്ഞപ്പൂക്കളുള്ള സാരി ചുറ്റി പുറത്തേക്ക് ഇറങ്ങി വന്നു. സുന്ദരി തന്നെ, പക്ഷെ ജെസ്സിക്ക് പഴയ പ്രസന്നതയില്ല. തിളക്കമുള്ള കണ്ണുകൾ മങ്ങിയിരിക്കുന്നു. മുടി പകുതിയും നരച്ചു. മധ്യവയസ്കായതിൻ്റെ എല്ലാ ലക്ഷണവുമുണ്ട്. പുരുഷന്മാരെക്കാൾ വേഗത്തിൽ സ്ത്രീകൾ വയസ്സാകുമെന്നാണ് പറയുന്നത്. എങ്കിലും ജെസ്സിക്കയുടെ ചിരിക്ക് അന്ന് ഇന്നും ഒരു മാറ്റവുമില്ല. ജെസ്സിക്ക് ഇപ്പോഴും എങ്ങനെയാണ് ഇതുപോലെ ചിരിക്കാൻ കഴിയുന്നത്? അജയൻ മനസ്സിലാലോചിച്ചു. വാ വാ വാ, ജെസ്സി ഹൃദ്യമായി അവരെ സ്വീകരിച്ചു. സിറ്റൗട്ടിലിരുത്തി. അയലത്തെ ഏതോ ഒരുത്തി ഒന്ന് എത്തി നോക്കിയിട്ട് പോയി. അജയൻ എപ്പോൾ വന്നു? മിനിഞ്ഞാന്ന് രാത്രി. ആ, കുളിക്കാൻ ഞാൻ എന്താ എടുക്കേണ്ടത്? തണുത്ത വെള്ളം അല്ലെങ്കിൽ കാപ്പി ചായ? അജയൻ കലേഷിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ ഒന്നും എടുക്കണ്ട, കലേഷ് വാങ്ങിവാക്കി പറഞ്ഞു. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കാം, അജയൻ പറഞ്ഞു. അടുക്കളയിൽ ആളുണ്ട്, പറഞ്ഞാൽ മതി, കോമതി എടുത്തോളും. എന്നാൽ പിന്നെ കാപ്പി, അജയൻ പറഞ്ഞു. കാപ്പിപ്പൊടിക്ക് ഭയങ്കര വിലയാ, കലേഷ് പറഞ്ഞു. ജെസ്സി ചിരിച്ചു. ഞങ്ങൾ ജെസ്സിയെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടാണ് വന്നത്, അജയൻ പറഞ്ഞു. എന്നെക്കുറിച്ച് എന്തോ എത്ര സംസാരിക്കാൻ, ജെസ്സി കുസൃതിയോടെ ചോദിച്ചു. ജെസ്സി നമ്മുടെ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നുവെന്ന്. ആ കുര്യനെങ്ങാനും കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ യൂറോപ്പിൽ സുഖമായി ജീവിക്കാമായിരുന്നു. നിങ്ങൾ എന്തിനാണ് കുര്യൻ്റെ കാര്യം പറയുന്നത്? നിങ്ങൾക്കാർക്കിലും എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? എങ്കിൽ ഞാൻ 100 വട്ടം സമ്മതിക്കുമായിരുന്നുവല്ലോ. ശരിക്കും? അജയൻ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. ജെസ്സിയുടെ മറുപടി കേട്ട് കലേഷിൻ്റെ കണ്ണുകൾ തെളി വന്നു. ജെസ്സിയെപ്പോലെ ഒരു അതീവ സുന്ദരിയോട് ഇഷ്ടമാണെന്ന് പറയാനുള്ള ഗട്സ് ഞങ്ങൾക്കന്നില്ലായിരുന്നു, അജയൻ പറഞ്ഞു. കോഫി, അകത്തുനിന്ന് വിളി വന്നു. ജെസ്സി കോഫി എടുക്കാനായി ഉള്ളിലേക്ക് പോയി. കോഫിയുമായി തിരികെ വന്ന് ചോദിച്ചു. ആരമരമിട്ടിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, കലേഷ് പറഞ്ഞു. കാപ്പ് കുടിച്ച് അവരൊന്നിച്ച് കാൽ കയറി കാവിലേക്ക് പോയി. കാറിലിരുന്നവർ പലരും പറഞ്ഞു. പഴയകാലം അയവിറക്കി. ഇരുട്ട് വീണപ്പോൾ തിരികെ വീട്ടുപടിക്കലെത്തി. കാവിനുള്ളിൽ പോയതിൻ്റെ സന്തോഷം ജെസ്സിക്കുണ്ടായിരുന്നു. അതിലുപരി തന്നെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളുടെ സാമീപ്യമായിരുന്നു അവളെ കൂടുതൽ സന്തോഷിപ്പിച്ചത്. വീട്ടിലേക്ക് കയറണോ? ജെസ്സി വെറുതെ ചോദിച്ചു. ഇല്ല, പിന്നീട് ഒരിക്കൽ വരാം. വരണം, ഉറച്ച ശബ്ദത്തിൽ ജെസ്സി പറഞ്ഞു. അവളുടെ തൊണ്ട ഇടറി. കണ്ണു നിറഞ്ഞ് ആരും കാണാതിരിക്കാൻ ജെസ്സി മുഖം തിരിച്ച് വേഗത്തിൽ വീട്ടിലേക്ക് നടന്നുപോയി.
1: കെട്ടുകുതിര, സി റഹീം അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി പ്രഭാവർമ്മ അവതരിപ്പിച്ച കവിത തൊടാതെ തൊട്ട്.
2: തൊടാഞ്ഞതെന്താണു ഞാൻ തന്ന ചന്ദനം, തൊടാഞ്ഞതെന്താണു ഞാൻ തന്ന ചന്ദനം, എന്നുൾപ്രിയത്തിലൽപ്പം പരിഭവ കുങ്കുമം ചാലിച്ചൊരു നാളെന്നോടു നീ ചോദിച്ചു. ഉൾപ്രിയത്തിലൽപ്പം പരിഭവ കുങ്കുമം ചാലിച്ചൊരു നാൾ എന്നോടു നീ ചോദിച്ചു. കൗമാരത്തിൻ വഴുക്കും പായൽ കല്ലൊതുക്കുകൾ കടക്കുമ്പോൾ പറഞ്ഞീല ഞാനെന്നൊരുത്തരം. കടന്നുപോയി പല നാൾ, ഇടയ്ക്കു നാം പിരിഞ്ഞു വാഴ്വിൻ വഴി.

0: ഒരിക്കൽ പോലും തമ്മിൽ പിണയാതേതോ ദൂരേക്കകന്നു കിഴക്കിന്നു പടിഞ്ഞാറെന്നോണം നാം. എങ്കിലും മനസ്സിൻ്റെ അങ്കണത്തിലുണ്ടിന്നും ഒറ്റവള്ളിയാമൊരു ചന്ദനം ഋതുഭേദസ്പർശമില്ലാതിങ്ങിതിലെത്രയുമേകാകിയായി ഒരു പൂ ഇളം കാറ്റിൽ പടരും സുഗന്ധവും. എങ്കിലും മനസ്സിൻ്റെ അങ്കണത്തിലുണ്ട് ഇന്നുമൊറ്റവള്ളിയാമൊരു ചന്ദനം ഋതുഭേദസ്പർശമില്ലാതിങ്ങ് ഇതിലെത്രയുമേകാകിയായി ഒരു പൂവ് ഇളം കാറ്റിൽ പടരും സുഗന്ധവും. ഇന്നിതാ എതൃച്ഛയാമന്നു നിൽക്കുന്നു മുന്നിൽ എപ്പോഴോ വഴിപിരിഞ്ഞകന്നു മറഞ്ഞതാമെത്രയും പ്രിയപ്പെട്ട പണ്ടത്തെ അതേ സ്നേഹം പിന്നെയും ചോദിക്കുന്നു പണ്ടത്തെ അതേ ചോദ്യം തൊടാഞ്ഞതെന്താണു ഞാൻ തന്ന ചന്ദനമാവോ. പറയാൻ കഴിയാഞ്ഞൊരുത്തരമുണ്ടിപ്പോഴും മനസ്സിൽ പ്രസാദമായി അന്നു നീ ഇലക്കീറിൽ പൊതിഞ്ഞു നീട്ടിത്തന്ന കളഭക്കൂട്ട് ഇപ്പോഴും അതിഭദ്രമൻ പെട്ടിക്കകത്തുള്ളതേ പോലെ. തൊട്ടതില്ല ഞാനതു നെറ്റിയിലൊരിക്കലും, എങ്കിലും അതു തൊട്ടു നെറ്റിയിൽ വെച്ചല്ലാതെ ഒറ്റ നാളിലും പുറത്തിറങ്ങിയില്ല ഞാനിന്നേ വരെയും. ഇതല്ലേ നീ അറിയാത്തതാം സത്യം. തൊട്ടിരുന്നു ഞാനതു പിറ്റേന്നു തൊട്ടെന്നാകിൽ, തൊട്ടിരുന്നു ഞാനതു പിറ്റേന്നു തൊട്ടെന്നാകിൽ അല്പനാളുകൊണ്ടതു തീർന്നുപോയേനേ. തീരാതെൻ്റെ അന്ത്യനാൾ വരേക്കതു വേണം, ആകയാൽ തൊടുന്നീല എന്നാൽ തൊട്ടു നെറ്റിയിൽ വയ്ക്കുന്നു ഞാൻ. ഒടുക്കം ഉലഞ്ഞുലഞ്ഞൊരു നാളിലെന്നാളമണയും കുളിച്ചു ഞാനന്നു യാത്രയാവുമ്പോൾ അവസാനമായി നെറ്റിത്തടത്തിലണിയുന്ന കുറിയായി അതെന്നിൽ വീണലിയും നിശേഷമായി. ഒടുക്കം ഉലഞ്ഞുലഞ്ഞൊരു നാളിലെന്നാളമണയും കുളിച്ചു ഞാനന്നു യാത്രയാവുമ്പോൾ അവസാനമായി നെറ്റിത്തടത്തിലണിയുന്ന കുറിയായി അതെന്നിൽ വീണലിയും നിശേഷമായി.
1: തൊടാതെ തൊട്ട് പ്രഭാവർമ്മ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി സി പി നായർ നടത്തിയ പ്രഭാഷണം ഓണക്കളികൾ.
2: ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരനെങ്കിലും കർമ്മം കൊണ്ട് കേരളീയനായിരുന്നു മഹാകവിയും മഹാപണ്ഡിതനുമായ ഉദ്ദണ്ഡശാസ്ത്രി. 15-ാം നൂറ്റാണ്ടിൽ തന്റെ സാഹിത്യ സൗകര്യം കൊണ്ട് ഈ പ്രതിഭാശാലി ഉത്തരകേരളത്തെ ധന്യമാക്കി. കേരളത്തിലെ ഓണക്കാലത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ഒരു വാങ്മയ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചൂഹുയന്തേ പൃഥുഗതയക്ഷാപത അടിന്യ ഉച്ചൈഹി സർവാനാര്യ പതിഭിരനിശം ക്രീഡയന്തി അർത്ഥകാമാഹ ബംഭ്രാമ്യന്തേ സകലപുരുഷ വല്ലഭാഭ്യപ്രദാദം ചിത്രം വസ്ത്രം ശ്രവണകുതുകം വർത്തതേ കേരളേഷു എന്നാണ് മനോഹരമായ ആ ശ്ലോകം. കുട്ടികൾ ആർപ്പു വിളിച്ച് വില്ലുകൊട്ടുന്നു, സ്ത്രീകൾ ധനം മോഹിച്ച് ഭർത്താക്കന്മാരെടുത്ത് വിഹരിക്കുന്നു, പുരുഷന്മാർ ഭാര്യമാർക്ക് വേണ്ടി വിചിത്ര വസ്ത്രങ്ങൾ വാങ്ങാനായി പണമന്വേഷിച്ച് ചുറ്റിത്തിരിയുന്നു. കേരളത്തിലെ ഓണക്കാലം രസകരം തന്നെ എന്നർത്ഥം. ശാസ്ത്രികളുടെ ശ്ലോകത്തിൽ നിന്നും 6 നൂറ്റാണ്ട് മുമ്പ് തന്നെ ഓണക്കളികൾ പ്രചാരം നേടിയിരുന്നു എന്ന് കാണാം. നാഗരിക സംസ്കാരത്തിൻ്റെയും പുത്തൻ പരിഷ്കാരത്തിൻ്റെയും കുത്തൊഴുക്കിൽപ്പെട്ട് ഇന്ന് ഏതാണ്ട് കാലഹരണം വന്നു കഴിഞ്ഞെങ്കിലും ഈ ക്രീഡാവിശേഷങ്ങൾ കേരളീയ സമൂഹത്തിൻ്റെ അന്തസ്സത്തയോടും സംസ്കാരത്തോടും ജീവിതശൈലിയോടും ഗാഢമായ ബന്ധമുള്ളവയാണ്. നമ്മുടെ ശിരസഞ്ചിതമായ കായിക സംസ്കാരത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു പരിച്ഛേദ്യമാണ്. ഓണക്കാലത്തെ വള്ളംകളി തൊട്ട് തുടങ്ങാം. തിരുവോണത്തിന് മുൻപും പിൻപുമുള്ള വിശ്രമകാലങ്ങളിൽ മത്സരിച്ചും അല്ലാതെയുമുള്ള ജലോത്സവങ്ങൾ പുരാതന കാലം മുതൽ നമ്മുടെ നാട്ടിൽ നടത്തിപ്പോന്നു. ഏകദേശം 2.5 നൂറ്റാണ്ടിന് മുമ്പ് രചിച്ച നെടുമ്പയിൽ കൊച്ചുകൃഷ്ണാശാന്റെ ആറന്മുള വിലാസം ഹംസപ്പാട്ടിൽ വള്ളങ്ങൾ തമ്മിൽ പാടി കളിക്കുന്നതും കാണാം, വെള്ളത്തിൽ ചാടി നീന്തി കുളിക്കുന്നതും കാണാം എന്ന് വിശ്രുതമായ ഉത്രട്ടാതി വള്ളംകളി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ചെമ്പകശ്ശേരി, തെക്കുംകൂർ, വടക്കുംകൂർ എന്നീ നാടുവാഴികൾക്കുള്ള വള്ളപ്പട എന്ന് വിളിച്ചു പോന്ന ഒരു നാവിക സൈന്യം ഉണ്ടായിരുന്നു. അവർ വിനോദാർത്ഥം വള്ളംകളികൾ നടത്തിപ്പോന്നു. ആറന്മുള ഉത്രത്താതി വള്ളംകളി, പായിപ്പാട്ടാറ്റിലെ ചതയം വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി,

0: 1985 നടപ്പിലായ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി വള്ളംകളി എന്നിവയാണ് പേരെടുത്ത ജലോത്സവങ്ങൾ. ഒരു കാലത്ത് മത്സര സ്വഭാവം ഒട്ടുമില്ലാതിരുന്ന, തികച്ചും ആചാരപരമായിരുന്ന, ഭക്തിവിശ്വാസങ്ങൾ ദീപ്തമാക്കിയിരുന്ന വള്ളംകളികൾ ഇന്ന് ട്രോഫികൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടിയുള്ള കഴുത്തുറപ്പൻ മത്സരങ്ങളായി മാറിയിരിക്കുന്നു. കുചേരവൃത്തം വഞ്ചിപ്പാട്ടിന്റെയും പച്ചക്കല്ലൊത്ത തിരുമേനിയും നിന്റെ പിച്ചക്കളികളും കാണുമാറാകണം മുതലായ സ്തോത്രങ്ങളുടെയും ഭക്തിസാന്ദ്രങ്ങളും ഹൃദയസ്പർശികളുമായ ശീലുകൾക്ക് വംശനാശം വന്നതാണ് മറ്റൊരു ഭാഗ്യവിപര്യം. വമ്പിച്ച മണപ്പിരിവിൻ്റെ സാധ്യതകൾ കണക്കിലെടുത്ത് സമസ്ത തോടുകളിലും ചിറകളിലും വെള്ളക്കെട്ടുകളിലും ഓണക്കാലത്ത് ജലോത്സവങ്ങൾ വ്യാപകമായിരിക്കുന്നു. നാടൻ ക്രിക്കറ്റിന് വഴിമാറി ഏറെക്കുറെ അപ്രത്യക്ഷമായിരിക്കുന്നു തലപ്പന്ത് കളി. തോൽപ്പന്തോ ഒലക്കാൽ പന്തോ ആകാം, ഒരാൾ കളിക്കുമ്പോൾ മറ്റുള്ളവർ മാറി നിൽക്കുന്നു. ഇതിന് കാക്കുക എന്ന് പറയുന്നു. എറിയുന്ന പന്ത് നിലം തൊടാതെ മറുഭാഗക്കാർ പിടിച്ചെടുത്താൽ കളിക്കാരന് കളി നഷ്ടമാകും. പലതരത്തിൽ പന്തെറിച്ച് കളിക്കാരൻ ഒരു ചുറ്റ് പൂർത്തിയാക്കുന്നു. തലമ, ഒറ്റ, പെട്ട, പിടിച്ചാൻ, തുടയത്താളം, കാലിൻകീഴ്, ഇണ്ടൻ, ചക്കര കൈ തുടങ്ങിയവയാണ് ഈ തനി നാടൻ കളിയിലെ പന്തുകൊണ്ടുള്ള അഭ്യാസ വിശേഷങ്ങൾ. കടുവാകളി അഥവാ പുലികളി ഓണക്കാലത്തെ ഉത്സാഹത്തിമിർപ്പ് മുഴുവൻ തികഞ്ഞു കാണുന്ന ഒരു വിനോദമാണ്. കടുവായുടെ പുള്ളികൾ പോലെ കളിക്കാരുടെ ദേഹത്താകെ ചായം കൊണ്ട് അടയാളമിടുന്നു. നായാട്ടുകാരൻ സായിപ്പ് ഇയാൾ മിക്കപ്പോഴും ഒരു ഹാസ്യ കഥാപാത്രമായി മാറുന്നു. വളരെ കരുതി ഒഴിഞ്ഞും മാറിയും ചാടിയും പതുങ്ങിയും കടുവായെ നിഗ്രഹിക്കുന്നതാണ് ഇതിവൃത്തം. വാദ്യം ചെണ്ട തന്നെ. കളിക്കാരുടെ മനോധർമ്മത്തിനനുസരിച്ച് ശബ്ദായമാനമായ ആഹ്ലാദ പ്രകടനമാണ് കടുവാകളിയുടെ മുഖമുദ്ര. ഈ നാടൻ കളിയും ഇപ്പോൾ ഹൈടെക് അംശങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കിളിത്തട്ടാണ് ഓണക്കാലത്തെ മറ്റൊരു മുഖവിനോദം. ഏതാണ്ട് 12 മീറ്റർ നീളത്തിലും 6 മീറ്റർ വീതിയിലും ഒരു കളം വരച്ച് അതിനെ 10 തട്ടുകളായി വിഭജിക്കുന്നു. 5 പേർ വീതമുള്ള 2 ടീമുകളുണ്ട്. 4 പേർ തട്ടിലിറങ്ങിയും ഒരാൾ കിളിയായും കളിക്കുന്നു. ഒരു ടീം തട്ടിൽ ഓടി നടന്ന് കളിച്ച് തട്ട് കടക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേ ടീം അവരെ ചെറുക്കുന്നു. ഒരു തട്ടിൽ നിന്ന് മറ്റേ തട്ടിൽ കടക്കാൻ ശ്രമിക്കുന്ന കളിക്കാർ കിളിയുടെ അടി വാങ്ങാതെ നോക്കണം. അടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കടന്നയാൾ ഒരു ഉപ്പ് വെച്ചതായി കണക്കാക്കുന്നു. കൂടുതൽ ഉപ്പ് വയ്ക്കുന്ന ടീം കളിയിൽ ജയിക്കുന്നു. നായർ പട്ടാളക്കാർ യുദ്ധപ്രകടനം നടത്തിയിരുന്നതിൻ്റെ അവശിഷ്ടമാണ് ഓണത്തല്ല്. ഈ വിനോദത്തിന് 2000 വർഷം പഴക്കം അവകാശപ്പെടാമത്രേ. ഓതിരം, കടകം തുടങ്ങിയ മെയ്യഭ്യാസ മുറകൾ ശീലിച്ചവരാണ് കളിക്കാർ. ചില അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം തല്ലു തുടങ്ങുന്നു. കൈപരത്തി അടിക്കുകയല്ലാതെ മറ്റൊരു ആക്രമണ സമ്പ്രദായങ്ങളും പാടില്ല. ചെറിയ തോതിൽ ഇന്നും ഈ കായിക വിനോദം നിലവിലുണ്ട്. കുടുകുടു അഥവാ കബഡി ജനപ്രീതി നേടിയ മറ്റൊരു ഓണക്കാല വിനോദമാണ്. 5 അംഗങ്ങൾ വീതമുള്ള 2 ടീമുകൾ 2 കളങ്ങളിലായി മത്സരിക്കുന്നു. എതിർകക്ഷിയുടെ കളത്തിൽ കടന്നുകയറി അവിടെയുള്ള ആരെയെങ്കിലും തൊട്ട് പിടികൊടുക്കാതെ തിരിച്ചു വരണം. പിടികൂടിയാൽ അയാൾ കളത്തിന് പുറത്താകും. തുമ്പിതുള്ളലും കൈകൊട്ടിക്കളിയും പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ടവയാണ്. അക്കരെ നിൽക്കണ വേഗാമരത്തിലെ 1 തുളസിമേൽ ആടിവാ തുമ്പി, ആടിവാ തുമ്പി, അലഞ്ഞുവാ തുമ്പി, മൂളിവാ തുമ്പി, മുഴങ്ങിവാ തുമ്പി, എന്തെൻ്റെ തുമ്പി നീ തുള്ളാതിരിക്കുന്നു, കെട്ടുകൾ പോരാഞ്ഞോ, കുലവുകൾ പോരാഞ്ഞോ, ആളുകൾ പോരാഞ്ഞോ, അലങ്കാരം പോരാഞ്ഞോ, ഇങ്ങനെ പോകുന്ന ഒരു പാട്ടും അകമ്പടിക്കുണ്ട്. കുളിച്ച് പുതുവസ്ത്രം അണിഞ്ഞ് കുറെ പെൺകുട്ടികൾ വീടിൻ്റെ അകത്തളത്തിലോ മുറ്റത്തോ വട്ടം ഇട്ടിരിക്കുന്നു. തുമ്പച്ചെടിയോ മറ്റെന്തെങ്കിലും മരത്തൂപ്പോ കയ്യിലെടുത്ത് ഒരു പെൺകുട്ടി നടുവിലിരിക്കുന്നു. മറ്റുള്ളവർ പാടിക്കൊണ്ട് തൂപ്പുകൊണ്ട് അവളെ അടിക്കുന്നു. പാട്ടിൻ്റെ താളം ഉറങ്ങുമ്പോൾ തുമ്പി ഉറഞ്ഞു തുള്ളുന്നു. തുടർന്ന് മറ്റൊരു പെൺകുട്ടി തുമ്പിയാകും. 100 ആണ്ടുകളുടെ പഴക്കമുള്ള കൈകൊട്ടുകളി ഭാഗ്യവശാൽ ഇന്നും പ്രചാരത്തിലുണ്ട്. സ്ത്രീകൾ സംഘം ചേർന്ന് നിലവിളക്കിന് ചുറ്റും ചുവടുവെച്ച് കൈകൊട്ടി വൃത്തത്തിൽ ചുറ്റി പകദാക്ഷൻ കടൽവർണ്ണനോ പാർവണേന്ദു മുഖി പാർവതിയോ പാടി താളലയാനുവിധമായി ചുവടുവെക്കുന്ന അതീവ ഹൃദ്യമായ ഒരു കലാരൂപമാണ് ഇത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ തനിമയും മിഴിവും നിറഞ്ഞു നിൽക്കുന്ന കേരളീയ ജീവിതത്തിൻ്റെ ചൂടും ചൂരും എഴുന്ന ഈ വിനോദങ്ങൾക്ക് പലതിലും ഇന്ന് വംശനാശം വന്നിരിക്കുന്നു. റോജർ ഫെഡററുടെയും റഫേൽ നഡാലിൻ്റെയും മൈക്കൽ ക്ലാർക്കിൻ്റെയും മുഹമ്മദ് ഹാഫീസിൻ്റെയും ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെയും ഒക്കെ പേരുകൾ പഞ്ചാക്ഷരം ജപിക്കുന്നതുപോലെ അത്ഭുതത്തോടും ആദരത്തോടും ആവേശത്തോടും ഒരുമിട്ട് നടക്കുന്ന യുവതലമുറയ്ക്ക് പാവപ്പെട്ട തലപ്പന്തിലും കിളിത്തട്ടിലും എന്ത് താല്പര്യം തോന്നാനാണ്. നാട്ടിൻപുറങ്ങളിൽ പോലും അമ്പലപ്പറമ്പിലും ഇടവഴിയിലും കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലും ഓലമടൽ കൊണ്ട് ബാറ്റും വിക്കറ്റും നിർമ്മിച്ച് ആവേശത്തോടെ ക്രിക്കറ്റ് കളിക്കുന്ന ബാലന്മാർ ഇന്ന് സുലഭമാണ്. മാങ്കാംകുടി ക്രിക്കറ്റ് ക്ലബ് എന്ന തനി നാടൻ പേര് MCC എന്ന വിശ്വപ്രസിദ്ധമായ ത്രക്ഷരിയിൽ ഒതുക്കി അവർ ഗമനടിക്കുന്നു.
1: ഓണക്കളികൾ CP നായർ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം

0: സമാപിക്കുന്നു.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9496596321. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
4: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച് വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തടയാനും അവർക്ക് പ്രോവിഡന്റ് ഫണ്ടിൽ നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി പിന്നീട് ഈ പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൗണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ, പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക്, ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ, ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാപ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപ്പര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിൽ യോജിച്ച പ്രവർത്തനം ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പുതിയ തരംഗം ഉയർന്നു വരുന്നതായും MSMEകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും ശ്രീ സിംഗ് പറഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. സംസ്ഥാന വയോജന പരിചരണ അവകാശ സംരക്ഷണ ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ അവലോകന യോഗം നടത്തി. ബില്ലിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന്

0: മന്ത്രി കെ എം ഷാജി. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ലോല നിയമപ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി ഷിബു ബേബിജോൺ. കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളിൽ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുമ്പ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KCB അറിയിച്ചു. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോട് അനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. പി ജയരാജൻ, MB രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യക്കെതിരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന പുരുഷ T20 ക്രിക്കറ്റ് മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 15 ഓവറിൽ 6 വിക്കറ്റിന് 105 റൺസ് എന്ന നിലയിലാണ്. നവരാത്രി ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടറെയും റൂറൽ SPയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. നവരാത്രി മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയത്. ഉത്സവത്തോടനുബന്ധിച്ച് KSRTC 65 പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ അറിയിച്ചു. നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തെ 9-11 ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനത്തിലേക്ക്. മല്ലു സിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് ആലിംഗലിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. എം ജയചന്ദ്രനൊപ്പം അലക്സ്, നിഖിൽ രാജ് എന്നിവർ പാടിയത്.

പരലിനെ കണ്ടു ചല ചലമേ പോട്ടി മാനത്ത് പറക്കണ ചമ്പരന്തിന്റെ കണ്ണു ചല ചലകി പോട്ടി കണ്ണു ചല ചലകി പോട്ടി.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ എട്ടാം ക്ലാസ് ശാസ്ത്ര പുസ്തകത്തിലെ ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് പറപ്പൂർ സെയിന്റ് ജോൺസ് HSSലെ അധ്യാപിക മെർസലിൻ ജോർജ്.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, രസതന്ത്ര ശാഖ രൂപപ്പെട്ടിട്ട് അധികം കാലമായിട്ടില്ല. രസതന്ത്രത്തിൽ കൂടുതലും നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് കാണുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിലെ ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോഹങ്ങൾ എന്ന പേര് നമ്മൾ മുൻപേ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ലോഹങ്ങൾ എല്ലാം ഒന്ന് ഓർത്തുനോക്കൂ. തീർച്ചയായും നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ ഒരുപാട് ലോഹവസ്തുക്കൾ നമുക്ക് കാണാനായി സാധിക്കും. ജനാലയുടെ കമ്പികൾ, പാത്രങ്ങൾ, വളയങ്ങൾ, ആയുധങ്ങൾ, ആഭരണങ്ങൾ, വണ്ടികളുടെ ഭാഗങ്ങൾ എന്നുവേണ്ട, എവിടെ നോക്കിയാലും ലോഹങ്ങളുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഏതൊക്കെയായിരിക്കാം? സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയവ ആ ലിസ്റ്റിൽ പെടുന്നില്ലേ? ഇത് മാത്രമല്ല ലോഹങ്ങൾ, ഇതിലും കൂടുതൽ ലോഹങ്ങൾ ഈ പട്ടികയിൽ പെടും. ഉദാഹരണത്തിന് സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, കാൽസ്യം, നിക്കൽ, ലെഡ്, ടങ്സ്റ്റൺ, ഗാലിയം തുടങ്ങി ഒട്ടനവധി ലോഹങ്ങൾ ഇന്ന് മനുഷ്യൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. അങ്ങനെയായാൽ ലോഹമേത് അലോഹമേത് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ലോഹങ്ങളെ തിരിച്ചറിയാനുള്ള ആദ്യത്തെ പടിയാണ് അവയുടെ ഭൗതിക ഗുണങ്ങൾ തിരിച്ചറിയുക എന്നത്. ഈ ഭൗതിക ഗുണങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ആദ്യം പരിചയപ്പെടുന്ന ഭൗതിക ഗുണമാണ് മാലിയബിലിറ്റി. ലോഹങ്ങളെ അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന കഴിവിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ലോഹങ്ങളിൽ സിൽവർ, ഗോൾഡ് എന്നിവ നേർത്ത ആഭരണങ്ങളാക്കി മാറ്റാൻ സാധിക്കും. അത് അവ മാലിയബിൾ ആയതുകൊണ്ടാണ്. ലോഹങ്ങളുടെ ഈ മാലിയബിലിറ്റി സ്വഭാവം കൊണ്ടുതന്നെയാണ് അലുമിനിയം, കോപ്പർ തുടങ്ങിയ ലോഹങ്ങളെ അടിച്ച് വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങൾ നിർമ്മിക്കാനും ഫുഡ് റാപ്പിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നത്. അലുമിനിയം ഫോയിൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ. അലുമിനിയം, സിങ്ക്, അയൺ തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ട് നേർത്ത റൂഫിംഗ് ഷീറ്റുകൾ നിർമ്മിക്കാനും അടിച്ചും പരത്തിയും പ്രസ് ചെയ്തും കാറ്, ബസ് തുടങ്ങിയവയുടെ ബോഡികളുടെ നിർമ്മാണത്തിനും മറ്റും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ലോഹങ്ങളുടെ മറ്റൊരു ഭൗതിക ഗുണമാണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് അവ ഡക്റ്റൈലാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂട്ടുകാർ, സ്വർണ്ണ നൂൽ എന്ന് കേട്ടിട്ടുണ്ടോ? സ്വർണവും പ്ലാറ്റിനവുമാണ് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹങ്ങൾ. വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം, കോപ്പർ കമ്പികൾ, ഇൻകാൻഡസന്റ് ലാമ്പുകളിലെ ടങ്സ്റ്റൺ കമ്പികൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വിവിധ വാർത്താവിനിമയ കേബിളുകൾ, സ്പ്രിങ്ങുകൾ, നേർത്ത വയറുകൾ, ഉപകരണങ്ങൾ, യന്ത്രഭാഗങ്ങൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തുന്നത് ലോഹങ്ങളുടെ ഡക്റ്റൈൽ സ്വഭാവമാണ്. ഒരു ഇലക്ട്രീഷ്യൻ വീടുകളിൽ വയറിംഗ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ചെമ്പുകമ്പികൾ ധാരാളമായി ഉപയോഗിക്കുന്നത്? ചെമ്പിന്റെ വൈദ്യുത ചാലകതയാണ് അതിനെ പ്രയോജനപ്പെടുത്തുന്നത്. ചെമ്പിന്റെ വൈദ്യുത ചാലകത മൂലമാണ് അവ വയറിംഗിനായി ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഇതിന്റെ ഡക്റ്റിലിറ്റിയും കൂടുതലാണ്. വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വൈദ്യുത ചാലകതയാണ് അവയുടെ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മറ്റൊരു ഗുണം. ചെമ്പിനേക്കാൾ വൈദ്യുത ചാലകത കൂടുതലാണ് വെള്ളിക്ക്. എന്നാൽ വെള്ളിക്കമ്പികളല്ല നമ്മൾ വൈദ്യുതി പ്രേക്ഷണം ചെയ്യാനായി ഉപയോഗിക്കുന്നത്. എന്തായിരിക്കാം കാരണം? വെള്ളിക്കമ്പികൾ ഉപയോഗിച്ചാൽ ചെലവേറും എന്നതിനാലാണ് ഇവയെ വയറിംഗിന് തിരഞ്ഞെടുക്കാത്തത്. ലോഹങ്ങളുടെ ഭൗതിക ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് അവയുടെ താപചാലകത. ഒരു ദിവസം അമ്മ ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എട്ടിൽ പഠിക്കുന്ന രവിയും അവിടെ സഹായിക്കാൻ കൂടി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രത്തിൽ ഇട്ടുവെച്ച കയ്യിലും ചൂടായതായി അനുഭവപ്പെട്ടു. അമ്മേ എന്ന് പറഞ്ഞ് അവൻ കൈവലിച്ചു. നോക്കൂ കൂട്ടുകാരെ, പാത്രത്തിൽ ഇട്ടുവെച്ചിരുന്ന കയ്യിലിന്റെ അറ്റം മാത്രമാണ് പാത്രത്തിലുള്ളത്. പിന്നെ എങ്ങനെയാണ് കയ്യിൽ മുഴുവൻ ചൂടായത്? ലോഹങ്ങൾക്ക് ചൂടിനെ വളരെ വേഗത്തിൽ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൈമാറാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് ലോഹങ്ങളുടെ താപചാലകത എന്ന് പറയുന്നത്. ലോഹങ്ങളിൽ ഏറ്റവും താപചാലകതയുള്ളത് വെള്ളിക്കാണ്. പക്ഷേ വെള്ളി കൊണ്ട് നമുക്ക് അടുക്കളയിലെ പാത്രങ്ങളെല്ലാം നിർമ്മിക്കാൻ സാധിക്കില്ലല്ലോ. അതിനാൽ താപചാലകത ധാരാളമായുള്ള അലുമിനിയവും ചെമ്പും നമ്മൾ പാത്രങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. ഇവയുടെ ചിലവ് താരതമ്യേന കുറവാണ്. എന്നാൽ കൂട്ടുകാരുടെ അറിവിലേക്കായി ഞാൻ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കട്ടെ. ഒരു കാലത്ത് സ്വർണത്തേക്കാളും വെള്ളിയേക്കാളും വിലയേറിയ ഒരു ലോഹമായിരുന്നു അലുമിനിയം. 19-ാം നൂറ്റാണ്ടിൽ സാധാരണ അതിഥികൾക്ക് രാജാക്കന്മാർ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ട്ലറി ഉപയോഗിക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ട അതിഥികൾക്ക് അവർ അലുമിനിയത്തിന്റെ കട്ട്ലറിയാണ് കൊടുത്തിരുന്നത്. ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ അത് വളരെ കൗതുകമായി തോന്നുമായിരിക്കാം. അന്ന് കാലത്ത് അലുമിനിയത്തിന്റെ ഒരു ബട്ടൺ ഷർട്ടിൽ പിടിപ്പിക്കാൻ കൊതിച്ചിരുന്ന പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നത്രേ. ഇത് അവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കൊണ്ടാണ്. അവ വിശദമായി നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇന്ന് അലുമിനിയം നമുക്ക് വളരെ എളുപ്പത്തിലും സുലഭമായും ലഭിക്കുന്ന രീതിയിൽ അവ നിർമ്മാണം ചെയ്യപ്പെടുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു മണിശബ്ദം ഓർത്തുനോക്കൂ. അത് മരത്തിലോ പ്ലാസ്റ്റിക്കിലോ ആയിരുന്ന മണിയായിരുന്നെങ്കിൽ എത്ര ദൂരത്തേക്ക് ശബ്ദം കേൾക്കും? നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് കേൾക്കുക പോലുമില്ല. അപ്പോൾ ലോഹങ്ങളെ ഏതെങ്കിലും ബലമുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടിയാൽ അവയിൽ നിന്ന് ഒരു മുഴക്കമുള്ള ശബ്ദം പുറത്തേക്ക് വരുന്നു എന്ന് നമുക്കറിയാം. ലോഹങ്ങളുടെ ഈ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. പള്ളികളിലും അമ്പലങ്ങളിലും ഉപയോഗിക്കുന്ന വിവിധതരം മണികളിലും സിംബൽസ് പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും ട്രംഫറ്റ്, ഹോൺ തുടങ്ങിയവയിലും എല്ലാം പ്രയോജനപ്പെടുത്തുന്നത് ലോഹങ്ങളുടെ സൊണോറിറ്റിയാണ്. ഇനി ലോഹങ്ങളുടെ മറ്റൊരു ഭൗതിക ഗുണമാണ് അവയുടെ ലോഹദ്യുതി. ലോഹങ്ങളുടെ പുതുതായി മുറിക്കപ്പെട്ട പ്രതലങ്ങൾക്ക് ഒരു പ്രത്യേക തിളക്കം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. എന്നാൽ ക്രിയാശീലത കൂടിയ ലോഹങ്ങൾ അന്തരീക്ഷവായുവുമായി പ്രവർത്തിച്ച് ഈ ലോഹദ്യുതി പെട്ടെന്ന് നഷ്ടപ്പെടുത്തി കളയും. ക്രിയാശീലത കുറഞ്ഞ സ്വർണം പോലെയുള്ള ലോഹങ്ങൾ അന്തരീക്ഷവുമായോ ജലവുമായോ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തതിനാൽ ഇവയുടെ ലോഹദ്യുതി ദീർഘകാലം നിലനിൽക്കുന്നു. അതിനാലാണ് ഇവയെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ പ്രയോജനപ്പെടുത്തുന്നത്.

ലോഹങ്ങളുടെ മറ്റൊരു ഭൗതിക ഗുണമാണ് അവയുടെ കാഠിന്യം. അതുകൊണ്ടുതന്നെയാണ് അവയെ വിവിധ ആയുധങ്ങളും വാഹന ഭാഗങ്ങളുമെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ കൈവെള്ളയ്ക്കുള്ളിൽ വെച്ചാൽ ദ്രാവകമാകുന്ന ലോഹമാണ് ഗാലിയം. പൊതുവെ ലോഹങ്ങളുടെ ദ്രവണാങ്കവും തിളനിലയും ഉയർന്നതാണെങ്കിലും ചില ലോഹങ്ങളുടെ ദ്രവണാങ്കം വളരെ കുറവാണ്. അതിലൊന്നാണ് ഗാലിയം. ഗാലിയം, സീസിയം തുടങ്ങിയ ലോഹങ്ങളുടെ ദ്രവണാങ്കം വളരെ കുറവാണ്. ഇനി നമുക്ക് അലോഹങ്ങളുടെ പ്രത്യേകതകളൊന്ന് ആലോചിച്ചാലോ. ഇവ ലോഹങ്ങളുടെ പോലെ താപചാലകതയോ വൈദ്യുത ചാലകതയോ കാണിക്കുന്നില്ല. മാലിയബിളോ ഡക്റ്റൈലോ അല്ല. ഇനി ലോഹങ്ങളുടെ രാസഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവയുടെ ക്രിയാശീലതയ്ക്കനുസരിച്ചാണ്. ചില ലോഹങ്ങളുടെ ക്രിയാശീലത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ലോഹങ്ങൾ പെട്ടെന്ന് തന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഉദാഹരണത്തിന് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ. ഈ ലോഹങ്ങൾ അന്തരീക്ഷവായുവുമായും ജലവുമായും വളരെ വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഈ രാസപ്രവർത്തന ഫലമായി പുറത്തേക്ക് വരുന്ന ഹൈഡ്രജൻ വാതകത്തോടൊപ്പം താപവും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ താപത്തിന്റെ സാന്നിധ്യം മൂലം ഒരുപക്ഷെ ഹൈഡ്രജൻ കത്താൻ ഇടയുണ്ട്. അതിനാൽ ഇത്തരം പരീക്ഷണങ്ങൾ തീർച്ചയായും ഒരു രസതന്ത്ര അധ്യാപികയുടെ സാന്നിധ്യത്തിൽ മാത്രമേ കൂട്ടുകാർ ചെയ്യാവൂ. നമ്മൾ ഇപ്പോൾ തന്നെ കേട്ട പോലെ സോഡിയവും പൊട്ടാസ്യവും വളരെ വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമെങ്കിലും മെഗ്നീഷ്യം പോലുള്ള ലോഹങ്ങൾ സാധാരണ ജലവുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അവ ചൂട് ജലവുമായി മാത്രം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ചെമ്പ് പോലുള്ള ലോഹങ്ങൾ അന്തരീക്ഷത്തിലെ വായുവും കാർബൺ ഡയോക്സൈഡുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അവയുടെ ഒരു കോട്ടിംഗ് അതിന്റെ പുറം ഭാഗങ്ങളിൽ രൂപപ്പെടുത്തും. അലുമിനിയം പോലുള്ള ലോഹങ്ങളുടെ ഈ പുറത്തു വരുന്ന ആവരണമാണ് പിന്നീട് ബാക്കിയുള്ള ലോഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. ചെമ്പ് അന്തരീക്ഷവായുവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ ക്ലാവ് പിടിക്കുക എന്ന് നാട്ടുപ്രദേശങ്ങളിലെല്ലാം പറയാറുള്ള ഒരു പച്ച കളറിലുള്ള ഉൽപ്പന്നം രൂപപ്പെടുന്നത്. ലോഹങ്ങളുടെ ഓക്സൈഡുകൾ, അതായത് ലോഹങ്ങൾ ഓക്സിജനുമായി ചേർന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഓക്സൈഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ക്ഷാര സ്വഭാവമുള്ളവയാണ്. എന്നാൽ അലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവമാണ് ഉള്ളത്. ലോഹങ്ങളുടെ ക്രിയാശീലത ഓരോന്നിനും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞുവല്ലോ. ലോഹങ്ങൾക്ക് ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരെയാകും നിങ്ങൾ തിരഞ്ഞെടുക്കുക? നിങ്ങളുടെ മനസ്സിലൊരു പക്ഷേ സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങളെയായിരിക്കും സ്വാഭാവികമായും തിരഞ്ഞെടുക്കാൻ സാധ്യത. എന്നാൽ ലോഹങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രസതന്ത്രത്തിൽ രാജാവ് എന്ന് പറയുന്നത് അവയുടെ കോണ്ടക്സ്റ്റിനനുസരിച്ചാണ്. സ്വർണം തീരെ ക്രിയാശീലത കുറഞ്ഞ ലോഹമാണ്. മറുവശത്ത് സോഡിയവും പൊട്ടാസ്യവുമാകട്ടെ ക്രിയാശീലത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ അവ സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാണ്. സ്വർണത്തിന് ക്രിയാശീലത വളരെ കുറവാണ് എന്ന് പറഞ്ഞുവല്ലോ. പണ്ടുകാലത്ത് സ്വർണം വെറും ആഭരണം മാത്രമായിരുന്നില്ല, രാജാവിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും പ്രതീകം കൂടിയായിരുന്നു. ഈജിപ്തിലെ ഫറവോമാരുടെ ശവകുടീരങ്ങളിൽ പോലും സ്വർണ വസ്തുക്കൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് മനുഷ്യർ പ്രധാനമായും കല്ലും വെങ്കലവും ഉപയോഗിച്ചായിരുന്നു ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നത്. പിന്നീട് ഇരുമ്പ് ഉപയോഗിക്കാൻ പഠിച്ചതോടെ വലിയ മാറ്റമുണ്ടായി. ഇരുമ്പ് ഉപയോഗിച്ച് കൂടുതൽ ശക്തമായ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ മനുഷ്യൻ പഠിച്ചു. അതുകൊണ്ടുതന്നെ ചരിത്രത്തിലെ ഈയൊരു കാലഘട്ടത്തിന് അയൺ ഏജ് അഥവാ ഇരുമ്പ് യുഗം എന്ന പേര് ലഭിച്ചു. നമ്മുടെ ശരീരത്തിലെ ചെറിയ അളവിലുള്ള ഇരുമ്പ് കുറയുമ്പോൾ പോലും ഉന്മേഷക്കുറവ്, ഓർമ്മക്കുറവ്, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. എന്നാൽ ഈ ഇരുമ്പ് കുറച്ചു കാലം വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? അത് തുരുമ്പെടുക്കും. ഇരുമ്പ് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതുപോലെയാണ് തുരുമ്പെടുക്കുന്നത്. വായുവിലെ ഓക്സിജനും ഈർപ്പവുമായി പ്രവർത്തിക്കുന്ന ഇരുമ്പ് അതിന്റെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറുന്നു. ഇതിനെയാണ് ഇരുമ്പിന്റെ ലോഹനാശനം അഥവാ കൊറോഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്തെ ഗേറ്റ് പുതുതായി പെയിന്റ് അടിച്ച് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് കരുതുക. വളരെ മനോഹരമായ ഗേറ്റ്. മഴ പെയ്തു, വെയിൽ വന്നു, വീണ്ടും മഴ പെയ്തു. അങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ തവിട്ടു നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. ഗേറ്റിന് എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇരുമ്പിന് ലോഹനാശനം സംഭവിച്ചിരിക്കുന്നു. ഇരുമ്പിന്റെ ലോഹനാശനം വേഗത്തിലാക്കുക ആസിഡിന്റെയും ലവണങ്ങളുടെയും സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് കടൽ തീരങ്ങളിലും മറ്റും ഇരുമ്പിന്റെ വസ്തുക്കളുണ്ടെങ്കിൽ അവ പെട്ടെന്ന് ലോഹനാശനത്തിന് വിധേയമാകുന്നത്. കപ്പലുകളുടെയും മറ്റും വലിയ ഭാഗങ്ങൾ ഓരോ വർഷവും മെയിന്റനൻസ് എന്ന് പറഞ്ഞ് മാറ്റേണ്ടി വരുന്നതും ഈ ലവണങ്ങളുടെ സാന്നിധ്യത്തിൽ ഇരുമ്പ് കിടക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ലോഹനാശനം സംഭവിക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഇവയെ ലോഹസങ്കരത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. ഒരു ലോഹവും മറ്റൊരു ലോഹവും അല്ലെങ്കിൽ അലോഹവുമായി ഉരുക്കി ചേർത്ത് ഉണ്ടാക്കുന്ന

0: സങ്കരങ്ങളെയാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ചില അല്ലോയ്കളെ ഓർത്തു നോക്കിയാലോ? സ്റ്റീൽ നമുക്കെല്ലാം പരിചയമുള്ളതാണ്. സ്റ്റീലിന്റെ പ്രധാന ഘടകങ്ങളായി വരുന്നത് ഇരുമ്പും കാർബണുമാണ്. ഇവ കെട്ടിടങ്ങൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ മറ്റൊരു ലോഹസങ്കരമാണ്. ഇതിന്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ തുടങ്ങിയവയാണ്. ഇവ പാത്രങ്ങളും സർജിക്കൽ ഉപകരണങ്ങളും അടുക്കള ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഡ്യുറാലുമിൻ എന്ന് പറയുന്ന അലുമിനിയത്തിന്റെ ലോഹസങ്കരമാണ് എയർക്രാഫ്റ്റുകളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. നിക്രോം കമ്പികൾ പ്രധാനമായും ഇലക്ട്രിക് ഹീറ്ററുകളിലും ഹീറ്റിംഗ് കോയിലുകളിലുമെല്ലാം ഉപയോഗിക്കുന്നു. അതിന്റെ പ്രധാന ഘടകം നിക്കലും ക്രോമിയവുമാണ്. അൽനിക്കോ എന്ന് പറയുന്ന അലുമിനിയത്തിന്റെ ഒരു ലോഹസങ്കരമാണ് പെർമനന്റ് മാഗ്നറ്റ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ജർമ്മൻ സിൽവർ എന്ന് കേട്ടിട്ടുണ്ടോ? കോപ്പർ, സിങ്ക്, നിക്കൽ എന്നിവയാണ് അതിന്റെ പ്രധാന ഘടകങ്ങൾ. ഇവ അലങ്കാര വസ്തുക്കൾക്കും പാത്രങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. ഇനി മനുഷ്യ ശരീരത്തിൽ ലോഹങ്ങളുണ്ടോ? മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങളുടെ സാന്നിധ്യം മനുഷ്യന്റെ ആരോഗ്യത്തിനും ഏറ്റവും അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വളരെ ആവശ്യം തന്നെയാണ്.
1: ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 8-ാം ക്ലാസ് ശാസ്ത്ര പുസ്തകത്തിലെ ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് പരപ്പൂർ സെയിന്റ് ജോൺസ് HSSലെ അധ്യാപിക മെർസലിൻ ജോർജ്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി.
1: കഥാപ്രസംഗം ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്നു. കഥ സൂര്യമാനസം.
2: അഭിവാദനങ്ങൾ. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ നിന്നും ഒരു കഥാംശം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഈ കഥയ്ക്ക് ഞങ്ങളൊരു പേര് കൊടുക്കുന്നു, സൂര്യമാനസം. കഥ ആരംഭിക്കുന്നു.

നർമ്മദാ നദിയുടെ തീരത്ത് പവിത്രവും പരിശുദ്ധിയും വിളക്കെടുത്തു നിൽക്കുന്ന കാണുന്ന പശ്ചാത്തലത്തിൽ അതാ ഒരു ചെറിയ ആശ്രമം കാണുന്നു. ആ ആശ്രമ മുറ്റത്തെ പൂച്ചെടികളിൽ ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നു. ഈ സമയം ആ ആശ്രമ മുറ്റത്ത് താപസവേഷത്തിൽ ഒരാൾ നടന്നു വരികയാണ്. പേര് പരശുരാമൻ. നദിയിൽ നിന്നും കുളിച്ചു കയറി വരികയാണ് അദ്ദേഹം. അദ്ദേഹം ആശ്രമ മുറ്റത്തേക്ക് കാലു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അടിമുടിയൊന്നു നോക്കി. സുന്ദരനും ആരോഗ്യവാനുമായ ഒരു യുവാവ്. പൂടുവിലിട്ട ആ ചെറുപ്പക്കാരന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിച്ചു നിന്നു. പരശുരാമൻ ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്നെ കൊണ്ട് നിനക്കെന്താണ് ആവശ്യം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു,

0: പരശുരാമൻ ചോദിച്ചു, ജാതിയിൽ നീ ബ്രാഹ്മണൻ തന്നെയാണല്ലോ.
1: അതെ, നല്ല ശുദ്ധ ബ്രാഹ്മണൻ.
0: പൊതുവെ ക്ഷത്രിയ വിരോധിയായ പരശുരാമന് ആ ബ്രാഹ്മണ യുവാവിനോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. അടുത്ത ദിവസം തന്നെ പഠനവും ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോവുകയാണ്. ദിവ്യങ്ങളായ പല അസ്ത്രങ്ങളും ആ അസ്ത്രങ്ങളെ അഭിമന്ത്രിക്കാനുള്ള ഉത്തമ മാർഗങ്ങളുമെല്ലാം തന്നെ പരശുരാമൻ ശിഷ്യനെ പഠിപ്പിച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അസ്ത്രവിദ്യയിൽ അതീവ സമർത്ഥനായി തീർന്നു ശിഷ്യൻ. ഇനി വേണമെങ്കിൽ ഗുരുകുലത്തിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാം എന്ന അവസ്ഥയിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയം പരശുരാമൻ വിശ്രമിക്കുന്നതിനായി ആ വരാന്തയിൽ ശിഷ്യന്റെ മടിയിൽ തലയും ചായച്ചു കിടന്നു. കിടന്ന അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തല റുക്കത്തിലാണ്ടുപോയി. ഈ സമയം വണ്ടിന്റെ രൂപത്തിലുള്ള ക്ഷുദ്രജീവി എവിടെ നിന്നോ പറന്നവിടെ എത്തി. അത് ശിഷ്യന്റെ തുടയിലിരുന്ന് മാംസം തുളച്ചു തുടങ്ങി. തുളച്ച് തുളച്ച് അത് അകത്തേക്ക് കടക്കുകയാണ്. ശിഷ്യൻ വേദന കടിച്ചമർത്തിയിരിക്കുന്നു. കാലം നനങ്ങിയാൽ തന്റെ ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുമോ എന്ന ഭയം. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ കഠിനമായ പ്രാണവേദന കടിച്ചമർത്തിയിരുന്നു.

ഈ സമയം ഗുരുവിന്റെ ശരീരത്തിൽ നനവ് തെറ്റി അദ്ദേഹം ഞെട്ടിയുണർന്നു. ആശ്രമ വരാന്ത മുഴുക്ക ചോര പരന്നൊഴുകുന്നു. അസഹ്യമായ പ്രാണവേദന കടിച്ചമർത്തിയിരിക്കുകയാണ് ശിഷ്യൻ ആ ചോര കുതിർന്ന കാലുകളുമായി. അദ്ദേഹം ശിഷ്യന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. അതീവ കോപത്തോടെ ഞെട്ടിയെഴുന്നേറ്റു. ഏ ദുഷ്ടാത്മാവേ, സത്യം പറയൂ, നീ ആരാണെന്ന്? തീർച്ചയായും നീ ഒരു ബ്രാഹ്മണനല്ല. ഇത്രയും കഠിനവും രക്തമംഗലവുമായ വേദന കടിച്ചമർത്തിയിരിക്കാൻ ഒരു ബ്രാഹ്മണനും സാധ്യമല്ല. നീ എന്തിനിങ്ങനെ അഭിനയിച്ചു? സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ തപശക്തിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ തന്നെ ചുട്ടുകരിക്കും. ശിഷ്യൻ എഴുന്നേറ്റ് ഗുരുനാഥന്റെ കാലുകളിൽ വീണ് കരഞ്ഞു പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഒരു ബ്രാഹ്മണനല്ല. എന്റെ പേര് കർണൻ. ഹസ്തിനപുരിയിലെ അശ്വപാലകനായ അധിരഥന്റെ പുത്രനാണ് ഞാൻ. എനിക്ക് അർജുനുമായി യുദ്ധം ചെയ്യണം. ദ്രോണ ശിഷ്യനായ പാർത്ഥനെ ജയിക്കണമെങ്കിൽ അതീവ ശക്തിയുള്ള ദിവ്യാസ്ത്രങ്ങൾ വേണം. അത് നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങയോട് കള്ളം പറഞ്ഞത്. എന്റെ ഈ അപരാധം പുറത്ത് അങ്ങനയ്ക്ക് മാപ്പ് നൽകണം. ഇല്ല, നിനക്ക് മാപ്പില്ല. എന്തിനു വേണ്ടിയാണോ നീ എന്നിൽ നിന്നും വിദ്യ അഭ്യസിച്ചത്, ആ വിദ്യ നിനക്ക് ഉതകാതെ പോകട്ടെ. ശക്തനായ ശത്രുവുമായി നീ പൊരുതുമ്പോൾ ആ നിർണായക ഘട്ടത്തിൽ നീ എന്നിൽ നിന്നും പഠിച്ച വിദ്യ മറന്നു പോകട്ടെ. ഞാൻ ശപിക്കുന്നു. കോപിഷ്ഠനായ പരശുരാമൻ ആശ്രമത്തിനുള്ളിലേക്ക് പോയി. അതാ ദുഃഖിതനായ കർണൻ ആ കാട്ടുപാതയിലൂടെ നടന്നകലുന്നു.

പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കർണനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഗംഗാനദിക്കരയിൽ ഒരു നട്ടുച്ച നേരത്ത് സൂര്യ നമസ്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കർണൻ. ഈ സമയം ചുട്ടുപൊള്ളുന്ന ആ മണൽപ്പരപ്പിലൂടെ വൃദ്ധയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. അത് മറ്റാരുമല്ല, രാജമാതാവായ കുന്തിദേവി.

0: ഗംഗയുടെ തീരം പറ്റി നിന്ന് സൂര്യദേവന് മധ്യാഹ്ന ജലപൂജ നടത്തുന്ന കർണനെ ഒരു നീണ്ട നിമിഷം കുന്തി ദേവി നോക്കി നിന്നു. അവർക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. ഇന്ന് കുന്തി വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ വീണ ശരീരത്തിന്റെ ഉടമയാണ്. അന്ന് ഇതായിരുന്നില്ല അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ ഇന്നലത്തെ പോലെ ഹൃദയത്തിൽ മിന്നിത്തെളിയുന്നു. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ കൗമാരക്കാരായ കൂട്ടുകാരികളുമൊത്ത് കളിച്ചു രസിച്ചു കിടന്ന കാലം അവൾ ഓർത്തുപോവുകയാണ്. കുന്തി എന്ന പെൺകുട്ടിയുടെ കുട്ടിക്കാലത്തെ കഥയാണത്. ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് കുന്തി എന്നായിരുന്നില്ല, പൃഥ എന്നായിരുന്നു. യാദവ രാജാവായിരുന്ന ശൂരസേനന് 10 മക്കളായിരുന്നു, 5 ആണും 5 പെണ്ണും. അതിൽ മൂത്തത് വസുദേവർ, അതായത് ശ്രീകൃഷ്ണന്റെ പിതാവ്. വസുദേവരുടെ സഹോദരിയാണ് പൃഥ. ശൂരസേനന്റെ ബന്ധുവും സാമന്ത രാജാവുമായിരുന്നു കുന്തി ഭോജൻ. അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു. അദ്ദേഹം പൃഥ എന്ന പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ മകളായി വളർന്നതുകൊണ്ട് കുന്തി എന്ന പേര് കിട്ടി. കുന്തിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവം. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ദുർവാസാവ് മഹർഷി വന്നു. വളരെ വ്യത്യസ്തനായ ഒരു സന്യാസിയാണ് ഈ ദുർവാസാവ്. സന്യാസിമാർ ധാരാളമുണ്ട്, പുരാണത്തിലുണ്ട്, ചരിത്രത്തിലുണ്ട്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊരു സന്യാസി വേറെ കാണില്ല. എപ്പോഴാ സന്തോഷം വരുന്നത്, എപ്പോഴാ കോപം വരുന്നത് ഒന്നും പറയാൻ കഴിയില്ല. കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളും തരവും നോക്കാറില്ല, തൊട്ട കൈക്ക് കാച്ചു, അതാണ് സ്വഭാവം. അങ്ങനെയുള്ള ദുർവാസാവ് മഹർഷിയാണ് കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, 100 ശിഷ്യന്മാരുമുണ്ട് കൂട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞു, എടോ കുന്തി ഭോജ, നാമും നമ്മുടെ ശിഷ്യന്മാരും കുറച്ചു നാൾ ഇവിടെ കഴിഞ്ഞുകൂടാനാ വന്നിരിക്കുന്നത്. നമുക്ക് അഹിതമായി ഒന്നും ഉണ്ടാകരുത്.
1: ഇല്ല സ്വാമികളെ, അങ്ങനൊന്നും ഉണ്ടാകില്ല.
0: നാം എത്ര നാൾ ഇവിടെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. എത്ര നാളായാലും നമ്മുടെ പൂജാതി കർമ്മങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അയ്യോ, ഒരു തടസ്സവും ഉണ്ടാകില്ലേ, എല്ലാ അടിയൻ ഭംഗിയായി നോക്കിക്കൊള്ളാം. മറുത്തൊന്നും പറയാൻ കഴിയില്ല, കാരണം ആളിന്റെ സ്വഭാവം കുന്തി ഭോജന് നല്ലവണ്ണം അറിയാം. ബുദ്ധിമാനായ കുന്തി ഭോജൻ സന്യാസിയെ പരിചരിക്കാൻ കുന്തിയെയാണ് ഏർപ്പാടാക്കിയത്. എന്തെങ്കിലും അപാകത വന്നാലും കൊച്ചു പെണ്ണല്ലേ എന്ന് കരുതി സ്വാമി ക്ഷമിക്കുമല്ലോ. നാളുകൾ

യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ 180 നാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കുന്തിയുടെ പരിചരണത്തിന് മറ്റു ഭംഗങ്ങളൊന്നും ഉണ്ടായില്ല. പൂജയ്ക്കുള്ള പുഷ്പങ്ങളും ജലവുമെല്ലാം കുന്തി കൃത്യമായി സ്വാമിക്ക് എത്തിച്ചു കൊടുത്തു. ദുർവാസാവിനും സന്തോഷമായി. അദ്ദേഹവും ശിഷ്യന്മാരും കൊട്ടാരം വിട്ടുപോകാൻ തീരുമാനിച്ചു. അദ്ദേഹം കുന്തിയെ വിളിച്ചു, മോളെ ഇങ്ങ അടുത്തു വരൂ, നിന്റെ ഈശ്വരഭക്തിയും ഗുരുപരിചരണങ്ങളും എല്ലാം നമുക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്കെന്ത് വരമാണ് ആവശ്യം ചോദിച്ചോളൂ. കുന്തിക്കൊന്നും മനസ്സിലായില്ല, എന്ത് പറയണമെന്നും അവൾക്കറിയില്ല. മാമുനി വീണ്ടും പറഞ്ഞു, മോളെ നിനക്ക് നാം 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു തരുന്നു, സന്താന സൗഭാഗ്യ മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ആരെ വിചാരിച്ചു നീ ഉരുവിടുന്നുവോ അവർ നിന്റെ മുമ്പിൽ പ്രത്യക്ഷരാകും. അത് മാനവനോ വാനവനോ ഗന്ധർവനോ ആരുമായിക്കൊള്ളട്ടെ, അവരിൽ നിന്നും നിനക്ക് ഉത്തമന്മാരായ പുത്രന്മാരെ ലഭിക്കും. ദുർവാസാവിന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളതായ സന്ദർഭങ്ങളില്ല. സാധാരണക്കാരായവരെ പോലും ശപിക്കുന്നതാണ് പതിവ്. ഇതങ്ങനെയല്ല, സന്താന സൗഭാഗ്യ മന്ത്രങ്ങളാണ് പെണ്ണിന് സമ്മാനിച്ചിരിക്കുന്നത്. മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ട് സന്യാസിയും ശിഷ്യന്മാരും ആ കൊട്ടാരം വിട്ടുപോയി. ദുർവാസാവ് മറഞ്ഞു കഴിഞ്ഞിട്ടും കുന്തിക്ക് ഒരേ ഒരു ചിന്ത, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? മന്ത്രം ജപിച്ചാൽ ആര് വരുമെന്നാ സ്വാമി പറഞ്ഞത്? ഒരെത്തുംപടിയും കിട്ടുന്നില്ല. കുന്തി അന്തപുരത്തിന്റെ ഒരൊഴിഞ്ഞ മുറിയിൽ കയറി കഥകടച്ചു, ചിന്തിച്ചു. മന്ത്രം പറഞ്ഞ് ആരെയാ വരുത്തേണ്ടത്? ഈ സമയം ജനൽപ്പാളികൾക്കിടയിലൂടെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു വരുന്നു. കുന്തി സൂര്യനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു.

0: ആയിരം അശ്വങ്ങൾ തെളിക്കുന്ന പ്രകാശരഥത്തിൽ കർമ്മസാക്ഷിയായ സൂര്യൻ കുന്തി ഭോജന്റെ കൊട്ടാരത്തിലെത്തി. ജ്യോതിർ കുംഭം പോലെ മിന്നിത്തിളങ്ങുന്ന സൂര്യനെ കണ്ട് കുന്തി ഞെട്ടിപ്പോയി.
1: അങ്ങ് ആരാണ്?
0: ഞാൻ സൂര്യൻ. നീ ക്ഷണിച്ചതുകൊണ്ട് വന്നതാണ്.
1: അയ്യോ, എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, ദുർവാസാവിന്റെ തപോബലത്തിന്റെ ചരടിൽ കുരുങ്ങിക്കിടക്കുന്നവനാണ് ഞാൻ. എനിക്കിവിടെ വരാതിരിക്കാൻ കഴിയില്ല. ഞാനൊരു കർമ്മത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കൂ.
1: പ്രപഞ്ചത്തിന്റെ ആകെ പ്രകാശം പരത്തുന്ന ആദിത്യദേവ, ഇങ്ങനൊന്നും വരുമെന്ന് കരുതി മന്ത്രം ഉരുവിട്ടതല്ല ഞാൻ. എനിക്കെന്തോ പേടിയാകുന്നു. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, പേടിക്കാതിരിക്കൂ. ഇത് വിധിയുടെ നിയോഗമാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് പ്രകൃതി നിയമങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നതല്ല. ഈ നിയോഗവും നന്മയ്ക്കാണെന്ന് കരുതിയാൽ മതി.

യൗവനത്തിലേക്ക് കാലുകുത്താൻ ഒരുങ്ങി നിൽക്കുന്ന കുന്തി ആലസ്യത്തിൽ മയങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്ന കുന്തി അഴിഞ്ഞുളഞ്ഞ തലമുടി പിന്നിലേക്ക് കൊതിക്കി ആദിത്യദേവന്റെ അരികിൽ പറ്റിച്ചേർന്നു നിന്നു. സൂര്യൻ കുന്തിയെ അനുഗ്രഹിച്ചു, അവൾക്കെല്ലാ നന്മകളും ആശംസിച്ചു. പുറപ്പെടാൻ തുടങ്ങുമ്പോൾ കുന്തി പറഞ്ഞു, ദേവാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ജനിക്കുന്ന അങ്ങയുടെ പുത്രന് അങ്ങയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചു കിടക്കുന്ന കവചവും വെട്ടിത്തിളങ്ങുന്ന കുണ്ഡലങ്ങളും ഉണ്ടായിരിക്കുവാൻ അനുഗ്രഹിച്ചാലും അങ്ങനെ തന്നെ ആകട്ടെ കുന്തിയെ. ജന്മനാൽ നിന്റെ മകന് ലഭിക്കുന്ന കവചകുണ്ഡലങ്ങൾ അവന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവന്റെ രാപത്വം സംഭവിക്കുന്നതല്ല, ആർക്കും അവനെ വധിക്കുവാൻ കഴിയുന്നതല്ല. ഇങ്ങനെ വരവും നൽകിയിട്ട് സൂര്യൻ വന്നതുപോലെ മടങ്ങിപ്പോകുന്നു.

0: അന്നത്തെ സൂര്യസംഗമത്തിനു ശേഷം കുന്തിക്ക് പഴയതുപോലുള്ള ഉത്സാഹമോ കളിതമാശയോ ഒന്നുമില്ല. മാസങ്ങൾ കടന്നുപോയപ്പോൾ കുന്തി ആകെ ധർമ്മസങ്കടത്തിലായി. ലോകത്ത് എന്തൊക്കെ ഒളിച്ചു വെച്ചാലും ഗർഭം ഒളിച്ചു വെക്കാൻ കഴിയില്ല. എങ്കിലും കുന്തി പരമാവധി അത് ഒളിച്ചു വെച്ചു. കൊട്ടാരത്തിൽ ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാതെയും കൂട്ടുകാരോട് കൂടുതൽ അടുക്കാതെയും അവൾ നാളുകൾ തള്ളി നീക്കി. ഒടുവിൽ അന്തപുരത്തിന്റെ ഒരു ഇരുൾമൂടിയ മുറിയിൽ കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൊച്ചു പെണ്ണ് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. ഈ സമയം ആത്മാർത്ഥതയുള്ള ഒരു പരിചാരിക കുന്തിയെ സഹായിക്കാനെത്തി. അവൾ പറഞ്ഞു, തമ്പുരാട്ടി വിഷമിക്കണ്ട, ആരുമറിയാതെ നമുക്ക് ഇതിനെ നശിപ്പിച്ചു കളയാം.
1: എന്ത്, ഞാൻ നൊന്ത് പ്രസവിച്ച ഈ പിഞ്ചു അമ്മയെ നശിപ്പിക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
0: തമ്പുരാട്ടി, ഞാൻ പറയുന്നത് ദയവായി ശാന്തമായി കേൾക്കൂ. ഈ കുഞ്ഞിനെ ഈ കൊട്ടാരത്തിൽ വളർത്താൻ കഴിയുമോ? ഈ കൊട്ടാരത്തിന്റെ അന്തസ്സും ആഭിജാത്യവും ഞാൻ പറഞ്ഞു വേണോ തമ്പുരാട്ടി മനസ്സിലാക്കാൻ?
1: അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കണോ? ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല.
0: തമ്പുരാട്ടി, ഇതിനെ കൊല്ലണമെന്നല്ല പറയുന്നത്, നമുക്കിതിനെ ഒരു പെട്ടിക്കുള്ളിലാക്കി ഈ പുഴയിൽ ഒഴുക്കാം. ആരെങ്കിലും എടുത്ത് വളർത്തിക്കൊള്ളും. വിശ്വസ്തയായ തോഴി വളരെ നേരം പറഞ്ഞു പറഞ്ഞ് കുന്തിയെ കൊണ്ടൊരു വിധം സമ്മതിപ്പിച്ചു.

രാജകൊട്ടാരത്തിനകത്ത് തിരക്കിട്ട ഗൂഢപദ്ധതിയിൽ ആവിഷ്കരിക്കപ്പെടുകയാണ്. അകത്ത് വെള്ളം കയറാത്തൊരു പേടകം തയ്യാറായി കഴിഞ്ഞു. അതിൽ മാർദ്ദവമേറിയ പട്ടുതുണികൾ വിരിച്ച് മെത്തമാതിരിയാക്കി കൈകാലിട്ടടിക്കുന്ന പിഞ്ചോമനയെ അതിനുള്ളിൽ കിടത്തി. പരിചാരിക അത് താങ്ങി തോളിൽ വെച്ച് മുംബൈ നടന്നു. കണ്ണീരൊഴുകുന്ന മിഴിയും വിമ്മിപ്പൊട്ടുന്ന മനസ്സുമായി കുന്തി പിറകെ നടന്നു. നേരം രാത്രിയാണെങ്കിലും അരണ്ട നിലാവെളിച്ചമുണ്ട്. ഹിരഞ്ജതി നദിയുടെ പോഷക നദിയായ അശ്വനദി ആ കൊട്ടാരത്തിനടുത്തുകൂടിയാണ് ഒഴുകുന്നത്. അവരാ നദീതീരത്തേക്ക് നടന്നു. കുന്തി പേടകം തുറന്ന് താൻ പ്രസവിച്ച പിഞ്ചോമന പൈതലിന്റെ കവിളത്തും നെറ്റിയിലും തെരുതെരയെ ഉമ്മ വെച്ചു. ആ പേടകം നദിയിലേക്ക് സമർപ്പിച്ചു. കുന്തി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. താൻ എന്നും പൂജിക്കുന്ന കുലദൈവങ്ങളെ, വനദേവതമാരെ, ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോകുന്ന എന്റെ കടിഞ്ഞൂൽ പുത്രനെ കാത്തുകൊള്ളേണേ. അവന് ആപത്തും വരുത്താതെ അവന്റെ മുമ്പോട്ടുള്ള ഗതിയെ നയിച്ചുകൊള്ളേണമേ. കവിളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർച്ചാലുകളുമായി കുന്തി ആ പുഴവക്കത്ത് തന്നെ നോക്കി നിന്നു. കടിഞ്ഞൂൽ കനിയാകും കൺമണിക്കുഞ്ഞിനേ

സ്നേഹമുള്ളവരെ, അന്ന് ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോയ കുഞ്ഞ് വളർന്നു വലുതായി യുവാവായിരിക്കുന്നു. കണ്ടാ തിരിച്ചറിയില്ലാതെ നിൽക്കുന്നു. അപ്പോഴേക്കും സൂര്യ നമസ്കാരവും കഴിഞ്ഞ് കർണൻ ആ മണൽത്തിട്ടയിലേക്ക് കയറി വന്നു. മുഖമുയർത്തി നോക്കുമ്പോൾ തൊട്ടടുത്തായി വൃദ്ധയായ ഒരു സ്ത്രീ നിൽക്കുന്നു. ശരീരം കൃശമെങ്കിലും പ്രൗഢമായ ക്ഷത്രിയ തേജസ് ആ മുഖത്ത് ജ്വലിച്ചു നിന്നു. കർണൻ പറഞ്ഞു, "ദേവി, അധിരഥപുത്രനും രാധേയനുമായ ഈ കർണന്റെ നമസ്കാരം. ദേവി എന്തിനാണ് ഇവിടെ വന്നത്? ഈ കൊടുംവെയിലിൽ വാർദ്ധക്യത്തിന്റെ അവശതയും മറന്ന് ഈ കർണനെ കാണാൻ വന്നതിന്റെ കാരണം പറയൂ." കുന്തി വിങ്ങി പൊട്ടിപ്പറഞ്ഞു, "മോനെ കർണ, നീ രാധേയനല്ല, കൗന്ദയനാണ് മോനെ, കൗന്ദയൻ. നിന്നെ പ്രസവിച്ച ഈ പാപിയായ കുന്തിയാണ് നിന്നുടെ അമ്മ. സൂര്യദേവനാണ് നിന്റെ അച്ഛൻ." "അറിയാം അമ്മേ. അമ്മ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് എനിക്കറിയാം. എന്നെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കാനല്ലേ?" "ഇല്ലമ്മേ, ഞാൻ വരില്ല. ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും വരില്ലമ്മേ. എന്നെ ഞാനാക്കിയ ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും എങ്ങോട്ടും വരില്ല. ഉണ്ട ചോറിന് നന്ദിയോട് കാണിക്കുന്നവരല്ലേ കർണൻ. പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ പുത്രനാണെന്ന്. ഇത് തുറന്നു പറയാൻ അമ്മയ്ക്ക് എത്രയോ അവസരങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ആ ദിവസം, ആയുധ പന്തയം നടന്ന ആ ദിവസം? അന്ന് കൃപാചാര്യർ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, 'രാജകുമാരനോട് മത്സരിക്കാൻ നീ ആര്? നിന്റെ മാതാപിതാക്കൾ ആര്? നിന്റെ ജാതി ഏത്? മതം ഏത്? നിന്റെ ഗോത്രം ഏത്?' അന്ന് അപമാന ഭാരത്താൽ വില്ല് നിലത്തെറിഞ്ഞ് ഞാൻ നിന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് വിളിച്ചു പറയാമായിരുന്നില്ലേ അവൻ എന്റെ മകനാണെന്ന്, കർണൻ ഈ കുന്തി പ്രസവിച്ച മകനാണെന്ന്. അമ്മ അന്ന് അങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അഭിമാനത്തിന് എത്രമാത്രം തിളക്കമായിരുന്നു എന്നെ. അന്ന് അവിടെ വെച്ച് മരിച്ചുപോയി അമ്മയുടെ മകൻ കർണൻ. അമ്മേ, ഞാൻ ഒന്ന് പറയാം, അമ്മയുടെ മക്കളിൽ വെച്ച് അർജുനനൊഴികെ ഞാൻ മറ്റാരെയും ബന്ധിക്കില്ല. അവസരങ്ങൾ ഉണ്ടായാൽ പോലും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ, എന്തൊക്കെ ആയാലും അമ്മയ്ക്ക് 5 മക്കൾ തന്നെ ഉണ്ടാകും.

തന്റെ പരിശ്രമം വിജയിക്കില്ലെന്ന് കണ്ട കുന്തിദേവി അതീവ ദുഃഖത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോയി. സ്നേഹമുള്ളവരെ, മഹാഭാരത യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 16 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 17-ാമത്തെ ദിവസമാണ്. അതാ ആ കുരുക്ഷേത്ര ഭൂമിയുടെ ഒരു വശത്ത് അർജുനനും മറുവശത്ത് കർണനും. അശ്വഹൃദയ വിശാരദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിൽ അർജുനനും അത്രയും തന്നെ പ്രാഗൽഭ്യമുള്ള ശല്യർ തെളിക്കുന്ന തേരിൽ കർണനും. രണ്ടുപേരും അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സാധാരണ അസ്ത്രങ്ങൾക്ക് പുറമെ അവർ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. തീജ്വാലകൾ ഉയർത്തി പാഞ്ഞു വന്ന അർജുനന്റെ ആത്മേയാസ്ത്രത്തെ കർണൻ വരുണാസ്ത്രം കൊണ്ട് നിഷ്പ്രഭമാക്കി കളഞ്ഞു. അർജുനന്റെ ഗാന്ധീവത്തിന്റെയും കർണന്റെ വിജയമെന്ന വില്ലിന്റെയും ജ്ഞാനൊലികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ബ്രഹ്മാസ്ത്രം നാഗാസ്ത്രം പരസ്പരം പ്രയോഗിച്ചു. തുല്യശക്തികളായ രണ്ട് വില്ലാളികളുടെ ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ കർണന്റെ തേർചക്രം ആ മണ്ണിൽ താണുപോയി. അതും ഒരു ബ്രാഹ്മണന്റെ ശാപമായിരുന്നു. കർണൻ തേരിൽ നിന്നും ഇറങ്ങി ആ തേർചക്രം ഉയർത്തുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, അർജുന, ഞാൻ ഈ തേർചക്രം ഉയർത്തുന്നവരെ യുദ്ധം നിർത്തിവെക്കൂ. നിരായുധനായി മണ്ണിൽ നിൽക്കുന്ന എന്നെ ഇപ്പോൾ നേരിടുന്നത് നീതിയല്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, നീതിയെക്കുറിച്ച് പറയുവാൻ യാതൊരു അവകാശവും കർണനില്ല. നിനക്കോർമ്മയില്ലേ, അന്ന് പൊതുസഭയിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയുടെ ഉടുതുണി പിടിച്ചഴിച്ചപ്പോൾ അതിനെതിരെ ഒന്നും മിണ്ടാതെ നോക്കി നിന്നവനാണ് ഈ കർണൻ. കൗമാരം മാറാത്ത നിന്റെ മകൻ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലിട്ട് പട്ടിയെ കൊല്ലും പോലെ തല്ലി കൊന്നപ്പോൾ അതിന് കൂട്ടുനിന്നവനാണ് ഈ കർണൻ. അങ്ങനെയുള്ള ഈ കർണനെ കൊല്ലുവാൻ ഇനി ഒരു നിമിഷം വൈകിക്കരുത്. ഇത് കേട്ട അർജുനൻ തന്റെ അഞ്ജലിക എന്ന ദിവ്യാസ്ത്രം അഭിമന്ത്രിച്ചുകൊണ്ട് കർണന്റെ നേർക്കയച്ചു. കർണൻ എന്തു ചെയ്യണമെന്നറിയാതെ തന്റെ ബുദ്ധിയിൽ യാതൊന്നും തന്നെ കടന്നു വരാതെ നിസ്സഹായനായി

സമയ തോന്നാതെ അന്നേരം നിശ്ചലം നിന്നു പോയി കർണൻ. ശാപഗ്രസ്തനായ കർണൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. പാർത്ഥന്റെ ഉന്നം പിഴച്ചതുമില്ല. ആകാശത്തു നിന്നും നട്ടുച്ച നേരത്ത് സൂര്യൻ പൊട്ടി നിലത്ത് വീഴുന്ന പോലെ വില്ലാളിയായ കർണൻ ശിരസറ്റ് നിലത്ത് വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കർണന്റെ പിതാവായ സൂര്യൻ വിണ്ണിൽ വിളറി വെളുത്തു നിന്നു. അദ്ദേഹം ചിന്തിച്ചു, ധർമ്മം അതിനെന്താവില്ല. ധർമ്മയുദ്ധം എന്നും പറഞ്ഞു തുടങ്ങിയിട്ട് അധർമ്മത്തിലൂടെ വഞ്ചനയിലൂടെ ആർക്കും യുദ്ധം ജയിച്ചാൽ മതിയെന്നായി സ്നേഹമുള്ളവരെ. അന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നടന്ന ഈ പ്രക്രിയ ഇന്നും ലോകത്തെല്ലായിടത്തും നടന്നു വരികയാണ്. അധികാരമുറപ്പിക്കുവാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല. എല്ലാത്തിനും മാപ്പുസാക്ഷിയായ ആ സൂര്യമാനസം അന്ന് വിതുമ്പുകയായിരുന്നു, വിങ്ങിപ്പൊട്ടുകയായിരുന്നു. പക്ഷേ സൂര്യൻ എന്നും കർമ്മസാക്ഷിയായി നിലനിൽക്കുന്നു.

0: പ്രിയമുള്ളവരെ, ഈ എളിയ കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സൂര്യമാനസം, ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. പങ്കെടുത്തവർ നന്ദകുമാർ പുനലൂർ, മോനി പുനലൂർ, ജോയ് പുനലൂർ, മുരളി ആലഞ്ചേരി, അനീസ് ആലഞ്ചേരി.
2: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
3: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചെപ്പിലേക്ക് അയക്കുക.
2: വിലാസം: ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചെപ്പ്
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
2: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചെപ്പ്.

0: സമയം 10 മണി.
1: ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് സദനം ശിവദാസ്, കലാമണ്ഡലം രാജൻ ചെണ്ട, കലാമണ്ഡലം രാമദാസ് മദ്ദളം. അശ്വതി തിരുനാൾ രചിച്ച രുക്മിണി സ്വയംവരം ആട്ടക്കഥയിൽ നിന്നുള്ള ഒരു രംഗം. വിദർഭ രാജകുമാരി രുക്മിണിക്ക് കൃഷ്ണനോടുള്ള പ്രണയം സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് ഈ ആട്ടക്കഥയുടെ പ്രതിപാദ്യം. രുക്മിണിയുടെ ഈ താൽപ്പര്യം ഇഷ്ടപ്പെടാതിരുന്ന സഹോദരൻ രുക്മി ചേതിരാജാവ് ശിശുപാലനുമായുള്ള വിവാഹം നിശ്ചയിക്കുന്നു. പരിഭ്രാന്തയായ രുക്മിണി വിവരം കൃഷ്ണനെ അറിയിക്കുവാൻ ഒരു ബ്രാഹ്മണനെ ദ്വാരകയിലേക്ക് അയക്കുന്നതാണ് ഈ അവതരണത്തിന്റെ പശ്ചാത്തലം. ദ്വാരകയിലെത്തിയ ബ്രാഹ്മണൻ കൃഷ്ണനെ കാണുന്ന രംഗം. അദ്ദേഹം വിവരം കൃഷ്ണനെ അറിയിക്കുന്നു. ബ്രാഹ്മണന്റെ പദം രാഗം സൗരാഷ്ട്രം. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ കൃഷ്ണൻ ബ്രാഹ്മണനെയും കൂട്ടി വിദർഭയിലേക്ക് പുറപ്പെടുകയാണ്. കൃഷ്ണന്റെ പദം നാട്ടക്കുറിഞ്ചി, ബിലഹരി തുടങ്ങിയ രാഗങ്ങളിലാണ് പാടിയിട്ടുള്ളത്.

രുക്മിണിയുടെ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് തന്റെ പ്രണയിനിയെ കൂട്ടിക്കൊണ്ടുവരാൻ കൃഷ്ണൻ വിദർഭയിലേക്ക് പുറപ്പെടുന്നയിടത്ത് അശ്വതി തിരുനാൾ രചിച്ച രുക്മിണി സ്വയംവരം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, സദനം ശിവദാസ്, കലാമണ്ഡലം രാജൻ ചെണ്ട, കലാമണ്ഡലം രാമദാസ് മദ്ദളം.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: കിസാൻ വാണി
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ, പാടിയത് വേണുഗോപാലും ചിത്രയും.

ആർ കെ ദാമോദരൻ്റെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കള്ളൻ കപ്പലിൽ തന്നെ.

0: ആകാശവാണി നമസ്കാരം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിൽ നിർണായക സ്വാധീനമുള്ള വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ 18-ാമത് ഉച്ചകോടിക്ക് ഇന്ത്യയുടെ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചു. ഈ മാസം 12-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉച്ചകോടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ലോക ജനസംഖ്യയുടെ വലിയൊരു പങ്കിനെയും ആഗോള ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ ഗണ്യമായ ശതമാനത്തെയും പ്രതിനിധീകരിക്കുന്ന ഈ സഖ്യം കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു ആഗോള ക്രമം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ശ്രമത്തിലാണ്. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ 2025 ഏപ്രിലിൽ നടന്ന ഭീകരാക്രമണത്തെ ബ്രിക്സ് നേതാക്കൾ അപലപിച്ചു. ഉച്ചകോടിയുടെ ആദ്യ ദിവസം ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും കുറ്റകരവും ന്യായീകരിക്കാനാവാത്തതുമാണെന്ന് വ്യക്തമാക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം, ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, ഭീകരർക്ക് സുരക്ഷിതമായ താവളങ്ങൾ ഒരുക്കുക എന്നിവയ്ക്കെതിരെ നടപടിയെടുക്കാനും പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ബ്രിക്സ് അംഗരാജ്യങ്ങൾ പരമാവധി സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ആഗോള വ്യാപാരം, വിതരണ ശൃംഖലകൾ, ഊർജ വിതരണം എന്നിവയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ബ്രിക്സ് നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്ന പ്രമേയത്തിലാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഉച്ചകോടി നടന്നത്. തമിഴ്നാട്ടിലെ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി ലോക നേതാക്കളെ സ്വീകരിച്ചു. സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തിയ സെഷനോടെയാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10-ാം മാർഗരേഖയും ശ്രീ നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. അംഗരാജ്യങ്ങളുടെ കൂട്ടായ ദൃഢനിശ്ചയത്തിന് വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്നതാണ് ന്യൂഡൽഹി പ്രഖ്യാപനമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: ഭാരത് കി ബ്രിക്സ് അധ്യക്ഷത പീപ്പിൾ സെൻട്രിക് ഓർ ഹ്യൂമാനിറ്റി ഫസ്റ്റ് അപ്രോച്ച് പർ ആധാരിത ഹൈ റിജിലിയൻസ് ഇന്നോവേഷൻ കോഓപ്പറേഷൻ ഓർ സസ്റ്റൈനബിലിറ്റി ഹമാരി പ്രാഥമികതയെ രഹി ഹൈ ഇൻ പ്രാഥമികതകളുടെ സാഥ് ഹംനെ ബ്രിക്സ് സഹയോഗ് കോ സാമാന്യ ജനസെ ജോഡ്നെ കാ വിശേഷ ബൽ ദിയ ഹൈ ഇസി സോച് കെ സാഥ്

0: 300 से अधिक बैठकों का आयोजन किया गया। लगभग 30 शहरों में आपकी टीम्स का स्वागत करने का हमें अवसर मिला। भारत की ब्रिक्स अध्यक्षता को सफल बनाने में सक्रिय योगदान और समर्थन के लिए मैं आप सभी का हार्दिक आभार व्यक्त करता हूं।
1: ഉച്ചകോടിയുടെ ഭാഗമായി ബ്രിക്സ് നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം, സാമ്പത്തികം, പ്രതിരോധം, ഊർജം, ബഹിരാകാശം, നൈപുണ്യ കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യ, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ, റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. 2030 ഇന്ത്യ റഷ്യ വ്യാപാര ലക്ഷ്യം $10,000 കോടി ഉയർത്തുന്നതും ചർച്ചയായി. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാനും ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. 24th ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാനുള്ള പ്രസിഡന്റ് പുടിന്റെ ക്ഷണം പ്രധാനമന്ത്രി സ്വീകരിച്ചു. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ കാഴ്ചപ്പാടോടെ സമീപിക്കണമെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ സ്ഥിരമായ പുരോഗതിയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. അതിർത്തി തർക്കങ്ങൾക്ക് നീതിയുക്തവും ന്യായവും പരസ്പരം സ്വീകാര്യവുമായ പരിഹാരം കാണുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ മോദിയും ഷീ ജിൻ പിങ്ങും പറഞ്ഞു. പ്രാദേശിക ആഗോള വിഷയങ്ങളിലും പൊതുധാരണയും സഹകരണവും വിപുലീകരിക്കാനും പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. നിലവിലുള്ള ആഗോള സംഘർഷങ്ങൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജം, ആഗോള ഭക്ഷ്യസുരക്ഷ, മനുഷ്യ കേന്ദ്രീകൃത നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് യു എൻ സെക്രട്ടറി ജനറലുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്തു. ഉച്ചകോടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബ്രിക്സ് ബിസിനസ് ഫോറത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെയും പരിഹാര മാർഗങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയാക്കി മാറ്റണമെന്ന് ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലോക ജനസംഖ്യയുടെ പകുതിയോളവും മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക അടിസ്ഥാന ശിലയായി ഇന്ത്യ മാറിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: Represents almost 1/4 of global trade and India is an important pillar of the intra-BRICS trade. Engineering goods and electronics account for the largest segment of India's manufactured export. India is also known as the pharmacy of the world. We see BRICS as an important market for these and other products that India seeks to take to the world as a trusted partner. Merchandise exports increased from about $900 billion in 2003 to now nearly $6 trillion in 2024. This remarkable expansion demonstrates the scale of the BRICS market and our potential to deepen trade further in the years ahead. During India's chairship, we have been driven by a clear purpose to achieve more balanced trade among our countries and to explore the expansion of trade in services across the BRIC family. Under the visionary leadership of Prime Minister Narendra Modi, India remains committed to ensuring that this cooperation reaches those who form the backbone of our economy.
1: അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കരാറുകൾ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരും ഉച്ചകോടിക്കെത്തിയ ലോക നേതാക്കളുമായി ചർച്ച നടത്തി. ചരിത്രത്തിലെ ഏറ്റവും

0: വിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സെഷനുകളും സംഘടിപ്പിച്ചിരുന്നു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കുമിടയിൽ വികസ്വര ലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പ്രതിരോധ ശേഷിയും സുസ്ഥിരതയും മുൻനിർത്തിയുള്ള ഇന്ത്യയുടെ നയതന്ത്ര ദീർഘവീക്ഷണം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന്റെ തെളിവാണ് ഈ സമ്മേളനത്തിന്റെ വിജയം. ഗ്ലോബൽ സൗത്തിന്റെ ശക്തമായ ശബ്ദമായി ബ്രിക്സിനെ മാറ്റിയെടുക്കാൻ ഇന്ത്യയുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. കുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ റിട്ടയേർഡ് പ്രൊഫസറും അക്കാദമീഷ്യനുമായ ഡോക്ടർ സി വി ജയമണി ആകാശവാണിയോട്.
1: ആഗോള ദക്ഷിണ രാജ്യങ്ങൾ അഥവാ ഗ്ലോബൽ സൗത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ വികസന താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രാഥമിക അന്താരാഷ്ട്ര വേദിയാണ് ബ്രിക്സ് കൂട്ടായ്മ. പുതിയ ഭൗമ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ പ്രാവശ്യത്തെ അധ്യക്ഷ പദവിക്ക് പ്രാധാന്യം ഏറെയാണ്. ഗ്ലോബൽ സൗത്തിന്റെ ശക്തമായ ശബ്ദമായി ബ്രിക്സ് കൂട്ടായ്മയെ മാറ്റിയെടുക്കുവാൻ സർക്കാരിന് ഒരു വൻ വിജയമാണ് ലഭിച്ചിട്ടുള്ളത്. വിരുദ്ധ വ്യാപാര ലക്ഷ്യങ്ങൾ പിൻപറ്റുന്ന ചൈന, റഷ്യ, ഇറാൻ, UAE പോലുള്ള ഗ്ലോബൽ സൗത്തിന്റെ ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കാൻ ഈ ഉച്ചകോടിക്കായി എന്നത് ശ്രദ്ധേയമാണ്. രണ്ട് പ്രധാന യുദ്ധങ്ങളിൽ പങ്കാളികളായ രാഷ്ട്ര നേതാക്കൾ ഗ്ലോബൽ സൗത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു മേശക്കു ചുറ്റും ഉച്ചകോടിയിൽ ഒന്നിച്ചിരുന്നു എന്നത് തന്നെ ഗ്ലോബൽ സൗത്തിന്റെയും ലോക കാര്യക്രമത്തിന്റെയും വിജയമായിട്ട് നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ്. ന്യൂഡൽഹി പ്രഖ്യാപനം ഏകകണ്ഠമായാണ് പാസാക്കിയത്. പഹൽഗാമിലെ പോലെയുള്ള ടെററിസ്റ്റ് അറ്റാക്കിന് ഒരു രാഷ്ട്രത്തിന്റെയും പിന്തുണയുണ്ടാവില്ല എന്നൊരു പ്രഖ്യാപനം കൂടി ഇതിനകത്ത് കിടക്കുന്നു എന്നത് ഈ പ്രഖ്യാപനത്തിന്റെ പ്രത്യേകതയാണ്. ഭാരതത്തിന്റെ G20 അധ്യക്ഷ പദവിക്ക് ശേഷം ആഗോള പ്രശ്നങ്ങളിൽ അതിശക്തമായ ഒരു നിലപാടെടുക്കാൻ ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതത്തിന് ഏറെ സഹായിച്ചിട്ടുണ്ട്. മഹായുദ്ധങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധം, ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീഷണികൾ, ഇസ്രയേൽ പലസ്തീൻ തർക്കങ്ങൾ, ഈ പശ്ചാത്തലത്തിൽ ചേരുന്ന ബ്രിക്സ് സമ്മിറ്റിന് പ്രത്യേകതകൾ ഏറെയാണ്. 3 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് 15 ഉഭയകക്ഷി ചർച്ചകളിലാണ്. ഈ ചർച്ചകളിലൊക്കെ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഗ്ലോബൽ സൗത്തിന്റെ വികസനവും ഗ്ലോബൽ സൗത്ത് വ്യാപാരത്തിൽ രാഷ്ട്രങ്ങൾ എടുക്കേണ്ട തന്ത്രപരമായ സമീപനത്തെ കുറിച്ചാണ്. യുദ്ധവും താരിഫ് തർക്കങ്ങളും ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളും മറികടക്കുന്ന മോദിയുടെ ഈ നേട്ടം ലോകരാഷ്ട്രങ്ങൾ ഏറെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്.
0: രോഗപ്രതിരോധം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം, SME പോർട്ടൽ, അർബൻ മൊബിലിറ്റി ഹബ്, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഡിജിറ്റൽ അഗ്രികൾച്ചർ നെറ്റ്വർക്ക് തുടങ്ങി നിരവധി സുപ്രധാന പദ്ധതികൾ 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. ബ്രിക്സ് എന്നത് ലോകരാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ലെന്നും പരിഹാരങ്ങളുടെ ആവാസ വ്യവസ്ഥയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് സമാപന സമ്മേളനത്തിലെ തന്റെ പ്രസംഗത്തിലേക്ക് കടന്നത്. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സാങ്കേതിക വിദ്യയെയും നിർണായക ധാതുക്കളെയും ആയുധങ്ങളാക്കുന്നത് പുരോഗതിക്ക് തടസ്സമായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയ പ്രധാനമന്ത്രി ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചു. ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷ പദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. ന്യൂഡൽഹി ഉച്ചകോടി വിജയകരമാക്കിയതിന് എല്ലാ ബ്രിക്സ് അംഗരാജ്യങ്ങളെയും പങ്കാളിത്ത രാജ്യങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു.
2: ബ്രിക്സ് മേ ഗ്ലോബൽ സൗത്ത് കെ ദേശോ കാ വിശ്വാസ് ബഢാ ഹൈ ക്യോകി ബ്രിക്സ് മേ ഉൻകി ആവാസ് സുനി ജാതി ഹൈ ഉൻകെ അനുഭവ കാ സമ്മാൻ ഹോതാ ഹൈ ഔർ സൊല്യൂഷൻ ഉൻകെ ലിയേ ഹി നഹീ ഉൻകെ സാത്ത് മിൽകർ ബനായേ ജാതേ ഹൈ. വി മേ ബി റൂട്ടഡ് ഇൻ ഡിഫറന്റ് റിയാലിറ്റീസ് ബട്ട് ടുഗെദർ വി റൈസ് ത്രൂ കോഓപ്പറേഷൻ ആൻഡ് ബ്ലോസം ഫോർ ഹ്യൂമാനിറ്റി.
0: ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപുലീകരണത്തിലൂടെ കടന്നുപോകുന്ന ബ്രിക്സ് കേവലം ഒരു സാമ്പത്തിക കൂട്ടായ്മ എന്നതിനപ്പുറം ആഗോള സമത്വത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ശക്തമായ വേദിയായി മാറിയിരിക്കുന്നു. പരസ്പര ബഹുമാനത്തിലൂന്നിയ സഹകരണവും സാങ്കേതിക വിദ്യയുടെ പങ്കുവെക്കലും വഴി കൂടുതൽ നീതിയുക്തവും സുരക്ഷിതവുമായ ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കാൻ ഈ ഉച്ചകോടിക്ക് സാധിച്ചു എന്നതിൽ തർക്കമില്ല. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച്